റേഡിയോ പെൻസിഗർ. റേഡിയോ പെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ പെൻസിഗർ 107.8.

റേഡിയോ ബെൻസ് 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 8, ക്രിസ്തുവർഷം 2026, ജൂൺ 22, തിങ്കളാഴ്ച. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

0: മുഹമ്മദ് നബിയുടെ അടുത്ത് ഭിക്ഷ യാചിച്ചു വന്ന ഒരു യാചകനെ കുറിച്ച് ഒരു കഥയുണ്ട്. മുഷിഞ്ഞു നാറിയ വേഷവുമായി ഭിക്ഷ തേടി വന്ന ആ യാചകനോട് നബി അയാൾക്ക് സ്വന്തമായുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആകെയുള്ള ഒരു പുതപ്പും വെള്ളം കോരുന്ന പാത്രവും എടുത്ത് അയാൾ നബിയുടെ അടുത്തെത്തി. അവ രണ്ടും നബി ലേലം വിളിച്ചു. അങ്ങനെ കിട്ടിയ രണ്ട് അറേബ്യൻ നാണയം നബി യാചകന് നൽകി. വിശപ്പ് മാറ്റാൻ ഭക്ഷണം വാങ്ങാനും മിച്ചമുള്ളത് കൊണ്ടൊരു കോടാലി വാങ്ങുവാനും ആവശ്യപ്പെട്ടു. പിറ്റേന്ന് യാചകൻ കോടാലിയുമായി നബിയുടെ അടുത്തെത്തി. ഇനി മുതൽ ദിവസവും വനത്തിൽ പോയി വിറക് ശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുവിൻ, നബി അവനോട് പറഞ്ഞു. നബിയുടെ ഉപദേശം സ്വീകരിച്ച് അവന് പട്ടിണി തീർക്കാൻ മാത്രമല്ല മിച്ചം പണം ശേഖരിക്കുവാനും സാധിച്ചു. തനിക്ക് ആകെയുണ്ടായിരുന്ന പുതപ്പും പാത്രവും വിട്ടുകൊടുക്കാൻ തയ്യാറായ യാചകന്റെ ജീവിതം വളരെ വ്യത്യസ്തമായി തീർന്നു. മത്സരാധിഷ്ഠിത സമീപനത്തിന്റെ ഭാഗമായി എന്തും വെട്ടിപ്പിടിക്കുവാനുള്ള വെമ്പൽ ഇന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ ആരോഗ്യമോ ബുദ്ധിയോ ചിന്തയോ ഉപയോഗിക്കാതെ അലസ ജീവിതം നയിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുമുണ്ട്. ഉറച്ച ഇച്ഛാശക്തിയുടെ പോരായ്മയും അലസതയുമാണ് ഇതിന് കാരണം. പ്രതീക്ഷിക്കുവാൻ, സ്വപ്നം കാണുവാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ ജീവിതം നൈരാശ്യപൂർണമായിരിക്കും. ആഗ്രഹിക്കുകയും എന്നാൽ അലസത കൈവെടിയാതിരിക്കുകയും ചെയ്താൽ വിജയം കൊയ്യുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അവസരങ്ങൾ ആരെയും കാത്തു നിൽക്കില്ല. അവ കൺമുന്നിലൂടെ മിന്നിമറയുമ്പോൾ എത്തിപ്പിടിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കടന്നുപോകും. അധ്വാനത്തിൻ്റെ ഫലം നുകരുക അത്ര എളുപ്പമല്ല. അതിനേറെ ക്ലേശിക്കേണ്ടതുണ്ട്. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിലൂടെ നാം നീങ്ങണം. അല്പാൽപമായി നമ്മിലുള്ള നിസ്സംഗതയും അലസതയും അകന്തയും ദൂരീകരിക്കണം. മാറ്റത്തിന് അഥവാ വിജയത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരനുഭവമാണത്. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തലാണത്. പരിശ്രമശീലമുള്ളവന് ഐശ്വര്യമുണ്ടാകുമെന്നാണല്ലോ ഗീതോപദേശം. പരിശ്രമിക്കുക, വിജയിക്കുന്നതുവരെ അധ്വാനിക്കുക, അതാണ് ആവശ്യം. ദിവസത്തിൽ 12 മണിക്കൂറോളം നമ്മുടെ പരിധിയിലാണുള്ളത്. വിലയേറിയ സമയത്തിനിടയിൽ നമ്മുടെ കർമ്മോത്സുകതയുടെ തലം ഇത്രയാണ്. പരിതസ്ഥിതികൾ എന്തുമാകട്ടെ, ഉയരാനും വളരാനും കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. നമുക്ക് ചുറ്റും സുഹൃത്തുക്കളുടെ ഒരു വലയമുണ്ടാവാം. എന്നിരുന്നാലും ജീവിതത്തിന് നാം തനിച്ചാണ് രൂപം കൊടുക്കുന്നത്. നാളത്തെ നമ്മുടെ ജീവിതം മുഖ്യമായും ആശ്രയിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ചെയ്തികളെ ആശ്രയിച്ചാണ്. വിതച്ചതനുസരിച്ച് മാത്രമേ കൊയ്യുവാൻ സാധിക്കൂ. ഇന്നത്തെ ദിനം ഇന്നലത്തതിനേക്കാൾ മെച്ചമാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മോട് തന്നെ മത്സരിക്കുന്നവരായി മാറുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. നമ്മുടെ കഴിവിൻ്റെ പരമാവധി അർപ്പിക്കുമ്പോൾ തീർച്ചയായും ഫലം നമ്മെ തേടി വരും.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വർദ്ദ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ടു ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 അംഗരാജ്യങ്ങളിലെ സുരക്ഷാ മേധാവികൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷനാകും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ ഉപദേഷ്ടാക്കളാണ് പങ്കെടുക്കുക. ലോകം നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയത്തിലാണ് സമ്മേളനത്തിന്റെ ചർച്ചകൾ കേന്ദ്രീകരിക്കുക. ദേശീയ സുരക്ഷാ ഭീഷണികളുടെ സ്വഭാവം, സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്ക് എന്നിവയെക്കുറിച്ചും സമ്മേളനം ചർച്ച ചെയ്യും. ഈ വർഷം 4th തവണയാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ബ്രിക്സ് സമ്മേളനം ചേരുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ആകാശവാണി പത്മ അവാർഡ് ജേതാക്കളുടെ പ്രവർത്തനത്തെയും ജീവിതത്തെയും കുറിച്ച് ആകാശവാണിയിലെ ജനങ്ങളുടെ പത്മ എന്ന പരമ്പര ഇന്നും നാളെയുമായി രാവിലെ 9:30 ഹിന്ദിയിലും ഇംഗ്ലീഷിലും പ്രക്ഷേപണം ചെയ്യും. അന്താരാഷ്ട്ര യോഗദിനത്തെ ആഗോള ആഘോഷമാക്കിയവരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ക്ഷേമത്തിനും നല്ല ആരോഗ്യത്തിനും എല്ലാ രാഷ്ട്രങ്ങളിലെയും ആളുകൾ യോഗയിലൂടെ ഒരുമിക്കുന്നത് പ്രോത്സാഹജനകമാണെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വരും കാലങ്ങളിൽ യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഈ ദിനം പ്രചോദനമേകുമെന്ന് നരേന്ദ്രമോദി പ്രത്യാശ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിലെ സമുദ്രോൽപ്പന്ന കയറ്റുമതി യൂണിറ്റിൽ അമോണിയ വാതക ചോർച്ചയുണ്ടായി 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖമറിയിച്ചു. ചികിത്സയിൽ കഴിയുന്നവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ച പുതുക്കിയ ബജറ്റിന്മേൽ ഇന്ന് പൊതുചർച്ച ആരംഭിക്കും. മറ്റന്നാൾ വരെ 3 ദിവസമാണ് പൊതുചർച്ച. ഈ മാസം 25 മുതൽ 28 വരെ സഭ ചേരില്ല. 29-30 തീയതികളിൽ ബജറ്റ് ധനാഭ്യർത്ഥനകളെ സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും നടത്തും. July 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം അവസാനിക്കും. ഇന്ന് ലോക മഴക്കാട് ദിനം. മഴക്കാടുകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്തുകയും അവയെ സംരക്ഷിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ദി ഫോറസ്റ്റ് വിത്തിൻ യു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി T.സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യത്തെയും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരത്തെയും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിനൊപ്പം ഗുണമേന്മേറിയ നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് നിപ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് അറിയിച്ചു. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ആർക്കും രോഗലക്ഷണം ഇല്ലെന്നും സമ്പർക്ക പട്ടികയിൽപ്പെട്ട എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ഇന്നലെ പുതുതായി ആരും ഉൾപ്പെട്ടിട്ടില്ല. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി ഡിവിഷൻ 5 49 വീടുകൾ ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശിച്ചു. ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന ഇഡീസ് കൊതുകുകളുടെ പ്രജനനം തടയേണ്ടത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സുപ്രധാനമാണെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സംസ്ഥാന വ്യാപകമായി ആരംഭിച്ച ഡ്രൈഡേക്ക് തിരുവനന്തപുരം കവടിയാർ ജവഹർ നഗറിലെ വീടും പരിസരവും ശുചിയാക്കിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വീടുകളിലും പരിസരങ്ങളിലും നിർബന്ധമായും ശുചീകരണം നടത്തുകയാണ് ഡ്രൈഡേ ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് 7 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് മാവൂർ സ്വദേശി 54-കാരിയാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും 2 വീതവും തൃശൂർ, മലപ്പുറം, വയനാട് എന്നിവിടങ്ങളിൽ ഓരോരുത്തർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ 216 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 6 പേരാണ് രോഗം ബാധിച്ച് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് ഇന്നലെ 169 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 180 പേരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്ന് 14 ഗ്രാം MDMA-യും 8 കിലോയിലധികം കഞ്ചാവും 3 ഗ്രാമോളം ഹാഷിഷ് ഓയിലും ഹെറോയിനും കഞ്ചാവ് ചെടിയും പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 3393 3646 പേരാണ് അറസ്റ്റിലായത്. 1706 ഗ്രാം MDMA-യും 318 കിലോയിലധികം കഞ്ചാവും ഇതുവരെ പിടികൂടി. സംസ്ഥാനത്തെ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് 2ാം അലോട്ട്മെന്റ് പ്രകാരം ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെ പ്രവേശനം നേടാം. 3ാം അലോട്ട്മെന്റ് 28-ന് പ്രസിദ്ധീകരിക്കും. 29-30 തീയതികളിൽ പ്രവേശനം നേടാം. ജൂലൈ 6-ന് ക്ലാസുകൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫ്ലോറിഡയിൽ ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എച്ചിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോൾ വീതമാണ് നേടിയത്. കാലിഫോർണിയയിൽ ഗ്രൂപ്പ് ജിയിൽ ഇറാനും ബെൽജിയവും ഗോൾരഹിത സമനിലയിൽ പിരിഞ്ഞു. അറ്റ്ലാന്റയിൽ ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിൽ സൌദി അറേബ്യയെ 4-0 തകർത്ത് സ്പെയിൻ അടുത്ത റൌണ്ടിൽ സ്ഥാനമുറപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
1: ഗ്രൂപ്പ് എച്ചിൽ ആവേശകരമായ മത്സരത്തിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് മറികടന്ന് മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ ലോകകപ്പിന്റെ നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറി. ഇന്ന് പുലർച്ചെ നടന്ന മറ്റൊരു മത്സരത്തിൽ കേപ്പ് വെർദെ കരുത്തരായ ഉറുഗ്വേയെ സമനിലയിൽ പിടിച്ചതോടെ കൂടിയാണ് സ്പെയിൻ റൌണ്ട് ഓഫ് 32 ഉറപ്പാക്കുന്നത്. അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ സൌദിക്കെതിരെ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ സ്പെയിനിന് വേണ്ടി സൂപ്പർ താരം ലെമീൻ യമാൽ ഗോൾ വേട്ടയ്ക്ക് തുടക്കമിട്ടു. ഒയർ സബാലിന് വകയായിരുന്നു മറ്റ് 2 ഗോളുകൾ. 4ാം ഗോൾ സൌദി താരത്തിന്റെ സെൽഫ് ഗോളായിരുന്നു. മുൻ ലോക ചാമ്പ്യന്മാരായ ഉറുഗ്വേക്കെതിരെ ആദ്യം ഗോളടിച്ച് മുന്നിലെത്തിയ കേപ്പ് വെർദെ പിന്നീട് 2-1 പിന്നിലായെങ്കിലും യൂറോയുടെ പൊരുതി 2-2 സമനില പിടിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ അവസാന മത്സരത്തിൽ സൌദിക്കെതിരെ ജയിച്ചാൽ കേപ്പ് വെർദെക്ക് നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറാൻ കഴിയും. ഗ്രൂപ്പ് ജിയിൽ ബെൽജിയത്തിനെതിരെ ഇറാൻ നേടിയ സമനില അവരുടെ ഗോൾ കീപ്പർ അലി റസയുടെ മിന്നും പ്രകടനത്തിലും മികവിലാണ്. ഇറാൻ ഗോൾ മുഖത്ത് വട്ടമിട്ട് പറന്ന ബെൽജിയം മുന്നേറ്റക്കാരെ വീറുറ്റ പ്രതിരോധത്തിലൂടെ പിടിച്ചുകെട്ടി അലി റസ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിന്റെ താരമായി മാറി. 2ാം പകുതിയിൽ ഡിഫൻഡർ നദാൻ എൻഗോയ്ക്ക് ചുവപ്പ് കാർഡ് ലഭിച്ചതിനെ തുടർന്ന് 10 പേരുമായാണ് ബെൽജിയം മത്സരം പൂർത്തിയാക്കിയത്.
0: ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുകയാണ്. ഗ്രൂപ്പ് ജെയിൽ അർജന്റീന രാത്രി 10:30 ഓസ്ട്രിയയെ നേരിടും. ചൈനയിലെ ഷാവോക്സിംഗിൽ 2ാം ഏഷ്യൻ റിലേ ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ 4x100 മീറ്റർ റിലേയിൽ ഇന്ത്യക്ക് സ്വർണം. ശ്രബാനി നന്ദ, എസ് എസ് സ്നേഹ, സുദേഷ്ണ ശിവശങ്കർ, തമന്ന എന്നിവരടങ്ങിയ സംഘമാണ് വിജയം നേടിയത്. മാഞ്ചസ്റ്ററിൽ വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 158 റൺസ് എടുത്തു. 159 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 പന്തുകൾ ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കീം പ്രവേശന പരീക്ഷാ ഫലം ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മന്ത്രി റോജിയം ജോൺ ആണ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിലെ കാപ്പിമല മഞ്ഞപ്പുല്ലിൽ ഇടിമിന്നലേറ്റ യുവതി മരിച്ചു. ചെറുപുഴ കൊല്ലാടയിലെ അഞ്ജു മാത്യുവാണ് മരിച്ചത്. പുളിങ്ങും വില്ലേജ് ഓഫീസ് ജീവനക്കാരിയാണ്. കൂടെയുണ്ടായിരുന്ന ഭർത്താവിനും മറ്റൊരാൾക്കും പരിക്കേറ്റു. ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം. കോട്ടയം പാല പ്രവിത്താനം മങ്കരയിൽ കുളത്തിൽ വീണ് 14-കാരൻ മരിച്ചു. എഡിൻ സുനിൽ എന്ന 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചത്. അഗ്നിശമന സേനയെത്തി പ്രഥമ ശുശ്രൂഷ നൽകി പാല ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാഹിയിലെ പ്രമുഖ കോൺഗ്രസ് നേതാവും മദ്യനിരോധന സമിതി നേതാവുമായ ചൂടിക്കോട്ട ഐ അരവിന്ദൻ നിര്യാതനായി. 75 വയസ്സായിരുന്നു. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിൽ 3 ആഴ്ചക്കിടെ 81 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി. 3 ഘട്ടങ്ങളിലായി 994 സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 16ാം കേരള നിയമസഭയുടെ 1ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിന്മേൽ പൊതുചർച്ച രാവിലെ തുടങ്ങും. കൃഷിവകുപ്പിന്റെ കർഷകസഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം സമനിലയിൽ. ന്യൂസിലാന്റ് ഇപ്പോൾ ഈജിപ്തിനെ നേരിടുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ് സ്റ്റേ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഘസുധാ സാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:00 നാട്ടിലെ പാട്ടുകാർ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നെറിച്ചാലുകൾ, 9:15 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: me. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബീസു.
1: സ്ത്രീകൾക്ക് പ്രത്യേകമായ ചില കഴിവുകൾ ഉണ്ടെന്ന് പറയുന്നു, അത് എന്തൊക്കെയാകാം? അതേക്കുറിച്ചൊന്ന് പറയാമോ? മനസ്സിന്റെ കാണാപ്പുറങ്ങൾ എന്ന ഈ പരിപാടിയിലൂടെ അതേക്കുറിച്ച് കൂടുതലറിയാം. ഞാൻ കാൻകരിക്കോൺ. നിയമപരമായും ബുദ്ധിപരമായും സ്ത്രീയും പുരുഷനും ഒരേ രീതിയിലാണ് എങ്കിലും ശാരീരികമായും മാനസികമായും ഒട്ടേറെ വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീയും പുരുഷനും തമ്മിൽ 2500-ലധികം വ്യത്യസ്തതകളുള്ളതായി പറയപ്പെടുന്നു. അതിൽ പ്രധാനമാണ് സ്ത്രീകളുടെ നിരീക്ഷണ പാഠവും. നാം ഒരാൾ സംസാരിക്കാതെ അയാളുടെ ഭാവചലനങ്ങളിലൂടെ അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇതിനെയാണ് നാം ശരീരഭാഷ അഥവാ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കൽ നിത്യജീവിതത്തിൽ ഏറെ ഗുണകരവുമാണ്. ഈ കഴിവ് സ്ത്രീകളിൽ കൂടുതലായിരിക്കും. ആൺകുട്ടികളെ അപേക്ഷിച്ച് ഒരു പുരുഷന്റെ ശരീരഭാഷ വായിച്ചെടുക്കാൻ പെൺകുട്ടികൾക്കുള്ള കഴിവ് കൂടുതലാണ്. പുരുഷൻ എത്ര രഹസ്യമായി ഒളിച്ചു ചെയ്യുന്ന പ്രവൃത്തിയുടെ പിന്നിലെ താല്പര്യം എന്തെന്ന് സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് 10 പ്രാവശ്യത്തിലധികം പുരുഷൻ മനസ്സിൽ ഒളിച്ചു വെച്ച് 10 പ്രവൃത്തികൾ ചെയ്താലോ പറഞ്ഞാലോ അതിന്റെ പിന്നിൽ 7 എണ്ണത്തിന്റെ താല്പര്യവും സ്ത്രീക്ക് മനസ്സിലാക്കാൻ കഴിയും. തന്നോട് പുരുഷൻ സംസാരിക്കുമ്പോൾ അയാളുടെ മാനസിക വ്യാപാരം വളരെ പെട്ടെന്ന് സ്ത്രീക്ക് മനസ്സിലാവും. ഓരോ നിമിഷവും തന്റെ മുന്നിലിരിക്കുന്ന പുരുഷന്റെ മാനസിക നിലയെക്കുറിച്ച് അവൾ സ്കാൻ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. സ്ത്രീയുടെ കണ്ണുകളുടെ ഫോക്കസ് പുരുഷനിൽ എപ്പോഴും ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കുന്ന കാര്യം പുരുഷന് മനസ്സിലായെന്നും വരില്ല. ഈ സന്ദർഭത്തിൽ പെൺകുട്ടികളെ കുറിച്ച് മറ്റ് ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാം. മനഃശാസ്ത്രമനുസരിച്ച് പെൺകുട്ടികൾ മിക്കവരും ശാഠ്യക്കാരാണ്. അതിനാലാകാം വിവാഹശേഷം ഭർത്താവിൽ സമ്മർദ്ദം ചൊലുത്തി പല കാര്യങ്ങളും അവൾ സാധിച്ചെടുക്കുന്നത്. ഇങ്ങനെയെങ്കിലും ആത്മാർത്ഥമായി പ്രണയിക്കുന്നവരോട് അവൾക്ക് കള്ളം പറയാനും ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള സ്ത്രീ വിവാഹ ജീവിതത്തിലേക്ക് കടന്നാലോ ദാമ്പത്യത്തിൽ കശപിശയുണ്ടായെന്ന് വരും. പങ്കാളികൾ തമ്മിൽ വഴക്കിടുന്നു. ഈ വഴക്ക് കൈകാര്യം ചെയ്യുന്നത് സ്ത്രീയും പുരുഷനും വ്യത്യസ്ത രീതികളിലാണ് താനും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അത്തരം വഴക്കുകൾ ഒന്നും മനസ്സിനെ ബാധിക്കില്ല. അവർ പെട്ടെന്ന് അതിനെ മറികടക്കും. പുരുഷന്മാർ അതിനെ അങ്ങ് മനസ്സിൽ നിന്ന് കളയും. പക്ഷെ സ്ത്രീകളുടെ മനസ്സിൽ ആ വഴക്കുണ്ടാക്കിയ മുറിപ്പാട് വളരെ കാലം നിലനിൽക്കും. കാരണം മറ്റൊന്നുമല്ല, സ്ത്രീകൾക്ക് എപ്പോഴും വൈകാരിക പിന്തുണയാണ് ആവശ്യമായിട്ടുള്ളത്. ചിലപ്പോഴെങ്കിലും ഈ വിഷയം മൂലം അവർക്ക് ഉറങ്ങാനും കഴിഞ്ഞെന്ന് വരില്ല. പരിഹരിക്കാതെ അങ്ങനെ അവരുടെ മനസ്സിൽ തുടർന്നാൽ അവരെ വിഷാദം പിടികൂടിയെന്ന് വരും. ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് തന്റെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നം പൂർണ്ണമായി ഇല്ലാതാക്കാൻ സമയം ഏറെ എടുത്തെന്ന് വരും. അതിനാൽ അവർക്ക് വേണ്ട മാനസിക പിന്തുണ നൽകണം. അവരെ ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പുരുഷൻ ചെയ്യേണ്ടിയിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു.

0: തുടരും. അല്പസമയത്തിനകം വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 goals പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ വിശദമായി. മധ്യപ്രദേശിലെ കുനു ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യയുടെ പ്രോജക്ട് ചീറ്റ സംരംഭത്തിന്റെ പുരോഗതി രാഷ്ട്രപതി അവലോകനം ചെയ്തു. പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ രാഷ്ട്രപതിക്ക് വിശദീകരിച്ചു. പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന് കീഴിൽ 2022 സെപ്റ്റംബറിലാണ് പ്രോജക്ട് ചീറ്റ ആരംഭിച്ചത്. രാഷ്ട്രത്തിന്റെ സാമ്പത്തികവും തന്ത്രപരവുമായ മുന്നേറ്റത്തിൽ ശക്തമായ സമുദ്രശേഷി നിർണായക ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികസേന തദ്ദേശീയമായി നിർമ്മിച്ച 3 കപ്പലുകൾ കൊൽക്കത്തയിൽ കമ്മീഷൻ ചെയ്യുകയായിരുന്നു അദ്ദേഹം. INS അഗ്രേ, INS ദുനഗിരി, INS സൻശോധക് എന്നീ കപ്പലുകളാണ് കമ്മീഷൻ ചെയ്തത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. നല്ല ആരോഗ്യത്തിനായുള്ള കൂട്ടായ പരിശ്രമത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരെ യോഗ ഒരുമിച്ച് കൊണ്ടുവന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. യോഗയെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ഇത്തരം ദിനാചരണങ്ങൾ ആളുകൾക്ക് പ്രചോദനമാകട്ടെയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഒരു റിപ്പോർട്ട്.
2: ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഇന്ത്യ, ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളാണ് പങ്കെടുക്കുന്നത്. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. ഉയർന്നുവരുന്ന സുരക്ഷാ അപകട സാധ്യതകളിൽ പുതിയ സാങ്കേതിക വിദ്യകളുടെ പങ്കിനെക്കുറിച്ചും ചർച്ചകൾ നടക്കും. ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ ഉപയോഗത്തിലെ സുരക്ഷ സംബന്ധിച്ച് അടുത്തിടെ നടന്ന ബ്രിക്സ് സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗത്തിൽ ഉയർന്നുവന്ന വിഷയങ്ങൾ സമ്മേളനം അവലോകനം ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ബ്രിക്സ് ഊർജ്ജമന്ത്രിമാരുടെ 11th യോഗത്തിന് ഇന്ത്യ അധ്യക്ഷത വഹിക്കും. ഹരിയാനയിൽ ഈ മാസം 25-26 തീയതികളിലാണ് യോഗം. 11 ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള ഊർജ്ജമന്ത്രിമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നാളെ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് KT തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നിലവിൽ ക്വാറന്റൈനിലുള്ള ആർക്കും രോഗലക്ഷണങ്ങളില്ല. സമ്പർക്ക പട്ടികയിൽ നിന്ന് ഇതുവരെ പരിശോധിച്ച എല്ലാവരുടെയും സാമ്പിൾ ഫലം നെഗറ്റീവാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റി Division 5 49 വീടുകളിൽ കൂടി ആരോഗ്യ പ്രവർത്തകർ ഇന്നലെ സന്ദർശനം നടത്തി. റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ന് കൊച്ചിയിൽ. പാലാരിവട്ടത്ത് നടക്കുന്ന MSME സംരംഭകത്വ പരിപാടിയിൽ അദ്ദേഹം

0: പങ്കെടുക്കും. രാവിലെ 9:30 പരിപാടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 28 രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ മൈ ജിഒവി, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. യുജിസി നെറ്റ് പരീക്ഷകൾ ഇന്ന് ആരംഭിക്കും. ഈ മാസം 30 വരെയാണ് ദേശീയതലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ നടത്തുന്നത്. CBSE 12 ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. ആധികാരിക വിവരങ്ങൾക്ക് CBSEയുടെ ഔദ്യോഗിക ആശയവിനിമയങ്ങളെ മാത്രം ആശ്രയിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളത്തിൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന്റെ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: രണ്ടാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഇന്ന് രാവിലെ 10 മുതൽ നാളെ വൈകിട്ട് 5 വരെയുള്ള സമയത്തിനിടയിൽ രക്ഷിതാക്കൾക്ക് ഒപ്പം സ്കൂളുകളിൽ പ്രവേശനത്തിന് ഹാജരാകണം. ഒന്നാം ഘട്ട അലോട്ട്മെന്റിൽ താൽക്കാലിക പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് രണ്ടാം ഘട്ടത്തിൽ ഉയർന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ പുതിയ അലോട്ട്മെന്റ് ലെറ്റർ ആവശ്യമില്ല. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു.
0: ഫിഫ ലോകകപ്പിൽ ഇന്നലെ രാത്രി നടന്ന മത്സരത്തിൽ കരുത്തരായ സ്പെയിൻ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 പരാജയപ്പെടുത്തി. 10 മിനിറ്റിൽ കൌമാരതാരം ലാമിൻ യമാലാണ് സ്പെയിനിന്റെ ആദ്യ ഗോൾ നേടിയത്. മറ്റൊരു മത്സരത്തിൽ ഇറാൻ ബെൽജിയത്തെ ഗോൾരഹിത സമനിലയിൽ തളച്ചു. രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരവും 2 സമനിലയിൽ പിരിഞ്ഞു. ഇപ്പോൾ നടക്കുന്ന ന്യൂസിലന്റ് ഈജിപ്റ്റ് മത്സരം ആദ്യ പകുതി പിന്നിടുമ്പോൾ ന്യൂസിലന്റ് 1 മുന്നിലാണ്. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പ് ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് പരാജയം. ഇന്നലെ മാഞ്ചസ്റ്ററിൽ നടന്ന മത്സരത്തിൽ 6 ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. 159 റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന ദക്ഷിണാഫ്രിക്ക 5 ബാക്കി നിൽക്കെ 4 നഷ്ടത്തിൽ 161 റൺസ് എടുത്തു. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അസം, മേഘാലയ എന്നിവിടങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലങ്കാന എന്നിവിടങ്ങളിലും ഇന്നും നാളെയും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘം ഇന്നലെ രാത്രി മടങ്ങിയെത്തി. മദീനയിൽ നിന്ന് ഫ്ളൈ അദീൽ എയർലൈൻസ് വിമാനത്തിൽ 350 അടങ്ങുന്ന സംഘമാണ് എത്തിയത്. ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹാജിമാർക്ക് സ്വീകരണം നൽകി. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് SE.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ അമേരിക്ക ഇറാൻ ചർച്ചകൾ തുടരുന്നു. ഖത്തറിന്റെയും പാകിസ്ഥാന്റെയും മധ്യസ്ഥതയിൽ US വൈസ് പ്രസിഡന്റ്, ഇറാൻ സ്പീക്കർ, വിദേശകാര്യമന്ത്രി എന്നിവരാണ് ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. അതേസമയം ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള ഇറാൻ അനുകൂലികളെ തടഞ്ഞില്ലെങ്കിൽ ഇറാനെ വീണ്ടും ആക്രമിക്കുമെന്ന് US പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ലേബർ പാർട്ടി നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യവുമായി പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്ത്. പകരം ആന്റി ബേൺഹാം പാർട്ടി നേതൃത്വത്തിലേക്ക് വരണമെന്നാണ് പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം വടക്കൻ ഇംഗ്ലണ്ടിലെ മേക്കർഫീൽഡ് ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ബേൺഹാം ഉജ്ജ്വല വിജയം നേടിയതോടെയാണ് സ്റ്റാർമർക്കെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗമേറിയത്. അതേസമയം കടുത്ത സമ്മർദ്ദമുണ്ടായിട്ടും സ്ഥാനമൊഴിയാൻ കെയർ സ്റ്റാമർ തയ്യാറായിട്ടില്ല. 19th മുംബൈ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്നലെ തിരശീല വീണു. ലോകത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രമേളയിൽ ഒന്നാണിതെന്ന് സമാപന ചടങ്ങിൽ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണുദേവ് വർമ്മ പറഞ്ഞു. മധ്യപ്രദേശിലെ പുനോ ദേശീയോദ്യാനം സന്ദർശിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി അവലോകനം ചെയ്തു. അന്താരാഷ്ട്ര യോഗാ ദിനത്തെ ആഗോള ആഘോഷമാക്കിയതിന് ലോകമെമ്പാടുള്ള ജനങ്ങളോട് നന്ദി പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അധ്യക്ഷത വഹിക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ച ഇന്ന് നടക്കും. രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും ശക്തമായ മഴ തുടരും. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ സൌദി അറേബ്യയെ എതിരില്ലാത്ത 4 goals പരാജയപ്പെടുത്തി സ്പെയിൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: 1930 ആദ്യ ഫിഫ ലോകകപ്പ് കളിച്ചത് വെറും 13 രാജ്യങ്ങളാണ്. യാത്രാ ചെലവ് ഉൾപ്പെടെ വാഗ്ദാനം നൽകി അതിഥേയരായ ഉറുഗ്വായ് ക്ഷണിച്ചിട്ടും ഇത്രയും രാജ്യങ്ങളെ അന്ന് കളിക്കാനായി എത്തിയുള്ളൂ. എന്നാൽ 2026 ലോകകപ്പിൽ മത്സരിക്കുന്നത് 48 രാജ്യങ്ങളാണ്. ഓരോ വൻകരയിലെയും കടുത്ത യോഗ്യതാ മത്സരങ്ങൾ കടന്നാണ് ടീമുകളെല്ലാം ലോകകപ്പിനെത്തുന്നത്. ഒരു നൂറ്റാണ്ട് കൊണ്ട് ലോകകപ്പിനുണ്ടായ പകിട്ടും പ്രാധാന്യവും എത്ര വലുതാണ്. ബ്രസീലും അർജന്റീനയും ഉൾപ്പെടുന്ന ലോക ഫുട്ബോളിലെ വമ്പൻ ടീമുകൾക്ക് തങ്ങളുടെ പ്രതാപം ഉറപ്പിക്കാനുള്ള അരങ്ങാണ് ഇന്ന് ലോകകപ്പ്. എന്നാൽ ക്യുറസോവയെയും ക്യാപ് വെർദെയെയും പോലുള്ള കുഞ്ഞൻ രാജ്യങ്ങൾക്ക് ഈ ലോകകപ്പ് തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്താനുള്ള വേദിയായി കൂടി മാറുകയാണ്. USA, കാനഡ, മെക്സിക്കോ എന്നിങ്ങനെ 3 രാജ്യങ്ങളിലായി നടക്കുന്ന ആദ്യ ലോകകപ്പാണ് ഇത്തവണത്തേത് എന്ന പ്രത്യേകതയുണ്ട്. ഇന്ത്യയാവട്ടെ കാഴ്ചക്കാരുടെ റോളിൽ തന്നെയാണ് ഇപ്പോഴും. എങ്കിലും അഭിമാനിക്കാൻ നമുക്കൊരു വഴിയുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ഖത്തറിന് വേണ്ടി കളിക്കുന്ന ലോക ഫുട്ബോൾ കപ്പ് ടീമിൽ ഒരു മലയാളി കളിക്കുന്നു എന്നുള്ളതാണ്. അതിൽ കേരളീയർക്ക് അഭിമാനിക്കാം. തഹസീൻ മുഹമ്മദ് ജംഷിദ് എന്ന ആളാണ് ആ മലയാളി. ഇപ്രാവശ്യത്തെ ലോകകപ്പ് ആവേശത്തോടെ നടക്കുമ്പോൾ ഈ വേൾഡ് ഫുട്ബോൾ ലോകകപ്പിലെ ചില കൗതുകങ്ങളെക്കുറിച്ചാണ് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. 1950 ലോകകപ്പിൽ ഉറുഗ്വായോടേറ്റ് ഞെട്ടിക്കുന്ന തോൽക്ക് ശേഷം ബ്രസീൽ അവരുടെ പഴയ വെള്ള ജേഴ്സി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പുതിയ ഡിസൈൻ തേടി ബ്രസീലിലെ കൊറോയോ ഡമന്ന പത്രം ഒരു മത്സരം അക്കാലത്ത് നടത്തി. അൽദർ ഗാർസിയ ഷ്ലീ എന്ന 19-കാരനാണ് ആ മത്സരത്തിൽ ജയിച്ചത്. ആൽദിർ രൂപകൽപ്പന ചെയ്ത മഞ്ഞയും നീലയും പച്ചയും വെള്ളയും കലർന്ന ആ കിറ്റ് ബ്രസീലിൻ്റെ ഔദ്യോഗിക ഉപ്പായമായി പിന്നീട് മാറി. പക്ഷേ ഒരു കൗതുകമുണ്ട്. 1958 ആദ്യ ലോകകപ്പ് ജയിക്കാൻ അവർക്ക് നീല ജേഴ്സിയാണ് അണിയേണ്ടി വന്നത് എന്ന് മാത്രം. കാരണം ആതിഥേയരും ഫൈനലിലെ എതിരാളികളുമായ സ്വീഡൻ്റേതും മഞ്ഞ ജേഴ്സി ആയതുകൊണ്ടാണ് ബ്രസീലിൻ്റേത് തൽക്കാലത്തേക്കാണെങ്കിലും മാറ്റേണ്ടി വന്നത്. 1970 ലോകകപ്പിലാണ് ആദ്യമായി മഞ്ഞ ചുവപ്പ് കാർഡുകൾ നടപ്പിലാക്കിയത്. ഇംഗ്ലീഷ് റഫറി കെൻ ആസ്റ്റന്റിന്റെ തലയിൽ വിരിഞ്ഞ ആശയമായിരുന്നു അത്. ട്രാഫിക് സിഗ്നലുകൾ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെയൊരു ആശയമുണ്ടായതായി അദ്ദേഹം പിന്നെ രേഖപ്പെടുത്തി. 1966 ലോകകപ്പിൽ പരസ്പരം ആശയവിനിമയം നടത്താൻ കളിക്കാരും റഫറിക്കാരും കഷ്ടപ്പെടുന്നത് കണ്ടതും ഇദ്ദേഹത്തിന് ഒരു പ്രചോദനമായി മാറി. 1954 ലോക ഫുട്ബോൾ കപ്പിൽ ഹംഗറിയും ബ്രസീലും തമ്മിൽ സ്വിസ് തലസ്ഥാനമായ ബേണിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അക്രമാസക്തമായ മത്സരങ്ങളിൽ ഒന്നായാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. മത്സരത്തിൽ ഉടനീളം കളിക്കാൻ പരസ്പരം ഫൗളുകളും അടിയും ഇടിയും തുടർന്നുകൊണ്ടേയിരുന്നു. 3 കളിക്കാരെ റഫറി ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കുകയും ചെയ്തു. മത്സരം അവസാനിച്ച ശേഷവും കയ്യാങ്കളി അവസാനിച്ചില്ല. ഡ്രസ്സിംഗ് റൂമിലേക്ക് പോകുന്ന വഴിയിലും അത് തുടർന്നു. ബാറ്റിൽ ഓഫ് ബേൺ എന്നാണ് ഈ മത്സരം പിന്നീട് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ചരിത്രത്തിൽ ലോകകപ്പിലെ ആദ്യത്തെ ചുവപ്പ് കാർഡ് ഏതാണ്? അത് കേൾക്കാൻ ഒരു കൗതുകം തോന്നുന്നില്ലേ? കാർഡുകൾ 1970 ലോകകപ്പിൽ തന്നെ കൊണ്ടുവന്നുവെങ്കിലും ആ ടൂർണമെന്റിൽ ആർക്കും ചുവപ്പ് കാർഡ് നൽകേണ്ടി വന്നിരുന്നില്ല. എന്നാൽ 1974 അടുത്ത ലോകകപ്പിൽ ആദ്യത്തെ ചുവപ്പ് കാർഡ് പിറന്നു. പശ്ചിമ ജർമ്മനിക്കെതിരായ മത്സരത്തിൽ ചിലെ താരം കാർലോസ് കാസലിക്കാണ് റഫറി ജാക്ക് ടൈലർ ചുവപ്പ് കാർഡ് ചരിത്രത്തിൽ ആദ്യമായി കാണിച്ചത്. ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും പെട്ടെന്നുള്ള ഗോൾ പിറന്നത് 2002 മൂന്നാം സ്ഥാന മത്സരത്തിലാണ്. ആതിഥേയരായ ദക്ഷിണ കൊറിയയും തുർക്കിയും തമ്മിലുള്ള കളി തുടങ്ങി 10.8 സെക്കൻഡിനുള്ളിൽ തന്നെ തുർക്കിയുടെ ഇതിഹാസ താരം ഹക്കാൻ സുഗൂർ കൊറിയക്കെതിരെ ഗോൾ നേടി. കൊറിയൻ ഡിഫൻഡർമാരുടെ പിഴവിൽ നിന്ന് പന്ത് തട്ടിയെടുത്തായിരുന്നു ഈ മിന്നൽ ഗോൾ. അതായത് 11 സെക്കൻഡിലെ ഗോൾ എന്നാണ് ഇത് വിലയിരുത്തുന്നത്. ഫുട്ബോൾ ലോകകപ്പ് കളിക്കാൻ ഇന്ത്യയ്ക്കും ഒരിക്കൽ അവസരം ലഭിച്ചിരുന്നു. 1950 ബ്രസീലിൽ നടന്ന ലോകകപ്പിലായിരുന്നു അത്. എന്നാൽ സാമ്പത്തിക ഞെരുക്കം കൊണ്ടും ഒളിമ്പിക്സിന് കൂടുതൽ പ്രാധാന്യം നൽകിയതുകൊണ്ടും ഇന്ത്യ ആ ക്ഷണം നിരസിക്കുകയാണ് ചെയ്തത്. ബൂട്ടിടാതെ കളിക്കുന്നത് ഫിഫ അംഗീകരിക്കാതിരുന്നത് കൊണ്ടാണ് ഇന്ത്യ ക്ഷണം നിരസിച്ചതെന്ന് കഥകൾ അന്ന് പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് ശരിയല്ല എന്ന് കളിക്കാരും ഫുട്ബോൾ ഗവേഷകരും ഇന്ന് പറയുന്നുണ്ട്. 1986 ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് ക്വാർട്ടർ ഫൈനലിൽ ലോകം ഇന്ന് ഓർക്കുന്നത് അർജന്റീന ക്യാപ്റ്റൻ ഡിയാഗോ മറഡോണയുടെ 2 ഗോളുകളിലൂടെയാണ്. മെക്സിക്കോ സിറ്റിയിലെ ആസ്ടെക് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ 51st മിനിറ്റിൽ ഇംഗ്ലീഷ് ഗോൾ കീപ്പർ പീറ്റർ ഷിട്ടിനോടൊപ്പം ഉയർന്നു ചാടിയ മറഡോണ തന്റെ ഇടത് കൈകൊണ്ട് പന്ത് വലയിലെത്തിച്ചു. റഫറി ഗോൾ അനുവദിക്കുകയും ചെയ്തു. ഫിഫ പിന്നീട് ഈ ഗോളിനെ ലോകകപ്പ് ചരിത്രത്തിലെ 100th ഗോൾ ആയി തിരഞ്ഞെടുക്കുകയും ചെയ്തു. മറഡോണയുടെ ആദ്യ ഗോൾ പിന്നീട് ദൈവത്തിന്റെ കൈ എന്നും അറിയപ്പെട്ടു. 4 മിനിറ്റുകൾക്ക് ശേഷം ലോകത്തെ മുഴുവൻ വിസ്മയിപ്പിച്ച മറ്റൊരു ഗോൾ കൂടി മറഡോണ നേടി. 1994 ലോകകപ്പിൽ USനെതിരായ മത്സരത്തിൽ കൊളംബിയൻ ഡിഫൻഡർ ആന്ദ്രെ എസ്കോബാർ അബദ്ധത്തിൽ ഒരു സെൽഫ് ഗോൾ വഴങ്ങി. ഈ ഗോൾ കാരണം കൊളംബിയ ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ടൂർണമെന്റ് കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ എസ്കോബാർ കൊളംബിയയിലെ മെഡലിൽ നഗരത്തിലെ ഒരു ബാറിന് പുറത്ത് വെച്ച് വെടിയേറ്റ് മരിച്ചു. മയക്കുമരുന്ന് മാഫിയകളും ചൂതാട്ട സംഘങ്ങളുമാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് പറയപ്പെടുന്നു. ലോക ഫുട്ബോളിലെ ഏറ്റവും ദാരുണമായ സംഭവങ്ങളിൽ ഒന്നായിട്ടാണ് എസ്കോബാറിന്റെ ഈ കൊലപാതകം ചരിത്രത്തിൽ ഇടം പിടിച്ചത്. ഫുട്ബോളിൽ കോർണർ കിക്കിൽ നിന്ന് നേരിട്ട് ഗോൾ നേടുന്നതിനെയാണ് ഒളിമ്പിക് ഗോൾ എന്ന് വിളിക്കുന്നത്. ലോകകപ്പിന്റെ നീണ്ട ചരിത്രത്തിൽ ഒരേ ഒരു തവണ മാത്രമേ ഇത്തരമൊരു ഗോൾ പിറന്നിട്ടുള്ളൂ. 1962 ലോകകപ്പിൽ കൊളംബിയയുടെ മാർക്കോസ് കോൾ ആണ് ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർ എന്നറിയപ്പെട്ടിരുന്ന സോവിയറ്റ് യൂണിയന്റെ ലേവ് യാഷിനെ മറികടന്നായിരുന്നു ഈ ഗോൾ. 2002 കൊറിയ ജപ്പാൻ ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരം. ഒരു വശത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരും യൂറോപ്യൻ ചാമ്പ്യന്മാരുമായ ഫ്രാൻസ്, മറുവശത്ത് ലോകകപ്പിൽ കന്നി പോരാട്ടത്തിനിറങ്ങുന്ന ആഫ്രിക്കൻ രാജ്യമായ സെനഗൽ. ഫ്രാൻസ് സെനഗലിനെ എളുപ്പം തോൽപ്പിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ കളി ആരംഭിച്ചതോടെ കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരുന്നു. മത്സരത്തിന്റെ 30th മിനിറ്റിൽ സെനഗലിന്റെ എൽ ഹാജി ദ്യൂഫിന്റെ ക്രോസിംഗിൽ നിന്ന് പാപ്പ ബോബ് ഡിയോപ് ഗോൾ നേടി. ഫ്രാൻസിന്റെ ബമ്പൻ ആക്രമണങ്ങളെ നെഞ്ചുവിരിച്ച് നേരിട്ട സെനഗൽ 1-0 മത്സരം ജയിച്ച് ലോകത്തെ തന്നെ അന്ന് ഞെട്ടിച്ചുകളഞ്ഞു. കടുത്ത ശത്രുതയിലായിരുന്ന പശ്ചിമ ജർമ്മനിയും നെതർലാൻഡിനും തമ്മിലുള്ള 1990 ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രീ ക്വാർട്ടർ മത്സരത്തിൽ വലിയ വിവാദമാണ് ഉണ്ടായത്. മത്സരത്തിനിടയിൽ ഡച്ച് താരം ഫ്രാങ്ക് റൈക്കോർഡ് ജർമ്മനിയുടെ റൂഡി വോളറെ ഫൗൾ ചെയ്തു. തുടർന്ന് റെക്കോർഡ് വോളറുടെ തലമുടിയിലേക്ക് തുപ്പി. വാക്കുതർക്കമുണ്ടായതിനെ തുടർന്ന് റഫറി ഇരുവർക്കും ചുവപ്പ് കാർഡ് നൽകി പുറത്താക്കി. എന്നാൽ റൈക്കാർഡ് വീണ്ടും തലമുടിയിലേക്ക് തുപ്പിയത് ക്യാമറകളിൽ പതിഞ്ഞു. 1998 ലോകകപ്പിൽ ഉടനീളം മികച്ച പ്രകടനവുമായി ബ്രസീലിനെ ഫൈനലിൽ എത്തിച്ച സൂപ്പർ താരം റൊണാൾഡോ ഫൈനൽ മത്സരത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹോട്ടൽ മുറിയിൽ അബോധാവസ്ഥയിലായി. അപസ്മാരമായിരുന്നു കാരണമെന്നാണ് പിന്നീട് സംശയിച്ചത്. തുടർന്ന് ആദ്യം പുറത്തുവിട്ട ലൈനപ്പിൽ അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ മത്സരത്തിന് തൊട്ട് മുമ്പ് കോച്ച് അദ്ദേഹത്തെ ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തി. പക്ഷേ കളം നിറഞ്ഞ് കളിക്കാൻ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞില്ല. മൈതാനത്ത് നിഴൽ പോലെയായ അദ്ദേഹത്തിൻ്റെ ബ്രസീൽ ടീം ഫ്രാൻസിനോട് 3-0 പരാജയപ്പെടുകയും ചെയ്തു. ഇത് ചരിത്രത്തിൽ ഇടനേടിയ ലോകകപ്പിലെ ഒരു വലിയ സംഭവമാണ്. ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ ചില കൗതുകങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം.

0: ഫിക്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കോപത്തെ കീഴടക്കാം, അതുവഴി ഒരു പൂർണ്ണ മനുഷ്യനാകാം. ഇത് ഈ പരിപാടിയുടെ 20-ാം ഭാഗമാണ്. പ്രിയ സുഹൃത്തുക്കളെ, കഴിഞ്ഞ 19 ഭാഗങ്ങളായി നാം കോപത്തെ വരുതിയിലാക്കുന്നതിനെ കുറിച്ചുള്ള ഒരു യാത്രയായിരുന്നല്ലോ. നമ്മുടെ ഉള്ളിലെ ഏറ്റവും ശക്തമായി, ചിലപ്പോഴൊക്കെ ഏറ്റവും അപകടകരമായി പ്രവർത്തിക്കുന്ന ഒരു വികാരത്തെ കുറിച്ചുള്ള യാത്ര, അതായത് കോപം ദേഷ്യം എന്താണെന്നും അത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ബന്ധങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നും ഒക്കെ നാം കണ്ടുകഴിഞ്ഞു. ഇന്ന് നാം സംസാരിക്കുന്നത് കോപത്തെ എങ്ങനെ പൂർണ്ണമായി കീഴടക്കി ഒരു പൂർണ്ണ മനുഷ്യനായി മാറാം എന്നതിനെ കുറിച്ചാണ്. ഇവിടെയും ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. കോപമില്ലാത്ത ഒരു മനുഷ്യൻ എന്നാൽ എന്താണ് അർത്ഥമാകുന്നത്? അയാൾക്ക് ഒന്നിനോടും പ്രതികരണമില്ല എന്നതാണോ? അതോ ഉള്ളിൽ സങ്കടവും ദേഷ്യവും അടക്കി പിടിച്ച് ജീവിക്കുന്ന ഒരു റോബോട്ടായി മാറണമെന്നാണോ? ഒരിക്കലുമല്ല. മനഃശാസ്ത്രം പറയുന്നത് യഥാർത്ഥ ആങ്കർ മാസ്റ്ററി എന്നാൽ ദേഷ്യം ഇല്ലാതാക്കലല്ല, മറിച്ച് ഊർജത്തെ തിരിച്ചറിഞ്ഞ് മാറ്റിമറിക്കാനുള്ള ഒരു കഴിവാണ്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ കയ്യിൽ മൂർച്ചയുള്ള ഒരു കത്തി ഉണ്ടെന്ന് കരുതുക. അതുകൊണ്ട് നമുക്ക് ഒരാളെ മുറിവേൽപ്പിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ട് ശസ്ത്രക്രിയ നടത്തി ഒരാളുടെ ജീവൻ രക്ഷിക്കാം, അതുമല്ലെങ്കിൽ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം പാചകം ചെയ്യാം. കത്തി ഒന്നാണ്, പക്ഷെ ഉപയോഗം വ്യത്യസ്തമാണ്. ഇതുപോലെയാണ് നമ്മുടെ ദേഷ്യവും. അതിനെ തകർക്കാനല്ല, നിർമ്മിക്കാനാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഈ കോപത്തെ മാസ്റ്റർ ചെയ്ത് ഒരു മികച്ച വ്യക്തിത്വമായി മാറാൻ മനഃശാസ്ത്രം മുന്നോട്ട് വയ്ക്കുന്ന വഴികൾ അറിയണമെന്നുണ്ടോ? ചിലത് ഞാൻ സൂചിപ്പിക്കാം. ഇതിലാദ്യത്തേത് അവയർനെസ് അഥവാ തിരിച്ചറിവാണ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ശരീരം ചില സൂചനകൾ തരും. നേരത്തെ ഞാൻ പറഞ്ഞു, ഹൃദയമിടിപ്പ് കൂടും, കൈകൾ തരിക്കും. ആ നിമിഷത്തിൽ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാം. അവിടെയാണ് മാറ്റം തുടങ്ങുന്നത്. അടുത്തതായി ഒരു പോസാണ്. മനഃശാസ്ത്രത്തിൽ വലിയ ആയുധമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. ഉത്തേജനത്തിനും പ്രതികരണത്തിനും ഇടയിലുള്ള ഒരു ചെറിയ ഇടവേളയാണത്. ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാതെ ഒരു 10 സെക്കൻഡ് മാറി നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. എങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ രാജാവായി. അടുത്തതായി കൊഗ്നിറ്റീവ് റീഫ്രെയിമിംഗ് എന്നാണ്. വാക്ക് കേട്ട് പേടിക്കണ്ട. നമ്മളെ ദേഷ്യം പിടിപ്പിച്ച സാഹചര്യം മറ്റൊരാളിലൂടെ, അല്ലെങ്കിൽ മറ്റൊരാളുടെ കാഴ്ചപ്പാടിലൂടെ കാണാൻ ശ്രമിക്കണം. ഓഫീസിൽ നിങ്ങളോട് മോശമായി പെരുമാറിയ ആൾ ഒരു പക്ഷേ വലിയൊരു വ്യക്തിപരമായ സങ്കടത്തിലൂടെ കടന്നുപോകുന്ന ആളായിരിക്കും. ഈ എമ്പതി, അല്ലെങ്കിൽ ഈ സഹാനുഭൂതി ആ ദേഷ്യത്തിന്റെ തീവ്രത കുറയ്ക്കും. ഇനി മറ്റൊന്ന്, റെസ്പോൺസ് നോട്ട് റിയാക്ഷൻ. മൃഗങ്ങളാണെങ്കിലോ സാഹചര്യങ്ങളോട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. എന്നാൽ മനുഷ്യൻ ചിന്തിച്ച് റെസ്പോണ്ട് ചെയ്യാനുള്ള ബുദ്ധിയുണ്ട്. അതിനാൽ, അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കാനുള്ള ബുദ്ധിയുണ്ട്. ആ ബുദ്ധിയെ ഉണർത്തുക. പ്രിയ ശ്രോതാക്കളെ, നിങ്ങളോട് തന്നെ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ബഹുമാനം തോന്നിയ വ്യക്തികളെ ഒന്ന് ഓർത്തു നോക്കിയാട്ടെ. അവർ എപ്പോഴും ബഹളം വെക്കുന്നവരും ദേഷ്യപ്പെടുന്നവരും ആയിരുന്നോ? അതോ ശാന്തമായി കാര്യങ്ങളെ നേരിട്ടവരായിരുന്നോ? തീർച്ചയായും ആ ശാന്തതയാണ് അവരെ മഹാനാക്കിയത്. ശാന്തതയാണ് അവരുടെ യഥാർത്ഥ ശക്തി, കോപമല്ല. കോപത്തെ കീഴടക്കിയ ഒരു വ്യക്തിക്ക് സ്വന്തം കുടുംബത്തിലും സമൂഹത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ മനസ്സിൽ മുറിവേൽപ്പിക്കാതിരിക്കാൻ പഠിക്കുമ്പോൾ നമ്മളൊരു പൂർണ്ണ മനുഷ്യനിലേക്ക് അടുക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മൾ നൽകേണ്ട ഏറ്റവും വലിയ പൈതൃകം, അതായത് ലെഗസി, നമ്മൾ നേടിയ ഈ ശാന്തതയും സ്നേഹവുമല്ലേ? നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുന്ന ഈ നല്ല മാതൃകയേക്കാൾ വലിയൊരു സമ്മാനം അവർക്ക് നൽകാനില്ല. ഈ ഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുമ്പോൾ ഇത് ഒരു പരമ്പരയുടെ അവസാനം മാത്രമല്ല, നിങ്ങളുടെ പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാകട്ടെ. അടുത്ത തവണ ദേഷ്യം നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ ഓർക്കുക, നിങ്ങളാണ് നിങ്ങളുടെ മനസ്സിന്റെ യജമാനൻ. അപ്പോൾ ഈ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേർന്ന ഏവർക്കും നന്ദി. ശാന്തമായിരിക്കൂ, ജീവിതം സന്തോഷകരമാകട്ടെ. അതാണല്ലോ നമുക്ക് ഏവർക്കും വേണ്ടിയിരിക്കുന്നത്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ ആദ്യ കൌൺസിലിംഗിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ 24 ബുധനാഴ്ച രാവിലെ 9 മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നതാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് 23 വൈകിട്ട് 5 വരെ പുതിയ അപേക്ഷകൾ സമർപ്പിച്ച് 24 നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9544431825, മറ്റൊരു നമ്പർ 8281335688, മറ്റൊരു നമ്പർ 8281811074. IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8547005039, മറ്റൊരു നമ്പർ 9446523626. ദേശീയ ബിരുദ പ്രവേശന പരീക്ഷയുടെ CUET UG അന്തിമോത്തര സൂചിക പ്രസിദ്ധീകരിച്ചു. മികച്ച വിദ്യാലയങ്ങൾക്കുള്ള പ്രൊഫസർ KA ജലീൽ അവാർഡിന് PM ഫൌണ്ടേഷൻ അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്തെ LP മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാലയങ്ങൾക്ക് അപേക്ഷ നൽകാം. അവസാന തീയതി July 20. +1 രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ഇന്ന് മുതൽ നാളെ വരെ വൈകിട്ട് 5 വരെ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ PG ഡിപ്ലോമ BEd പ്രോഗ്രാമുകളിലേക്ക് ഇന്ന് കൂടി അപേക്ഷിക്കാം. ആർക്കിടെക്ചർ PG പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷ PGETA യുടെ 3rd സെക്ഷൻ 23 വരെ രജിസ്റ്റർ ചെയ്യാം. പാലക്കാട്, കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലും മലപ്പുറം മാ ദിൻ പോളിടെക്നിക് കോളേജിലും നടത്തുന്ന പാർട്ട് ടൈം രണ്ടാം ഷിഫ്റ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 26 വരെ അപേക്ഷിക്കാം. കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷാ ഫലം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 പ്രഖ്യാപിക്കും. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അൺ-എയ്ഡഡ് സെക്ഷനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപകന്റെ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744845433. കടപ്പാക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിൽ NCCയിൽ ഇന്ന് രാവിലെ 9 വൈകിട്ട് 5 വൈദ്യുതി മുടങ്ങും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യണോ? എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാൻ ഇവിടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയിറ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഈ പരിപാടിയിലൂടെ കടന്നു വരുന്നു. അനേകം കഥകൾ ശ്രോതാക്കൾ കേട്ടു കഴിഞ്ഞു, ഇനിയും ഏറെ പറയാനുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഏഷ്യയിലെ വിശ്വോത്തര നാടോടിക്കഥകൾ എന്ന് പറഞ്ഞ കെ എസ് വേണുഗോപാൽ എഴുതിയ കഥത്തിൽ നിന്നെടുത്ത ഒരു ഇസ്രയേൽ നാടോടിക്കഥയാണ്, ഒരു ഇസ്രയേലിൽ നിന്നുള്ള കഥയാണ്. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കടക്കാം. ദാവീദും ഗോലിയാത്തും, ഈ ടൈറ്റിൽ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ബൈബിളിലുണ്ട് അല്ലേ. ഈ കഥ നമുക്കൊന്ന് കേട്ടു നോക്കാം. പണ്ട് ജൂത ജനതയ്ക്ക് സാമുവൽ എന്ന പേരായ ഒരു പ്രവാചകനുണ്ടായിരുന്നു. ശവൽ ആയിരുന്നു അന്ന് അവരുടെ രാജാവ്. ശവൽ രാജാവ് പാപജീവിതം നയിക്കാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി നഷ്ടപ്പെട്ടു. അപ്പോൾ പ്രവാചകന് ദൈവത്തിൻ്റെ ഒരു വെളിപാടുണ്ടായി. ബത്ലഹേമിലേക്ക് ഉടനെ തന്നെ പോവുക, ഒരു പുതിയ രാജാവിനെ അഭിഷേകം ചെയ്യണം. അവിടുത്തെക്കാരനായ ജസേ എന്നൊരാളുടെ മക്കളിൽ നിന്നാണ് ഒരാളെ നീ കണ്ടെത്തേണ്ടത്. സാമുവൽ പ്രവാചകൻ ബത്ലഹേമിലേക്ക് പോയി, ജസയെ കണ്ടുപിടിച്ചു. ദൈവത്തിന് വേണ്ടി നടത്തുന്ന ബലികർമ്മത്തിൽ പങ്കെടുക്കാൻ മക്കളെയെല്ലാം കൂട്ടിവരാൻ നിർദ്ദേശവും നൽകി. ആവശ്യപ്പെട്ട പോലെ തന്നെ ജസേ പ്രവർത്തിക്കുകയും ചെയ്തു. ജസയുടെ മക്കളെ ഓരോരുത്തരായി സാമുവൽ പ്രവാചകൻ കണ്ടു. തൻ്റെ മുമ്പിലൂടെ അവർ ഓരോരുത്തരായി കടന്നു പോകുമ്പോൾ ദൈവം തൻ്റെ ചെവിയിൽ മന്ത്രിക്കുന്നത് പ്രവാചകൻ കേട്ടു. ഇയാളുടെ സുന്ദരമുഖത്താലോ അംഗലാവണ്യത്താലോ നീ വഞ്ചിക്കപ്പെടരുത്. അവൻ്റെ സുന്ദര രൂപം മാത്രമാണ് നീ കാണുന്നത്. ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കാണ് നോക്കുക. സാമുവൽ പ്രവാചകന്റെ മുമ്പിലൂടെ 7 മക്കളും കടന്നുപോയി. ദൈവദൃഷ്ടിയിൽ ആരും തന്നെ തൃപ്തരായി തോന്നിയില്ല. വേറെ മക്കളുണ്ടോ? പ്രവാചകൻ ജസയോട് ചോദിച്ചു. ആ, ഒരുത്തൻ കൂടിയുണ്ട്, ജസേ പറഞ്ഞു. പക്ഷേ അവനൊരു കൊച്ചു പയ്യനാണ്. അവൻ എൻ്റെ ചെമ്മരിയാടുകളെ മേയ്ക്കാൻ പോയിരിക്കുകയാണ്. എങ്കിൽ അവനെ എനിക്കൊന്ന് കാണണം, പോയി അവനെയും കൂട്ടി വരൂ. ആ കുട്ടി വരുന്നതുവരെ പ്രവാചകൻ കാത്തിരുന്നു. അച്ഛൻ്റെ കൂടെ ആ കുട്ടി വന്നു. പ്രവാചകൻ്റെ മുമ്പിൽ ചെന്നു നിന്നു. നല്ല പ്രസരിപ്പുള്ള മുഖം, ആരോഗ്യദൃഢമായ ശരീരം, സുന്ദരമുഖത്തിൻ്റെ ഇരുവശങ്ങളിലുമായി അഴകാർന്ന ചുരുളൻ മുടി. അഭിഷേകം ചെയ്യേണ്ടത് ഇവനെ തന്നെ, ദൈവം പ്രവാചകനോട് മന്ത്രിച്ചു. സാമുവൽ പ്രവാചകന്റെ ഈ ചെയ്തികളെപ്പറ്റി ഒന്നും അറിയാത്ത ശവൽ രാജാവാകട്ടെ ഇതിനകം ഒട്ടേറെ വിഷമത്തിലായി. കോപത്താൽ അപസ്മാര ബാധിതനെ പോലെ വിറപ്പുണ്ട്. മാനസികമായും വിക്ഷുബ്ധനായി. തനിക്ക് ചുറ്റുമുള്ളവരെ അദ്ദേഹം ഭീതിയിലാഴ്ത്തി. സംഗീതത്തിന് മാത്രമേ എനിക്ക് ആശ്വാസം നൽകാനാകൂ, ശവൽ ആക്രോശിച്ചു. മധുര സംഗീതം പൊഴിക്കുന്ന ഒരാളെ നിങ്ങൾ ആരെങ്കിലും പോയി കൂട്ടിക്കൊണ്ടുവരൂ. വിഡ്ഢികളാലും പോക്കിരികളാലും ഞാൻ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഭ്രാന്ത് പിടിക്കുമ്പോൾ സംഗീതമാണ് വേണ്ടത്. എൻ്റെ തകർന്ന ഞരമ്പുകളെ ശമിപ്പിക്കാൻ മൃദുലമായ സ്നേഹം തുളുമ്പുന്ന സംഗീതം തന്നെ വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിചാരകന്മാരിൽ ഒരാൾ ധൈര്യപ്പെട്ട് മുന്നോട്ട് വന്ന് പറഞ്ഞു, ബത്ലഹേമിലെ ജസയുടെ മകൻ ദാവീദ് കർണാനന്ദകരമായി പാടുമെന്ന് കേൾക്കുന്നു. അയാൾ തുടർന്നു, അവൻ ധീരനാണ്, അതിസമർത്ഥനുമാണ്, അതികോമളനുമാണ്, ദൈവപ്രീതിയുള്ള ഒരു ബാലനുമാണ്. ജനങ്ങൾ അതിശയോക്തിയോടെ ഗുണങ്ങൾ വാഴ്ത്തി പറയുന്നത് കേട്ട് തഴമ്പിച്ച രാജാവ് ഇടയ്ക്ക് കയറി പറഞ്ഞോ, ഉടനെ തന്നെ അവനെ കൂട്ടിക്കൊണ്ടു വരൂ, അവന് പാടാവുന്ന അത്ര പാടട്ടെ. ദൂതന്മാർ കൊട്ടാരം വിട്ടിറങ്ങി. അച്ഛൻ്റെ ചെമ്മരിയാടുകളെ മേയിച്ചു നടക്കുകയായിരുന്ന അവനെ അവർ തപ്പിപ്പിടിച്ച് രാജാവിൻ്റെ മുമ്പിൽ ഹാജരാക്കി. കണ്ട മാത്രയിൽ തന്നെ ശൗൽ രാജാവിന് അവനിൽ പ്രീതി തോന്നി.
4: ഇന്നു മുതൽ എൻ്റെ ആയുധം വഹിച്ച് എൻ്റെ മുമ്പിൽ നടക്കേണ്ടവൻ നീയാണ്,
3: രാജാവ് പറഞ്ഞു.
4: എൻ്റെ തൊട്ടടുത്ത് നീ എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ തരുന്ന കിന്നരം എപ്പോഴും നിന്റെ കയ്യിലുണ്ടായിരിക്കണം. ഞാൻ അപസ്മാരം പിടിച്ച് ഇളകിയാടുമ്പോൾ നിന്റെ മധുര സംഗീതത്താൽ എൻ്റെ ശിരസിലെ രക്ഷസുകളെ നീ ശാന്തമാക്കണം. അങ്ങനെ ദാവീദ് ശൗൽ രാജാവിൻ്റെ കൊട്ടാരത്തിലെ അംഗമായി. അക്കാലത്ത് കൂടെ കൂടെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ദാവീദ് കൊട്ടാരത്തിലെത്തി അധികം നാളായില്ല. ഒരു വമ്പിച്ച പടയുമായി പാലസ്തീനികൾ ജൂതന്മാരുടെ നാട് ആക്രമിക്കാൻ നീക്കമായി. തൻ്റെ പട നയിച്ചുകൊണ്ട് ശൗൽ രാജാവ് തന്നെ യുദ്ധത്തിനിറങ്ങി. ഒരു മലഞ്ചെരുവിൽ ഇരുസേനകളും നിലയുറപ്പിച്ചു. അപ്പോൾ പലസ്തീനികളുടെ അണിയിൽ നിന്നൊരു യോദ്ധാവ് മുന്നോട്ട് നടന്നു വന്നു. രാക്ഷസാകാരനായ അയാൾ അറിയപ്പെട്ടത് ഗോലിയാത്ത് എന്നാണ്. ആരെയും കിടിലം കൊള്ളിക്കുന്നതായിരുന്നു ആ ആകാരം. തലയിൽ പിച്ചള കൊണ്ടുള്ള ശിരോകവചം ധരിച്ചിരിക്കുന്നു. നീണ്ട ഒരു പടച്ചട്ടയാണ് അണിഞ്ഞിട്ടുള്ളത്. മറ്റാരെങ്കിലുമാണ് അവ ധരിച്ചിരുന്നതെങ്കിൽ അവർ ഭാരം കൊണ്ട് മൂക്കുകുത്തി വീഴും തീർച്ച. ഒരു മുട്ടനാടിനെ ആട്ടിയകറ്റുന്ന ഭാവത്തിൽ അയാൾ ഒരു വലിയ കുന്തം വീശിക്കൊണ്ടിരിക്കുന്നു. അയാളുടെ ആയുധം വഹിക്കുന്നവൻ അതിയായ ആത്മവിശ്വാസത്തോടെയും അല്പം ധിക്കാരഭാവത്തിലുമാണ് മുന്നിൽ നടന്നിരുന്നത്. ശൗൽ രാജാവിൻ്റെ സേനയെ ഒന്നാകെ ഗോലിയത്ത് സർവ്വദിക്കിലേക്കും കണ്ണോടിച്ചുകൊണ്ട് നോക്കി. ഒടുവിൽ സാവധാനം മുഴങ്ങുന്ന സ്വരത്തിൽ പറഞ്ഞു,
5: യുദ്ധക്കളത്തിൽ അണിനിരന്ന് നിൽക്കുന്ന നിങ്ങൾ വേവലാതിപ്പെടേണ്ടതില്ല, യാതൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല. ഇവിടെ ഞാൻ നിൽക്കുന്നത് പലസ്തീനികൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്ന യോദ്ധാവായിട്ടാണ്. അങ്ങയുടെ അണിയിൽ നിന്ന് എന്നോട് പോരാടാൻ തയ്യാറുള്ള ഒരു യോദ്ധാവിനെ അയക്കുക. അപ്പോൾ അങ്ങയുടെ അണിയിൽ മറ്റാർക്കും ആയുധമെടുക്കേണ്ടി വരില്ല. അങ്ങയുടെ യോദ്ധാവ് എന്നെ കൊല്ലുന്ന പക്ഷം ഞങ്ങൾ അങ്ങയുടെ അടിമകളാകും. അതല്ല, ഞാൻ അങ്ങയുടെ യോദ്ധാവിനെ വധിക്കുന്ന പക്ഷം അങ്ങ് ഞങ്ങളുടെ അടിമയാകണം. അങ്ങനെയെങ്കിൽ ഒരാളുടെ രക്തം മാത്രമല്ലേ ചിന്തേണ്ടി വരുള്ളൂ. ഈ വെല്ലുവിളിയാണ് ഞാൻ ശൗൽ രാജാവിൻ്റെ പട മുമ്പാകെ സമർപ്പിക്കുന്നത്. അങ്ങ് ഒരാളെ മാത്രം യുദ്ധത്തിന് അയക്കുക. അങ്ങനെ നമുക്ക് കലഹം അവസാനിപ്പിക്കുകയും ചെയ്യാം. അയാളുടെ ശബ്ദം കെട്ടടങ്ങി. നീണ്ട നിശബ്ദത. ശൗൽ രാജാവോ രാജാവിൻ്റെ അണിയിലുള്ള മറ്റാരെങ്കിലുമോ മുന്നോട്ട് വന്നില്ല. ഗോലിയത്തിനോട് എതിരിടാൻ ആരും ധൈര്യപ്പെട്ടില്ല. പേടിച്ചു വിറച്ചു. ജസയുടെ ഇളയ മകൻ ദാവീദ് ഒരു കൊച്ചു ബാലൻ മാത്രമാണ്. സൈന്യത്തിൽ ചേരാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല. രാജാവിന് തൻ്റെ ആവശ്യമില്ലെന്ന് കണ്ടപ്പോൾ അവൻ കൊട്ടാരത്തിൽ നിന്ന് പിൻവാങ്ങി തൻ്റെ അച്ഛനമ്മമാരെ കാണാൻ വീട്ടിലേക്ക് മടങ്ങി. അവനെ കണ്ടപ്പോൾ അച്ഛനമ്മമാർക്ക് വളരെ സന്തോഷമായി. കാരണം മറ്റു മൂന്ന് മക്കളും പാലസ്തീനികളോട് യുദ്ധം ചെയ്യാൻ പോയിരിക്കുന്നു. അവർ ഏകരായിട്ടിരിക്കുകയായിരുന്നു. ചെമ്മരിയാടിനെ മേയ്ക്കാൻ പോവാൻ ആളില്ലാതിരിക്കുകയാണ്. ഒന്ന് നീ പോയി മേയിച്ചു വാ. 40 ദിവസം പിന്നിട്ടിടും യുദ്ധത്തിന് പോയ മൂന്ന് മക്കളും തിരിച്ചു വന്നിട്ടില്ല. അവർക്കെന്തു പറ്റി? ആ നാളുകളിൽ തൻ്റെ നാടിന് വേണ്ടി പോരാടാൻ പോകുന്ന പടന്മാർ തങ്ങൾക്കുള്ള ഭക്ഷണവും കയ്യിൽ കരുതേണ്ടതുണ്ടായിരുന്നു. വിജയമോ പരാജയമോ ഫലം എന്തു തന്നെ ആകട്ടെ, 40 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ ജസ അസ്വസ്ഥനായി. തൻ്റെ മക്കളുടെ ഭക്ഷണം തീർന്നു കാണുന്നു. അപ്പവും പാൽക്കട്ടിയും ദാവീദിനെ ഏൽപ്പിച്ചുകൊണ്ട് ജസ ദാവീദിനോട് പറഞ്ഞു, സൈന്യത്തിനടുത്ത് പോയി ഈ അപ്പവും പാൽക്കട്ടിയും ചേട്ടന്മാർക്ക് കൊടുത്തു വാ. ദാവീദ് സൈന്യത്തെ കാണുമ്പോൾ പടയാളികൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ മുഴുകിയിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമായി, ആരും തന്നെ ഗോലിയത്തിനെ ഏകനായി എതിരിടാൻ ധൈര്യപ്പെട്ടില്ല. അതിനാൽ സൈന്യം ഒന്നായി യുദ്ധത്തിനിറങ്ങാൻ പോകുന്നു. തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ദാവീദ് കൂട്ടങ്ങൾ തോറും നടന്നു. കൂട്ടുകൂടിയുള്ള ഗോലിയത്തിനെ പറ്റിയുള്ള ജൽപ്പനങ്ങൾ ദാവീദ് കേട്ടു. ആരും ഒറ്റയ്ക്ക് അയാളെ എതിരിടാൻ ധൈര്യപ്പെടുന്നില്ല. രാജാവ് പോലും. ദാവീദ് താഴ്വരയുടെ താഴോട്ട് നോക്കി. അജാനബാഹുവായ ഒരു മനുഷ്യൻ തൻ്റെ ആയുധവാഹകനോടൊപ്പം താഴോട്ടും മേലോട്ടും ഒരു ഇളിച്ച ചിരിയുമായി ലാത്തിക്കൊണ്ടിരിക്കുന്നു. അതാണോ ഗോലിയത്ത്? ഒരു വീരപുരുഷനാണെന്നൊന്നും തോന്നിയില്ല. വെറുതെ ഊതി വീർപ്പിച്ച ഒരു രൂപം. തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ദാവീദ് താഴ്വരയിൽ ഉടനീളം അലഞ്ഞു. അതിനിടയിൽ അവൻ കൂടെ കൂടെ ഗോലിയത്തിനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ പാളയത്തിലുള്ളവരെല്ലാം ആ മനുഷ്യനെ പേടിച്ചിരിക്കുകയാണെന്ന് പറയാനാണോ നിങ്ങളുടെ പാപം? അവൻ ചോദിച്ചു. ഗോലിയത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ കേട്ടപ്പോൾ ദാവീദ് സങ്കല്പിച്ചത് രക്തവും മാംസവുമുള്ള ഒരു മനുഷ്യനെയല്ല, തീ തുപ്പുന്ന ഒരു ജന്തുവായിട്ടാണ്. ശൗൽ രാജാവിൻ്റെ പടയെ നോക്കിക്കൊണ്ട് ഗോലിയത്ത് ഇടിനാദത്തിൽ പൊട്ടിച്ചിരിക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ സഹോദരന്മാരെ നോക്കി പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ ആ ചിരി

ും അല്ലേ? ഓ അല്ല, എനിക്ക് മനസ്സിലായി. നീ വീട്ടിൽ നിന്ന് ഈ തമാശ കാണാൻ ഒളിച്ചോടി വന്നതാണല്ലേ. ശരി, യുദ്ധം ചെയ്യുന്നത് ആണുങ്ങളാണ്. വേഗം ഇവിടം വിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകും. ചേട്ടന്റെ ഈ സ്വീകരണം ദാവീദിനെ അസ്വസ്ഥപ്പെടുത്തി. ഇക്കണ്ട വഴിയൊക്കെ നടന്ന് ചേട്ടന്മാർക്കുള്ള ഭക്ഷണവുമായി വന്ന എന്നോട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടത്. ഇത് എനിക്ക് പറ്റിയ സ്ഥലമാണെന്നല്ലേ പരിഹസിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതാണ് എനിക്ക് ഏറ്റവും പറ്റിയ സ്ഥലം എന്നാണ്. ഇവിടെയുള്ളവരാരും തന്നെ ഗോലിയത്തിനോട് ഏറ്റുമുട്ടാൻ ധൈര്യപ്പെടുന്നില്ലെങ്കിൽ ഞാനിവിടെ ഇപ്പോൾ എത്തിച്ചേർന്നത് ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. അവൻ ഷൗൽ രാജാവിന്റെ മുമ്പിൽ ചെന്നു നിന്നു. പ്രഭു, ഗോലിയത്തിനെ ചൊല്ലി ആരും ഇവിടെ പേടിച്ചിരിക്കേണ്ട കാര്യമില്ല. അവൻ പറഞ്ഞു, അങ്ങയുടെ ദാസനായ ഈ ഞാൻ തന്നെ വീമ്പിളക്കുന്ന ആ പാലസ്തീനിയോട് യുദ്ധം ചെയ്യാൻ പോകാം. വിസമ്മതഭാവത്തിൽ ഷൗൽ രാജാവ് തലയാട്ടി. നീയൊരു കുട്ടി മാത്രം, അദ്ദേഹം പറഞ്ഞു. പരിശീലനം കിട്ടിയ ഒരു പട്ടാളക്കാരനോട് ഏറ്റുമുട്ടാൻ നിനക്കാവില്ല. ദാവീദ് തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. പ്രഭു, ഞാനൊരു ഇടയച്ചെറുക്കൻ മാത്രമാകാം, പക്ഷേ അച്ഛന്റെ ചെമ്മരിയാടുകളെ തട്ടിയെടുക്കാൻ വരുന്ന സിംഹങ്ങളോടും കരടികളോടും പോരാടാൻ ഇടയച്ചെറുക്കന്മാർക്കറിയാം. സിംഹങ്ങളെയും കരടികളെയും കൊല്ലാൻ എനിക്ക് കെൽപ്പുണ്ടെങ്കിൽ അധിക പ്രസംഗിയായ പാലസ്തീനിയെ കൊല്ലാനാണോ എനിക്ക് വിഷമം? ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ വെല്ലുവിളിക്കാൻ ആര് ധൈര്യപ്പെടും? ഒട്ടേറെ നേരം ഷൗൽ രാജാവ് നിശബ്ദനായി ചിന്തയിലാണ്. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, പോകൂ, യുദ്ധം ചെയ്യൂ, ദൈവം നിന്നെ തുണയ്ക്കട്ടെ. ആ ബാലനെ അണിയിക്കാൻ രാജാവ് സ്വന്തം ശിരോ കവചവും പോർച്ചട്ടയും നൽകി. ദാവീദ് അവ അണിഞ്ഞു നോക്കി. പക്ഷേ രണ്ടടിയിലധികം നടക്കാൻ കഴിഞ്ഞില്ല. ഇവയൊന്നും എനിക്ക് പറ്റിയതല്ല, അവ എന്നെ കുഴപ്പത്തിലാക്കും. ദാവീദ് തന്റെ ശരീരത്തിൽ നിന്ന് യുദ്ധവേഷം അഴിച്ചു മാറ്റി. തന്റെ ഇടയവസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു. ഒരു കയ്യിൽ കവണ തൂക്കി, മറുകൈയിൽ ഒരു വടിയും എടുത്ത് മിനുസമുള്ള 5 കല്ലുകൾ തന്റെ പൊക്കണം സഞ്ചിയിലിട്ടു. പിന്നീട് ഷൗൽ രാജാവിനെയും തന്നെ നിർനിമേഷം നോക്കി നിൽക്കുന്ന സേനയും നോക്കി ഒന്ന് മന്ദഹസിച്ചു. ഇതേ വേഷത്തിൽ ഞാൻ പോരാടാൻ പോകും, അവൻ പറഞ്ഞു. ഇതാണ് എനിക്ക് പറ്റിയ വേഷം. ആ ഇടയബാലൻ കുന്നിൽ നിന്നിറങ്ങി താഴ്വരയിലേക്ക് പോരാളി വീരനായ ഗോലിയത്തിനോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിച്ചെന്നു. തനിക്കെതിരെ ഒരു ബാലൻ നടന്നു വരുന്നത് ഗോലിയത്ത് വിസ്മയത്തോടെ കണ്ടു. ഷൗൽ രാജാവിന്റെ പാളയത്തിൽ നിന്ന് തന്നോട് ഏറ്റുമുട്ടാൻ വരുന്ന യോദ്ധാവാണ് അതെന്ന് മനസ്സിലായില്ല. മോനെ, വേഗം തന്നെ നീ വീട്ടിലേക്ക് തിരിച്ചു പോകൂ. തന്നോട് ഏറ്റുമുട്ടാനാണ് ദാവീദ് നടന്നു വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ ഗോലിയത്ത് ക്രൂരനായി. ഞാനൊരു പട്ടിയാണോ? അയാൾ ആർത്തട്ടഹസിച്ചു. ഒരു വടി കൊണ്ട് എന്നെ ആട്ടി ഓടിക്കാൻ ഒരു ഇടയച്ചെറുക്കനെയാണോ അയച്ചിരിക്കുന്നത്? കുട്ടി, ഇങ്ങോട്ട് വേഗം വരൂ. ഞാൻ നിന്നെ വലിച്ചു കയറി കൈകാലുകൾ പക്ഷികൾക്കും ഉടൽ മൈതാനത്തിലെ മൃഗങ്ങൾക്കും വലിച്ചെറിഞ്ഞു കൊടുക്കട്ടെ. പക്ഷെ ദാവീദ് പേടിച്ചില്ല. അവൻ തിരിച്ചടിച്ചു. വാളും കുന്തവുമായിട്ടാണ് നിങ്ങൾ വരുന്നത്. സ്വയം രക്ഷയ്ക്ക് കയ്യിൽ പരിചയമുണ്ട്, തന്റെ തെളിഞ്ഞ കൊച്ചു ശബ്ദത്തിലാണ് വിളിച്ചു പറഞ്ഞത്. ദൈവത്തോടൊപ്പമാണ് ഞാൻ വരുന്നത്. ദൈവം നിന്നെ എന്റെ കൈകളിലെത്തിക്കും. ഗോലിയത്ത് പിന്നീടൊന്നും പറഞ്ഞില്ല. വായു കടിച്ചമർത്തി. സംസാരിക്കാനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു. ബാലനെങ്കിലും അധിക പ്രസംഗിയായ ആ എതിരാളിയെ ക്ഷണം കഷ്ണമാക്കണം. ശിക്ഷണം കിട്ടിയ ഒരു പട്ടാളക്കാരനെ പോലെ അയാൾ തന്റെ കർത്തവ്യം നിറവേറ്റാൻ തീരുമാനിച്ചു. ദാവീദ് ഗോലിയാത്തിന് നേരെ ചെന്നു. അവനൊരു പരിശീലനവും കിട്ടിയിട്ടില്ല. അവനൊരു നിയമവും അറിയില്ല. യുദ്ധത്തിന്റെ ചുവടുകളും അവൻ വെച്ചില്ല. ഒരു ഇടയച്ചെറുക്കന്റെ കണ്ണുകളോടെ ദാവീദ് തന്റെ നേരെ കുതിച്ചു വരുന്ന ഗോലിയത്തിനെ സൂക്ഷിച്ചു നോക്കി. ഒരു വാൾ എങ്ങനെ പിടിക്കണമെന്ന് അവൻ അറിയില്ല. എതിരെ വരുന്ന കുന്തത്തിന്റെ ഗതി എങ്ങനെ വ്യതിചലിക്കാമെന്നും അവൻ അറിയില്ല. ഗോലിയാത്തിന്റെ നെറ്റിത്തടത്തെ മറയ്ക്കാനൊന്നുമില്ലെന്ന് മനസ്സിലാക്കി. തന്റെ പൊക്കണ സഞ്ചിയിൽ നിന്ന് അവനൊരു കല്ലെടുത്തു. കവണയിലിട്ടെറിഞ്ഞു. ഗോലിയത്തിന്റെ കണ്ണുകൾക്ക് മധ്യത്തിൽ അടിയേറ്റു. ബോധം കെട്ട് ഗോലിയത്ത് നിലംപതിച്ചു. കരുത്തനായ ആ മനുഷ്യൻ മൂക്കുകുത്തിയാണ് വീണത്. ദാവീദ് ഓടിച്ചെന്ന് അയാളുടെ വാൽ വലിച്ചെടുത്ത് ഗോലിയത്തിന്റെ തല വെട്ടിമാറ്റി. യുദ്ധം തീർന്നു. യുദ്ധം ആരംഭിച്ചോ എന്ന് കാണികൾ അറിയുന്നതിന് മുമ്പ് തന്നെ യുദ്ധം തീർന്നു. പാലസ്തീനികളുടെ പട പിന്തിരിഞ്ഞോടി. അങ്ങനെ ആക്രമണത്തിൽ നിന്ന് ഷൗൽ രാജാവ് രക്ഷപ്പെട്ടു. ദാവീദ് ഷൗൽ രാജാവിന്റെ പടത്തലവനായി അവരോധിക്കപ്പെട്ടു. ഒരു തിളങ്ങുന്ന ഭാവി അവനെ കാത്തുനിന്നു. ഇത്രയുമാണ് കഥ. ജൂത ജനതയുടെ കഥയാണ്. ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും ജൂതമതത്തിലുമൊക്കെ കുറേയേറെ സാമ്യങ്ങളുണ്ട്. അവയിലൊക്കെയുള്ള കഥകൾക്ക് കുറേയേറെ സാമ്യങ്ങളുണ്ട്. അത്തരമൊരു സാമ്യം
നിങ്ങൾക്ക് ഈ കഥയിലും അനുഭവപ്പെടും.

0: നമുക്ക്. ഈ മതങ്ങളൊക്കെ ഓരോരോ കാലഘട്ടത്തിൽ രൂപം കൊണ്ടതാണ്. ജൂതമതത്തിന് ശേഷമാണ് ക്രിസ്തുമതം വന്നത്, ക്രിസ്തുമതത്തിന് ശേഷമാണ് ഇസ്ലാം വന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ പല കഥകളും ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. ഞാൻ ദഹിപ്പിക്കുന്നില്ല. ഇന്നത്തെ കഥാസാരം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കൂ. ഏവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ് ബോണി.
1: റേഡിയോ മിനിസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.
2: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
3: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
4: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
5: നമസ്കാരം എല്ലാ മാന ശ്രോതാക്കൾക്കും. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം ഫിലോമിനയാണ്. 9 മണിവരെ ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്കായി ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ. 0474-2931-1111. അതുപോലെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. 8:50 വരെയാണ് ആശംസ അറിയിക്കാനുള്ള സമയം. ടെക്സ്റ്റായും വാട്സപ്പിലൂടെയും ആശംസ അറിയിക്കാം. അതുപോലെ വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. വിളിക്കേണ്ട മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809-1111. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറയ്ക്കുക. അതുപോലെ തന്നെ ഒരാൾക്ക് വേണ്ടി ആശംസകൾ അറിയിച്ചാൽ വീണ്ടും മറ്റൊരാൾ ആശംസ അയാൾക്ക് വേണ്ടി അറിയിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആശംസകൾ അറിയിക്കണമെന്നുണ്ടെങ്കിൽ മെസ്സേജിലൂടെ ആശംസ അറിയിക്കാവുന്നതാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474-2931-1111. ഓക്കെ, ഇതാ കോളുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും എന്തായാലും നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

0: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 0474 2931 1111. അതുപോലെ ആശംസ 850 വരെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809091311. കോളിലേക്ക് പോവാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ പറഞ്ഞോളൂ.
1: ആ എന്റെ മോന്റെ ബർത്ത്ഡേ ആ ഇന്ന്. പക്ഷേ ആൾക്കും ഇല്ല. എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു റേഡിയോയിലൂടെ വിഷയം പറ്റിയിട്ടില്ല മോനെ. ഇപ്പൊ ഇല്ലാതായപ്പോഴാണ് എനിക്ക് അങ്ങനെ വിഷയം പറ്റിയത്. ആളില്ലെങ്കിലും ജനിച്ചൊരു ദിവസം നമുക്ക് മറക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് എന്റെ മോന് വേണ്ടി ഒന്ന് വിഷ് ചെയ്യണം. ഏത് ലോകത്തല്ലാവുന്നത് കേൾക്കുമല്ലോ.
0: ചേച്ചി ആശംസ പറഞ്ഞോളൂ.
1: എന്റെ മോന്റെ പേര് അനന്തു എന്നാണ്. അനന്തു മോന് അമ്മയുടെ ഒരുപാട് ജന്മദിനാശംസകള്. അത് നേരത്തെ ഒന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ എനിക്ക് ഈ റേഡിയോ എന്റെ കൂട്ട്.
0: ഓക്കേ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474 2931 1111. അടുത്ത കോളിലേക്ക് പോവാം. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്. ഫിലോമിന, പേരൊന്നും കൃഷ്ണ ചേച്ചി മോളെ.
0: പറഞ്ഞോളൂ ചേച്ചി.
2: ആ മോക്കൊരു നല്ല സുപ്രഭാതം നേരുന്നു കേട്ടോ. എന്റെ ചേച്ചിയുടെ മകളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ആ എന്റെ മോള്, അവര് താമസിക്കുന്നത് അഞ്ചാലുമൂട്ടിലാണ്. മകളുടെ പേര് ലീന ദാസ്, മോന്റെ പേര് അരുൺ. അപ്പോഴ് ഇവർക്ക് രണ്ടുപേർക്കും എന്റെ എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. മോളും കൂടെ ഒന്ന് പറയണം. എല്ലാ ഐശ്വര്യങ്ങളും എന്റെ മക്കൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇപ്പൊ വിളിച്ച അരുൺ മോനും ആ മോനും എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു.
0: ഓക്കെ ചേച്ചി, അപ്പോൾ അരുൺ ചേട്ടനും ലീന ചേച്ചിക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ വിവാഹ വാർഷികാശംസകൾ.
2: താങ്ക് യു മോള.
0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474 2931 1111. ഓക്കെ, അതുപോലെ തന്നെ 850 വരെ ആശംസകൾ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809091311. അടുത്തൊരു കോളിലേക്ക് പോവാം.
3: ഹലോ.
0: ഓക്കെ, ആ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. വീണ്ടും അടുത്തൊരു കോളിലേക്കൂടെ പോവാം.
3: ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: പറഞ്ഞോളൂ ചേച്ചി.
1: ഞാൻ വെൺബാലക്കിരി എന്ന് വിശ്വേശ്വരിയാണ് വിളിക്കുന്നത്. എന്റെ നാത്തുവിന്റെ മോന്റെ ബർത്ത്ഡേയാണ്. ശബരി എന്ന് വിളിക്കാം. ഇന്നലെ ആയിരുന്നു, എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് മാമിയുടെ 100 ജന്മദിനാശംസകൾ.
0: ഓക്കെ, അപ്പോൾ ശബരിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിലെ സന്തോഷം. വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്. പിന്നെ മോളെ, എന്റെ മോളുടെ ബർത്ത്ഡേ 20-ാം തീയതി ആയിരുന്നു. എന്റെ മോക്ക് വേണ്ടി ഒരു ബർത്ത്ഡേ ആശംസകൾ പറയണം. ഞാൻ മേക്കോണിൽ നിന്നും കുമാരിയാ. എന്റെ മോളെ പേര് അനു എന്നാ.
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474 2931 1111. ഹലോ
5: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. എന്റെ ചേച്ചിയുടെ കൊച്ചിന്റെ ബർത്ത്ഡേയാ.
0: അവന്തിത. ഓക്കെ, അപ്പോൾ അവന്തിത എന്ന അച്ചൂസിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474 2931 1111. അതുപോലെ 850 വരെ ആശംസ മെസ്സേജിലൂടെ അയക്കാവുന്നതാണ്. വിളിച്ചിട്ട് കിട്ടാത്തവർക്കും ഒരാൾ ആശംസകൾ പറഞ്ഞാൽ അത് കേട്ട് ഏറ്റിപ്പറന്ന് ഒഴിവാക്കി മെസ്സേജിലൂടെയും ആശംസ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809091311. ചെറിയൊരു ബ്രേക്കാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിച്ചോളൂ 04 74 2 9 3 1 1 1 1.

0: ബൈ മാമാജി, ബൈ അത്തജി.
1: തിരികെ വരാൻ ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് ശ്രോതാക്കൾക്ക് ആശംസ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. കോളിലേക്ക് പോവാം.
2: ഹലോ.
3: ഹലോ മോളെ, ഞാൻ പേരൊന്ന് ലത്തീഫാ വിളിക്കുന്നത്.
2: മോളെ
3: മോളെ, പിന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ വിളിച്ച അജി, അജി മോനില്ലയോ, ഒരു ജന്മദിന ആശംസ മോളെ. കാരണം ഉള്ള തള്ളമാര് ജീവിച്ചിരിക്കാൻ മക്കൾ പോയാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല വേദന.
1: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1.
2: ഹലോ ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
3: മോർണിംഗ്,
2: പറഞ്ഞോളൂ.
3: ആലമ്പൂട്ടിന്ന് സുമയാണ്. കൊച്ചുമകളുടെ ജന്മനാളാണ് ഇന്ന്. മേഘ മഹാലക്ഷ്മി.
2: മേഘ
3: മേഘാ മഹാലക്ഷ്മി അവളെ അടുത്ത 14-ാം തീയതി മോന്റെയും കുഞ്ഞിമോന്റെയും ബർത്ത്ഡേ ആണ്. മാധവ് മഹാദേവ്, രണ്ടുപേർക്കും ജന്മദിന ആശംസകൾ നേരുന്നു.
2: മേഘാ മഹാലക്ഷ്മി, മാധവ് മഹാദേവ്,
3: രണ്ടുപേർക്കും ജന്മദിന ആശംസകൾ നേരുന്നു.
2: ഓക്കെ, അപ്പോൾ മേഘ മഹാലക്ഷ്മിക്കും മാധവ് മഹേഷ് മാധവ്
3: മഹാദേവ്
2: മഹാദേവിനും കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
1: വിളിച്ചതിൽ സന്തോഷം. അടുത്തൊരു കോളിലേക്ക് പോവാം.
4: ഹലോ.
2: ഹലോ,
4: എന്റെ അമ്മായിയമ്മയുടെ ബർത്ത്ഡേ ആണ്. ഒരു ഹാപ്പി ബർത്ത്ഡേ പറയണം.
2: ഓക്കെ, അമ്മയുടെ പേരെന്താണ്?
4: ധനലക്ഷ്മി.
2: ആശംസ അറിയിക്കുന്നുണ്ടോ?
4: ആ, അറിയിക്കണം, അറിയിക്കണം.
2: പറഞ്ഞോളൂ.
4: ഹാപ്പി ബർത്ത്ഡേ.
2: ഓക്കെ, അപ്പോൾ ധനലക്ഷ്മി അമ്മയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
1: വിളിച്ചതിൽ സന്തോഷം. അടുത്ത കോളിലേക്ക് പോവാം.
2: ഹലോ ഹലോ ഹലോ.
1: വിളിക്കുന്ന ശ്രോതാക്കൾ റേഡിയോയുടെ വോളിയം കുറച്ചിട്ട് വിളിക്കുക. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1.
3: ഹലോ
2: ഹലോ.
3: ആ, എന്റെ ചേച്ചിയുടെ മോളെ മോളെ ബർത്ത്ഡേ ആണ്. 4 വയസ്സ് ഇന്ന് പൂർത്തിയാവുകയാണ്.
2: മോളുടെ പേരെന്താണ്?
3: മോളെ പേര് വീട്ടിൽ വിളിക്കുന്ന അച്ചൂസ്. അവന്തുജ.
2: അവന്തുജ.
3: ആ, ഒന്ന് പറഞ്ഞേക്കണേ.
2: ഓക്കെ, അപ്പോൾ അവന്തുജ മോൾക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1.
2: ഹലോ
5: ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഗുഡ് മോർണിംഗ്. എന്റെ പേര് മിഥുൻ എന്നാണ്. എന്റെ മോന്റെ ബർത്ത്ഡേ പറയാൻ വേണ്ടി വിളിച്ചായിരുന്നു. എന്റെ മോന്റെ ബർത്ത്ഡേ ആണ്. മോന്റെ പേര് ധ്രുവ് എന്നാണ്.
2: ധ്രുവ്. ആശംസ അറിയിക്കുന്നുണ്ടോ?
5: ഹാപ്പി ബർത്ത്ഡേ കുട്ടാ.
2: ഓക്കെ, അപ്പോൾ ധ്രുവിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻ സിഗറിന്റെ ജന്മദിനാശംസകൾ.
1: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് ആശംസകൾ അറിയിക്കാൻ വിളിക്കേണ്ട നമ്പർ 0474-29-3-1-1-1-1. ഓക്കെ, ഇപ്പം നമുക്ക് കോളുകളൊക്കെ എത്തി തുടങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് ചെറിയൊരു ഗാനം കേട്ടിട്ട് തിരികെ വരാം.

പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 ഗ്രീറ്റിംഗ്സ് ടൈമാണ്. അപ്പം നമ്മുടെ മെസ്സേജിലേക്ക് പോവാം. ഹായ് ഫ്ലോമിനെ കുട്ടി, ഗുഡ് മോർണിംഗ്. ഞാൻ മാമൂട്ടിക്കടവിൽ നിന്നും ഷീജ ചേച്ചിയാണ്. ഇന്ന് എൻ്റെ അനിയത്തിയുടെ മോൻ്റെ ബർത്ത്ഡേ ആണ്. മോൻ്റെ പേര് അർഷക് എന്നാണ്. ഒന്ന് വിഷ് ചെയ്യണേ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അർഷക്കിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്ന ജീനയ്ക്കും അരുണിനും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. മായ തിരുമുല്ലവാരമായിരുന്നു ആശംസ അറിയിച്ചിരുന്നത്. അടുത്തൊരു മെസ്സേജ്, ഉഷ രവിയാണ് ആശ്രാമത്തിൽ നിന്നും ആശംസ അറിയിച്ചിരിക്കുന്നത്. വിഷിംഗ് ഹാപ്പി ബർത്ത്ഡേ ടു മൈ ലവ്ലിംഗ് സിസ്റ്റർ ഇൻ ലോ അമുത എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമുതയ്ക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു. അടുത്തൊരു മെസ്സേജ്, എൻ്റെ പേര് ജയകൃഷ്ണൻ മരുത്തടി. നമ്മുടെ സ്വന്തം തമിഴ്നാടൻ CM വിജയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജ്, ഇന്ന് ജന്മദിനവും വിവാഹവാർഷികവും ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ബിബീഷ് പുളിയത്ത് മുക്കാണ് ആശംസകൾ അറിയിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് വിളിച്ച് ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും റേഡിയോ ബെൻ സിഗറിൻ്റെ ജന്മദിനാശംസകൾ നേരുന്നു.

ഇപ്പോൾ സമയം 8:59 ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും, അതുപോലെ തന്നെ ഇന്ന് ജന്മദിനം വിവാഹ വർഷവും ആഘോഷിക്കുന്നവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിന്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ്സ് ടൈമിൽ നിന്നും സ്നേഹത്തോടെ വിടവാങ്ങുന്നു ഫിലോമിന.

0: ഇപ്പോൾ സമയം 9 മണി. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714-62-4012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
1: കൊല്ലത്തെ സൈക്കിൾ ഗ്രാമത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെ ഒരു ഗ്രാമമുണ്ട് കൊല്ലത്ത്. തിരക്കില്ലാത്ത കുറുക്ക് വഴികളിലൂടെ ബെല്ലടിച്ച് കൂട്ടുകാർക്കൊപ്പം സൈക്കിൾ ചവിട്ടി വരുന്നതിന്റെ രസം ഒന്ന് വേറെ തന്നെയാണ്. കരുനാഗപ്പള്ളി ഗേൾസ് ഹൈസ്കൂളിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥി കാവ്യയ്ക്ക് മാത്രമല്ല, കൂട്ടുകാർക്കും ഇതേ അഭിപ്രായമാണുള്ളത്. വർഷങ്ങളായി കരുനാഗപ്പള്ളിയിലെ വിവിധ സ്കൂളുകളുടെ മുറ്റം നിറയെ സൈക്കിളുകളാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സൈക്കിൾ ഉപയോഗിക്കുന്ന പ്രദേശങ്ങളിലൊന്നാണ് കരുനാഗപ്പള്ളി. കുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിളുകളാണ് നിരത്തിൽ കൂടുതലായി കാണുന്നത്. കരുനാഗപ്പള്ളിയിലെ കോഴിക്കോടാണ് സൈക്കിൾ ഗ്രാമം എന്ന പേരിൽ പ്രസിദ്ധമായത്. സൈക്കിൾ ചവിട്ടുന്നവരുടെ കൂട്ടായ്മ തന്നെ ഇവിടെയുണ്ട്. ഇത് തുടങ്ങിയിട്ട് വർഷങ്ങളായി. ലോകത്തെ മിക്ക വലിയ നഗരങ്ങളിലും സൈക്കിളുകൾക്കായി പ്രത്യേകം പാതകൾ തന്നെ ഉണ്ട്. കേരളത്തിലും ഇത്തരം പാതകൾ വേണമെന്നാണ് സൈക്കിൾ സവാരിക്കാർ ആവശ്യപ്പെടുന്നത്. ഒരു കാലത്ത് ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങളിൽ ഒന്നായിരുന്നു സൈക്കിളുകൾ. എന്നാൽ ഇന്ന് ലേഡീസ് സൈക്കിളുകൾക്ക് 5,000 മുതലാണ് വില. ആൺകുട്ടികൾ ഉപയോഗിക്കുന്ന സൈക്കിളുകളുടെ മോഡലുകൾ തന്നെ മാറിക്കഴിഞ്ഞു. ഗിയർ സൈക്കിളുകൾക്ക് 10,000 മുതൽ മുകളിലോട്ടാണ് വില. 21,000 മുതൽ 60,000 വരെ വില വരുന്ന ഇലക്ട്രിക് സൈക്കിളുകളും വിപണിയിൽ സുലഭമാണ്.
0: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം. ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു ലഹരിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. മിണ്ടിയും പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞു ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. Today's word is
2: zipper. Zipper.
1: Zipper is spelled as Z I P P E R.
2: This is a noun. It's a fastening device used to join two edges of fabric or other flexible materials. മലയാളത്തിൽ വസ്ത്രങ്ങൾ, ബാഗുകൾ, മറ്റ് വസ്തുക്കൾ എന്നിവ ഉറപ്പിക്കാൻ ഒരു സ്ലൈഡർ വലിച്ചുകൊണ്ട് അടച്ചതോ തുറക്കുന്നതോ ആയ രണ്ട് വഴക്കമുള്ള സ്ട്രിപ്പുകൾ അടങ്ങുന്ന ഉപകരണം.
1: താങ്ക് യു ഓൾ.

0: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: ിൽ ഇപ്പോൾ രാഗസുധാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ രാഗസുധാസാഗരത്തിൽ സംഗീതത്തിന്റെ വിവിധ സങ്കേതങ്ങളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സംഗീതവുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക പദങ്ങളാണ് നാദം, ശ്രുതി, സ്വരം, രാഗം, ഈണം, താളം, ലയം, സ്ഥായി എന്നിവ. അതായത് നാദത്തിൽ നിന്ന് ശ്രുതിയും ശ്രുതിയിൽ നിന്ന് സ്വരവും, സ്വരങ്ങൾ ചേർന്ന് രാഗവും, രാഗത്തിൽ നിന്ന് ഈണവും, ഈണത്തിൽ സാഹിത്യവും ചേർന്ന ഗാനവും ഉണ്ടായി വരുന്നു. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

വനത്തിൽ നിന്ന് മടങ്ങി വരാം. എന്താണ് നാദം എന്ന് പറയുന്നത്? കേൾക്കാൻ ഇമ്പമുള്ളതും മനസ്സിനെ ആകർഷിക്കുന്നതുമായ ശബ്ദത്തെ നാദമെന്ന് പറയാം. സാധാരണയായി നാം കേൾക്കുന്ന ശബ്ദത്തെ രണ്ടായി തിരിക്കാം. അവയാണ് നാദം, സ്ഫോടം എന്നിവ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

സംഗീതത്തിൽ നിന്ന് നാദത്തിലേക്ക് മടങ്ങി വരാം. സംഗീതത്തിന് ആധാരമായിരിക്കുന്നത് നാദമാണ്. കേൾക്കാൻ ഇമ്പമുള്ളതും മനസ്സിനെ ആകർഷിക്കുന്നതുമായ ശബ്ദത്തെയാണല്ലോ നാദമെന്ന് പറയുന്നത്. എന്നാൽ കേൾക്കുമ്പോൾ അസ്വസ്ഥതയും വെറുപ്പും ഉളവാക്കുന്നതും കഠിനവുമായ ശബ്ദത്തെ സ്ഫോടമെന്നും പറയും. നാദവും സ്ഫോടവും നാം കേൾക്കുന്ന ശബ്ദത്തിന്റെ രണ്ട് വകഭേദങ്ങളാണ്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. എങ്ങനെയാണ് നാദം ഉണ്ടാകുന്നത്? വായുവിൽ പദാർത്ഥത്തിന്റെ കമ്പനം മൂലമാണ് നാദം ഉണ്ടാകുന്നത്. മനുഷ്യ കണ്ഠത്തിലെ സ്വരയന്ത്രത്തെ ലാറിങ്സ് എന്നാണ് പറയുന്നത്. ഇതിൽ ഹോഷതന്ത്രികൾ എന്ന രണ്ട് നേർത്ത ചർമ്മങ്ങളുണ്ട്, അതായത് വോക്കൽ കോഡ്സ്. നമ്മുടെ ഇച്ഛാനുസരണം ഇവ തമ്മിലുള്ള വിടവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി ഒരു ഗാനം ആസ്വദിച്ചുകൊണ്ട് തിരികെ വരാം.

ഗാനത്തിൽ നിന്ന് നാദം ഉണ്ടാകുന്നത് എങ്ങനെയെന്നതിലേക്ക് തിരികെ വരാം. ഘോഷതന്ത്രകൾക്കിടയിലുള്ള വിസ്താരം കൂട്ടുംതോറും ധ്വനിയുടെ ഉച്ചത്വം കുറയുകയും വിസ്താരം കുറയുമ്പോൾ ഉച്ചത്വം കൂടുകയും ചെയ്യുന്നു. നാദതന്ത്രകൾക്കിടയിലൂടെ പുറത്തേക്ക് വരുന്ന വായുവിന്റെ മർദ്ദത്തിനനുസരിച്ച് നാദത്തിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നു. സംഗീതശാസ്ത്രം അനുസരിച്ച് നാഭിയിൽ നിന്ന് മന്ത്രനാദവും കണ്ഠത്തിൽ നിന്ന് മധ്യനാദവും മൂർധാവിൽ നിന്ന് താരനാദവും ഉണ്ടാകുന്നു. പ്രാണവായുവിന്റെയും ജഠരാഗ്നിയുടെയും സംയോഗമാണ് ഈ നാദങ്ങൾ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: പറഞ്ഞു. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞും ചർച്ച ചെയ്യുന്നു. ലഹരിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: പറഞ്ഞു. തത്സമയം ഫോണിൻ പ്രോഗ്രാം.
1: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു ലഹരിയെ തുരത്താൻ ഓപ്പറേഷൻ തൂഫാൻ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും. മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. തിങ്കളാഴ്ചയാണ്. ഓരോ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ നമ്മളൊരു വിഷയവുമായി എത്തും, അല്ലേ? ശരിക്കും ഒരു ആഴ്ചയുടെ തുടക്കം ഒരു ഞായറാഴ്ച കഴിഞ്ഞ് എത്തുന്ന ഒരു ദിവസം. എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ കാത്തിരിക്കുന്നത് ഏതൊരു വിഷയമായിരിക്കും എന്നുള്ളതാണ്. ഞായറാഴ്ചയുടെ നമ്മളൊരു വിഷയം കൊടുക്കാറുണ്ട്, അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. പ്രധാനമായും ആ ഒരു ദിവസങ്ങളിൽ, അതിനോട് അടുത്ത ദിവസങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വലിയൊരു എന്താ പറയുക, നമുക്ക് ചുറ്റും നടക്കുന്ന ചില സംഭവങ്ങളിലേക്കൊക്കെ ആയിരിക്കാം മിണ്ടിയും പറഞ്ഞും പരിപാടി പോകുന്നത്. ഇന്നും അത്തരത്തിലൊരു വിഷയവുമായിട്ടാണ് മിണ്ടിയും പറഞ്ഞും എത്തുന്നത്, ഓപ്പറേഷൻ തൂഫാൻ. നമുക്കറിയാം മയക്കുമരുന്ന്, ലഹരിയുടെ ഇത്തരത്തിലുള്ള വ്യാപനം, ഉപയോഗം ഒക്കെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബൃഹത് പദ്ധതിയാണ്, അതിന് പേരാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എല്ലാവരും അണിനിരക്കേണ്ടതായിട്ടുണ്ട്. ഒരു സമൂഹം മുഴുവൻ ഇതിൽ സർക്കാരിന് പിന്തുണ നൽകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ ഒരു പദ്ധതി, ഈ ഒരു യജ്ഞം, ഈ ഒരു പ്രയത്നം വിജയത്തിലേക്ക് എത്തുകയുള്ളൂ. നമ്മുടെ ഒരു സമൂഹത്തിലെ ഒരു തലമുറയെ നശിച്ചു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ നാശത്തിലേക്ക് തള്ളിവിടാതിരിക്കാൻ നമ്മൾ ശരിക്കും ഒരുപാട് ശ്രദ്ധിക്കേണ്ടതാണ്. സമൂഹത്തിനും കൂടി ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇത് സർക്കാരിൻ്റെ ഒരു യജ്ഞമാണ് തൂഫാൻ, അപ്പോൾ പോലീസ് നോക്കിക്കോളും, സർക്കാർ നോക്കിക്കോളും എന്നല്ല. നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യങ്ങൾ കൂടി നമ്മൾ അറിയിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം സ്കൂൾ പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും യുവാക്കളെ കേന്ദ്രീകരിച്ചും ഒക്കെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ സജീവമാകുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യം, അതായത് നമ്മുടെ സംസ്ഥാനത്തിൽ നിന്നും ഇത്തരം ലഹരിയുടെ ഉപയോഗം തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഓപ്പറേഷൻ തൂഫാൻ രംഗത്തെത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്കും അതിനൊരു പിന്തുണ നൽകാം. ഈ ഒരു പരിപാടി അതിനുള്ള ഒരു ബോധവൽക്കരണം കൂടിയാകട്ടെ. അപ്പോൾ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതോടൊപ്പം തന്നെ നമ്മൾക്ക് ഇനിയും വരുത്തേണ്ട മാറ്റങ്ങളും, നമ്മുടെ സമൂഹത്തിൽ ഇതുണ്ടായ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ എത്രത്തോളം മാറ്റങ്ങൾ തന്നെ ലക്ഷ്യം വെച്ച് തുടക്കം വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് പങ്കുവെക്കാം. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി MS. വിളിക്കേണ്ട നമ്പർ 0474293111. ആദ്യത്തെ കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
2: നമസ്കാരം മാഡം. ഷിബിനാണ് താമരക്കോട്ടെ.
1: ഷിബിൻ, നമസ്കാരം. ഷിബിൻ, പറയൂ. അപ്പൊ നമ്മളെ ഓപ്പറേഷൻ തൂഫാനാണ് ഇന്നത്തെ വിഷയം.
2: നമ്മുടെ യുവതലമുറിനെ സംരക്ഷിക്കണല്ലോ.
1: തീർച്ചയായിട്ടും
2: സംരക്ഷിക്കാൻ ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ നമ്മുടെ ആഭ്യന്തരമന്ത്രി എടുത്തിരിക്കുന്ന ദൗത്യം ഒരു മാസ് ഡ്രൈവാണ് തരുന്നതാണെന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും. കാരണം ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഒരു 3000 മേലെ കേസ് ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു എന്നാണ് സത്യം. 3000 മേലെ ആളുകൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 15 കോടി രൂപയിൽ മേലെ വിപണിയിൽ മൂല്യം വരുന്ന ഈ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു സത്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു അടിപൊളി എന്ന് തന്നെ പറയാൻ പറ്റും. സൂപ്പർ മാസ് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ ഇതിൽ നമ്മൾ പൊതുജനങ്ങളും കൂടുതൽ നമ്മൾ പങ്കുചേരേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും.
1: അതായത്
2: നമ്മൾ എവിടെയെങ്കിലും നമ്മൾ കാണുന്നുണ്ടല്ലോ, ഞാനെങ്കിലും ഉപയോഗിക്കുന്ന കാണുന്നുണ്ടല്ലോ, കൂട്ടത്തോടെ ഉപയോഗിക്കുന്ന കാണുന്നുണ്ടോ, തീർച്ചയായിട്ടും നമുക്ക് വിളിച്ചറിയിക്കാനുള്ള ഒരു നമ്പർ അടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് തന്നിട്ടുണ്ട്.
1: നമ്പർ ഉണ്ട്, ഞാൻ ആ നമ്പർ പറയുന്നതായിരിക്കും. നമുക്ക് നമ്പറുകൾ ഉണ്ട്, നമ്മൾ അറിയിക്കണം.
2: മാത്രമല്ല പിന്നെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, അതിന്റെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ഈ അഡിക്റ്റായിട്ടുള്ളവരനെ തീർച്ചയായിട്ടും പിടിച്ച് അവർക്ക് ബോധവൽക്കരണം കൊടുത്ത് ചികിത്സിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അത് നല്ല. ജൂൺ 26 നമ്മുടെ ലഹരി വിരുദ്ധ ദിനമാണ്
1: മാഡം.
2: നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളിലും ഈ ലഹരിക്ക് ഒരു പ്രതിജ്ഞ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു നല്ലൊരു കാര്യമാണ് എന്തായാലും തീർച്ചയായിട്ടും.
1: ശരി, അപ്പോ അത് നടക്കട്ടെ. ഈ പറയും പോലെ നമ്മുടെ ഒരു തലമുറ, വളർന്നു വരുന്ന തലമുറ ഇതിൽ അഡിക്റ്റ് ആകുന്നു എന്നുള്ളത് ഒരു, അല്ലെങ്കിൽ അവരറിയാതെ കുറെ പേർ അവരുടെ കൈകളിലേക്ക് ഇത് എത്തുന്നുണ്ട് പല രൂപത്തിൽ. ഇപ്പൊ മിഠായി അടക്കമുള്ള പല രൂപത്തിൽ കുട്ടികളുടെയൊക്കെ കൈകളിലേക്ക് ഇത് എത്തുന്നുണ്ട്.
2: കുട്ടികൾ വേറെ ആരുടെയും കയ്യിൽ നിന്ന് ഒരു ഭക്ഷണ വസ്തുവും മേടിച്ച് കഴിക്കരുത് എന്നാണ് അതിന്റെ സത്യം.
1: തീർച്ചയായും
2: അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
1: എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കുക, നമ്മളതാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്.
2: ഇപ്പോ നമ്മുടെ എന്താ പറയാ, ആംബുലൻസിലൂടെ ഈ ബസ്സുകൾ കടത്തുന്നു എന്നാണ് പറയുന്നത്.
1: അതെ,
2: ആംബുലൻസ് ഈ ഫുഡ് ഡെലിവറി
1: അതിലൂടെയൊക്കെ ഇത് വരുന്നു എന്നാണ് പുതിയൊരു.
2: കാരണം അവരിന് ആരും ചെക്ക് ചെയ്യുന്നില്ല
1: എന്നുള്ളതാണ്.
2: അവർക്ക് ഈസി ആയിട്ട് ഇത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്.
1: പക്ഷെ അങ്ങനൊരു ഇത് വന്നിരിക്കുകയാണ്, അതായത് സംശയം വരുന്നുണ്ട്. അപ്പോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായി ഇനിയിപ്പോ എന്നാലും അതിലേ കർശനമാകും. അതെ, നമ്മളെ കർശന നടപടി ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്.
2: അതെ,
1: ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം ഷിബിൻ. അപ്പോ സംസാരിക്കാൻ സാധിച്ചില്ല. കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞു തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ,
3: നമസ്കാരം.
1: ആ ഷേളി ചേച്ചി, സ്വാഗതം ചേച്ചി.
3: പനിയാണ്, എന്നാലും ഈ തൂഫാൻ അത് ഭയങ്കര സന്തോഷമുള്ളൊരു സംഗതിയാണ് നമ്മള് സാധാ ജനങ്ങൾക്ക്.
1: അതെ, തുടച്ചു നീക്കാനുള്ള തൂഫാൻ ലഹരി
3: തീർച്ചയായിട്ടും. പക്ഷെ തുടച്ചു നീക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിലും ഈ പറയുന്ന ഇപ്പോഴത്തെ ഒരു ആദർശ അവസാനം വരെ ഉണ്ടാവണം എന്നുള്ളതാണ്.
1: അതെ അതെ അതെ,
3: അല്ല തുടക്കത്തിൽ കുറച്ചിരുന്ന് കാണിച്ചിട്ട് ഇറക്കി വെച്ചതിന് ഒരു അനസ്ഥത ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പൊ ഉണ്ടാവുന്നതിന്റെ ഇരട്ടിയായിരിക്കും നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. കാരണം ഇത് നിമിത്തം നശിച്ചുപോയ ഒരുപാട് ജീവിതങ്ങളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു നല്ല ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ ആഭ്യന്തരമന്ത്രി എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളവിടെ രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും നോക്കണ്ട, കാരണം നല്ലതിനെ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം. ഇത്ര തുച്ഛമായ ദിവസം കൊണ്ട് തുച്ഛം എന്ന് വെച്ചാൽ ഇത്രയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ, ഇത്രയും നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പും ഭരണങ്ങൾ ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു, നീതിയും നിയമവും ഉണ്ടായിരുന്നു. അപ്പോഴും നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ തുച്ഛമായ ഒരു മാസത്തിനകത്ത് വെച്ച് ഇത്രയും പേരെ ഇങ്ങനെ പിടിക്കാന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇങ്ങനെ തന്നെ പോകട്ടെ, കാരണം ഒരുപാട് കുടുംബങ്ങൾ രക്ഷപ്പെടും, ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടും. അതാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത്. കാരണം ഇതിന് ഇതിന് അഡിക്റ്റായി പോയ ഒരുപാട് പേരുണ്ട്. അത് മാത്രമല്ല, നമ്മളെ കുഞ്ഞു തലമുറകൾ വളർന്നു വരുന്നവര് പോലും ഇതിലേക്ക് പോകുന്ന ഒരു കാഴ്ചപ്പാടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതിനെ തുടച്ചു മാറ്റുക എന്നുള്ളത് അത്യാവശ്യമാണ്.
1: നമ്മളിപ്പോ ചേച്ചി തന്നെ ഉള്ളത് ഇപ്പൊ ഒരു കോളേജും സ്കൂളും അല്ലേ, ധാരാളം സ്കൂളുകളും കോളേജും ഒക്കെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് ചേച്ചി ജോലി ചെയ്യുന്നത്, ചേച്ചിയുടെ സ്ഥാപനമുള്ളത്. ചേച്ചി വർഷങ്ങളായി അവിടുത്തെ ഒരു സാഹചര്യം കാണുന്നു. നമുക്കറിയാം അവിടെ കുട്ടികളുടെ ഒരു ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ആ ഒരു തലമുറ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിലുള്ള കുട്ടികളിലേക്കാണ് ഇത് കൂടുതൽ എത്താനുള്ള സാഹചര്യം, അല്ലെങ്കിൽ അവരെയാണ് കൂടുതൽ കേന്ദ്രീകരിച്ച് ഈ കാര്യങ്ങൾ നടക്കുന്നത്. അവർ പോലും അറിയാതെ ഇതിൽ പെടുന്നുണ്ട്. ഒരു കൗതുകത്തിന്റെ നിലയിൽ ആ കുട്ടികൾ ഉപയോഗിച്ച് തുടങ്ങുന്നു, പിന്നെ അത് അവരെ എന്താ പറയാ, അവരെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. കുടുംബം
3: മാത്രമല്ല, മാതാപിതാക്കളോ മറ്റുള്ളവരോ അത് മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും
1: അവരുടെ സ്വഭാവത്തെ
3: ചെന്നപ്പെടുന്ന കൈകൾ ഇവരെ കീഴ്പ്പെടുത്തിക്കൊണ്ടേയിരിക്കും.
1: അതെ,
3: അതാണ് ഏറ്റവും വലിയ, കുഞ്ഞുങ്ങൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനോ മറ്റുള്ളവരോട് പറയാനോ സഹായം തേടാനോ പറ്റാത്ത.
1: അതെ അതെ, ഈ ഒരു കാര്യത്തിന് വേണ്ടി അവർ പൈസക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു, അവര് കുടുംബവും ബന്ധങ്ങളും എല്ലാം മറന്നുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു.
3: തീർച്ചയായിട്ടും അതാണ്. എന്തായിരുന്നാലും ആഭ്യന്തരമന്ത്രി ഇപ്പൊ ഈ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, അതിനോടൊപ്പം ഈ പറഞ്ഞ കൂട്ട് പൊതുജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൂടി ഉണ്ടാവണം.
1: അതെ തീർച്ചയായിട്ടും,
3: പൊതുജനങ്ങളുടെ കൂടി ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഒരു പൂർണ്ണ വിജയത്തിൽ എത്തിക്കാൻ കഴിയത്തുള്ളൂ.
1: അതെ,
3: നല്ല കാര്യമാണ് മോളെ.
1: തീർച്ചയായിട്ടും ചേച്ചി, തീർച്ചയായിട്ടും ചേച്ചി, സന്തോഷം. പനിയാണ്, അധികം സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി ചേച്ചി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, വളരെ സന്തോഷമുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞു തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 10 മണി കഴിഞ്ഞ് 11 മിനിറ്റ്. നമുക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓപ്പറേഷൻ തൂഫാനാണ് ഇന്നത്തെ നമ്മുടെ സംസാരിക്കേണ്ട അല്ലെങ്കിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമുക്ക് മണിചേരാം ഇത്തരത്തിലുള്ള ഒരു പ്രയത്നത്തിൽ. എന്താ പറയുക, സർക്കാരിൻ്റെ ഒരു യജ്ഞം ഏറ്റവും സക്സസ് ആവട്ടെ, അല്ലെ വിജയമാകട്ടെ എന്ന് തന്നെ നമുക്കും ആഗ്രഹിക്കാം. നമുക്കും ഇതിൽ പങ്കാളിയാവേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പൊ പറയും നമ്മളെ വീട്ടിലില്ലല്ലോ എന്ന് പറയും, പക്ഷേ ഇങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വരുമ്പോൾ നാളെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ കുട്ടികളിലേക്ക് എത്താം. അപ്പോൾ ഈ വരുന്ന തലമുറയെ കുട്ടികളെ രക്ഷപ്പെടുത്താനായി നമുക്ക് തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തിൽ ഇതിന് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമുക്കും അതിൽ പങ്കുചേരാം. അതിനുവേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോധവൽക്കരണം എന്ന നിലയിലാണിത്. ഓക്കെ, അടുത്തൊരു കോൾ. ഹലോ,
4: ഹലോ,
1: നമസ്കാരം.
4: നമസ്കാരം മോളെ. പേര് നിന്നും കൃഷ്ണ ചേച്ചിയ മോളെ.
1: പറയേ കൃഷ്ണ ചേച്ചി.
4: നല്ലൊരു വിഷയ മോള് കൊണ്ടുവന്നത് കേട്ടോ.
1: താങ്ക് യു ചേച്ചി.
4: ആ അതിന് മോക്ക് നല്ലൊരു ഹാൻഡ് തരിയാണ് ചേച്ചി.
1: ഓ സന്തോഷം ചേച്ചി.
4: കാരണം ഇത് നമ്മളെ നാട്ടിലിപ്പൊ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു കാല ഒരു രീതിയാണ്. അപ്പോഴും നമ്മുടെ സർക്കാർ ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു തീരുമാനം കൊണ്ടുവന്നതില് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം നമ്മളെ നാടൊന്ന് നല്ലതാവണം. കാരണം ഇതിന് അടിമപ്പെട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കുഞ്ഞു മക്കള് പോലും ഇതിന് അടിമപ്പെടുകയാണ്. നമുക്ക് റോഡിലോട്ട് ഇറങ്ങുമ്പോ കാണാം, പത്ത് വയസ്സിന് മേലോട്ടുള്ള കുഞ്ഞുങ്ങള് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമ്മളെ ഞാൻ രാഷ്ട്രീയം പറയല്ല, ഇതിനു മുമ്പ് നമ്മളെ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴും ഇതുപോലെ ലഹരി എതിരെ ലഹരിക്കെതിരെ നടപടി ഉണ്ടാക്കി ഷാപ്പിന്റെ ഫ്രണ്ടോറും സ്ത്രീകള് കഞ്ഞിയും കറിയൊക്കെ വെച്ച് കുടിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അന്ന് ഇത് കുറെ മാറി വന്നായിരുന്നു. വീണ്ടും ഇത് ഭയങ്കര ഇതായിട്ട് വന്നു. ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ല, അല്ലെ വേറൊന്നും വെച്ച് പറഞ്ഞല്ല, ഇത് നമ്മുടെ സർക്കാർ ഇത് തുടച്ച് നീക്കുക തന്നെ ചെയ്യണം. ഇതിൽ മാത്രമേ നമ്മള് ഇപ്പൊ ഈ ചെയ്യുന്ന ആ രീതിക്കൊരു ഇതുണ്ടാവത്തുള്ളൂ. ഏതൊരു കാര്യം നമ്മൾ ഏറ്റെടുക്കുന്നു അത് തീർത്തും ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അത് മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് പറയാൻ. നമ്മളെ നാട്ടിനെ രക്ഷിക്കുക, നാടിനെ രക്ഷിക്കുക, നമ്മളെ സമൂഹത്തെ രക്ഷിക്കുക, കുഞ്ഞു മക്കളെ രക്ഷിക്കുക. ഇനി വരുന്ന തലമുറയ്ക്ക് ഇതൊരു നല്ല കേരളമായി മാറണം.
1: അതെ തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ചേച്ചി. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വളരെ സന്തോഷം വിളിച്ചില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദൗത്യം ആരംഭിച്ച് ആഴ്ചകൾക്കുള്ളിൽ തന്നെ എത്ര ആയിരക്കണക്കിന് കേസുകളാണ് രജിസ്റ്റർ ചെയ്തു എന്ന് പറയുന്നത്. അതിൽ പ്രധാനമായിട്ട് ഈ വിദേശപരമാരുൾപ്പെടെയൊക്കെ ഉള്ളവരൊക്കെ ഇതിൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വരെ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എനിക്കൊന്ന് രണ്ട് ദിവസത്തിന് മുൻപ് നമ്മുടെ കൊല്ലത്ത് തേവലക്കരയാന്ന് തോന്നുന്നു ആ ഭാഗത്തു നിന്നും ഏതാണ്ട് 25 ലക്ഷം രൂപയോളം അടുത്ത് വിലയുള്ള സിഗരറ്റുകൾ, അപ്പോൾ മനസ്സിലായൊരു ലഹരി, അത് കണ്ടെത്തുകയുണ്ടായിരുന്നു. ഈ ഒരു ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടുള്ള പരിശോധനയിലാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ ഇങ്ങനെ നിരവധി കേസുകളാണ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമാണ്. കാരണം ഇത്രയൊന്ന് ഓർത്ത് നോക്കുക, ഇത്രയും ലക്ഷം രൂപയുടെ ആ ഒരു സിഗരറ്റ് പാക്കറ്റ് വന്നിരുന്നെങ്കിൽ എത്ര പേരുടെ കൈകളിലേക്കാണ് ഇത് പോകുന്നത്, എത്ര പേരെയാണ് ഇത് നശിപ്പിക്കുന്നത്, എത്ര സമൂഹം, എത്ര കുടുംബം ഇതിനകത്ത് കണ്ണീര് എല്ലാവും. അപ്പൊ അതൊക്കെ ഒരു ആ ഒരു പ്രവർത്തനത്തിൽ ശരിക്കും നമ്മൾ അതിന് പങ്കാളികളാവേണ്ടത് തന്നെയാണ്. ഇതൊരു നല്ലൊരു യജ്ഞം തന്നെയാണ്. എന്തായാലും ഇത് വിജയിക്കട്ടെ. അപ്പോൾ അതിന് മുമ്പൊരു ചെറിയ വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ അടുത്തൊരു കോളിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള.
5: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കത്ത് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടി പറഞ്ഞാണ് തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474239111. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോവാണ്. ഹലോ,
6: ആ ഹലോ,
1: നമസ്കാരം. ഉണ്ട്,
6: തീർച്ചയായിട്ടും വളരെ നല്ലൊരു വിഷയമാണ് എടുത്തത്. ഇത് ആവശ്യമാണ്, പക്ഷേ നമ്മുടെ ശ്രോതാക്കൾ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ആവേശം എല്ലാ കാലവും നിലനിൽക്കണം. ഇത് നമ്മള് ഈ പറയുന്ന നമ്മള് പണ്ടുള്ളവർ പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്, അതേപോലെ ആകരുത്. ആദ്യ കഞ്ഞി പഴം കഞ്ഞി എന്ന് പറയുന്നേ, അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഓപ്പറേഷൻ ഇതിനു മുമ്പ് ഈ നമ്മുടെ ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രി ഈ ബ്ലേഡുകാരെ പിടിക്കുന്ന ഒരു പരിപാടി
1: തുടങ്ങിയായിരുന്നു.
6: ഉബേര, പക്ഷെ അത് അതേപോലെ വളിച്ച കഞ്ഞിയായി പോയി. സത്യം പറയണമല്ലോ, അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ല, അത് ഈ നമ്മള് ഈ നമ്മുടെ സമൂഹത്തിലെ നിയമങ്ങൾ കൃത്യമായിട്ട് നടപ്പിലാക്കുന്നില്ല. കാരണം ഈ ബ്ലേഡുകാരെല്ലാം അതേപോലെ പൂർവാധികം ശക്തിയോടെ ഉണ്ട്. കാര്യം ഇത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാര്, എല്ലാ രാഷ്ട്രീയ പാർട്ടി ഒരാളല്ല, എല്ലാവരും അവരുടെ കയ്യിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റുന്ന കൈക്കൂലി എന്നാണ് പറയുന്നത്. അതിന് ഹിന്ദിയിൽ പറയുന്നത്, മലയാളത്തിൽ പറയുന്നത് തുപ്പി. നമ്മൾ തുപ്പിയിട്ട് ആ തുപ്പല് തന്നെ മിഴുങ്ങുന്നവരെന്ന് പറയുന്നത് വെച്ചാൽ മറ്റുള്ളവന്റെ കവം ഇവര് മിഴുങ്ങുന്നവരാണ്. അതാ അങ്ങനെ അങ്ങനെ വേണം ഇവരെ ആക്ഷേപിക്കാൻ. കാര്യം അതിന്നും അതേപോലെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഈ മാതാപിതാക്കൾ ആദ്യമേ എന്ന് പറഞ്ഞാൽ സ്കൂൾ തലത്തിൽ എല്ലാ മാതാപിതാക്കളെയും വിളിച്ച് അവരെയാണ് ബോധവൽക്കരിക്കേണ്ടത് ആദ്യമേ. ഈ കുട്ടികളെ വഷളാക്കുന്നത് ഒരു കുടുംബം, അതിപ്പോ എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളോട് ഞാൻ ചുമ്മാതെ ഒന്ന് ചോദിച്ചു, ഈ മക്കളെ ഈ ചെറുപ്പക്കാരെ വഷളാക്കുന്ന ആരാ? അന്നേരം എടുത്ത് അദ്ദേഹം എടുത്ത വായി പറഞ്ഞത് മാതാപിതാക്കളാ, സമൂഹമല്ല. അതെ അതെ, രജിതിക്ക് ബോധവൽക്കരണം കൊടുക്കേണ്ടത് മാതാപിതാക്കൾക്ക്, അവർക്ക് പൊങ്ങച്ചം കാണിക്കാനും കുട്ടികളെ സ്കൂട്ടർ, ഞാൻ പറയാം സ്കൂട്ടർ എടുത്ത് ഇന്നും നമ്മുടെ ഈ 10 കൊല്ലം കഴിഞ്ഞ് സർക്കാർ ധരിച്ച് ഇപ്പം എല്ലായിടത്തും ഈ പോലീസുകാരൽപ്പം ശ്രദ്ധയോടെ തെറ്റിയൊക്കെ അടിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ പിടിച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ച് ഹെൽമെറ്റ് ഇല്ലാത്തവരെയൊക്കെ ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് അതില്ലായിരുന്നു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് അശയിലിട്ട അഴിഞ്ഞ വസ്ത്രം പോലായിരുന്നു, അഴിഞ്ഞ കീറിയ വസ്ത്രം അശയെ ഉപദേശിച്ച് നമ്മൾ പോകുമല്ലോ, അത് പിന്നെ അവിടെ ശ്രദ്ധിക്കത്തില്ല എന്ന പോലാണ് നമ്മുടെ കുറെ നിയമങ്ങളെ.
1: ശരി,
6: അതിന് മാറ്റം വരാതെ ഒരു കാര്യവും നടക്കത്തില്ല. എന്നിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ശമ്പളം കൊടുക്കുന്ന നമ്മൾ ഇതെല്ലാം നടപ്പിലാക്കാൻ വേണ്ടിയല്ല, നമുക്കും നിയമം കയ്യിലെടുക്കാം, പക്ഷെ അത് ഈ സദാചാര ബോധവും അതിക്രമം ആകരുതല്ലോ. ഇപ്പൊ നമുക്ക് നമ്മുടേതായ നിയമം നടപ്പിലാക്കാം, ഒരു പൗരനും അവന്റേതായ രീതിയിൽ സത്യസന്ധമായിട്ട് രാജ്യത്തെ നിയമം പാലിക്കണമെന്ന് മറ്റുള്ളവരോട് പറയാം, പക്ഷെ അത് അതിനൊരു പരിധിയുണ്ട്, അത് നടപ്പിലാക്കേണ്ടത്. ഇന്നും ആ വാഹനങ്ങൾ കൊണ്ടുവെക്കുന്ന റോഡിന്റെ നടുക്ക് എന്ന് പറഞ്ഞ പോലാണ്. അന്നേരം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തെ കൃത്യമായിട്ട് ബോധവൽക്കരണം നടത്തേണ്ടത് ആദ്യമേ ഈ കഴിഞ്ഞ ഒരു തലമുറക്കാരെയാണ്, ഇപ്പോഴത്തെ പുതിയ ജനറേഷനെ അല്ല. ഈ പുതിയ കുട്ടികൾ ഈ വഷളായതിന്റെ പ്രധാന കാരണം ഞാൻ ഇന്നും കാണാറുള്ളതാണ്, 5, 6, 3, 4 കുട്ടികളാണ് ഒരു സ്കൂട്ടറിൽ പോകുന്നത്. അന്നേരം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് CCTV വെച്ചിട്ട് അത് കൃത്യമായിട്ട് അടുത്ത CCTV കാണാമല്ലോ, അത് എവിടെയും ഈ ഗവൺമെന്റിന് അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷന്റെ പോലീസിന്റെ സർക്കാർ ഒരു ഏരിയ ഉണ്ടല്ലോ അത്ര, ആ ഏരിയയിൽ വെച്ചിട്ട് പിടിച്ചിട്ട് ഇവർ ഇന്ന് താക്കീത് ചെയ്യും അല്ലെങ്കിൽ വാണിംഗ് ചെയ്യും. ഇപ്പൊ 18 വയസ്സ് കഴിയാത്ത കുട്ടികളുടെ കയ്യിൽ ഈ സ്കൂട്ടർ കൊടുത്തു വിടുക, മാതാപിതാക്കൾ കൊടുത്തു വിടുന്നത്, അതിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ മകൻ ഇതാണ് ഭയങ്കര വലുതാണ് അല്ലെങ്കിൽ എന്റെ മകൾ ഇങ്ങനെയാണ് അവള് ഈ പ്രായം പക്വതയാകുന്നതിന് മുമ്പ് തന്നെ ഏതാണ്ട് പ്ലെയിൻ ഓടിക്കുന്നു അല്ലെങ്കിൽ ഈ ബൈക്ക് ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ഈ ഗവൺമെന്റിന് ഇതിനകത്ത് നല്ല കൃത്യമായിട്ട് ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതായത് പോലീസിന് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഭാഗമാണ് ഈ ഓപ്പറേഷൻ തൂഫാന്. കൃത്യമായിട്ട് നമുക്കറിയാം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വെറും അയഞ്ഞ രീതിയിലായിരുന്നു, അങ്ങനെയല്ലേ നമുക്ക് അറിയാം. നമ്മുടെ ഈ കേരളത്തിൽ ഇവിടെ എറണാകുളം എന്ന് പറയുന്നത്
1: തമ്പാനൂർ എന്ന് പറയുന്നത് തിരുവനന്തപുരത്ത് ട്രെയിനില്
6: ഉണ്ടല്ലോ, അവിടെ ഉണ്ട് വേറെ ഒരു സ്ഥലമുണ്ടല്ലോ. ഇപ്പൊ എറണാകുളത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ലഹരി കേരളത്തിന്റെ ഹബ്ബായിട്ട്
1: മാറുകയാണ്.
6: അന്നേരം അവിടെ ഞാൻ പോയിട്ടുള്ളതാണ് കാര്യം, അവിടെ ചെന്നാൽ നമ്മൾ ഈ കേരളത്തിലാണോ
1: ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിച്ച് തന്നെ ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും.
6: അതെ അതെ, കാരണം അതിന് കാരണം ഈ പറഞ്ഞതുപോലാണ് നിയമവ്യവസ്ഥകൾ കൃത്യമായിട്ട് പാലിക്കാത്തത് കൊണ്ടാണ്. നിയമത്തിന് ശ്രദ്ധയും അല്ലെങ്കിൽ അവിടെ വരുന്ന ജോലിക്കാരുടെ അവരുടെ മുതലാളിമാർ ഇവരോട് കൃത്യമായിട്ട് നിങ്ങൾ വേറൊരു സ്റ്റേറ്റിലാ നിൽക്കുന്നത്, നിങ്ങൾ അന്നേരം നിൽക്കുമ്പോ ഇവിടുത്തെ നിയമങ്ങൾ പാലിക്കണം, നിങ്ങൾ ജോലി ചെയ്യുക സമ്പാദിക്കുക, നിങ്ങൾ വീട്ടിലയക്കോ, നിങ്ങൾ വേണ്ടുന്ന ഗവൺമെന്റ് അനുവദനീയമായ സാധനം ഈ ബാറിലൊക്കെ അനുവദിച്ചിട്ടുണ്ട് അല്ലെ ബിവറേജിൽ അനുവദിച്ചിട്ടുണ്ട് അത് മേടിച്ചു കുടിക്കുക. ഇത് കഞ്ചാവ് കിലോ കണക്കിനായി ഇവർ കൊണ്ടുവരുന്നത്.
1: അതെ, അതായത് എന്തായാലും ഇതിന്റെ നല്ലൊരു പിടി വീഴട്ടെ എന്നാണ് ഞാനിപ്പോ ആഗ്രഹിക്കുന്നത്.
6: ഇത് പൂർവാധിക ശക്തിയോടെ പോണം, ഇത് ഈ പറഞ്ഞ പോലെ അയഞ്ഞു പോകും. ഈ തുടക്കത്തിൽ ഈ ആവേശം കാണിക്കുന്നു, തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും എന്നൊക്കെ നമ്മൾ പഴഞ്ചൊല്ല് പറയും. ആ പഴഞ്ചൊല്ലൊന്നും ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. പുതിയ തലമുറ അതേപോലെ സ്കൂൾ തലത്തിൽ ശ്രീലക്ഷ്മി ഇത് എവിടെയും ഇവരൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ടായിരിക്കും. ഈ സ്കൂൾ തലത്തിൽ ഈ PTA വിളിച്ചു കൂട്ടിയിട്ട് നിങ്ങൾ കുട്ടികൾ ഒരു കാരണവശാലും പ്രായം തികയാത്ത ഒരു വാഹനം എടുത്തിറങ്ങാൻ പാടില്ല. അതേപോലെ ഇങ്ങനെ ഈ കൂട്ടം കൂടി ഞങ്ങളുടെ പരിസരത്ത് തന്നെ ഞാൻ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഫോൺ നമ്പർ ചോദിച്ചപ്പോ അവർ ഉദാസീനതയാണ് കാണിക്കുന്നത്. ഞാന് ഞങ്ങളുടെ പരിസരത്ത് തന്നെ നമ്മുടെ കപ്പത്തണ്ട് ഇല്ലേ, ഞാനൊന്ന് പറയാം, കപ്പത്തണ്ട് കപ്പയുടെ തണ്ട് ഒരു എന്റെ വീടിന്റെ പരിസരത്ത് സ്ഥിരം ഈ കപ്പത്തണ്ട് ഒടിച്ചുകൊണ്ട് കൊച്ചുങ്ങൾ പോകുന്നു. അന്നേരം ഞാനൊന്ന് ജസ്റ്റ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇതൊന്ന് പറയാം, ഇത് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് അറിയാം കപ്പത്തണ്ട്? ഈ ലഹരി ഉപയോഗിക്കാനാ, അല്ലാതെ ഈ കപ്പത്തണ്ടിനകത്ത് മദ്യം ഒഴിച്ചിട്ട് കുടിക്കാനല്ല. അന്നേരം ഞാൻ ഇതൊന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാൻ വേണ്ടി പലവട്ടം ഈ ലഹരി മാഫിയക്കെതിരെ പോരാടുന്ന ഫോൺ നമ്പർ എനിക്കൊന്ന് വേണം എന്ന് പറഞ്ഞപ്പോ അവർക്ക് ഒരു താല്പര്യവും ഇല്ല. അവർക്ക് ഒരു താല്പര്യം ഇല്ല, അവർ പറയുന്ന എങ്ങനെ 8, 9, 10, 15, 20 അവരെന്നാ കൃത്യമായിട്ട് നിങ്ങളൊന്ന് എഴുതിയിട് എന്നും പറഞ്ഞ് നമ്മളോട് പറയല്ല. അന്നേരം ഇത് അവർക്ക് ഇത് കണ്ണടച്ച് ഇതാക്കുക. ഇന്നും ഞങ്ങളുടെ ഈ പരിസരത്ത് തേവലക്കര എല്ലാ ഭാഗത്തും ഈ ലഹരി സാധനങ്ങൾ ഈ നിരോധിത
1: ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് നമ്മൾ അത് വരുന്ന വഴി തന്നെ തേവലക്കര ഭാഗത്ത് നിന്ന് തന്നെയാണ് പോലീസ് പരിശോധനയിൽ അവിടെ നിന്നാണ് 2 പേരെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്.
6: ഞാൻ ഈ പറയുന്നത് നമ്മൾ എനിക്ക് ഇവരെ പേടിയുണ്ടായിട്ടോ ഒന്നുമല്ല, നമ്മൾ യാഥാർത്ഥ്യം പറയണം. ഇവരിതൊക്കെ ഉണ്ടെന്ന് പറയുമെങ്കിൽ, പക്ഷെ ഇത് അതേപോലെ ഇവർ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഈ പച്ചക്കറി വാഹനങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വരും, അതിന്റെ അടിയിലാണ് ഈ ചാക്ക് കണക്കിന് ഇതിട്ടിട്ട് ഇവിടെ വരുന്നത്.
1: ശരി ശരി, ഓക്കെ. എന്തായാലും സന്തോഷം രാജീവ്, നമുക്ക് അടുത്തൊരു കോളിലേക്കൂടെ പോകേണ്ടതായിട്ടുണ്ട്. നോക്കാം ആരാണെന്ന്. ഹലോ
7: ഹലോ
1: ഹലോ, നമസ്കാരം.
7: നമസ്കാരം മോളെ. ഈ തൂഫാനിലേ ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്ത് പിന്നെ അവരെ ജാമ്യത്തിൽ അങ്ങ് വിടുവോ? അല്ലാതിനൊരു പരിഹാരം ഇല്ല. ഈ അറസ്റ്റ് ചെയ്യുന്ന അറസ്റ്റ് ചെയ്യുന്നത് തലപ്പത്തുള്ളവരെയാ, അടിച്ച് വേറെ ആളുകളുണ്ട്, അവരെയും കൂടെ അന്വേഷിച്ച് അവരെയും കൂടെ കണ്ടുപിടിച്ച് അതും കൂടെ ശരിയായാലേ അവരെ കൂടെ പിടിച്ചാല്.
1: പലപ്പോഴും തലപ്പത്തിരിക്കുന്നവരെയാണ് ഇപ്പൊ കിട്ടാതെ പോകുന്നത്. എന്റെ കണ്ണികളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണ്ടത്
7: തലപ്പത്തിരിക്കുന്ന ഒന്നും ഇല്ലാത്തവർ, അവരിതിന്റെ പിന്നെ അടിക്കാ ഇതിന്റെ ആളുകളല്ല. തലപ്പത്തിരിക്കുന്നവരെ പാവം പിടിച്ച പിള്ളേരെ ഇപ്പൊ പിടിച്ചോണ്ട്
1: പോകുന്നത്.
7: രണ്ടു ദിവസം കഴിയുമ്പോ അവരെ ജാമ്യത്തിൽ വിടുന്നു.
1: ഇങ്ങനെ ഇങ്ങനെ എത്തണം, നമുക്ക് നമ്മുടെ ആഗ്രഹം അതാണ്, ഇങ്ങനെ എത്തണം അവരുടെ മുകളിലേക്ക്. അത് എത്തണം ഈ കണ്ണികൾ വഴി. ആ കണ്ണികൾ പൊട്ടണമല്ലോ എങ്കിലല്ലേ.
7: അതെ, ഇവിടെ ശിക്ഷയില്ല. അവരെ കണ്ണികളെ പിടിച്ചോണ്ട് പോയിട്ട് മൂന്നാല് ദിവസം കഴിയുമ്പോ പിന്നെ അവരെ ജാമ്യത്തിൽ വിടുവോ? അങ്ങനെ വിടരുത്. അവരെ കൊണ്ട് തന്നെ ഈ അടിച്ചുള്ളവരെ അടിച്ചുള്ളവരുടെ പേര് പറയിപ്പിച്ച് അവരെ പിടിക്കണം. ഇപ്പൊ ഇങ്ങനൊരു പരിപാടി തുടങ്ങിയത് ഇടയ്ക്ക് വെച്ച് നിർത്താതെ അവസാനം വരെയും പോയാൽ വലിയ ഉപകാരം.
1: അതാണ് ഇപ്പൊ നമ്മുടെ ശ്രോതാക്കൾ എല്ലാം പറയുന്നത്. ആദ്യത്തെ ആവേശം മാത്രമാകാതെ ഇത് തുടരണം എന്നുള്ളതാണ്. കാരണം നമ്മളൊന്ന് തണുക്കുമ്പോൾ ചിലപ്പോ ഇതൊക്കെ വീണ്ടും സജീവമായാലോ എന്നുള്ള ഭയം എല്ലാവരുടെ ഉള്ളിലുണ്ട്. അല്ല, ഇപ്പൊ വളരെ സജീവമായിട്ടാണല്ലോ ഇതെല്ലാം കർശനമായിട്ട് തന്നെ ഇതിന്റെ ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകുന്നത്. വളരെ വളരെ ശക്തമായിട്ട് തന്നെ നടപടി ഉണ്ട്. ഞാൻ പറയും, ഞാൻ നമ്പർ പറയാം, അതിന്റെ കുറച്ച് രീതികളുണ്ട്, അതെല്ലാം പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ
7: പറഞ്ഞോളൂ. പക്ഷെ അവര് ഒരറ്റത്തുകൂടെ പരിശോധിക്കുന്ന കുറെ പേരെ പിടിച്ചോണ്ട് പോകുന്നു. അതിന്റെ ഇരട്ടിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇരട്ടിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ അധികാര സ്ഥാനത്തിരിക്കുന്നവര് ചെയ്തിരിക്കണം. അത് എനിക്ക് പറയാനുള്ളത്. ശിക്ഷയില്ല നമ്മളെ നാട്ടിൽ, അതായത് ഒന്നാമത്തെ പ്രശ്നം.
1: ശിക്ഷ
7: വേണം, ശിക്ഷ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഗൾഫിലൊക്കെ കണ്ടോ, കക്കുന്നവന്റെ കൈ മുറിക്കുക, വൃത്തികേട് കാണിക്കുന്നതിന് കല്ലെറിഞ്ഞുപോല്ല. അതേപോലെ അത്രയും ഒന്നും വരണ്ട, നമ്മള് ജനാധിപത്യ രാജ്യമാണ് നമ്മൾ. എന്നാലും കുറച്ചൊക്കെ വേണം,
1: നല്ല നല്ല ആഹാരം അവിടെ ചെന്നാലേ. ജയിലിൽ പോകുമ്പോ നല്ല ആഹാരം, തിരിച്ചിറങ്ങുമ്പോ കൂടുതൽ ആരോഗ്യവാന്മാരായിട്ട് പുറത്തിറങ്ങുന്നു.
7: ഇവിടെ നല്ല ആഹാരമാണ്. അപ്പൊ തമിഴ്നാട്ടിൽ കല്ലിയും പയറുവാക്കിയെന്ന് പറയുന്നത്, ഇവിടെ ആഴ്ച തോറും ഇറച്ചി, പിന്നെ ആഴ്ച മീൻ, എല്ലാം നല്ല ഭക്ഷണങ്ങളാണ്. അപ്പൊ ആളുകൾ വെളിയിൽ നിൽക്കുന്നവരെങ്ങനെയെങ്കിലും അകത്ത് പോകാനാണ് നോക്കുന്നത്. കാരണം നല്ല ഭക്ഷണമുണ്ട്, ദേഹം അനങ്ങാതെ തിന്നാൻ. പിന്നെ എന്തെങ്കിലും ജോലി ചെയ്താൽ 600 രൂപ ശമ്പളം,
1: അതും ഇടയ്ക്ക് കൂട്ടി.
7: നമ്മളെ ജയിലാ ഇപ്പൊ പുറത്ത് നിൽക്കുന്നതിനെക്കാട്ടിയും നല്ലത്.
1: അതെ, അല്ല അത് ഞാനും അത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ സംസാരിക്കായിരുന്നു. കാരണം ജാമ്യത്തിലൊക്കെ ഇടയ്ക്ക് ഇറങ്ങി വന്നവരെ കണ്ടപ്പോൾ അവരൊക്കെ വളരെ മുമ്പ് ജയിലിൽ പോയതിനേക്കാൾ വളരെ സുന്ദരന്മാരും ആരോഗ്യവാന്മാരും ആയിട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് ഇവിടെ നാട്ടിൽ നമ്മള്

0: അങ്ങ് കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ വെട്ടിക്കൊല്ലുക, അതാ പണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വല്ലതും ഉണ്ടായിരുന്നോ?
1: അപ്പൊ
0: ഇപ്പൊ മനുഷ്യത്വേ ഇല്ല, സ്നേഹമില്ല, പിന്നെ അതിന്റെ കൂടെ ഈ ലഹരി മരുന്നുകളും. ലഹരി മരുന്നുകള് പിടിക്കുന്നവരെ അന്നേരം രണ്ടു ദിവസം കേലിയിട്ടേക്ക് ജാമ്യത്തിൽ ഇറക്കുക. ഇതങ്ങനെ ചെയ്യരുത്. ഇങ്ങനെ ചെയ്യാൻ ഇതിനൊരു നിയമം കൊണ്ടുവന്ന് ഇവരെ സ്ഥിരം ഇട്ടേക്കണം. ഇട്ടേക്കണം ഇല്ലത് അവിടെ കഞ്ഞിയും പയറും ആക്കിയാണെങ്കിൽ ആഹാരവും ഭക്ഷണ സാധനവും കുറയ്ക്കണം. ഇവിടെ ഇറക്കി എല്ലാ സാധനങ്ങളും ഇഷ്ടം പോലെ ജയിലിലുള്ളവർക്ക് കൊടുക്കുന്നത്, അന്നേരം പിന്നെ അവര് കാണിക്കാതിരിക്കുന്ന കുറ്റമാണോ? അല്ല ആരോഗ്യത്തോടുകൂടെ തിരിച്ചിറങ്ങി വരുന്നേ. അന്നേരം പിന്നെ അവര് വേണ്ടാത്തത് കാണിക്കാതിരിക്കുന്നതിലേ ഉള്ള അതിശയം,
1: അല്ല
0: ആരോഗ്യമായിട്ട് വരുന്നവര്.
1: ഓക്കെ അമ്മ, സന്തോഷം. എന്തായാലും ഇതിൽ നമുക്കും എല്ലാം പങ്കുചേരേണ്ടതായിട്ടുണ്ട്. ഈ പങ്കുചേരുന്നതിൽ നമ്മുടെ മഹാനടൻ മോഹൻലാലും ഉണ്ട് കേട്ടോ. തൂഫാൻ വാരിയറായി മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാലും ഈ ഒരു പ്രസ്ഥാനത്തിന് കണ്ണി ചേരുമായിരുന്നു. അത് തന്നെ നമുക്കൊരു വലിയ എന്താ പറയുക നല്ല മെസ്സേജ് അല്ലേ. നമുക്കിങ്ങനെ നമ്മുടെ മഹാനടൻ ഇതിൽ പങ്കുചേരുന്നു, അപ്പം നമുക്കും ഒക്കെ പങ്കുചേരാം. അതിനകത്ത് ഏറ്റവും പ്രധാനം അതിൽ മോഹൻലാൽ ഇതിൽ അണിചേരുമ്പോൾ അതിൽ പറഞ്ഞിരുന്നൊരു വേർഡുണ്ട്, വളരെ പ്രശസ്തമാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പലപ്പോഴും അതിൻ്റെ ക്യാപ്ഷനായിട്ടൊക്കെ കേരള പോലീസൊക്കെ പറഞ്ഞിരുന്ന കാര്യമുണ്ട്, നർക്കോട്ടിക്സ് is a dirty business. അപ്പോൾ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മഹാനടൻ ഇതിൽ ഈ പറയുന്ന തൂഫാൻ വാരിയറായി മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ കണ്ണി ചേർന്നത് അത് ഈ അടുത്ത സമയത്തൊക്കെ വലിയൊരു വാർത്തയായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കൊക്കെ ഇതിൽ അണിചേരണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി മുന്നോട്ട് പോകുന്നത്. നമുക്ക് അടുത്തൊരു കോളിലേക്ക് വന്നോക്കാം, ആരാണെന്ന്. ഹലോ
2: ഹലോ
1: ഹലോ
2: ഗുഡ് മോർണിംഗ് മോളെ.
1: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
2: ജലജാണേ. പിന്നെ മോളെ ഈ ഒരു കാര്യം നല്ലൊരു കാര്യമാണ് നമ്മുടെ മുഖ്യമന്ത്രി ചെയ്തേക്കുന്നത്. പക്ഷെ ഞാൻ പറയേണ്ട കുറെ കാര്യങ്ങൾ ഇപ്പൊ ആ അമ്മ പറഞ്ഞു. നമ്മുടെ ഈ നാട്ടില് ഫിഷ് നല്ല ക്ലിയറായിട്ട് കിട്ടുന്നില്ല ആർക്കും. അവിടെ പത്തിരി ഇറച്ചിയും ബീഫും അങ്ങനെയൊക്കെ ഉള്ള ആഹാരങ്ങൾ കഴിച്ച് അവർക്ക് കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി താല്പര്യം മുന്നോട്ട് കൊടുത്തോണ്ടേ ഇരിക്കുവാണ്. ജയിലിൽ നിന്നിറങ്ങിയാൽ വീണ്ടും ജയിലിൽ പോവാനാ പറഞ്ഞത്. അപ്പൊ അത് നമ്മളെ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഒരുപാട് ദോഷം ചെയ്യുന്ന പരിപാടിയാണ്. അതുകൊണ്ട് ആ കഞ്ഞിയും പയറും ആക്കണം, പോഷകാഹാരം സ്കൂളിൽ കൊടുത്തോണ്ട്. പിന്നെ ഈ കളത്തിന്ത് ജയിലുകളിൽ കഞ്ഞിയും പയറും ആക്കണം. അതേപോലെ തന്നെ ശിക്ഷ ചെയ്യുന്ന അനുസരിച്ച് അർഹതയുള്ള ശിക്ഷ അവർക്ക് കിട്ടണം. പിന്നെ നമ്മള് ഒരു പൊതുസ്ഥലത്തിരിക്കുന്നതാണ്, അവിടെ സ്കൂൾ പിള്ളേർ കാണിക്കുന്നതും വലിയ കുറെ ആളുകൾ കാണിക്കുന്നതും ഇതെല്ലാം കണ്ട് നമ്മുടെ മനസ്സ് വേദനിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകണം. ഇത് ഇടയ്ക്കൊന്നും വെച്ച് നിർത്താതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതിന് നമ്മളെ സപ്പോർട്ട്, നമ്മളും അതിൽ ഇതാവണം.
1: അതെ, വളരെ സന്തോഷം. അപ്പൊ സംസാരിക്കാൻ സാധിച്ചതിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടി പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ചെറിയൊരു ഇടവേളയാണ്, തിരിച്ചെത്താം.
3: ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ജുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.
4: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.

കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടി മറിഞ്ഞും തത്സമയം ഫോണിംഗ് പ്രോഗ്രാമാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0474293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തൂഫാനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് എങ്ങനെ നമുക്ക് പോലീസിൽ വിവരം അറിയിക്കാം, അറിയിക്കുമ്പോൾ എന്തെങ്കിലും

0: ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാകുമോ, നിങ്ങളുടെ ഫോൺ നമ്പറോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസോ ഒക്കെ പുറത്തു പോകുമോ, സേഫാണോ, അങ്ങനെയൊക്കെയുള്ള ഒരു സംശയങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പൊ അതിനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. പക്ഷെ ഇപ്പൊ നമ്മളൊരു കോളിലേക്ക് പോകണം, നോക്കാം ആരാണെന്ന്. ഹലോ,
1: മോളെ ശ്രീലക്ഷ്മി
0: നമസ്കാരം.
1: ഒരു മനസ്സിന്റെ ഒരു പ്രയാസത്തിന്റെ ഒരു കാര്യം പറയുക. നമ്മളീ വേലങ്ങോണത്ത് എന്റെ പേര് പറയണ്ടല്ലോ.
0: വേണ്ട വേണ്ട,
1: പേടിച്ചാണ്. അങ്ങനെ വേലങ്ങോണത്ത് ഒരു കൂട്ടരെ 4 മാസം കഴിഞ്ഞു മോളെ താമസമായിട്ട് വേലങ്ങോണത്ത് ബാക്കിലാണ്. അങ്ങനെ ഒരു 4 വന്നപ്പോ നമ്മളത് അറിയുന്നില്ല, പാവത്തങ്ങളാന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് സഹായങ്ങളൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. മക്കളെ 2 പ്രായം ചെന്നവരും ഒക്കെ ഉണ്ട്. അന്നേരം അവസാനമായപ്പോ രാവിലെ കതവ് തുറന്നു നോക്കുമ്പോ 5-6 ആണുങ്ങളാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അന്നേരം ഞാൻ ചോദിച്ചു, എന്തുവാ ഇവരാ എവിടുന്ന് വരുന്നേ? അന്നേരം പറഞ്ഞു, ഇതുപോലെ എന്തോ പ്ലോട്ട് ഉത്സവ സ്ഥലത്ത് പ്രശ്നം ഉണ്ടായി, അങ്ങനെ പേടിച്ച് ഇവിടെ വന്ന കിടക്കുകയാണെന്നാ പറയുന്നത്. പിന്നെ നോക്കുമ്പം നമ്മളിത് ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ റോഡിലുള്ളവരെല്ലാം രാത്രി 12 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ പൊള്ളച്ചിന്റെ സൗണ്ടായി കേൾക്കുന്നു. അന്നേരം ഞങ്ങളെ വീടിന്റെ കുറച്ച് അപ്പുറം റോഡിന്റെ അപ്പുറം ഒരു കാക്ക ചോദിച്ച്, ആ കാക്കയ്ക്ക് ഈ ബൈപാസ് ഒക്കെ ചെയ്ത മക്കളെ. അന്നേരം ചോദിച്ചു, പക്ഷേ നിങ്ങൾ വീടിന്റെ അടുത്ത് ഈ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ പൊള്ളച്ചെന്താ പോണേന്ന് ചോദിച്ചപ്പോ നമ്മക്കിത് മനസ്സിലായില്ല. അന്നേരം പിന്നെ പറയുന്ന, കൊച്ചൻ നിങ്ങളെ വീടിന്റെ അടുത്ത് താമസിക്കുന്നവർ ഇതുപോലെ ഈ ബിസിനസ് നടത്തി, ഈ കൊച്ചങ്കര മൊത്തവും ഇത് നടത്തി, എല്ലാവരും പോലീസിലും ഇനി ജയിലിലൊക്കെ കടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മോളെ. അങ്ങനെ ഒരു മെമ്പർ എടുത്ത് ഞാൻ 1.5 മാസമായി പറഞ്ഞിട്ട് ഇത് അവഗണനയായിട്ടാക്കളെ കാണുന്നത്. ഞാൻ മെനഞ്ഞാന്നും ചെന്ന് ഇത് പറഞ്ഞു, ഞങ്ങളെ വീടിന്റെ അടുത്തുള്ളവരെല്ലാം പേടിച്ച് ഭയന്നിരിക്കുക മക്കളെ. അങ്ങനെ രാത്രി ഇത് പാരാത്രിക്കാണ് അവിടെ കൂടുതലും ആണുങ്ങള്. അങ്ങനെ ഇപ്പൊ പകലും കൂടെ അവിടെ നാളാ, നമ്മൾ റോട്ടി വഴി പോകാൻ പറ്റത്തില്ല. ഭയങ്കര സ്മെല്ലും പുക വലിച്ച് വിടക്കവും ഭയങ്കര ബഹളവും ഇടവഴിയാ മക്കളെ, കൊച്ചു ഇടവഴിയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോ ഹാസ്യങ്ങളും ഒരു അപ്പാസ്യ സംസാരങ്ങളും ഒരുത്തനാണ്ട് ഇപ്പൊ സ്ഥിരം അവിടെ ഉണ്ട്. സന്ധ്യയ്ക്ക്
0: ഇത് കോർപ്പറേഷൻ പരിധിയാണോ അതോ പഞ്ചായത്താണോ? ഇത് കോർപ്പറേഷൻ മേഖലയാണോ അതോ പഞ്ചായത്തിന്റെ?
1: കൊച്ചങ്കര പഞ്ചായത്ത്.
0: ശരി, പറഞ്ഞോളാം.
1: അങ്ങനെ നമ്മൾ ഈ സന്ധ്യ ആകുമ്പോ ഞാൻ എത്തേക്കുള്ള എന്റെ ഒരു വീട്ടിൽ, എന്റെ ഭർത്താവ് ഒരു സിനിമ കൊട്ടേഴ്സ് സെക്യൂരിറ്റി ആയിട്ട് പോരാ, അത്രയും 10 മണിയാവും. ഞാൻ വരുന്നവരെ വിറച്ച് വിറച്ച് നോക്കിക്കൊണ്ടിരിക്കുക, എന്റെ ആ പാമ്പിടിച്ചെ വല്ലതും ചെയ്യുവോ ചെയ്യുമെന്ന്. എന്നുവെച്ചാൽ സൈഡ് വാള് മൊത്തത്തിൽ ഇങ്ങനെ ആൾക്കാരാ. ആദ്യമേ മുടി വളർത്തിയതും ബോയൊക്കെ വെച്ച് എല്ലാത്തിന്റെയും കൈ ഇല്ല, വളയൊക്കെ കൈ കിടപ്പുണ്ട് മക്കളെ. അങ്ങനെ പേടിച്ചു കഴിയും. അന്നേരം ഈ അയലത്തുള്ളവരെല്ലാം ഇത് ആരും ശ്രദ്ധിക്കുന്നില്ല. ലാസ്റ്റ് എനിക്കാണ് മക്കൾ ഇതിന്റെ വിഷമങ്ങൾ കൂടുതലും ഉണ്ടാവുന്നത്. എന്റെ വീടിന്റെ ഫ്രണ്ടാ, രാത്രി ആകുമ്പോ വെള്ളം അടിയും ബഹളവും കൂവലും ബഹളവും ഒക്കെ.
0: അവിടെ തന്നെ ഉള്ള ആളുകളാണോ ഇവരെ തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളാണോ?
1: അല്ല മക്കളെ, ഇത് ഇവിടെ ഉള്ള അല്ല മക്കളെ, നമുക്കറിയാത്ത ആൾക്കാർ. എന്നിട്ട് ഒരു 3-4 ദിവസത്തിന് മുന്നേ കൊച്ചു 2 മക്കളെ കൊണ്ടുവന്ന് വേറൊരു 10-40 വയസ്സുള്ളവൻ ആ ബൈക്കിൽ കൊണ്ടുവന്ന് ഈ കുഞ്ഞുങ്ങളെ നമ്മളെ കരിക്കോട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളാ കൊണ്ടുവന്ന്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു തൃപ്തി നമ്മളെ, ഞാൻ എപ്പോഴും ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. അന്നേരം ആ കുഞ്ഞുങ്ങളെ പോക്കറ്റിൽ നിന്നെടുത്ത് പൈസ എടുത്ത് കൊടുത്ത് സാധനം പൊലിഞ്ഞ് പോക്കറ്റ് വെച്ച് ആ കുഞ്ഞുങ്ങളെ ആ വൈക്കാരൻ 40 വയസ്സാണ് മക്കളെ അതും കൊണ്ടുപോകുന്ന ഞാൻ കാണുന്നത് മക്കളെ. അങ്ങനെ ഈ സന്ധ്യ ആകുമ്പോ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ ഒരുത്തൊരു കുറച്ച് ദിവസം കൊണ്ട് സ്ഥിരം അവിടെ ഉണ്ട്. ഒരു കുണ്ടിയാണ് അവൻ, അവൻ സ്ഥിരം സന്ധ്യയാവുന്നുണ്ടെ, വേറെ ആരുമില്ല ഇന്നത്തെ ശ്രദ്ധ നോക്കാൻ. ഞാനിത് ശ്രദ്ധിക്കുമ്പം വാളെടുത്ത് വീശുക, ഓരോന്ന് ആക്ടിങ്ങൾ കാണിക്കുക, ഒരേ കുസ്തി പിടിക്കുന്നതൊക്കെ കാണിക്കുക. അങ്ങനെ ഞാനും ഒരു ചെറിയൊരു പ്രശ്നം ഇവിടെ സംസാരമായി മോനി അവനുമായിട്ട്. എന്റെ പെറ്റ മാതാവ് ചെറിയക്കാമയ്യ, അമ്മയുടെ ഒരു മോനുണ്ടായിരുന്നു, എന്റെ ഒരു ആങ്ങളെ മരിച്ചുപോയി. അതേ തുടർന്ന് അമ്പുളരെല്ലാം കാണുമ്പോ മക്കളെ വൈകം കഴിച്ചോ. അങ്ങനെ യോമാര് സൈഡ് വാളയൊരു വൈകുന്നേരം ആകുമ്പോൾ 5-5:30 ആകുമ്പോ അവൾ സൈഡ് വാളയിലാവും. അമ്മ വീട്ടിൽ എന്റെ വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് പോവാ, അമ്മ മക്കളെ വല്ലതും കഴിച്ചോ എന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോ എനിക്ക് പേടി. അമ്മയ്ക്ക് ചെവിയാക്കാൻ പറ്റത്തില്ല മക്കളെ. പറഞ്ഞ അമ്മ അവിടെ നിന്ന് എഴുന്നേരം അമ്മ അവിടെ നിന്ന് പോമേന്ന് പറഞ്ഞിട്ട് അമ്മ പോയില്ല. എന്താടി ഈ മക്കളുടെ തിരുന്ന? അങ്ങനെ ഞാൻ ലാസ്റ്റ് എന്തെങ്കിലും ചെയ്താ അറിയോ മക്കളെ? അങ്ങനെ ഞാൻ ലാസ്റ്റ് ഞാൻ പറഞ്ഞ അമ്മ എഴുന്നേരം അങ്ങനെ ഒരു ചെറിയൊരു തെറ്റ് വാക്കി ഞാൻ വിളിച്ച അമ്മ കേട്ടോ, സഖി കെട്ട് വല്ലതും ചെയ്യാ അറിയാൻ പറ്റുമോ മക്കളെ? അങ്ങനെ ഇവ ഒരുത്താ കൊണ്ടാ വീട്ടിൽ നിൽക്കുന്ന എന്നെ ഓടി ചാടി ഇനി ഒന്ന് കയ്യും പൊക്കിക്കൊണ്ട് ഞാനിത് പേടിച്ചെന്റെ വീടിന്റെ ഭർത്താവ് പോലും ഞാൻ ഇത് പറഞ്ഞില്ല മക്കളെ. അങ്ങനെ അവനെ എന്റെ അടുത്ത് പറഞ്ഞു, നീ എന്തോടി ഇവിടെ ആ കള്ള എന്തോടി പറയുന്നത് എന്നും പറഞ്ഞു ഏതായാലും വഴി എന്റെ വഴിയാണ് ഞങ്ങള് ചെറിയ ഇടവഴിയാ മക്കളെ. ആ ഇടവഴിയിൽ നിന്ന് ഞാൻ ഇത് പറഞ്ഞപ്പോ അവ ഓടി രണ്ടു വട്ടം ഞങ്ങള് വീണ്ടും അപ്പുറത്ത് ഒരു കൊച്ചുമായിട്ട് മഴക്കെട്ടിട്ട് പോലെ.
0: ശരി, ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് അമ്മ ആരെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അവിടുത്തെ പഞ്ചായത്ത് മെമ്പറോ?
1: ഒന്നര മാസമായി ഒരു മെമ്പർ എടുത്തു കൊറ്റങ്കര, ഒരു അഞ്ചായത്ത് മെമ്പർ എടുത്തു ഒന്നര മാസമായി മക്കളെ പറഞ്ഞിട്ട്.
0: അവരെന്താ പറഞ്ഞ മറുപടി?
1: എന്തോക്കളെ ഇപ്പൊ ശരിയാക്ക, ഇപ്പൊ ശരിയാക്ക, ഇപ്പൊ ഞാൻ മെനഞ്ഞാൻ വേണ്ടി ചെന്ന് ഞാൻ അവിടെ ചെന്ന് സഖിയായിട്ട് എന്താ എന്റെ കുടുംബ വീട്ടിന്റെ അടുത്ത് ഒരു പോലീസ് കേസായി നമ്മളെ കൊറ്റങ്കരയില്.
0: അവരോട് പറഞ്ഞിട്ട് നടപടി ഒന്നും ആയില്ല.
1: മോളെ ഇന്നാവൂന്നാ പറഞ്ഞിട്ടേക്കുന്നത്.
0: ശരി, ഇന്നാവൂന്നാണ് പറയുന്നത്.
1: അടിച്ച മക്കളെ, ഞാനൊരു സുഖമില്ലാത്തൊരു വ്യക്തിയാണ്.
0: ശരി, സമ്മതിച്ചോ.
1: ഞാൻ വിളിക്കുന്നതാണ്, ഞാൻ വിളിക്കുന്നത്
0: മനസ്സിലായി മനസ്സിലായി. അപ്പൊ ഞാൻ പറയുന്ന അമ്മ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ ഇന്നാവൂ എന്ന് പറഞ്ഞ് ഇന്നുകൂടെ ആയില്ല എന്നുണ്ടെങ്കിൽ പോലീസിൽ അറിയിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? പോലീസിൽ നേരിട്ട് എന്തെങ്കിലും തരത്തില് ഇല്ല, പേടിച്ചിട്ടാണ് പറയുന്നില്ല. ശരി, ഇപ്പൊ പേടിച്ചിട്ടാണ് മനസ്സിലായി. പക്ഷേ ഇപ്പൊ ഞാൻ ഒരു നമ്പർ ഞാൻ പറയും, അമ്മയെ പരിപാടി മൊത്തവും കേൾക്കണം, ആ നമ്പർ എഴുതിയെടുക്കണം എന്നിട്ട് കേട്ടോ. ഇപ്പോഴേ ഒരു പേനയും പേപ്പറും അടുത്ത് വെച്ചേക്കണം, ഞാൻ നമ്പർ പറയും. ആ നമ്പർ ഞാൻ പറയുന്ന നമ്പർ എഴുതി വെക്കുക. ഇന്ന് കൊണ്ടും തീരുമാനമായില്ല എങ്കിൽ ആ നമ്പറിലേക്ക് അറിയിക്കുക. ഒരു തരത്തിലും പേടിക്കണ്ട, അമ്മയുടെ പേരോ മറ്റു തരത്തിലുള്ള ഒരു കാര്യങ്ങളും പുറത്തു പോവില്ല. ഒന്നും പുറത്തു പോവില്ല, അമ്മയാണ് ഇത് കാര്യം അറിയിക്കുന്നതെന്നുള്ള ഒരു കാര്യങ്ങളും പുറത്തു പോവില്ല. അമ്മ വളരെ സേഫ് ആയിരിക്കും. ഒന്നും ഉണ്ടാവില്ല കേട്ടോ, ഒന്നും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അമ്മയുടെ പേരോ അമ്മയുടെ ഒരു ഫോൺ നമ്പറോ ഒന്നും തന്നെ എങ്ങും റെക്കോർഡാകില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി വിവരം അറിയിച്ചാൽ അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും. ധൈര്യമായിട്ടിരിക്കും കേട്ടോ.
1: ശരി
0: ശരി. അപ്പൊ ഏതായാലും ഇന്നിപ്പോ അവര് തീരുമാനമാകും, മെമ്പർ വേണ്ട കാര്യം ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇന്ന് ഇന്നത്തെ നോക്കുക, ഇന്നും ആയില്ല എങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യവുമായി മുന്നോട്ട് പോകുക.
1: ശരി,
0: ഇതിപ്പോ ശരിക്കും അമ്മയ്ക്ക് വഴി കൃത്യമായിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് ലൈവിലൂടെ എന്ന് എനിക്കറിയാം. എങ്കിലും ഇത് കൊറ്റങ്കര പഞ്ചായത്താണല്ലോ, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഏതെങ്കിലും അമ്മയുടെ വീടിന്റെ തൊട്ടടുത്തല്ല എങ്കിൽ പോലും ഏതെങ്കിലും ഒരു സ്ഥലം അടുത്തുള്ള ഒന്ന് പറയാൻ പറ്റുമോ? മനസ്സിലായി. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല, ഇപ്പൊ ഈ കൊറ്റങ്കര പഞ്ചായത്ത് ആണെങ്കിലും അത് ഏതൊരു ഏരിയ ഇപ്പൊ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലം പറയണമെന്നില്ല.
1: ഓക്കെ, മാമ്പറ റൂട്ട് മക്കളെ, വേലങ്കോണം കമ്പനിയുടെ ബ്യാസ്, കേരളവൃത്തുനിന്ന് വേലങ്കോണത്ത് ബ്യാസ് മക്കളെ, ആരെടുത്ത് ചോദിച്ചാലും ഒരു നാടാക്കാരൻ കൈനേരി സാറുണ്ട്. ആ സാറിന്റെ രണ്ട് വീടിന്റെ തൊട്ട് ബ്യാക്കിലാക്കള ഈ ഇടവഴി.
0: ശരി, ഓക്കെ. എന്തായാലും വളരെ സന്തോഷം അമ്മ, ഇതിനൊരു നടപടി ഉണ്ടാവട്ടെ. ഇപ്പോൾ ഇത് കേൾക്കുന്ന, എനിക്കറിയാം ഈ ഒരു പരിപാടി ഒരുപാട് പേർ കേൾക്കുന്നുണ്ട്, അധികൃതർ കേൾക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഒരു കാര്യം ഇപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പറഞ്ഞത്, കുട്ടികളെ അവിടെ കൊണ്ടുവരികയും അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയും ലഹരി വസ്തുക്കൾ അവരുടെ കയ്യിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വളരെ പേടിച്ച് കഴിയുന്ന പ്രായമായ സ്ത്രീകളും ആ പരിസരത്തുണ്ട്. യാതൊരു നടപടിയും വരുന്നില്ല. പലപ്പോഴും ജീവൻ ഭയന്നിട്ട് അവർക്ക് പുറത്ത് പറയാൻ കഴിയുന്നില്ല. അത് സ്ത്രീകളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ദയവായി ഇത് ഇപ്പോൾ ഈ ഒരു നമ്മുടെ കൊല്ലത്ത് വളരെ സജീവമായിട്ടും പോലീസിന്റെ കർശനമായിട്ടുള്ള ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ശ്രദ്ധയിലേക്ക് ഇത് പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ഉടനടി നടപടി ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
2: ഗുഡ്
0: മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി.
2: എന്തായാലും ഇപ്പൊ തുടക്കം ഗംഭീരമായി, പിന്നീട് അത് പൊളിഞ്ഞു വായിരുന്നാ
0: മതിയാവും.
2: അത് മാത്രമല്ല, ഇപ്പം പണ്ട് ഇതുപോലെ രാജീവ് പറഞ്ഞതുപോലെ കുബേര, ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞത് അന്നിപ്പം ഇപ്പൊ ഓൺലൈനായിട്ട് ഭയങ്കര പണ്ടത്തേനെക്കാട്ട് പിന്നത്തതായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ.
0: അതുപോലെ
2: ഈ ലഹരി മുക്തമായ ഒരു സമൂഹം നമ്മൾ കെട്ടിപ്പിടിക്കുക എന്നത് ഏതൊരു നാടിന്റെയും സുരക്ഷിതത്തിനും ഭാവി തലമുറയുടെ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഈ ലഹരിയെ തിരുത്താൻ ഈ തൂഫാൻ പോലെയുള്ള കാര്യങ്ങൾ, ക്യാമ്പയിനുകൾ വന്നത് ഏത് പ്രവർത്തനങ്ങളും നമ്മൾ സ്വാഗതം ചെയ്യാം അല്ലേ?
0: തീർച്ചയായും സ്വാഗതം ചെയ്യണം.
2: ഒരു പ്രശംസനീയ കാര്യമാണ്, പക്ഷെ അത് ഫലവത്താകണം മൊത്തത്തിൽ. ഈ അറസ്റ്റ് ചെയ്യുക മാത്രം പോരാ, അതിന് പിന്നിലുള്ളവരും കൂടെ രംഗത്ത് കൊണ്ടുവന്ന് നമ്മുടെ നാടിനെ രക്ഷിക്കണം. അത് സ്കൂൾ കുട്ടികളാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ്, എത്രയോ പേര് ബലിയാടായിരിക്കുന്നതിന് വേണ്ടി. അത് മാത്രമല്ല, എത്രയോ അമ്മമാരെ ഓരോ മക്കൾ കൊന്നിരിക്കുന്നത്. അത് ലഹരി, ഈ ക്രൈമൊക്കെ ഉണ്ടാകുന്ന കൂടുതലും ഈ ലഹരിയുടെ മറവിലാണ് ഉണ്ടാകുന്നത് മൊത്തവും. അപകടമായാലും ഒരു, അതുപോലെ ലഹരി ഉപയോഗത്തിലേക്ക് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ എത്താതിരിക്കാൻ ശക്തമായ ബോധവൽക്കരണം തന്നെ ആവശ്യമുണ്ട്. ഈ തൂവാൻ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ അതിനെതിരെ കൊടുങ്കാറ്റായിട്ട് വരണം.
0: അത്
2: വിദ്യാലയങ്ങളും കോളേജുകളും ഇതൊരു സന്ദേശവാഹകരായി എത്തിക്കുകയും വേണം അതിന്.
0: തീർച്ചയായിട്ടും
2: ലഹരി എന്നതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, മറിച്ച് സമൂഹത്തെ ആകെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ഈ പോലീസ്, എക്സൈസ് വകുപ്പുകളും, അധ്യാപകരും, രക്ഷിതാക്കളും, സന്നദ്ധ സംഘടനകളും, പൊതുജനങ്ങളും ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. കോളേജ്, ഇത് ഈ സ്കൂളുകളിലൊക്കെ താഴെ തൊട്ട് തൊട്ട് ഇത് ഇത് ഇത് ഒരുമിച്ചുള്ള ഒരു ഇതിന് പ്രവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വിജയിക്കത്തുള്ളൂ. അല്ലാതെ ആദ്യം കൊണ്ടൊന്ന് ഓരോരുത്തരെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊന്നും ആയില്ല. ഓരോരുത്തർ മുമ്പേ ശ്രോതാവ് പറഞ്ഞതുപോലെ നമ്മളറിയാത്ത ഒത്തിരിയും കാര്യങ്ങളുണ്ട് കേട്ടോ. ഈ ഇത് താമസം ഇല്ലാതെ നടക്കുന്ന വീടുകളും ഈ കാട് നടക്കുന്നിടത്തൊക്കെ,
0: അതെ, ആളില്ലാത്ത പുരയിടങ്ങൾ, അതായത് ആൾ താമസമില്ലാത്ത പുരയിടങ്ങൾ ഇതിന്റെ ഒരു കേന്ദ്രമായി മാറാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് നേരത്തെ അമ്മയും പറഞ്ഞ ആ പ്രദേശത്ത് അങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നു എന്ന് പറഞ്ഞത്. ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പുരയിടം കിടക്കുമ്പോൾ അതിലേക്ക് ഇത്ര ആളുകൾ വരുന്നു, അവരെ ആ സ്ഥലം അവരെ കൈയടക്കുന്നു, ചോദിക്കാൻ ആർക്കും ചെല്ലാൻ ധൈര്യമില്ലാത്ത സാഹചര്യം പറ്റത്തില്ല. ആ ഭാഗത്തുള്ളവർക്ക് പിന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാകുന്നു. അപ്പൊ ഇതിനൊക്കെ നടപടി ഉണ്ടായി തന്നെ ആവണം. അതാണല്ലോ ഇതിനെ നമ്മൾ ഇത് ശക്തമാണ് എല്ലാരും എല്ലാരും അതാണ് ഒരു സമൂഹം
2: സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് വേണം ഇതിനെതിരെ പ്രവർത്തിക്കാൻ. അത് തുടക്കം മാത്രം ഗംഭീരമാക്കിയാ പോരാ, മൊത്തത്തിൽ ഇവിടുന്ന് മാറ്റണം, നമ്മുടെ നാട് രക്ഷപ്പെടുത്തണം.
0: ശരി ചേച്ചി, സന്തോഷം. അതെ പറഞ്ഞോളൂ.
2: ലഹരി കടിമപ്പെട്ടവരെ കുറ്റവാളിയായി കാണാതെ അവർക്ക് വേണ്ടത് രോഗിയായി കണ്ട് അവർക്ക് ചികിത്സയും കൗൺസിലിംഗ് ഒക്കെ കൊടുക്കണം. അതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റണം. പിന്നെ അതുപോലെ തന്നെ ഈ നിയമ നടപടി കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ സ്നേഹത്തോടെയും കരുതലോടും കൂടുതൽ ഇടപെടലോടും ഇതിന് ആവശ്യമാണ്.
0: അതെ തീർച്ചയായിട്ടും.
2: മുക്തമായ ഒരു നല്ല നാളെ എല്ലാ
0: അവരെ അതെ തള്ളിക്കളയരുത്. അവരെ ചിലപ്പോ ഇതിനെ എന്തെങ്കിലും ഉപയോഗിച്ച് പോയെങ്കിൽ പോലും ചിലപ്പോ അറിയാതെയാണ് ഇവരെ കയ്യിലെത്തി. അവരെ നമ്മൾ തള്ളിക്കളഞ്ഞ അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒരു കുറ്റവാളികളെ പോകളെ കണ്ട് നീ ഇങ്ങനെ ഉപയോഗിച്ചല്ലോ എന്ന് പറഞ്ഞ കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല. അവരെ തിരിച്ച് അവരെ സ്നേഹത്തോടെ നമ്മൾ തിരിച്ചു കൊണ്ടുവരണം, അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അവരുടെ തെറ്റ് മനസ്സിലാക്കി കൊടുത്ത് അവരെ തിരിച്ചു കൊണ്ടുവരണം. കാരണം അവരിത് അറിഞ്ഞു പെട്ടുപോയതായിരിക്കത്തില്ല, അവരറിയാതെ പെട്ടുപോയതായിരിക്കാം, അറിയാതെ കൈകളിൽ എത്തിയതായിരിക്കാം. അവരെ വലിയൊരു തെറ്റിലേക്ക് നമ്മൾ പറഞ്ഞു വിടരുത്, അവരെ തിരുത്തി.
2: കുഞ്ഞുങ്ങളെ ഈ ലഹരി കൊടുത്ത് അത് ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങളെ ലഹരി കൊടുത്ത് കുട്ടിക്ക് അത് നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി നമുക്ക് അനുഭവം ഉള്ളതാണ്. ഇപ്പൊ 3-4 വർഷമായി ആ കുഞ്ഞ് അവര് വീട്ടിൽ അച്ഛനെ ഉപേക്ഷിച്ചു പോയി, അമ്മ ജരാവിൽ ജോലിക്ക് പോകും, ഇവൻ പഠിച്ച് സ്കൂളിലേക്ക് എത്തും എടുക്കാനായ കുട്ടിയായിരുന്നു. അവനെ ഈ ലഹരി മാഫിയകളെ പിടിച്ച് അവന് ഇത് ബാഗിനകത്ത് കൊണ്ട് എത്തിക്കേണ്ടത് ഒരിക്കലും അവര് പോലീസ് പിടിച്ച് അവൻ സത്യം പറയാതിരിക്കാൻ അമ്മ എന്തോ ചെയ്തു. ഇവന് ആ വന്ന ഉച്ചയ്ക്ക് വന്നാലേ ജനശതാബ്ദി എക്സ്പ്രസിന് മുമ്പ് ചാടി ആത്മഹത്യ ചെയ്തത്. അത് അവര് ഭീഷണിപ്പെടുത്തുകയും ചെയ്യും കുഞ്ഞുങ്ങളെ. അങ്ങനെയൊക്കെയുള്ള സംഭവം ഇനി ഉണ്ടാകരുത്. അതുപോലെ നല്ല നാളേക്ക് കൊണ്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമ്മൾ പൂർണ്ണ പിന്തുണ നൽകണം.
0: ഓക്കെ ചേച്ചി, സന്തോഷം. വിളിച്ചതിൽ കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടി മറിയം തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിൽ ചെറിയൊരു ഇടവേള തിരിച്ചെത്താം.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിംഗിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിംഗിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മീഡിയം പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 10 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട 45 മിനിറ്റുകൾ നമുക്ക് പിന്നിട്ടിരിക്കുകയാണ് മീഡിയം പറഞ്ഞ പരിപാടിയിൽ. ഈ ഒരു എന്താ പറയുക, ലഹരി എന്ന് പറയുന്ന ഇത് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ കുടുംബത്തിനെ കണ്ണിലെടുത്തുന്ന ഈ ഒരു ലഹരി തുടച്ചു നീക്കുക എന്നുള്ള സർക്കാരിൻ്റെ ഈ ഒരു ദൗത്യത്തിൽ നമുക്കും അണിചേരാവുന്നതാണ്. അതിന് ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ. നമ്പറെല്ലാം ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു ആപ്പാണ്, അത് ശ്രദ്ധിക്കുക. പോൾ ആപ്പ് നമുക്കെല്ലാം അറിയാവുന്നതാണ്. പോൾ ആപ്പിൽ ഷെയർ ഇൻഫർമേഷൻ അനോണമസ്ലി ഓപ്ഷൻ വഴിയിട്ട് നമുക്ക് അതിനകത്തൊരു ആപ്പ് അതിനകത്ത് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അതിനകത്ത് പേരൊക്കെ കൊടുക്കുന്നതായിരിക്കാം. പക്ഷേ ഇതെല്ലാം തന്നെ രഹസ്യമാണ്. നമുക്കെല്ലാവർക്കും സംശയമുള്ളതാണ്. നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ ഡീറ്റെയിൽസ് പോകുകയാണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ളൊരു പ്രശ്നം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഈ ഒരു വെബ്സൈറ്റ് വഴി കൊടുക്കാനോ അല്ലെങ്കിൽ ആപ്പ് വഴി പോകാനൊക്കെ ഒരു ഭയം തോന്നുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ കൊടുക്കുന്ന വിവരം മാത്രമേ അവിടെ റെക്കോർഡ് ചെയ്യത്തുള്ളൂ. നമ്മൾ എന്ത് വിവരമാണോ കൊടുക്കുന്നത് ആ വിവരമാണ് അടുത്തുള്ള സ്റ്റേഷനിലേക്കൊക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഇത് നിങ്ങൾ ആരാണോ ഈ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്, ഏത് നമ്പറിൽ നിന്നാണോ എന്നുള്ള ഒരു ഡീറ്റെയിൽസും അവിടെ റെക്കോർഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ടും ഈ പോൾ ആപ്പ് വഴിയുമൊക്കെ നമുക്ക് ഇത്തരം വിവരങ്ങൾ കൈമാറ്റം ചെയ്യാവുന്നതാണ്. നമ്പർ ഞാൻ ഉടൻ തന്നെ പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞത് പോൾ ആപ്പ് വഴി നിങ്ങൾക്ക് ഇത്തരം വിവരങ്ങൾ കൈമാറ്റം ചെയ്യുന്ന കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ അത് പോലീസിൻ്റെ ഒരു ഔദ്യോഗിക ആപ്പാണ് പോൾ ആപ്പ്. അതുവഴി നമുക്ക് കൊടുക്കാം. ഇതിൽ നമ്മുടെ രഹസ്യ വിവരങ്ങൾ കൊടുക്കുന്ന, എന്ത് വിവരമാണോ നമ്മൾ കൊടുക്കുന്ന ആ വിവരം മാത്രമാണ് കൈമാറ്റം ചെയ്യുന്നത്. ഓക്കെ, അടുത്തൊരു കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: സുഖമാണ്, സുഖമാണ്, പറഞ്ഞോളൂ.
1: അപ്പം ഇത് കൊള്ളാം. ചർച്ച നമ്മൾ ഇതൊക്കെ ഇതിന് എത്ര പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരും എന്നുള്ള അറിയത്തില്ല. ഇതൊരു നല്ല കാര്യമാണ്, ഇതിനുള്ള തലമുറയ്ക്കാണ് ഇത് ഏറ്റവും വലിയ ഉപകാരം.
0: ശരി.
1: അപ്പം ഇതിനകത്ത് ഇപ്പൊ പറയാനുള്ള, ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ ഒരു ചേച്ചി നേരത്തെ വിളിച്ച് പറഞ്ഞാലും കേട്ടോണ്ടിരിക്കുക, ഒരുപാട് ഒരു അഭിപ്രായം, എല്ലാ അഭിപ്രായം നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷെ ഈ ചെറുത്തിങ്ങി തൂഫാനെന്നുള്ള സിസ്റ്റം എത്രമാത്രം നിലനിൽക്കും എന്നുള്ള എല്ലാവർക്കും കൂടി സംശയമായി. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ എല്ലാ മേഖലയും ചെക്ക് ചെയ്യാലേ ഇത് കറക്റ്റ് ആയിട്ട് പൂർണ്ണമായിട്ടും റദ്ദാക്കാൻ പറ്റില്ല, ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതാവും നമ്മൾ കുറെ മേഖല മാത്രം ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഇതിനകത്തിപ്പം നമ്മളിപ്പം മെയിനായിട്ട് നോക്കേണ്ടുള്ള കാര്യം വെച്ചാൽ, ഈ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനും മറ്റുള്ള എയർപോർട്ടും ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ചെക്കിങ് നടക്കുന്നുണ്ട്. ഈ കണ്ടെയ്നർ വഴിയൊക്കെ എന്ത് വരുന്നുണ്ടെന്ന് ഇവിടെ ചെക്കിങ് നടക്കുന്നില്ല. അപ്പൊ ഇതൊരു പ്രധാന ഘടകമാണ്. കാര്യത്തിൽ കണ്ടെയ്നറിൽ വരുന്ന സാധനം എന്താണ് ഏതാണെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. അത് കറക്റ്റ് ആയിട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിനകത്ത് ഈ സാധനം വരാം. പിന്നെ ഈ ഓൺലൈൻ സാധനം കൊണ്ട് കൊടുക്കുന്ന അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്, അത് പലരുടെ ഡേറ്റകളെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്.
0: മനസ്സിലായില്ല, അതെന്താണ് പറഞ്ഞത്?
1: ഈ ഓൺലൈനൊക്കെ ഓരോ സാധനങ്ങളൊക്കെ നമ്മളിപ്പം ഈ ഇത് ചെയ്യുന്നില്ലേ വീട്ടിലുള്ള ഓൺലൈൻ സാധനം,
0: ഓൺലൈൻ, അതായത് ഓൺലൈൻ ഡെലിവറി, അത് ഇത്തരം കാര്യങ്ങൾ വഴിയും ലഹരി വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതായിട്ടും ഒക്കെ അങ്ങനെ ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ തീർച്ചയായിട്ടും അതെ.
1: അതിനകത്ത് അവരുടെ വിജയം എന്ന് പറയുന്നത് അവരുടെ ഈ കൊണ്ട് കൊടുക്കുന്നവരുടെ ഡേറ്റ ആയിരിക്കത്തില്ല യൂസ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ഡേറ്റ ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും എടുക്കാനും പാടുമായിരിക്കും. ഒന്നും അറിയാൻ പറ്റാത്ത ആൾക്കാരുടെ ഡേറ്റ നടക്കുന്നുണ്ട്. അപ്പം ഇതിനെ പറ്റി ഒരു മിസ്യൂസ് നടക്കുന്നുള്ള സംശയം തോന്നിയപ്പോൾ ഞാൻ കംപ്ലൈന്റ് കൊടുത്തത് പറയാറ്. അപ്പൊ ഇതിന്റെ ആഗ്രഹം നടന്ന് പിന്നെ ഇതിനിടയ്ക്ക് റേഡിയോ പെൻസികളിൽ ഇതിനെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അതിന്റെ ഭാഗമായിട്ട് കുറെ മടങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കൂടുതൽ സ്റ്റേഷനും ഈ ജയിൽ സ്റ്റേഷനൊക്കെ ഇരിക്കുന്ന ചില ഉദ്യോഗസ്ഥർ, എല്ലാവരും നമ്മൾ പറയുന്നില്ല, ചില ഉദ്യോഗസ്ഥരൊക്കെ ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്.
0: ശരി.
1: അപ്പൊ അവരാണ് ഇതിന്റെ മെയിൻ പ്രശ്നം. ഇപ്പൊ നേരത്തെ ഒരു ചേച്ചി വിളിച്ച് പറഞ്ഞത് കുണ്ട്ര സ്റ്റേഷന്റെ അതിർത്തിയിലുള്ളതാണ്. അപ്പം ഈ മെയിൻ ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ഇതിന് സപ്പോർട്ട് ചെയ്ത് പൈസയ്ക്ക് വേണ്ടിയും മറ്റുള്ള നേരത്തെ രാജി പറഞ്ഞ കണക്ക് അത്ര ഇതായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ ഇവരിലൂടെ ഒരു ശ്രദ്ധ വരണം. അപ്പൊ അവരെത്ര പേര് ഇതിനകത്തുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ എടുത്ത് വെളിയിൽ കളയൂ, അല്ലെ അവർക്ക് നല്ല കർശനമായ നടപടി കൊണ്ടുവരാണെങ്കിൽ നമ്മൾ ഇനിയുള്ള തലമുറകൾക്ക് അത് ഉപകാരപ്പെടും. കാര്യത്തിലും മറ്റുള്ള സ്ത്രീ സുഖത്തിനും പഠനത്തിനും വേണ്ടി ഇങ്ങനെ ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പൊ അവർ കഴിഞ്ഞ പ്രാവശ്യം യഥാർത്ഥത്തിൽ പോലീസുകാര് കഴിഞ്ഞ പ്രാവശ്യം പോലീസിന്റെ സിസ്റ്റം ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം അവർ വെളിയിൽ പോകാനും. അപ്പൊ ഈ പ്രാവശ്യം അതൊക്കെ വരാൻ പാടില്ല. ജനങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന എന്തൊരു കാര്യത്തിലും നമ്മൾ സപ്പോർട്ട്, നമ്മളവിടെ പാർട്ടിയെ നോക്കത്തില്ല, വ്യക്തികളാണ് നോക്കുന്നത്. ഞാൻ എപ്പോഴും വ്യക്തികളെ നോക്കുന്നത്, പാർട്ടികളെ മാത്രം നോക്കത്തില്ല. പാർട്ടിക്ക് മാത്രമായിട്ട് സംസാരിക്കുന്നില്ല. ഏത് പാർട്ടികളായാലും ചെയ്യുന്ന വ്യക്തികൾ നല്ലതാണെങ്കിൽ അവർക്ക് നല്ലത് തന്നെ പറയും. അതാണ് ഒരു മനുഷ്യന്റെ ഒരു കടമ എന്ന് പറയുന്നത്. അതാണ് അപ്പോൾ നമ്മുടെ സമൂഹം നന്നാവുന്നത്, സമൂഹത്തിന് വേണ്ടിയാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ കരുത്തിട്ടുള്ള കാര്യത്തിൽ ഇത് കൂടുതലും കർശനമായിട്ട് ഈ ഉദ്യോഗസ്ഥരിലിരിക്കുന്ന ഇത്ര കറികളുണ്ട്, ഇവരൊക്കെ എടുത്ത് വെളിക്കളയാനുള്ള സമ്പ്രദായം അല്ലെ, അവർക്ക് നേരെ കർശനമായ നടപടി എടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുറത്ത് വരും. ഒരുപാട് പേര് ഇതിന് രക്ഷപ്പെടുകയും ഒന്നും അറിയാൻ പറ്റാത്ത കുട്ടികൾക്ക് പൈസയ്ക്ക് വേണ്ടിയൊക്കെ ഇതിനൊക്കെ ഒരുപാട് വിനിയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് നാളെ തലമുറയ്ക്ക് ഒരുപാട് ദോഷം ചെയ്യും. നമ്മളൊക്കെ മരിച്ചു പോകും, ഇനിയുള്ള തലമുറകളും തമ്മിലടിക്കുന്നതും മരിയും പെട്ടെന്ന് കൂട്ടുവെക്കാൻ നടക്കുന്ന സ്റ്റേജിലോട്ട്
0: ശരി ശരി
1: അത് വരാൻ പാടില്ല. അതിനുവേണ്ടി കർശനമായ നടപടികൾ ഇനിയും മുമ്പോട്ട് കൊണ്ടുവരിക. ചില അധികാരികളിൽ കേൾക്കുന്നുണ്ടെങ്കിൽ അവരിതിന് കർശനമായിട്ടുള്ള നടപടികൾ.
0: ശരി, ഓക്കെ, വളരെ
1: ഏത് മേഖലയിലാണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ പുറത്ത് കളയുക, അല്ല അവർക്ക് കർശനമായ നടപടി സ്വീകരിക്കും.
0: ശരി ശരി,
1: അതിലെ ശിക്ഷ.
0: ഓക്കെ ഓക്കെ, സന്തോഷം. നസീർ ഇപ്പോൾ ആ കോൾ എനിക്കൊന്ന് കട്ടായി പോയി എന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത കോൾ എത്തുന്നുണ്ട്. കോളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്പർ ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് അജ്ഞാതമായിട്ടുള്ള റിപ്പോർട്ടിംഗ്, അതായത് മയക്കുമരുന്ന് പ്രവർത്തനങ്ങൾ രഹസ്യമായി റിപ്പോർട്ട് ചെയ്യുന്നതിനായിട്ട് നമ്മുടെ കേരള പോലീസ് പൗരന്മാർക്ക് ചില ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് പറയുമ്പോഴത്തേക്കും 9497979794 ഇതൊരു നമ്പറാണ്. 9497979794 ഇതൊരു നമ്പറാണ്, ഇതൊരു ഹെൽപ്പ് ലൈൻ നമ്പറാണ്. അപ്പോൾ ഈ ഒരു നമ്പർ വഴി അറിയിക്കാം. ഒപ്പം വാട്സാപ്പ് വഴിയിട്ട്, വാട്സാപ്പ് വഴി നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയിക്കാം. നമ്മളിതിനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ വളരെ സേഫാണ്. ഈ ഒരു നമ്പറൊക്കെ ഇനി എൻ്റെ ഒരു വാട്സാപ്പ് നമ്പർ കൂടിയുണ്ട്, അത് പറയാം. ഒരുമിച്ച് നമ്പർ പറയാത്തതാണ്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ അടുത്ത ഒരു കോളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ,
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ അശോകൻ. നമ്മൾ ഈ പറയുന്ന ഒരു വിഷയമേ ഇപ്പോ വളരെ അധികം മയക്കുമരുന്നിന്റെ പ്രശ്നമാണല്ലോ. ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇല്ലായിരുന്നു. എന്റെയൊക്കെ ചെറുപ്പകാലത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മളുടെ രക്ഷാകർത്താക്കൾ അച്ഛനോ അമ്മയോ എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് വളരെ കാര്യമായി ശ്രദ്ധിക്കുകയും അവരെല്ലാം ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മരുന്ന് വന്നോടുകൂടി അച്ഛനല്ല ഈ ആര് വന്നാലും എന്ത് തോന്നിയ അസുഖം പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ ആക്റ്റീവായി വരികയാണെങ്കിൽ നേരത്തെ പലപ്പോഴും പറയുന്നത് പോലെ തന്നെ ഏകദേശം ഒരു 10 വർഷമെങ്കിലും ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോയാൽ മാത്രമേ കാര്യമായ ഒരു വ്യത്യാസം വരുള്ളൂ.
0: നമ്മൾ
2: കുടുംബ ബന്ധങ്ങൾ ഇപ്പം എന്താണ് കല്യാണം എല്ലാം തെറ്റിപ്പിരിഞ്ഞു പോകുന്നുണ്ടല്ലോ. ഇതെല്ലാം തന്നെ മയക്കുമരുന്നിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ്. ഒരു കാലത്ത് നമ്മൾ ഈ കല്യാണങ്ങളൊക്കെ തന്നെ വളരെ സൗഹാർദ്ദപരമായി കഴിക്കുന്നവരെയും ഒന്നിച്ചു കൂടുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പം കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനകത്ത് ഒരുപക്ഷെ കോടതി കേസ് വരുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു. ഇതുപോലെ ഓരോരോ വിഷയങ്ങൾ എടുത്ത് പറയുമ്പോഴും അതിന്റെ പുറകിലുള്ള ചേതവികാരം ഈ മയക്കുമരുന്നാണ്. പണ്ടൊക്കെ നമ്മൾ പുകയില, പദ്യം, ലിക്കർ അത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടിരുന്നു. ഇപ്പൊ അതിനേക്കാളും ഭയങ്കര ഭീകരമായ മരുന്നുകളാണ് കുട്ടികൾ ഉപയോഗിച്ചു തുടങ്ങുന്നത്. ഇതിനെല്ലാത്തിനുള്ള ഒരു പ്രശ്നം ഹാബിറ്റേഷൻ, അഡിക്ഷൻ, ഇതിനോടങ്ങ് അടിമപ്പെട്ടു പോവാണ്. ഇതില്ലെങ്കിൽ ഒരു രക്ഷയില്ല എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞപ്പോ വീട്ടുകാരുടെ നിന്ന് പൈസ വാങ്ങി ചോദിക്കുകയാണ്, 100 ഇങ്ങനെ എനിക്ക് വേണം എന്ന് പറയുന്നു. ഇത് പണ്ട് നമ്മൾ പറയില്ലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ എന്ത് തോന്നിയ അവസരം കാണിച്ചിട്ട് അതാണ് നമ്മുടെ ഈ സൊസൈറ്റിയിൽ വന്നിരിക്കുന്ന എല്ലാ മൂല്യച്യുതികൾക്കും കാരണം. അതുകൊണ്ട് എങ്ങനെ തന്നെ ആയാലും ഇപ്പൊ രമേശ് ചെന്നിത്തല വന്നതിന് ശേഷം ആണ് ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഇത് ഒരുപക്ഷെ ഈ ഇത്രയും ദിവസത്തിനകത്ത് തന്നെ 800-700 കേസുകള് ഇത് ചെയ്തു അറിയുന്നു. ഇങ്ങനെ തുടർച്ചയായിട്ട് ഇതിന്റെ ആ തീവ്രത കുറയ്ക്കാതെ എക്കാലവും ഇത് കണ്ടിന്യൂസ് ആയിട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതൊരു നല്ല ഭാവി നമ്മുടെ കേരളത്തിനുണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: തീർച്ചയായും, തീർച്ചയായും. സന്തോഷം, സന്തോഷം ഡോക്ടർ സംസാരിക്കാൻ സാധിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പറഞ്ഞത്. എല്ലാവരും പറയുന്ന ഒരു കാര്യം, ഇത് നിന്നു പോകാതിരിക്കുക. ഈ ഒരു കുറേ വർഷം ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനൊരു കുറച്ച് നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. എങ്കിലും ഇത് നിന്നു പോകാതെ, കുറച്ച് മാസങ്ങളായി നിന്നു പോകാതെ ഇത് തുടർന്നു തന്നെ പോകുക, എങ്കിൽ മാത്രമേ ഇതിനെ നിന്ന് നമുക്കൊരു മോചനം ഉണ്ടാകും എന്നുള്ളതാണ് ശ്രോതാക്കൾ പറഞ്ഞത്. ഈ ഒരു ആദ്യത്തെ ആവേശമായി മാറാതിരിക്കട്ടെ, മുന്നോട്ട് പോകട്ടെ. ഓക്കെ, എന്തായാലും ഈ ഒരു തൂഫാൻ, ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയും എന്ന് പറയുമ്പോൾ തന്നെ പ്രവർത്തനത്തെ തന്നെ, ഈ ഒരു പ്രവർത്തനത്തിൻ്റെ തന്നെ ഏതാണ്ട് 3 പ്രധാന ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതായത് തൂഫാൻ സ്ട്രൈക്കുകൾ, അതായത് നേരിട്ടുള്ള റെയ്ഡുകൾ, അറസ്റ്റുകൾ, വിതരണ ശൃംഖല തടസ്സപ്പെടുത്തലാണ് ആ ഒരു ഭാഗം എന്ന് പറയുന്നത്. 2 തൂഫാൻ വാരിയേഴ്സ് എന്നാണ്, വിദ്യാർത്ഥികളെ, യുവാക്കളെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ബഹുജന അവബോധ ക്യാമ്പയിനുകളാണ് അത് ലക്ഷ്യമിടുന്നത്. പിന്നീടുള്ളത് തൂഫാൻ കെയർ, അതായത് ഇതിൻ്റെ ആസക്തി ഉള്ളവർക്കുള്ള പുനരധിവാസവും കൗൺസിലിങ്ങും ഒക്കെയാണ്. അങ്ങനെ ഒരു 3 ഭാഗമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് നോക്കാം. അടുത്തൊരു കോളുണ്ട്. ഹലോ,
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
3: ഞാൻ ഇന്ന് ഇതിന്റെ ഒരു വിഷയമായതുകൊണ്ടാണ് വിളിച്ചത്. തൽക്കാലം പേര് പറയുന്നില്ല.
0: പറയണ്ട.
3: പിന്നെ ഞങ്ങൾ സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്ന് മാത്രമല്ല മദ്യം വലിയൊരു ഭീഷണി തന്നെയാണ്. അത് സ്ഥിരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുഃഖം, ഇന്നലെ വരെ ആ കൊച്ചു ഇന്ന് സ്കൂളിൽ പോലും പോയില്ല. എങ്ങനെയാ മദ്യവും കൂടെ ഒന്ന് നിർത്തി തന്നാൽ വളരെ ഉപകാരം. ഇനിയുള്ള ഓണമെങ്കിലും ഞങ്ങൾക്ക് സുഖമായിട്ടൊന്ന് ആഘോഷിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. ഓണം വന്നാലും ഉത്സവം വന്നാലും ഞങ്ങൾക്കൊരു സമാധാനതയില്ല.
0: എന്താണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം? എന്താണമ്മ ഒന്നുകൂടെ പറയാം.
3: ഞാൻ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അമ്മയാണോ ഭാര്യയാണോ മക്കളാണോ എന്നുള്ള ഒരു തോന്നലേ ഇല്ല. വായി വരുന്നത് അത്രയും വിളിച്ചു പറയും. പിന്നെ ആദ്യമൊക്കെ ഉപദ്രവിക്കുമായിരുന്നു.
0: വീട്ടിലെ കാര്യമാണോ അമ്മ ഈ പറയുന്നത്? അമ്മയുടെ വീട്ടിലെ അവസ്ഥയാണോ?
3: സ്വന്തം വീട്ടിലെ കാര്യം ഞാൻ പറയുന്നത്.
0: ശരി ശരി, ഓക്കെ.
3: തൊട്ടപ്പുറത്താണെങ്കിൽ ഇതുപോലെ അനിയന്റെ മോനാണെങ്കിൽ വല്യച്ഛന്റെ മോൻ ഇതേക്കെ മയക്കും മരുന്ന് കുത്തിവെച്ച് വെച്ചിട്ട് ആ കൊച്ചിന്റെ ഭാര്യ ഇതേ കണക്ക് അനുഭവിക്കുന്നു. അതിന് ആ കൊച്ചു സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു, പോലീസിനെ വിളിച്ചു പറഞ്ഞപ്പം പോലീസുകാർ വന്നിട്ട് പറഞ്ഞു ഈ അവർക്ക് എവിടുന്നാണോ കിട്ടുന്നത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് കണ്ടുപിടിച്ചാല് അവര് കൊണ്ടുവന്ന് കുത്തി വെക്കുന്നതിന് നമുക്ക് പിടിച്ചുകൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിന്റെ ഉറവിടം എവിടുന്നാ കിട്ടുന്നതെന്ന് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
0: ഓക്കെ, അപ്പൊ എന്തായാലും അമ്മ ഇതിനെതിരെ എന്തെങ്കിലും തരത്തില് പരാതിപ്പെടാനും കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ?
3: നമ്മള് പിന്നെ എനിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാ. നമ്മള് എങ്ങനെയാണെന്ന് വിചാരിച്ച് നമ്മൾ കഴിവത് ഒഴിഞ്ഞു മാറുക.
0: പെൺകുഞ്ഞുങ്ങളാവുന്നത് കൊണ്ട് തന്നെ അമ്മ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതല്ലേ? അതുകൊണ്ടാണ് അവരെ അവരുടെ നമ്മൾ അവർ അന്യ വീട്ടിൽ പോകുന്നത് മാത്രമല്ല അവരുടെ ജീവിതം നമ്മളടുത്ത് നിൽക്കുമ്പോഴും എന്നും സുരക്ഷിതമാകണമെങ്കിൽ ഈ പറയും പോലെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടോ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാതിരിക്കാനായിട്ട് അമ്മ അതിന് വേണ്ട കാര്യം
3: ചെയ്യുന്നില്ല. പിന്നെ ബഹളം കൊച്ചുങ്ങള് നേരെ അങ്ങ് അടിക്കാനൊക്കെ ചെല്ലാനൊക്കെ പോകും. അന്നേരം ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം കണ്ടുപിടിക്കും.
0: ഇങ്ങനെയുള്ള ഒരു ലഹരി ഉപയോഗിക്കുന്നതിന് അത് ഉപയോഗം ഇല്ലാതാക്കാനായിട്ട് എന്തെങ്കിലും ട്രീറ്റ്മെന്റിനോ അങ്ങനെ എങ്ങാനും ശ്രമിച്ചിട്ടുണ്ടോ?
3: അമ്മളായിട്ട് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, അവരുടെ തോന്നി വരണ്ടേ. അത് ഞാൻ അത് ഒന്നൊരിക്കൽ ഡോക്ടറെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു അവരുടെ കൂടെ സമ്മതം ഉണ്ടെങ്കിൽ നമുക്കിത് മരുന്ന് എന്തെങ്കിലും കൊടുക്കാൻ പറ്റത്തോളൂ, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
0: ഓക്കേ, ജോലിക്ക് പോകുന്ന ആളാണോ?
3: ആ, ജോലിക്ക് പോകും. കൽപ്പണി മേശയിലെ ജോലി ഉണ്ട്, ജോലിക്കൊക്കെ പോകും. ഇല്ലാത്തപ്പോ ജോലി ഇല്ലാത്തപ്പോ ഉള്ള കുഴപ്പങ്ങളാ. ജോലി ഉണ്ടെങ്കിൽ പോയിട്ട് പിന്നെ ഇച്ചിരിയൊക്കെ കഴിച്ചിട്ട് വന്നു കിടക്കും. ചില നേരത്തെ അങ്ങ് ഓവറായി പോയാൽ ഭയങ്കര പ്രശ്നം, നമുക്ക് ഉറങ്ങാനേ പറ്റത്തില്ല.
0: മദ്യപാനമാണ് പ്രശ്നം.
3: ആ, മദ്യപാനം.
0: ശരി, ഓക്കെ. അപ്പൊ എന്തായാലും അത് സംസാരിക്കുക കേട്ടോ, ആളുമായിട്ടൊക്കെ അത് സംസാരിക്കുക. ബന്ധപ്പെട്ട അതായത് ബന്ധുക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ സംസാരിച്ച് മാറ്റുക. അതിന് അതായത് നല്ലൊരു ചികിത്സ ആവശ്യമായിട്ട് വരും. നമ്മുടെ കുടുംബം പലപ്പോഴും തകർക്കുന്നതിൽ ഏറ്റവും പ്രധാനമാണ് ഈ മദ്യവും മയക്കുമരുന്ന് ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഇതൊക്കെ പലപ്പോഴും ബന്ധങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നു, ബന്ധങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതുകൊണ്ട് തന്നെ ഇത്തരം ലഹരി വസ്തുക്കളുടെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കണം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയുള്ള ഈ ഒരു പ്രവർത്തനത്തിൽ നമുക്കും പങ്കാളികളാകേണ്ട ഒരു സാഹചര്യം. വളർന്നു വരുന്ന ഒരു സമൂഹത്തെ, കുഞ്ഞുങ്ങളെ, നല്ലൊരു തലമുറ. വാർത്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇതിൻ്റെ ഉദ്ദേശം. നമുക്കിപ്പോൾ ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ നമ്മുടെ കേരള പോലീസും സംസ്ഥാന സർക്കാരും ആരംഭിച്ച ഈ ഒരു പ്രധാന സംസ്ഥാന വ്യാപകമായ മയക്കുമരുന്ന് വിരുദ്ധ ദൗത്യമാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ കൂടി പങ്കാളിത്തം വളരെ ആവശ്യമാണ്. നമ്മുടെ കണ്ണിൽ കാണുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ നിങ്ങളും അറിയിക്കാൻ ശ്രമിച്ചാൽ, അല്ലാതെ അയ്യോ ഇത് എനിക്ക് പ്രശ്നമാകും, ഞാൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകും എന്ന് കരുതി നമ്മൾ കണ്ണടച്ചാൽ ഇത് നമ്മുടെ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കിക്കളയും. നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ മാത്രം ഉത്തരവാദിത്തമാണ് എന്ന് വിചാരിക്കാതെ നമുക്കും ഇതിൽ പങ്കാളികളാകേണ്ടതായിട്ടുണ്ട്. നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, 9497979794. ഇതിൽ നിങ്ങൾക്ക് വോയിസ് കോളായിട്ട് പോവാം. ഇതല്ലാതെ നിങ്ങൾക്കൊരു വാട്സാപ്പ് നമ്പറുണ്ട്, അത് 9995966666, അതായത് അവസാനം വരുന്നത് 5 6 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്പർ എന്ന് പറയുന്നത്. ഈ നമ്പർ നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ശ്രദ്ധയിൽ കാര്യങ്ങൾ പെടുന്നുണ്ടെങ്കിൽ ഈ നമ്പർ വഴി അറിയിക്കാൻ ശ്രമിക്കുക. അതല്ലെങ്കിൽ പോൾ ആപ്പ് എന്ന പോലീസിൻ്റെ ഔദ്യോഗിക ആപ്പ് വഴിയും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ രഹസ്യ വിവരങ്ങൾ നിങ്ങൾക്ക് കൈമാറ്റം ചെയ്യാവുന്നതാണ്. ഒരിക്കലും നിങ്ങളുടെ ഈ രഹസ്യ വിവരമല്ലാതെ നിങ്ങളുടെ മറ്റ് വിവരങ്ങളൊന്നും തന്നെ പുറത്തു പോകില്ല. നിങ്ങളുടെ കാര്യങ്ങൾ വളരെ സേഫ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അപകടങ്ങളും ഉണ്ടാവില്ല. നമ്മൾ ധൈര്യത്തോടുകൂടി ഈ ഒരു ദൗത്യത്തിൽ പങ്കാളികളാകും. നമ്മുടെ സമൂഹത്തെ, നമ്മുടെ തലമുറയെ നമുക്ക് രക്ഷിച്ചെടുക്കുക എന്നുള്ള ഉദ്ദേശം നമുക്ക് പൂർണ്ണമാകാൻ അപ്പം മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മിണ്ടിയും പറഞ്ഞു പരിപാടിയിൽ നിന്ന് ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്.
4: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കട്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.
4: നമസ്കാരം, ഫൺഫ്യൂഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ രീഷ്മ. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അപ്പൊ നമുക്ക് ഒരു ചോദ്യം, 7 സെക്കൻഡാണ് ടൈം, അതിനുള്ളിൽ തന്നെ ആൻസർ പറയാൻ ശ്രമിക്കുക. വിളിക്കേണ്ട നമ്പർ 0474249311. അപ്പൊ ദീ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
5: ഹലോ
4: ഹലോ, പേര് പറയോ.
5: എന്റെ പേര് കൃഷ്ണേന്ദു, ഞാൻ കൊല്ലത്തിൽ നിന്ന്.
4: ഓക്കെ കൃഷ്ണേന്ദു, ചോദിക്കട്ടെ.
5: ഓക്കെ,
4: ചോദ്യം എന്താണ്? മാങ്ങ ഉണ്ടാകാത്ത മാവ് ഏതാന്ന് പറയണം. കുസൃതി ചോദ്യമാണ്. മാങ്ങ ഉണ്ടാകാത്ത മാവ്, 7 സെക്കൻഡാണ് ടൈം. ഹലോ, അറിയോ? ഓക്കെ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ,
6: ഗുഡ് മോർണിംഗ് രേഷ്മക്കുട്ടി, ഞാൻ ലതികയാണ്, കഴിക്കുന്നു.
4: ഓക്കെ, ഗുഡ് മോർണിംഗ് ലതിക ചേച്ചി, കൊറേ നാളായല്ലോ വിളിച്ചിട്ട്.
6: ഞാൻ
4: വിളിച്ചായിരുന്നു. ചോദിക്കട്ടെ, താമസിക്കാൻ പറ്റാത്ത സിറ്റി ഏതാന്ന് പറയണം. താമസിക്കാൻ പറ്റാത്ത സിറ്റി, അല്ല സ്മാർട്ട് സിറ്റി ഒക്കെ പറയാം, പക്ഷെ എന്റെ ആൻസർ അതല്ല.
6: കപ്പാസിറ്റി
4: അതല്ല. ഏകദേശം ഇതൊക്കെ പറയാം, പക്ഷെ എന്റെ ആൻസർ അതല്ല. കുസൃതി ചോദ്യമല്ലേ, നമുക്ക് പല ആൻസറുകൾ പറയാലോ. ഹലോ, ടൈം ഔട്ടായി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
7: ഹലോ
4: ഹലോ, പേര് പറയോ.
7: അമ്പിളി.
4: ഓക്കെ അമ്പിളി ചേച്ചി, ചോദിക്കട്ടെ. വല വീശും ഞാൻ മുക്കുവനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല, എന്താന്ന് പറയണം. വല വീശും ഞാൻ മുക്കുവനല്ല, നൂൽ നൂൽക്കും ഞാൻ വിൽക്കാറില്ല. ചിലന്തി കറക്റ്റ് ആൻസർ ആണ്.
7: നേരത്തെ ചോദിച്ചത് ഇലക്ട്രിസിറ്റി അല്ലേ?
4: ഇലക്ട്രിസിറ്റി, താമസിക്കാൻ പറ്റാത്ത സിറ്റി, ഇലക്ട്രിസിറ്റി കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
8: ഹലോ
4: ഹലോ, നമസ്കാരം.
8: നമസ്കാരം, സുഖമായ?
4: ആ ഒരുവിധം, മൊത്തമായിട്ട് അങ്ങോട്ട് ശരിയായില്ല. ഓക്കെ, പേര് പറയോ ചേച്ചി?
8: ഓക്കെ.

0: വളർത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, എന്തൊക്കെയുണ്ട്? സുഖാണോ?
0: ആ, സുഖമായിട്ടിരിക്കുന്നു. ധാരാളം പേര് പറയോ.
1: ബിനു.
0: ബിനു, ഓക്കെ. ചോദ്യം എന്താണ്? കുസൃത ചോദ്യമാണ്. കൊതുകും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണ്? കൊതുകും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. കുസൃത ചോദ്യമാണ്. ആ രീതിയിൽ ചിന്തിക്കാവൂ. ചോര. ആ, അതിന്റെ കറക്റ്റ് ആയിട്ടൊരു വേർഡ് ഉണ്ട്, അത് പറയൂ. ചോരയാണ്. രക്തബന്ധം.
1: ഓക്കെ,
0: വിളിച്ചതിന് സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ, ഞാൻ ചന്ദ്രികയാണ്.
0: ഓക്കെ,
2: നേരത്തെ പറഞ്ഞ താമസിക്കാൻ പറ്റാത്ത സിറ്റിയാണോ?
0: താമസിക്കാൻ കേട്ടില്ല ആൻസർ.
2: താമസിക്കാൻ പറ്റാത്ത സിറ്റി പബ്ലിസിറ്റിയാണോ?
0: അല്ല. ആ സിറ്റികളും ഒക്കെ നമുക്ക് പറയാം, പക്ഷെ എന്റെ ആൻസർ അതല്ല. ഇലക്ട്രിസിറ്റിയാണ് കറക്റ്റ് ആൻസർ.
2: അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ.
0: ഓക്കെ, വാദിക്കാനോ വിധി പറയാനോ പറ്റാത്ത കേസ് ഏതാന്ന് പറയണം. വാദിക്കാനോ വിധി പറയാനോ പറ്റാത്ത കേസ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. വാദിക്കാനോ വിധി പറയാനോ പറ്റാത്ത കേസ്. സ്യൂട്ട്കേസ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിന് സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ ബേ. ഓക്കെ, ചിത്ര ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു.
3: എനിക്കും തൊണ്ടതേനായിരുന്നു.
0: ആണോ?
3: ആ, എനിക്ക് തൊണ്ട കിഷീസ് അല്ല, എല്ലാം വേദന തൊണ്ടക്ക്.
0: തൊണ്ടക്ക് വേദന, അത് തന്നെയായിരുന്നു എന്റെ പ്രോബ്ലം.
3: കേൾക്കുന്നുണ്ടായിരുന്നല്ല.
0: ചോദിക്കട്ടെ, ചാ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന 3 സ്ഥല പേര് പറയണം. ചായാണ് അക്ഷരം. ചാ ചാ
3: ചാ
0: ചാ
3: ചന്ദനത്തോപ്പ്, ചാലക്കുടി, തടയമംഗലം.
0: പിന്നെ
3: മുമ്പേ എന്ത് ഏതാണ്ട് ഒരു മാവിന്റെ കാര്യം പറഞ്ഞില്ലേ, പൂക്കാത്ത മാവ്.
0: മാങ്ങ ഉണ്ടാകാത്ത മാവ്. ഉപ്പുമാവ് കറക്റ്റ് ആണ്.
3: ഉപ്പുമാവ്. പിന്നെ വേറെ ഏതാണ്ടൊന്നും ഇറങ്ങി ചോദിച്ചല്ലേ,
0: ബാക്കി എല്ലാത്തിനും ആൻസർ പറഞ്ഞു എല്ലാരും. പറഞ്ഞേക്കാം ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ.
4: പേര് റസീന.
0: റസീന, ഓക്കെ. റസീന, ചോദ്യം ഇതാണ്, താമര എന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. വാക്ക് താമര.
4: പൂവിൽ വാഴും ദേവിയല്ലോ നീ. പിന്നെ താമരക്കുരുവിക്ക് തട്ടവിട്.
0: ടൈം ഔട്ടായി.
4: അയ്യോ,
0: ഓക്കെ. അത് ആദ്യത്തെ പാടിയതേ, കുറച്ച് ലെങ്ത് ആയി, അതുകൊണ്ട് അതൊന്ന് ചുരുക്കിയിരുന്നെങ്കിൽ പെട്ടെന്ന്
4: പറയാം.
0: അതിന് നമ്മുടെ ബുധനാഴ്ച മ്യൂസിക്കൽ ചെറി വിളിച്ചാ മതിയല്ലോ. ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം.
5: ഞാൻ റമീസ, കേരളപുരം.
0: ഓക്കെ റമീസ ചേച്ചി,
5: എന്നെ ഇന്നിട്ട് വട്ടം കറക്കല്ല, എളുപ്പമുള്ളത്
0: ഇല്ല, ഇന്ന് എളുപ്പമുള്ളതാ.
5: അക്ഷരം
0: താ. അക്ഷരം താ. താ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന 3 സ്ഥല പേര് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യണം.
5: തലശ്ശേരി, തലശ്ശേരി, തണ്ണീർമുക്കം, തായ്ലൻഡ്.
0: നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേരുകളുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
6: ഹലോ.

0: ഈ ജനുവരിയിൽ വിരിയുമോ? അത് അതില് ഈ ഉണ്ടോ അതോ ജനുവരിയിൽ വിരിയുമോന്നാണ്? ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും ടൈം ഔട്ട് ആയിരിക്കുകയാണ് സരള. നമുക്ക് നെക്സ്റ്റ് ടൈം വീണ്ടും ട്രൈ ചെയ്യാം. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയൂ.
1: ഉമ.
0: ചോദിക്കട്ടെ? മിണ്ടിയാൽ പൊട്ടുന്ന ലെൻസ്, കുസൃതി ചോദ്യമാണ്. മിണ്ടിയാൽ പൊട്ടുന്ന ലെൻസ് ഏതാന്ന് പറയണം.
1: മിണ്ടിയാൽ പൊട്ടുന്ന ലെൻസ്.
0: അല്ല, അറിയോ, ടൈം ഔട്ട് ആയി കേട്ടോ. ഓക്കെ ചേച്ചി, സാരല വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പേര് പറയൂ. ഓക്കെ ഷാരോൺ, ചോദ്യം ഇതാണ്, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, മിണ്ടിയാൽ പൊട്ടുന്ന ലെൻസ്. സൈലൻസ് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരെ നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയൂ.
3: പേര് അനസ്.
0: അനസ്,
3: അതെ,
0: ചോദിക്കട്ടെ? ചോദ്യം ഇതാണ്, രാ എന്ന അക്ഷരത്തിൽ തുടങ്ങി രാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന ഒരു വാക്ക് പറയണം. രാ എന്ന അക്ഷരത്തിൽ തുടങ്ങി രാ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന ഒരു വാക്ക്. അല്ല, രായി തന്നെ തുടങ്ങണം, രായി തന്നെ അവസാനിക്കണം. അപ്പുറത്തും ഇപ്പുറത്തും ചുരുപ്പോ പള്ളിയോ അതൊന്നും പാടില്ല. കിട്ടിയോ? കുറച്ച് പാടാണ് കിട്ടാൻ. ഹലോ, ആ കിട്ടിയോ ആൻസർ? അറിയോ, സമയം കഴിഞ്ഞു പക്ഷേ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ, പേര് പറയൂ.
4: ശ്രീലത.
0: ഓക്കെ ശ്രീലത ചേച്ചി, ചോദിക്കട്ടെ? വാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. അക്ഷരം വാ. ടൈം ഔട്ട് ആയി. വാനിൽ നീ വന്നു നിന്നാലും. ഓക്കെ, അങ്ങനൊരു പാട്ടുണ്ടോ? ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തു നിന്ന് രാജു.
0: നമസ്കാരം രാജു ചേട്ടാ, ചോദിക്കട്ടെ?
5: ഓക്കെ,
0: ചോദ്യം ഇതാണ്, ഓടി നടക്കും പറന്നു നടക്കും തീപ്പന്തം. ഓടി നടക്കും പറന്നു നടക്കും തീപ്പന്തം. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യണ കടം കഥയാണ് ഓടി നടക്കും പറന്നു നടക്കും തീപ്പന്തം.
5: അതറിയില്ല, അതിന് മുമ്പേ പറഞ്ഞതിന്റെ ഉത്തരം പറയട്ടെ.
0: ഏതാ?
5: രണ്ടര.
0: രണ്ടര, രണ്ടര കറക്റ്റ് ആൻസർ ആണ്. രായി തുടങ്ങി രായിൽ അവസാനിക്കുന്നത്.
5: മറ്റേത് മൈദാമാവാണോ?
0: ഏതാ
5: വേറെന്ന് പറഞ്ഞ മാവ്?
0: അത് ഉപ്പുമാവാണ്. കറക്റ്റ് ആൻസർ. ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയൂ.
6: അനില മോഹൻ.
0: അനില മോഹൻ, ഓക്കെ. അനില ചേച്ചി, ചോദ്യം എന്താണ്, ഓ എന്ന അക്ഷരമല്ലേ? ഓ ഓ ഓ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് സാധനങ്ങളുടെ പേര് പറയണം. എന്ത് സാധനവും ആകാം, ഓ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. ഫുഡ് ഐറ്റംസോ അല്ലാതെ എന്ത് ഐറ്റംസോ വേണമെങ്കിലും ആവാം.
6: ഓട്സ്. ഓട്സ് ഒന്ന്.

0: ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. ഓക്കെ വസന്ത അമ്മ, ചോദ്യം ഇതാണ്, മമ്മൂട്ടി അഭിനയിച്ച മൂന്ന് ചിത്രത്തിന്റെ പേര് പറയണം. മമ്മൂട്ടി അഭിനയിച്ച മൂന്ന് ചിത്രത്തിന്റെ പേര്. 7 സെക്കൻഡ് ആണ് ടൈം. തോറ്റിരിക്കുന്നു, ഇന്ന് തോറ്റിരിക്കുന്നു. ടൈം ഔട്ട് ആയി. ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, പേര് പറയോ.
1: ശ്രീലക്ഷ്മി.
0: ഓക്കെ ശ്രീലക്ഷ്മി, ചോദ്യം ഇതാണ്, ഭ എന്ന അക്ഷരമല്ലേ, ഭാ ഭരണിക്കാവെന്നൊക്കെ നമ്മൾ എഴുതുന്ന ഭായില്ലേ, ആ ഭായ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് വാക്ക് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. മലയാളം വാക്ക് അറിയത്തില്ല. ഓക്കെ ടൈം ഔട്ട് ആയിരിക്കുകയാണ്. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ, ജുബൈരി അമ്മ. എ എന്ന അക്ഷരമില്ലേ, മലയാള അക്ഷരം എ. എ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അത് അറിയത്തോളൂ. ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-2939-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ നമസ്കാരം രഞ്ജിനി. ഇപ്പൊ ചോദിച്ച ചോദ്യം തന്നെയാണ്, എ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണേ. അക്ഷരം എ. എ 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. എ മലയാള അക്ഷരം എ. ഓക്കെ ടൈം ഔട്ട് ആയി കേട്ടോ. ഓക്കെ രഞ്ജിനി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-2939-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയൂ.
2: ആരിഫ.
0: ആരിഫ. ഓക്കെ അമ്മ, സുഖമായിട്ടിരിക്കുന്നു. ചോദ്യം ഇതാണ്, അമ്മ എന്ന വാക്കില്ലേ, അമ്മ അമ്മ എന്ന വാക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
2: മൂന്ന്
0: പാട്ട്.
2: പാട്ട്
0: അല്ല അല്ല അല്ല അല്ല, അത് എ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്.
2: അമ്മ മനസ്സ്.
0: അമ്മ എന്ന വാക്കിൽ തുടങ്ങുന്ന പാട്ട് അറിയത്തില്ല. ഏ ബാക്കിയൊന്നും പാടാലോ, മൂന്ന് പാട്ട് പറയണം. ഓക്കെ, എന്തായാലും ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ചേച്ചി വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരെ നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ, നമസ്കാരം. പേര് പറയൂ.
3: ഗിരിജ.
0: ഓക്കെ ഗിരിജ ചേച്ചി, ചോദിക്കട്ടെ. നല്ല ചോദ്യം, നല്ല അടിപൊളി ചോദ്യം. ജഗതി ശ്രീകുമാർ അഭിനയിച്ച മൂന്ന് സിനിമയുടെ പേര് മാത്രം പറഞ്ഞാ മതി, എളുപ്പമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ജഗതി ശ്രീകുമാർ അഭിനയിച്ച മൂന്ന് സിനിമ പേര് പറയണം.
3: തെങ്കാശി പട്ടണം, മോഹൻലാലിനോട് ഒത്തിരി അഭിനയിച്ചിട്ടുണ്ട്.
0: തെങ്കാശി പട്ടണത്തിൽ ജഗതി ശ്രീകുമാർ ഇല്ലല്ലോ. ഇല്ല, ഫേമസ് സിനിമ നന്ദനമുണ്ട്, കിലുക്കമുണ്ട്. ആ ഉണ്ട്, അതാ പറഞ്ഞേ, അതിനകത്തൊക്കെ ഉണ്ട്,
3: എല്ലാത്തിലും.
0: ഓക്കെ, ടൈം ഔട്ടായിരിക്കും. അതെ, ടൈം ഔട്ടായിരിക്കുകയാണ്. വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയോ.
4: ഹലോ ഹലോ,
0: ഓക്കെ ജയകൃഷ്ണൻ, ചോദിക്കട്ടെ. അകത്തുനിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും, എന്താണ് സാധനം? അകത്തുനിന്ന് നോക്കിക്കാണും, കണ്ടതെല്ലാം ഉള്ളിലാക്കും. ഇപ്പൊ അത് അതാണ് ഒരു ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന സാധനമാണ്, റീൽസിനൊക്കെ വേണ്ടിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന സാധനമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യുന്നത്. മൊബൈൽ ക്യാമറ അല്ല, ക്യാമറയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, പേര് പറയൂ.
5: എന്റെ പേര് ആതിര,
0: എവിടുന്ന?
5: ഡീസന്റ്
0: മുക്ക്. ഓക്കെ, വർക്ക് ചെയ്യുവാണോ? അപ്പൊ ചോദ്യം ഇതാണ് ചേച്ചി, ദിലീപും കാവ്യമാധവനും അഭിനയിച്ച മൂന്ന് സിനിമയുടെ പേര് പറയണം. ദിലീപും കാവ്യമാധവനും ചേർന്ന് അഭിനയിച്ച മൂന്ന് സിനിമ പേര്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയൂ. ഇന്ദിര. ഇന്ദിര, മണിച്ചിത്ര താഴെ സിനിമ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അതിലെല്ലാ ക്യാരക്ടറും ഇഷ്ടമല്ലേ? അത് ഗണേഷ് കുമാറിന്റെ ക്യാരക്ടർ ഇഷ്ടമായിരുന്നോ? ആണ്. അതിനകത്ത് ഗണേഷ് കുമാറിന്റെ ക്യാരക്ടറിന്റെ പേരെന്താന്നാണ് പറയാനുള്ളത്? ഒരു ഫേമസ് ആണ്, ഒന്ന് ആലോചിച്ച് നോക്ക്, കിട്ടും. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അയ്യോ, ഇന്നസെന്റ് എത്ര വെട്ടോ അതിനകത്ത് വിളിക്കുന്നുണ്ട്. താക്കോലൊക്കെ എടുത്തോണ്ട് പോവാൻ നേരത്ത് ഓർക്കുന്നില്ല. ഓക്കെ അമ്മ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
7: ഹലോ
0: ഹലോ, പേര് പറയൂ.
7: എന്റെ പേര് റൌഫ് എന്നാണ്.
0: അറൂഫ്.
7: റൌഫ്, റൌഫ്, R-A-U-F.
0: ഓക്കെ, എവിടുന്നാ വിളിക്കുന്നത്? ചന്ദനത്തോപ്പ്. ഓക്കെ, ചോദ്യം ഇതാണ്, പാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. പായാണ് അക്ഷരം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
7: പാടാം, നമുക്ക് പാടാം.
0: അടുത്ത പാടിക്കോ. ടൈം ഔട്ട് ആയി. ഒന്നോട് അറിയാമെങ്കിൽ പറഞ്ഞോ വേഗം. ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
8: ഹലോ
0: ഹലോ, പേര് പറയൂ.
8: സാന്ദ്ര.
0: സാന്ദ്ര, ഓക്കെ സാന്ദ്ര, ഇപ്പൊ നേരത്തെ ചോദിച്ചൊരു ചോദ്യമായിട്ട് ബേസ് ചെയ്താണേ. നമ്മൾ നേരത്തെ മണിച്ചിത്ര താഴെ ഒരു ചോദ്യം ചോദിച്ചു, ഗണേഷ് കുമാറിന്റെ ക്യാരക്ടറിന്റെ പേര്.
3: ഗണേഷ് കുമാറിന്റെ
0: ആ അത് അമ്മയ്ക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ സാന്ദ്രയോടുള്ള ചോദ്യം, അതിനകത്ത് ഇന്നസെന്റിന്റെ ക്യാരക്ടറിന്റെ പേരെന്താന്ന് പറയണം. ഇന്നസെന്റിന്റെ ക്യാരക്ടറിന്റെ പേര്
3: ഗണേഷ് കുമാറിന്റെ
0: അല്ലല്ല, മണിച്ചിത്ര താഴില ഇന്നസെന്റിന്റെ ക്യാരക്ടറിന്റെ പേര്. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
3: അയ്യോ മറന്നുപോയി.
0: ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
9: ഹലോ
0: ഹലോ, പേര് പറയോ.
9: അഞ്ജലി.
0: അഞ്ജലി, ഓക്കെ അഞ്ജലി, ചോദ്യം ഇതാണ്, വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം എന്താന്ന് പറയണം. കടങ്കഥയാണ് വെള്ളിക്കിണ്ണത്തിൽ ഞാവൽപ്പഴം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ്. ഞാവൽപ്പഴം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
9: കണ്ണ്
0: കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ ഹലോ. ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ. ഹലോ
10: ഹലോ
0: ഹലോ, പേര് പറയോ.
10: സുലഭ.
0: ഓക്കെ സുലഭ ചേച്ചി, ചോദിക്കട്ടെ.
10: സിനിമ പേര് വേണ്ട.
0: വേണ്ട, സിനിമ പേരല്ല, ഞാൻ ശരി ബുദ്ധിപൂർവ്വം ചിന്തിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്.
10: ചോദിക്കട്ടെ,
0: എ മുതൽ ഇസഡ് വരെ എത്ര ലെറ്റർ ഉണ്ടെന്ന് അറിയാലോ? എ മുതൽ ഇസഡ് വരെ 26 ലെറ്റർ ഉണ്ട്. അതിനകത്ത് എ ഓടിപ്പോയി, അപ്പൊ അങ്ങനെയാണെ ബാക്കി എത്ര ലെറ്റർ കാണോന്ന് പറയണം. എ മുതൽ ഇസഡ് വരെ ബാക്കി എത്രന്ന് പറ എണ്ണം പറ, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എ ഓടിപ്പോയാ പിന്നെ എത്ര എണ്ണം ഉണ്ടെന്ന് പറയണം. 7 seconds ആണ് ടൈം, വേഗം കണക്കൂട്ടി പറഞ്ഞു.
10: ബാക്കി
0: 25 ആൻസർ തെറ്റിപ്പോയി. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
11: ഹലോ.
0: ഓക്കെ, കോള് ബ്രേക്ക് ആയിരിക്കുകയാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ഹലോ
12: ഹലോ
0: ഹലോ, പേര് പറയോ.
12: പേരനു.
0: അനു. ഓക്കെ അനുശേചി, ചോദ്യം ഇതാണ്, ശോഭന അഭിനയിച്ച 3 പാട്ട് പറയണം. ശോഭന അഭിനയിച്ച 3 പാട്ട്. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ശോഭന ശോഭന പാട്ടാണ്, സിനിമ പേരല്ല. ചേച്ചി സിനിമ പേരല്ല, പാട്ട്. 7 seconds ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ആ മിന്നാരത്തിൽ തന്നെ ഒരു പാട്ട് പാടിയാ പോരെ. ഓക്കെ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഫൺഫ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു ഫൺഫ്യൂഷനിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.
13: ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്സ് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും, കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, ഇത് മഴക്കാലമാണ് അല്ലേ, അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയി വരുമ്പോൾ എപ്പോഴും ചെറുപ്പം ചെരുപ്പൊക്കെ ഒന്ന് നനയാനും നമ്മളുടെ പാദങ്ങളൊക്കെ നനഞ്ഞിരിക്കാനും അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകാനുള്ള ആ ഒരു ചാൻസ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ പാദങ്ങളെ കെയർ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം, വായുസഞ്ചാരം ലഭിക്കുന്ന ചെരുപ്പുകൾ തന്നെ നമുക്ക് അണിയാൻ ശ്രദ്ധിക്കുക. മഴവെള്ളം വീണാലും പെട്ടെന്ന് ഉണങ്ങിക്കിട്ടും. കാലിൽ ആ ഒരു ഈർപ്പം തങ്ങി നിന്നാൽ പെട്ടെന്ന് തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകും. ഷൂസ് ഒക്കെ ധരിക്കേണ്ട സാഹചര്യങ്ങളാണ് മിക്കവാറും അല്ലെ, അതായത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഷൂസ് ധരിക്കേണ്ടി വരും. അപ്പോൾ ഷൂസ് ധരിക്കേണ്ട സാഹചര്യമാണെങ്കിൽ ഷൂസ് നനയാതെ നോക്കാം. അതല്ലെങ്കിൽ നനഞ്ഞ സോക്സ് മാറ്റാൻ വൈകരുത്. അഥവാ നനയുകയാണെങ്കിൽ ആ ഒരു നനഞ്ഞ സോക്സ് ഒക്കെ മാറ്റി വെക്കുക. എപ്പോഴും ബാഗിൽ ഒരു ജോഡി സോക്സ് അധികമായി കരുതുക. കാലുകൾ അമിതമായി വിയർക്കാറുണ്ടെങ്കിൽ അല്പം ടാൽക്കം പൗഡർ ഇട്ട ശേഷം സോക്സ് നമുക്ക് ധരിക്കാം. മഴയത്ത് പുറത്തു പോയി വന്നാലുടൻ തന്നെ ഇളം ചൂടുവെള്ളത്തിൽ കാലുകൾ ഒന്ന് കഴുകാം. എന്നിട്ട് ആന്റി ബാക്ടീരിയൽ സോപ്പും മൃദുവായ ബ്രഷും ഉപയോഗിച്ച് പാദവും നഖവും വിരലുകൾക്കിടയിലുള്ള ഭാഗവും ഉരച്ച് വൃത്തിയാക്കാം. ടവൽ കൊണ്ട് ഈർപ്പമൊക്കെ നന്നായി തുടച്ചു മാറ്റിയ ശേഷം സോക്സ് നമുക്ക് ധരിക്കാം. എന്നും രാത്രി മോയിസ്ചറൈസർ പുരട്ടാൻ മറക്കരുത്. അതല്ലെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടി ഒരു നന്നായിട്ട് ഒരു മസാജ് കൊടുക്കുന്നതും വളരെ നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിലെ ടിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ പുതിയ ടിപ്സുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം. ഗീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ ആദ്യ കൌൺസിലിംഗിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ 24 ബുധനാഴ്ച രാവിലെ 9 മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നതാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് 23 വൈകിട്ട് 5 വരെ പുതിയ അപേക്ഷകൾ സമർപ്പിച്ച് 24 നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9544431825, മറ്റൊരു നമ്പർ 8281335688, മറ്റൊരു നമ്പർ 8281811074. IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8547005039, മറ്റൊരു നമ്പർ 9446523626. ദേശീയ ബിരുദ പ്രവേശന പരീക്ഷയുടെ CUET UG അന്തിമോത്തര സൂചിക പ്രസിദ്ധീകരിച്ചു. മികച്ച വിദ്യാലയങ്ങൾക്കുള്ള പ്രൊഫസർ KA ജലീൽ അവാർഡിന് PM ഫൌണ്ടേഷൻ അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്തെ LP മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാലയങ്ങൾക്ക് അപേക്ഷ നൽകാം. അവസാന തീയതി ജൂലൈ 20. +1 രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ഇന്ന് മുതൽ നാളെ വരെ വൈകിട്ട് 5 വരെ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ PG ഡിപ്ലോമ BEd പ്രോഗ്രാമുകളിലേക്ക് ഇന്ന് കൂടി അപേക്ഷിക്കാം. ആർക്കിടെക്ചർ PG പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷ PGETA യുടെ 3 സെക്ഷൻ 23 വരെ രജിസ്റ്റർ ചെയ്യാം. പാലക്കാട് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലും മലപ്പുറം മാ ദിൻ പോളിടെക്നിക് കോളേജിലും നടത്തുന്ന പാർട്ട് ടൈം 2 ഷിഫ്റ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 26 വരെ അപേക്ഷിക്കാം. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അൺഎയ്ഡഡ് സെക്ഷനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപകന്റെ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744845433. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: പരിപാടി?
1: ആ റൈഹാൻ, ഞാനേ കിംസ് ഹെൽത്ത് ഡി ബി എം മാരത്തോണിലെ പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
0: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
0: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ വിളിക്കാം, അടിച്ചു പൊളിക്കാം.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക, മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോൺ ഇൻ പ്രോഗ്രാം.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. ഇന്നത്തെ കാതോട് കാതോരം ഞാനാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ കാതോട് കാതോരം ലൈവ് ഫോണിൻ പരിപാടിയാണ്. എല്ലാവർക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474293111, 0474293111. ഇതാണ് വിളിക്കേണ്ട നമ്പർ. നല്ല പാട്ടുകൾ എല്ലാവരും ആവശ്യപ്പെടുക. അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങളുടെ മനസ്സിൽ തട്ടിയ ഒരു ഗാനം, നിങ്ങളുടെ മനസ്സിലെ വല്ലാതെ ആകർഷിച്ച അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു വെറുതെ ഇരിക്കുമ്പോഴൊക്കെ മൂളുന്ന ഒരു പാട്ട്, എൻ്റെ രണ്ട് വരി നിങ്ങൾക്ക് പാടാം. അതാണ് ഇന്നത്തെ ഒരു ഇഷ്ടമുള്ളവർക്ക് മതി, ആരും നിർബന്ധിക്കുകയല്ല. എന്നുവെച്ചാൽ ചിലർക്ക് പാട്ട് പാടാൻ പറ്റില്ല, ചിലർക്ക് അതിനൊരു വൈക്ലബ്യം കാണും. അതുകൊണ്ട് ഇഷ്ടമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു ഗാനം, വെറുതെ ഇരിക്കുമ്പോൾ മൂളുന്ന ഒരു ഗാനം, അത് രണ്ട് വരി നിങ്ങൾക്ക് പാടാം. അത് കാതോട് കാതോരം ആയതുകൊണ്ട് പാട്ടുകളുടെ പരിപാടി ആയതുകൊണ്ട് അതോടൊപ്പം തന്നെ ഫോണിൻ സലാപം ആണ്, ഈ നമ്മൾ സലഭിക്കുകയാണ്. അതിനൊന്നും സമയം എടുക്കലും, 2 മിനിറ്റിനകത്ത് അത് ഒതുക്കുക, സംസാരം ഒക്കെ. അപ്പോൾ നമുക്ക് കൂടുതൽ പാട്ടുകൾ പ്ലേ ചെയ്യാൻ സാധിക്കും. പലർക്കും പാട്ട് കേൾക്കാനാണ് ഇഷ്ടം, ഉച്ചയ്ക്ക് ഇങ്ങനെ റിലാക്സ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നല്ല നമ്മൾ കേൾക്കാത്ത, സ്ഥിരം കേൾക്കാത്ത പാട്ടുകളൊക്കെ ആവശ്യപ്പെടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കോളിലോട്ട് കടന്നാലോ. ഹലോ, നമസ്കാരം.
5: ഹലോ
4: ഹലോ, നമസ്കാരം.
5: നമസ്കാരം.
4: ആ, ഇതാരാണ്?
5: എന്റെ പേര് സിനി.
4: സിനി, ആ ആ, എവിടെ നിന്ന് വിളിക്കുന്നു?
5: മൈലാപ്പൂര്.
4: മൈലാപ്പൂര്, ആ, കമ്പനിന്നാണോ?
5: അതെ
4: അതെ. അപ്പൊ ഇന്നത്തെ ഒരു ഗെയിം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട് ഇഷ്ടമുള്ള ഒരു പാട്ട് മൂളാം എപ്പോഴും. അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് കമ്പനി ഇരുന്നോണ്ട് പാട്ട് മൂളാൻ പറ്റത്തില്ല അല്ലേ, അതുകൊണ്ട് ഞാൻ നിർബന്ധിക്കുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ മതി.
5: പേരെന്താ?
4: എന്റെ പേര് ബോണി. കേട്ടിട്ടുണ്ടോ മുമ്പ്? ഓക്കെ ഓക്കെ. ആ, അപ്പൊ പറയൂ, എന്തുകൊണ്ട് വിശേഷം? ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ട് അല്ലേ, ആകെ അതെ, മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഞാൻ വന്നപ്പം. അപ്പൊ ജോലിയൊക്കെ തകർത്ത് നടക്കുന്നോ? ആർക്കാണ്?
5: കൂട്ടുകാരി.
4: കൂട്ടുകാരി. കൂട്ടുകാരുടെ പേരെന്താണ്? അപ്പം എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് ഈ ഗാനം. അപ്പൊ എല്ലാവരും കേട്ടുകൊള്ളുക. ഓക്കെ, ശരി. ആ,

0: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സംസാരിക്കുകയും ചെയ്യാം. ഈ അവസരത്തിൽ അതും കൂടെ ഓർമ്മപ്പെടുത്തിയാണ്. എന്തെങ്കിലും സമകാലിക വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ, ശുചിത്വവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ, മാലിന്യം കൊണ്ട് തള്ളുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പ്രദേശത്ത്, അല്ലെങ്കിൽ നാശല്യം, അതിനെക്കുറിച്ച് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ.
0: നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ ഗിരിജയാണ്.
0: ഇതേ
1: രണ്ട് ദിവസമായിട്ട് വിളിക്കുന്നുണ്ട്.
0: അയ്യോ,
1: June 20 എന്റെ മകളുടെയും മകളുടെ മകന്റെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ June 20 വിളിച്ചു, 21 വിളിച്ചു, കിട്ടില്ല.
0: അപ്പൊ 22
1: ഇന്ന് 22. അപ്പൊ ഈ 12 തൊട്ട് 2:30 വരെ നോക്കും, കിട്ടിയില്ല. ഇന്നും അത് കണക്ക് നോക്കി വഴിക്കാണ്
0: കിട്ടിയത്. ഇന്നാണ് വിളിച്ചു പറയാനുള്ള ഒരു അവസരം ഒത്തു വന്നത്. ഓക്കെ, കൊള്ളാം. എന്തായാലും പറഞ്ഞോളൂ, എന്തെങ്കിലും ആശംസകൾ പറയാനുണ്ടോ?
1: ഒരു ആശംസ ഞാനത് മകളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.
0: മകളുടെ പേരെന്താണ്? മകളുടെ പേരെന്താണ്?
1: മകളുടെ പേര് പ്രിൻസി. മകളുടെ മകന്റെ പേര് ദുരി ത്രിലോക്.
0: അപ്പൊ ഇവർക്ക്
1: അഥർവ് ത്രിലോക്.
0: ഓക്കെ, അപ്പൊ ഇവർക്ക് രണ്ടു പേർക്കും എന്റെ ജന്മദിന ആശംസകൾ. റേഡിയോ മെൻസിന്റെ ജന്മദിന ആശംസകൾ.
1: June 20
0: കഴിഞ്ഞു, എന്നാലും ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. അപ്പൊ ആ സങ്കടം തീരട്ടെ. അതെ, ഒരു സങ്കടമാണല്ലോ അല്ലേ?
1: ആ സമയം പാട്ട് പറഞ്ഞേക്കുന്നത്
0: അവര് കേക്കുവോ? ഇത് നമ്മൾ പറഞ്ഞാലും മകള് കേക്കുന്നുണ്ടല്ലോ. അത് മതി. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ ഈ സമർപ്പിക്കുകയാണ് ഈ പാട്ട്. ഗാനം കേട്ടുകൊള്ളുക.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ,
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ. ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
2: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
1: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
2: ഞങ്ങളുടെ പ്രത്യേകതകൾ:
1: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
2: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
1: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
2: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
1: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
2: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
2: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
1: ഫോൺ 8848533001.
2: മറ്റൊരു നമ്പർ 8129520477.
3: ഓക്കെ, അപ്പൊ നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം.
4: ഞാൻ റമീസ, കേരളപുരം. സ്ഥിരം വിളിക്കാറുണ്ട്, ഇപ്പൊ കൊറേ നാളായി വിളിച്ചിട്ട്. പുതിയ പുതിയ ആൾക്കാർക്ക് വഴിമാറി കൊടുക്കണമെന്ന് പറഞ്ഞ് മാറി നിന്ന് നിന്ന് ഇപ്പൊ വിളിച്ചാ കിട്ടത്തേ.
3: അത് ശരി, അബദ്ധമായെന്ന് തോന്നുന്നു.
4: എന്തോ എപ്പൊ വിളിച്ചാലും എനിക്ക് അങ്ങ് കിട്ടുമായിരുന്നു. നിക്കാം, മറ്റുള്ളവർ വിളിക്കട്ടെ, നമ്മളെ കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഇപ്പൊ ഒരു മാസം കൊണ്ട് വിളിച്ചിട്ടേ കിട്ടുന്നില്ല.
3: ഇന്ന് എന്തായാലും കിട്ടി.
4: പിന്നെ ചിരി ദിനത്തില് മറ്റേ നമ്മളെ ചിരിക്കുന്ന ഒരു ആർജ ഉണ്ടല്ലോ,
3: പ്രവീണായിരിക്കും.
4: പ്രവീണിനെ വിളിക്കാൻ കിടന്ന് പാട് വിട്ട് 3 മണി വരെ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ അങ്ങ് വിളിച്ചിട്ട് എന്തായാലും ഇന്നിപ്പോ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് അങ്ങ്
3: കിട്ടി.
4: പേരെന്താ?
3: പേര് ബോണി.
4: ബോണി? ഓ, ബോണി എനിക്കറിയാം. സാറിന് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. നമ്മളിവിടെ കടപ്പാക്കട വെച്ചും മറ്റേ ഫാത്തിമ കോളേജിന്റെ അവിടെ വെച്ചിട്ടും കടപ്പാക്കട വെച്ചിട്ടും ഒക്കെ കണ്ടിട്ടുണ്ട്.
3: കണ്ടിട്ടുണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ ഓർക്കുന്നില്ല. കണ്ടു കാണുമോ? അന്നത്തെ ഒത്തിരി ആൾക്കാർ വന്നില്ലേ.
4: ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട്. ആരങ്ങ് പോവും തിരക്ക് കാരണം.
3: ഏതാണ്?
4: പുറവിന് അവിടെ വന്ന് ഞാൻ വിളിച്ച് പരിചയപ്പെട്ട് സംസാരിച്ചു. അപ്പൊ സാറിന് ഇത്തിരി തിരക്കുണ്ടായിട്ട് സാറ് പെട്ടെന്ന് അങ്ങ് പോയി.
3: ആണോ?
4: എന്നും കഥാസാഗരം
3: കേൾക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ സന്തോഷം അങ്ങനെ പരിപാടി കേൾക്കുന്നു എന്ന് അറിഞ്ഞതിൽ. അപ്പം എല്ലാവിധ ആശംസകളും വിളിക്കുമ്പോ ഇനി കിട്ടട്ടെ, അതിനാണ് ഞാൻ ആശംസകൾ പറഞ്ഞത്.
4: ഓക്കെ. 2-3 പാട്ടുകളും ഞാനിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുന്നതുണ്ട്. ഒന്ന് നമ്മുടെ ഓ മൃദുലേ എന്നുള്ള പാട്ട്,
3: നല്ല പാട്ട്.
4: രണ്ട് പുഴയോരഴകുള്ള പെണ്ണ്, മൂന്ന് നമ്മുടെ പിന്നെ വയലാറിന്റെ ഈ മനോഹര തീരത്ത് തരുമോ ഈ ഒരു ജന്മം കൂടി. അതാണെങ്കിലും കൊറേ പാട്ടുകളുണ്ട്. പക്ഷെ
3: പെട്ടെന്ന് മനസ്സിലോട്ട് കടന്നു വന്നു. ഏതെങ്കിലും ഒന്നിന്റെ രണ്ടുപേരും മൂളണമെങ്കിൽ മൂളാം.
4: പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, കല്ലും മാലയും മാറിൽ ചാത്തി വെള്ളിക്കൂലുത്തിട്ട പെണ്ണ്. ഇത്രയും മതി.
3: ഓ, എന്താ കവിഭാവന, അത് കല്ലും മാലയും കൊള്ളാം. അത് മതി, ചുമ്മാ ഒരു അറ്റംപ്റ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ, കൊള്ളായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനിയും വിളിക്കുക. നമ്മൾ അടുത്തൊരു ഗാനത്തിലോട്ട് കടക്കുന്നു.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു.
1: ഹലോ.
0: ഹലോ, നമസ്കാരം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്? പേരെന്താ?
1: വിദ്യ.
0: ആ പറയൂ വിദ്യ, എന്തുണ്ട് വിശേഷം? വിദ്യക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് പാട്ട്, പെട്ടെന്ന് മനസ്സിലോട്ട് കടന്നു വരുന്ന ഒരു പാട്ട് കാണുമല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂളുന്ന ഒരു പാട്ട് കാണുമല്ലോ, അതേതാ? അങ്ങനൊന്നുമില്ല, അങ്ങനെ ഒരു പാട്ടും ഇല്ലേ? എന്തെങ്കിലും ഒരു പാട്ട് വെറുതെ ഇരിക്കുമ്പോ ഇങ്ങനെ മൂളുന്ന. ഗുരുവല്ലേ? ആ നല്ല പാട്ടാണ്. ഓ, അത് മനോഹരമായ ദൈവസംഗീതം തന്നെയാണ് ആ പാട്ട്. പപ്പയുടെ പേരെന്താണ്? വിജയ്. ഓക്കെ ഓക്കെ.
1: അപ്പം ഓർമ്മകൾക്ക്
0: മുന്നിൽ പ്രണാമം. ഓക്കെ, ആ അപ്പോൾ പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ട ആ പാട്ട് നമുക്ക് കേൾക്കാം.
1: അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഏതാണ്? ഓ, വേറെ പാട്ട് പറഞ്ഞിട്ടുണ്ടോ?
1: വിജയസാറിന്റെ പിറന്നാളല്ലേ.
0: ഓ അയശ്ശേരി, അങ്ങനെ. ഞാൻ വെച്ച് പപ്പായ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾപ്പിക്കാം.
1: അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പാട്ടായിരുന്നു.
0: ആ എന്തായാലും വിജയുടെ പാട്ട് പറഞ്ഞിട്ടുണ്ട്, അതായിരിക്കും പ്ലേ ചെയ്യുന്നത്, അത് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ ഓൾറെഡി.
1: എന്റെ ചേച്ചിയുടെ മോളെ
0: പിറന്നാളാ. ആ മോളുടെ പേരെന്താണ്? ബർത്ത്ഡേ?
1: മീനാക്ഷി.
0: മീനാക്ഷി. അപ്പൊ മീനാക്ഷിക്ക് ജന്മദിന ആശംസകൾ. മെനി മെനി റിട്ടേൺ ഓഫ് ദ ഡേ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ
1: എല്ലാവർക്കും.
0: എവിടെ ഉള്ള എല്ലാവർക്കും? ഇവിടെ. എവിടെയോ? കടയിലാണോ? ആ ഓക്കെ. ഏതാ കട?
1: ബീച്ച് റോഡിനടുത്തുള്ള കടയിലാ.
0: ഓ, ബീച്ച് റോഡിന് അടുത്തുള്ള. അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവൂ, അതാണ് ചോദിച്ചത്. അപ്പൊ എന്തായാലും ആ പേര് പറയാൻ ഇഷ്ടമില്ലാത്ത ആ കടയ്ക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. ആ ഓക്കെ, എനിക്ക് അത് കട മനസ്സിലായി. ഓക്കെ, ആ അപ്പം ആ ബീച്ച് റോഡിലുള്ള എല്ലാവർക്കും വേണ്ടി, അവിടുത്തെ സ്റ്റാഫിന് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഗാനം അല്ലെ പ്ലേ ചെയ്യുന്നത്, സമർപ്പിക്കുന്നത്. അപ്പൊ എല്ലാരും കേട്ടോളൂ. അവിടെ അവിടെ പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ട്, പ്ലേ ചെയ്യുന്നുണ്ടോ ഇപ്പം?
1: കേട്ടോണ്ട്
0: കേട്ടിരിക്കാം. ഓക്കെ ഓക്കെ, എന്നാ കുഴപ്പമില്ല, അപ്പൊ എല്ലാരും കേൾക്കുമല്ലോ. ഓക്കെ ശരി. ആ

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 24-25 തീയതികളിൽ ദക്ഷിണ കൊറിയ സന്ദർശിക്കുന്ന അദ്ദേഹം കൊറിയൻ വിദേശകാര്യമന്ത്രിയുമായും ചർച്ച നടത്തും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പകർച്ചവ്യാധികൾ കാരണമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് മുഹമ്മദ് റിയാസ് ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. പകർച്ചവ്യാധി പ്രതിരോധത്തിന് സർക്കാരുമായി സഹകരിക്കാൻ പ്രതിപക്ഷം തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ സർക്കാരിന് കഴിഞ്ഞില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചതായും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് ശക്തമായ ഏകോപന സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചു.

0: നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു.
1: രോഗം വന്നതിനു ശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിന്റെ പ്രധാന സമീപനം. പകർച്ചവ്യാധി നിയന്ത്രണത്തിന്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആശുപത്രി തലത്തിലും സമൂഹതലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു.
0: സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ ആശുപത്രികളും സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രിയദർശിനി സ്ത്രീ സൌജന്യ യാത്രാ പദ്ധതിയിൽ KSRTC ഓർഡിനറി ബസ്സുകളെ സിറ്റി ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌജന്യ യാത്രയ്ക്ക് ചെലവാകുന്ന പണം സർക്കാർ നൽകുമെന്നും KSRTCയെ സ്വയം പര്യാപ്തമാക്കുമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
2: ഒരു മാസത്തിനുള്ളിൽ ആദ്യത്തെ ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കിയപ്പോ ഒരു ബസ് പോലും, ഒരു ഓർഡിനറി ബസ് പോലും ഫാസ്റ്റാക്കി മാറ്റിയിട്ടില്ല. കള്ളപ്രചരണമാണ്. KSRTCയിലെ ഓർഡിനറി ബസ്സിന് യാത്ര ചെയ്യാൻ അനുവാദം കൊടുത്തപ്പോൾ 800 കോടിയോളം രൂപയാണ് സംസ്ഥാന സർക്കാർ KSRTCക്ക് കൊടുക്കാൻ പോകുന്നത്. അത് കണ്ടെത്തി കൊടുക്കുകയും അതോടൊപ്പം KSRTCയെ സ്വയം പര്യാപ്തമാക്കുകയും ചെയ്യും.
0: സംസ്ഥാനത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി അനൂപ് ജേക്കബ്. നെല്ല് സംഭരണത്തിനുള്ള വായ്പാ പരിധി 11,000 കോടി രൂപയിൽ നിന്ന് 16,000 കോടി രൂപയാക്കി ഉയർത്തി. മില്ല് ഉടമകളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മന്ത്രി സഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. സംസ്ഥാനത്ത് കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മന്ത്രി ടി സിദ്ദിഖ് തിരുവനന്തപുരം കല്ലിയൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിന്റെ കാർഷിക പാരമ്പര്യവും ഞാറ്റുവേല അധിഷ്ഠിത കൃഷി സംസ്കാരവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുകയും ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയിൽ MSME കളുടെ സ്വാധീനം ഏറെ വലുതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 140-ലധികം സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയത്തിന് ശേഷമുള്ള മാർക്ക് കൂടി ഉൾപ്പെടുത്താൻ സമയം നീട്ടി നൽകണമെന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും അഭ്യർത്ഥനയെ തുടർന്നാണ് നടപടി. ഇത് സംബന്ധിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന്. ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ് എന്നിവയിലൂടെയോ 1-800-117-800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പാലക്കാട് വണ്ടിത്താവളത്ത് ഡെങ്കിപ്പനി ബാധിച്ച് അങ്കണവാടി ഹെൽപ്പർ മരിച്ചു. പെരുമാട്ടി കാര്യകുളം സ്വദേശി ഗീതയാണ് മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലാന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴ ലഭ്യതയിലെ കുറവ് പാലക്കാട് ജില്ലയിലെ കാർഷിക മേഖലയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കാലവർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ ജില്ലയിൽ 90% മഴ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: മതിയായ മഴ ലഭിക്കാതെയാണ് ജില്ലയിൽ മകീരിയം ഞാറ്റുവേല അവസാനിക്കുന്നത്. June 8 മുതൽ ഇന്നുവരെ 186 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് 16 മില്ലിമീറ്റർ മഴ മാത്രമാണ് ലഭിച്ചിരിക്കുന്നത്. മഴക്കുറവ് ഏറ്റവും ബാധിച്ചിരിക്കുന്നത് നെൽകർഷകരെയാണ്. ഒന്നാം വിള കൃഷിയിറക്കിയ കർഷകർ ആശങ്കയിലാണ്. നെൽകൃഷി കൂടുതലുള്ള നെന്മാറ ചിറ്റൂർ മേഖലകളിലാണ് കൂടുതൽ മഴക്കുറവ് ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ ഇത്തവണ വേനൽ മഴയും കാര്യമായി ലഭിച്ചിരുന്നില്ല.
0: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 387 പോയിന്റ് ഉയർന്ന് 77,193, നിഫ്റ്റി 113 പോയിന്റ് നേട്ടത്തിൽ 24,126 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി, പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 ഗ്രാമിന് 13,430 ഇന്നത്തെ വില. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ ഇന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. കടലുണ്ടി തീവണ്ടി അപകടം നടന്ന് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നു. ഇന്ന് വൈകിട്ട് ലെവൽ ക്രോസ് പരിസരത്ത് അനുസ്മരണ സംഗമം നടക്കും. 2001 ജൂൺ 22 ഉണ്ടായ അപകടത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും രക്ഷാപ്രവർത്തകരും സംബന്ധിക്കും. സംസ്ഥാനത്തെ പ്ലസ് വൺ രണ്ടാംഘട്ട അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള പ്രവേശന നടപടികൾക്ക് ഇന്ന് തുടക്കമായി. രണ്ടാംഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് നാളെ വൈകിട്ട് 5 മണിവരെ പ്രവേശനം നേടാം. താഴ്ന്ന ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിക്കുന്നവർക്ക് താൽക്കാലിക പ്രവേശനമോ സ്ഥിര പ്രവേശനമോ നേടാമെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസ് അറിയിച്ചു. കോട്ടയത്ത് ഭക്ഷ്യ വിഷബാധയേറ്റ് യുവാവ് മരിച്ചു. കുമരകം സ്വദേശി ജ്യോതിഷാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. ശനിയാഴ്ച ഷാപ്പിൽ നിന്നും കൂട്ടുകാരുമൊത്ത് ഭക്ഷണം കഴിച്ചിരുന്നു. സുഹൃത്തുക്കളായ 5 പേരും ചികിത്സയിലാണ്. കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. ഉറവിടം കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട്. പ്രദേശത്തെ കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്തു. ഖത്തറിലെ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. കൊച്ചി വൈപ്പിനിൽ കപ്പലിന് തീപിടിച്ചു. സ്വകാര്യ ഷിപ്പ്യാർഡിൽ അറ്റകുറ്റപ്പണിക്കെത്തിയ കപ്പലിനാണ് ഇന്ന് പുലർച്ചെ തീപിടിച്ചത്. ആളപായം ഇല്ല. തീപിടുത്തത്തെ തുടർന്ന് പ്രദേശമാകെ പുക പടർന്നിരിക്കുകയാണ്. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായ കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. പദ്ധതിയുടെ 8ാം ഘട്ടം കണ്ണൂരിൽ അടുത്ത മാസം 13 വരെ നടക്കും. ജില്ലാ മൃഗാശുപത്രിയുടെ നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ കർഷകരുടെ വീടുകളിലെത്തി മൃഗങ്ങൾക്ക് കുത്തിവയ്പ് നൽകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയ ദക്ഷിണ കൊറിയ സന്ദർശനത്തിന് തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ 3,000 രൂപയാക്കുന്നത് സംബന്ധിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കർഷക സഭയും ഞാറ്റുവേല ചന്തയും പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. മന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താപ്രക്ഷേപണം 12:50.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ രണ്ട് ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. സമ്മേളനത്തിൽ 11 അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ലോകം ഇന്ന് നേരിടുന്ന പാരമ്പര്യേതര സുരക്ഷാ വെല്ലുവിളികൾ എന്ന വിഷയം യോഗം ചർച്ച ചെയ്യും. നിലവിലെ അന്താരാഷ്ട്ര സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ചും പ്രധാന ആഗോള പ്രാദേശിക വിഷയങ്ങളെക്കുറിച്ചും ബ്രിക്സ് അംഗരാജ്യങ്ങൾ കാഴ്ചപ്പാടുകൾ കൈമാറും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണും നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണും സമ്മാനിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ മംഗോളിയൻ സന്ദർശനത്തിന് തുടക്കമായി. മംഗോളിയൻ സ്റ്റേറ്റ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ചു. ഇന്ത്യ മംഗോളിയ പങ്കാളിത്തം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഫലപ്രദമായ ഇടപെടലുകൾ നടത്തുമെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഈ മാസം 24 ദക്ഷിണ കൊറിയയിൽ എത്തുന്ന ശ്രീ ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോ ഹ്യൂണുമായും കൂടിക്കാഴ്ച നടത്തും. രാഷ്ട്രപതി ദ്രൌപദി മുർമു മധ്യപ്രദേശിലെ കുനോ ദേശീയ ഉദ്യാനം സന്ദർശിച്ചു. രാജ്യത്ത് വംശനാശം സംഭവിച്ച ചീറ്റപ്പുലിയുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനായുള്ള പ്രോജക്ട് ചീറ്റയുടെ പുരോഗതി രാഷ്ട്രപതി വിലയിരുത്തി. പാർക്കിലെ ചീറ്റ മാനേജ്മെന്റ് ഏരിയ സന്ദർശിച്ച രാഷ്ട്രപതിയോട് പദ്ധതിയുടെ സ്ഥിതിയെക്കുറിച്ച് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു. ഒരു റിപ്പോർട്ട്.
1: മികച്ച ആവാസ വ്യവസ്ഥ, താരതമ്യേന കുറഞ്ഞ മനുഷ്യ ഇടപെടൽ എന്നിവയാണ് ചീറ്റ പുനരുദ്ധാരണത്തിനായി പ്രോജക്ട് ചീറ്റയുടെ കീഴിൽ കുനോ ദേശീയോദ്യാനം തെരഞ്ഞെടുത്തത്. കുനോ ദേശീയോദ്യാനത്തിൽ സഫാരി നടത്തിയ രാഷ്ട്രപതി ദ്രൌപദി മുർമു ചീറ്റകളുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന സഹരിയ ഗോത്രത്തിലെ അംഗങ്ങളുമായും ചീറ്റ ട്രാക്കർമാരുമായും പ്രാദേശിക വനം ഉദ്യോഗസ്ഥരുമായും ടൂറിസ്റ്റ് ഗൈഡുകളുമായും സംവദിച്ചു. ഇന്ത്യയിൽ നിലവിൽ 52 ചീറ്റകളാണുള്ളത്. ഇതിൽ 49 കുനോ ദേശീയോദ്യാനത്തിലും 3 ഗാന്ധിസാഗർ വന്യജീവി സങ്കേതത്തിലുമാണ്. 2022 പ്രോജക്ട് ചീറ്റ പദ്ധതിക്ക് തുടക്കമായത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തി സുരക്ഷ, വിദേശനയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മു കശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. രാജ്യത്ത് MSMEകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര MSME ദിനത്തോടനുബന്ധിച്ച് RBI തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് MSME സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. MSMEകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. 140 സംരംഭകർ പരിപാടിയിൽ പങ്കെടുത്തു. നീറ്റ് യുജി പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ടെലിഗ്രാമിൽ ചോർന്നതായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വീഡിയോ നിർമ്മിച്ചവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് NTA വ്യക്തമാക്കി. സമഗ്രമായ സുരക്ഷയിലും നിരീക്ഷണത്തിലുമാണ് ഇന്നലെ പരീക്ഷ നടത്തിയതെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിലെ പ്രധാന പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രത്തിൽ ഉണ്ടായ സ്ഫോടനത്തിൽ 54 പേർക്ക് പരിക്കേറ്റു. 18 പേരെ കാണാതായി. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ കേന്ദ്രങ്ങളിലൊന്നായ റാസ് ലഫൻ വ്യാവസായിക മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായത്. സ്ഫോടനം സംബന്ധിച്ച് അന്വേഷണം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ റിപ്പോർട്ട് ചെയ്തപ്പോഴുണ്ടായ നടപടികൾ ശരിയായില്ലെന്നും സാഹചര്യത്തിന്റെ ഗൌരവം ഉൾക്കൊണ്ടുള്ള നടപടികളല്ല ഉണ്ടായതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെന്ന് മന്ത്രി കെ മുരളീധരൻ മറുപടിയായി പറഞ്ഞു. മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുമെന്നും പകർച്ചവ്യാധികൾ നിയന്ത്രിക്കാൻ എല്ലാ മുൻകരുതൽ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു.
0: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി ബി ഡി സതീശൻ. സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. യുജിസി നെറ്റ് പരീക്ഷകൾക്ക് തുടക്കമായി. ഈ മാസം 30 വരെയാണ് ദേശീയ തലത്തിലുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത യോഗ്യതാ പരീക്ഷ നടക്കുക. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകൾ, വിവിധ സർവകലാശാലകളിലെ PhD പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനാണ് പരീക്ഷ. കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർമൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 361 പോയിന്റ് ഉയർന്ന് 77164 നിഫ്റ്റി 105 പോയിന്റ് നേട്ടത്തിൽ 24118 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 320 രൂപ വർദ്ധിച്ച് 1,07,440 രൂപയും ഗ്രാമിന് 13,430 രൂപയുമാണ് ഇന്നത്തെ വില. ആഗോള അസംസ്കൃത എണ്ണവില ഇന്ന് 3% വരെ ഇടിഞ്ഞു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ റൌണ്ട് സമാധാന ചർച്ചകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് എണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇതോടെ വിതരണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ കുറയുകയും ഇറാനിയൻ എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷ ഉയരുകയും ചെയ്തു. ഫിഫ ലോകകപ്പിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ്പ് വെർദെ മത്സരം ഇരു ടീമും 2 ഗോൾ വീതം അടിച്ച് സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ന്യൂസിലന്റിനെ 1-3 ഈജിപ്റ്റ് പരാജയപ്പെടുത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28 രാവിലെ 11 പരിപാടിയുടെ 135 പതിപ്പ് പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും ഈ മാസം 26 വരെ MyGOV, നമോ ആപ്പ്, 1800117800 എന്ന ടോൾ ഫ്രീ നമ്പർ എന്നിവയിലൂടെ അറിയിക്കാം. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ നടപടികൾ പുരോഗമിക്കുന്നു. ഈ മാസം അവസാനം വരെ നീളുന്ന സെൽഫ് എന്യൂമറേഷന് sc.census.gov.in എന്ന പോർട്ടലിലൂടെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ പുനർമൂല്യനിർണയ ഫലങ്ങൾ ഘട്ടംഘട്ടമായി പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചു. ലഭിച്ച ആകെ അപേക്ഷകളുടെ 87%ത്തിലധികവും ഇന്നലെ പ്രഖ്യാപിച്ചതായി CBSE അറിയിച്ചു. results.digilocker.gov.in എന്ന വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ പരിശോധിക്കാവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ 2 ദിവസത്തെ യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ തുടങ്ങും. 11 രാജ്യങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി നാളെ സമ്മാനിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി വ്യാപനം സംബന്ധിച്ച് അടിയന്തര പ്രമേയം നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായി ആരോഗ്യമന്ത്രി. രാജ്യത്ത് MSME സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. നീറ്റ് UG പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

കാലായി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഗാനങ്ങൾ ഏകാന്തതയിൽ ഒരു കൂട്ടാണ്, ദുഃഖത്തിൽ തുകൽ സ്പർശമാണ്, വിരഹത്തിൽ പ്രതീക്ഷയാണ്, വിരസതയിൽ ആഹ്ലാദമാണ്. പാട്ടിന്റെ പാലായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. പാട്ടിന്റെ പാലാഴി എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4:00-ക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച 9:00-ക്കും.

0: ഓക്കെ, അപ്പൊ നമ്മൾ തുടരുകയാണ്. കാതോട് കാതോരം അടുത്ത സെഷൻ ഇവിടെ ആരംഭിക്കുന്നു. അപ്പൊ വിളിക്കേണ്ട നമ്പർ 0474293111 0474293111. അപ്പോൾ ആരാണ് അവതരിപ്പിക്കുന്നത്? ഞാൻ ബോണിയാണ്. ഓക്കെ, അടുത്തൊരു കോളോട്ട് കിടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് മൂളാം. നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലോട്ട് കടന്നു വരുന്നൊരു പാട്ട് കാണും, അതിന് അല്ല രണ്ടു വരിയൊക്കെ മൂളാം കേട്ടോ. അതാണ് താല്പര്യമുള്ളവർ, ഞാൻ ആരെയും നിർബന്ധിക്കുകയല്ല. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളോട്ട് കിടക്കാം. ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: എന്റെ പേര് ഇന്ദു.
0: ഇന്ദു? അപ്പോൾ
1: ഫസ്റ്റ് കോളറാണ് കേട്ടോ, ആദ്യമായിട്ട് വിളിക്കുകയാണ്.
0: ആദ്യമായിട്ടാണ് കിട്ടുന്നത് റേഡിയോ, സന്തോഷം.
1: ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇന്നാണ് കിട്ടിയത്.
0: അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? എന്തെങ്കിലുമൊക്കെ റേഡിയോ ആദ്യമായിട്ട് വിളിക്കുകയല്ലേ, ആദ്യമായിട്ട് കിട്ടുന്ന കോള്, എന്താണ് റേഡിയോയെ കുറിച്ച് പറയാനുള്ളത്?
1: സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമായിട്ട് വിളിച്ചത്.
0: എത്ര നാളായിട്ട് റേഡിയോ കേൾക്കുന്നത്?
1: റേഡിയോ ഇപ്പോ ഒരുപാട് കുറച്ച് നാളുകൾ കേൾക്കുന്നുണ്ട്.
0: നേരത്തെ എന്തായിരുന്നു? ടിവി കാണുക, ടിവി മാത്രമാണ് കണ്ടുകൊണ്ടിരുന്ന?
1: ഇപ്പൊ
0: റേഡിയോയിലോട്ട് മാറിയപ്പോൾ എന്ത് തോന്നുന്നു?
1: സന്തോഷം തോന്നുന്നു, ഒരുപാട് സന്തോഷം. വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് ആ വിഷമങ്ങളെല്ലാം
0: പോകുന്നു. ഓക്കെ,
1: അതാണ് ഏറ്റവും കൂടുതൽ സന്തോഷം.
0: അപ്പം റേഡിയോ എത്ര നേരം കേൾക്കും ഒരു ദിവസം?
1: ഒരു ദിവസം രാവിലെ കേൾക്കാം, ഉച്ചക്ക് സമയമുള്ളപ്പോ 1 മണി തൊട്ട് 12 മണി തൊട്ട് 3 മണി വരെ എന്തായാലും
0: കേൾക്കും,
1: പരിപാടി കേൾക്കും.
0: രാവിലെ രാവിലെ കേൾക്കാം, സമയമില്ല.
1: ഇല്ല, രാവിലെ സമയമില്ല. ഇപ്പം സുഖമില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു ജോലിക്ക് പോകുന്നില്ല.
0: ജലദോഷമൊക്കെ
1: വർക്ക്
0: ചെയ്യുകയാണ്. അവിടെ റേഡിയോ വെക്കാൻ മാർഗമൊന്നുമില്ലേ?
1: അവിടെ ഇല്ല, അവിടെ കുറവാണ്. അവിടെ ചില സമയത്ത് കാണുന്നില്ല, അവിടെ വെക്കാറില്ല.
0: നല്ലതാണല്ലോ, ഇങ്ങനെ റേഡിയോ പ്ലേ ചെയ്തോണ്ട് ഇരുന്നാൽ നിങ്ങൾക്ക് പണിയും നടക്കൂല. അതിന് റേഡിയോ ഉപദ്രവം ഒന്നും ഇല്ലല്ലോ ആർക്കും.
1: അല്ലായിരുന്നു, കേൾക്കാനൊന്നും ഇല്ല. ഫോൺ വിളിയൊക്കെ ഓരോരുത്തർ കേൾക്കുന്നു, അങ്ങനെ ഇരുന്ന് നമ്മള് കേൾക്കുന്നുണ്ട്. ജോലി ഇല്ലാത്തപ്പോൾ ഇരുന്ന് പനിയായിട്ട് 2 ദിവസം കൊണ്ട് പോകുന്നില്ല.
0: ഓക്കെ,
1: ഇന്നലെ വിളിക്കുന്നുണ്ട്, പക്ഷെ ഇന്നാണ് കിട്ടിയത്.
0: രാവിലെ ഒക്കെ കേക്കാമല്ലോ, അടുക്കളയിൽ വെച്ച് കഴിഞ്ഞാൽ പണിയും നടക്കും, റേഡിയോ കേൾക്കാം.
1: രാവിലെ
0: സമയമില്ല. കട എത്ര മണിക്ക്? എന്റെ പേര് ബോണി.
1: കമലദളത്തിലൊരു
0: സിനിമ പാട്ട് പാടാറുണ്ട്, ഞാൻ വെറുതെ ഒരു രസത്തിന് വേണ്ടി ചോദിച്ചാ അങ്ങനെ.
1: അപ്പൊ കമലദളത്തിലൊരു സായന്തനം ചന്ദ്രിക എന്ന
0: പാട്ടുണ്ട്, രവീന്ദ്ര മാഷിന്റെ നല്ലൊരു ഗാനമാണ്, നല്ലൊരു കമ്പോസിഷൻ ആണ്.
1: അല്ല, മോഹൻലാലിന്റെ
0: ഫാനാണ്. മോഹൻലാൽ നൃത്ത അധ്യാപകനായിട്ട് അല്ലെ, കസറിയ സിനിമയാണ് കമലദളം.
1: എല്ലാ
0: പാട്ടുകളും ഹിസൈനസ് അബ്ദുള്ള കഴിഞ്ഞ അടുത്തത് വന്ന ഈ കമലദളമാണ്. ഇതും വലിയ ഈ കമലദളം, ഭരതം, ഹിസൈനസ് അബ്ദുള്ളയൊക്കെ, സിബി മലയിൽ, ലോഹിതദാസ്, മോഹൻലാൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ സിനിമകളാണ്. അതിനകത്ത് രവീന്ദ്ര മാഷിന്റെ സംഗീതവും ഉണ്ടായിരുന്നു, അപ്പൊ അതെല്ലാം ഗംഭീരമായിരുന്നു.
1: ഒരുപാട്
0: സിനിമകളും സിനിമ ആ കാലത്തൊക്കെ എല്ലാം മിക്കവാറൊക്കെ ഹിറ്റായിരുന്നു. ഓക്കെ, അപ്പൊ ശരി, നമുക്ക് ഇടയ്ക്ക് വിളിക്കാം. നമുക്ക് പാട്ടിലോട്ട്.

0: ഓക്കെ, നമ്മളെ അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: ആ, പേരൊന്ന് പറയൂ.
1: എന്റെ പേര് ഉഷ എന്ന.
0: ഉഷ, എനിക്കൊന്ന് റേഡിയോയുടെ
1: കോർപ്പറേഷൻ കമ്പനിയിൽ നിന്ന് വിളിക്കുന്നത്.
0: ഓക്കെ, കോർപ്പറേഷൻ കമ്പനിയിൽ നിന്നാണ്. ഓക്കെ, റേഡിയോ അടുത്തിരിക്കുന്നു തോന്നുന്നു, അത് കേൾക്കാം. പറഞ്ഞോളൂ.
1: ഞങ്ങൾക്ക് ശനിയാഴ്ച ഒരു ചേച്ചിയുടെ ഭർത്താവിന്റെ ഒരു ബർത്ത്ഡേ ആയിരുന്നു. അനുചേച്ചിയുടെ ഭർത്താവിന്റെ അങ്ങനെ ഒരു ഹായ് കൊടുക്കണം.
0: അണ്ണന്റെ പേരെന്താണ്?
1: ആ, കൊടുക്കും, എന്നിട്ട് പറയാം ബാക്കി.
0: ഹായ് ഹായ് ഹായ്.
1: എന്നിട്ട് കല്ലുംതാഴ കോർപ്പറേഷൻ കമ്പനിയിലെ തല്ലിലെയും സീലിങ്ങിലെയും പാസിലെ എല്ലാ ജോലിക്കാർക്കും ഒരു ഹായ്.
0: ആ, ഈ പറഞ്ഞ കോർപ്പറേഷൻ കമ്പനിയിലെ എല്ലാവർക്കും ഹായ്.
1: പിന്നെ ഞാൻ ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് പേര് അംബേദ്കർ ഗ്രാമത്തിലെ തോമൻ പ്രതാപൻ ഹരിദാസൻ രവി പിന്നെ ചന്ദ്രിക, ഇവർക്കും കൂടി ഒരു ഹായ് പറഞ്ഞുതരാം.
0: ഇവർക്കെല്ലാം ഒരു ഹായ്.
1: പാട്ട്
0: പിന്നെ പാട്ട് അല്ലേ. ആ, ശരി ശരി ശരി, അപ്പൊ പാട്ടിലോട്ട് കിടക്കാം.

0: വിഷമിക്കേണ്ട, ഇനി വിശ്വസിച്ച് കഴിക്കാം ശുദ്ധമായ രുചികരമായ സസ്യഭക്ഷണം.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റിൽ നിന്നും 49 രൂപയുടെ കോംബോ ഓഫർ.
0: കൂടാതെ പൂരി, ദോശകൾ, പൊറോട്ട എന്നിവയടങ്ങുന്ന മികച്ച പ്രഭാത ഭക്ഷണം.
1: എല്ലാ ദിവസവും വിഭവ സമൃദ്ധമായ സദ്യ.
0: രാവിലെ 7:30 മുതൽ രാത്രി 10 മണി വരെ.
1: അന്നപൂർണ പ്യുർ വെജ് റെസ്റ്റോറന്റ്, കടപ്പാക്കട മാക്സിന് എതിർവശം. വരൂ, ഈ രുചി നേരിട്ടറിയൂ.
2: ഓക്കെ, അപ്പോൾ നമ്മൾ തുടരുകയാണ്. കാതോട് കാതോരം എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. ഞാനങ്ങനെ പ്രത്യേക ടോപ്പിക്കൊന്നും സാധാരണ കാതോട് കാതോരത്തിൽ എടുക്കാറില്ല. അപ്പോൾ ശ്രോതാക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സമകാലിക വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് സമൂഹത്തിന് പ്രയോജനകരമായ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയാം. അപ്പോൾ അതും ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്. അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട ഒരു ഗാനത്തിൻ്റെ രണ്ട് വരി വേണമെങ്കിൽ മൂളാം. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാട്ടുകൾ മൂളാറുണ്ടല്ലോ, ആ പാട്ടുകൾ ഒന്ന് ഓർത്തെടുത്ത് മൂളാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
3: ഹലോ, ഹലോ, നമസ്കാരം സാറേ.
2: ആ പറഞ്ഞോളൂ, പേരെന്താണ്?
3: പേര് ജയ മുണ്ടയ്ക്കൽ.
2: ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ
3: പാട്ട് പറഞ്ഞിട്ടുണ്ട് ചിത്രത്തിലെ പാട്ട്.
2: വേറെ ഒന്നും പറയാനില്ലേ?
3: വേറെ എന്താ?
2: ഒന്നുമില്ല. പാട്ട് മൂളുന്നോ?
3: എന്താ,
2: എന്തെങ്കിലും ഒരു പാട്ട് രണ്ടു വരി മൂളുന്നോ?
3: അയ്യോ, അറിയത്തില്ല.
2: ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് കയറി വരുന്ന ഒരു ഗാനം ഏതായിരിക്കും?
3: അതൊക്കെ പഴയ പാട്ടുകളല്ലേ.
2: പെട്ടെന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ പാടുന്ന?
3: ഓ, വരത്തില്ല.
2: അല്ലല്ല, ഞാൻ വരികൾ പാടണ്ട, വരികൾ പറഞ്ഞാ മതി, ചുമ്മാ അറിയാൻ വേണ്ടിട്ട്. വരികൾ പറഞ്ഞാ മതി.
3: പണ്ടത്തെ പാട്ട് നമ്മളെ എന്താ, കായലും
2: കയറില്ലേ, അതല്ലേ? അത് മതി, അത് മതി, നമുക്ക് അത്രയും പറഞ്ഞാ മതി. എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഓരോരുത്തരെ എന്താ ഒരു പ്രിഫറൻസ്.
4: ഹലോ സാറേ.
2: ആ, ഇതാരാണ്?
4: ഹലോ സാറേ.
2: ആ പറഞ്ഞോ.
4: പഴയൊരു പാട്ടുണ്ടല്ലേ, പറന്നുപോയി നീ അകലേന്ന്. പറന്നുപോയി നീ
2: അകലേ.
4: ആ, അത് തന്നെ.
2: ഓക്കെ ഓക്കെ ഓക്കെ. ചേട്ടന്റെ പേരെന്താണ്? ജോയ് എന്നാണ്. ആ ചേട്ടൻ പിടിക്കുന്നതാണല്ലോ, പറഞ്ഞ ഉടനെ ചാടി വീണ്. എന്നാ പിടിച്ചോ. ഓക്കെ, കൊള്ളാം. ശരി ശരി, അപ്പൊ നമ്മൾക്ക് പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ.

0: ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ ഹലോ. അപ്പോൾ ഇതാണൊക്കെ നല്ല പാട്ടുകൾ. ഇപ്പോൾ കേട്ട പാട്ട് ഗാനം ചിത്രത്തിലെയാണ്, കണ്ണൂർ രാജൻ്റെ സംഗീതം. അത് എത്ര മനോഹരമായ ഗാനങ്ങളാണ്. ആ സിനിമയും രസകരമായിരുന്നു, അതോടൊപ്പം തന്നെ ഗാനങ്ങളും ആണ്. എന്താണ് എന്താണ്? ഹലോ. ആ എസ് പി ബി സാറ് പാടിയ തമിഴ് പാട്ട്, അത് ഞാൻ കേട്ട് അവിടെ ചോദിച്ചതായിരിക്കും.
1: ഹലോ
0: ഹലോ.
1: ആ ഞാൻ ഉമ്മയുടെ മോളാണ്. ഉമ്മക്ക് എസ് പി ബിയുടെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എസ് പി ബിയുടെ ഏതെങ്കിലും ഒരു പാട്ട്,
0: എസ് പി ബിയുടെ ഏതെങ്കിലും,
1: മറ്റേ പ്രിയമാൻ അവളെ സോങ് ഒക്കെ
0: ഉണ്ടല്ലോ, മലയാളത്തിലെ വേണോ അതോ തമിഴിലെ വേണോ?
1: തമിഴ് തമിഴ്. ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ ഓക്കെ. എസ് പി ബിയുടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇഷ്ടം പോലെ. നമ്മളിപ്പോ സർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കിട്ടും എസ് പി ബി ബിയുടെ. എന്താ പേര്?
1: എന്റെ പേര് റസീന.
0: റസീന. ആ ഉമ്മയുടെ പേരെന്താ?
1: ഹരിഫ.
0: ഹരിഫ. ഓക്കെ ഓക്കെ. ആ അപ്പം റസീന ഹരിഫ ഉമ്മയ്ക്ക് വേണ്ടി ചോദിച്ചിരിക്കുകയാണ് അല്ലേ ഈ ഗാനം അല്ലേ? അതെ അതെ അതെ. പിന്നെ എന്തുണ്ട്?
1: എല്ലാ അമ്മമാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: എല്ലാ അമ്മ. ആ ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു എസ് പി ബി ഫാൻസ് ഇഷ്ടം പോലെ ഉണ്ട്, പലർക്കും എസ് പി ബി ഭയങ്കര
1: ഇഷ്ടമാണ്.
0: ആ ഗാനമാണോ കേൾക്കേണ്ടത്? എസ് പി ബിയുടെ. എനിക്ക് തോന്നുന്നു അത് എസ് പി ബിയുടെ ആണോ, ഏത് സിനിമയുടെ ഓർമ്മയാണ്? പ്രിയമാനവളെ സിനിമയിലെ ആണോ അതോ ഗാനമാണോ?
1: പ്രിയമാന.
0: ആ പ്രിയമാനവളെ സിനിമയിലെ ഗാനം അല്ലേ? ആ അത് എസ് പി ബി അല്ല. തുള്ളാതെ മനം തുള്ളൂ, അതും എസ് പി ബി ആണോ? എല്ലാം തോന്നുന്നു അതും എസ് പി ബി അല്ല.
1: പാട്ട് പാടിയതില്ലേ?
0: ഇല്ല, എസ് പി ബിയുടെ അല്ല. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു മലയാള പാടാം. എസ് പി ബി പാടിയ അനശ്വരത്തിലത് എസ് പി ബി പാടിയതാ. ആ അത് എസ് പി ബി പാടിയതാ. അത് മതിയോ?
1: ആ ഓക്കെ.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3 മണിക്ക്.
2: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ, നമസ്കാരം.
3: ഹലോ, ജുബൈരി എന്നിട്ട്
2: ആരാണ്?
3: ഞാൻ ജുബൈരി എന്ന കഴിച്ചു നിന്നു.
2: പറഞ്ഞോളൂ.
3: പറഞ്ഞിട്ടുണ്ട്, പറയട്ടെ.
2: ആ പറഞ്ഞോളൂ, എന്താ, ഏത് പാട്ടാണ്? ആ ഈ പാട്ടാണ് കേൾക്കണ്ട. കൊള്ളാം അല്ലെ, പറ്റുന്ന രീതിയിലൊരു പാട്ടല്ലേ, ശ്രമം നടത്തി കൊള്ളാം, അത്രയും മതി. ഞാനതാണ് ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു ഗാനം ചുമ്മാ രണ്ടൊന്നും മൂളുക, അത്രേ ഉള്ളൂ. ആ കൊള്ളാം, എന്തായാലും കൊള്ളാം. ആ ശരി.

0: ഓക്കെ, അടുത്തൊരു കോളിലോട്ട് കിടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: ഹലോ നമസ്കാരം, ഞാൻ എന്റെ പേര് ഉഷ, ഞാൻ ബിഗുമാരാട്ട കമ്പനിയിൽ നിന്ന് വിളിക്കുക.
0: ഓക്കെ, പറഞ്ഞോളൂ.
1: പാട്ട് ചോദിച്ചിരിക്കുന്നത് എന്റെ ചേട്ടത്തി അംബികയ്ക്കും ലതിക ശാല പ്രവീള പ്രതിഭ ഐടി കമ്പനി ജോലി ചെയ്യുന്നു.
0: ഐടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ആയിരിക്കും അല്ലേ?
1: അതെ.
0: ഓക്കെ, പിന്നെ ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
1: ഞാൻ പക്ഷേപടത്തിലെ പാട്ടാ.
0: പക്ഷേയില്ല, നല്ല പാട്ടാ, ജോൺസൺ മാഷിന്റെ സംഗീതമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കടക്കുന്ന ഹലോ
1: ഹലോ
0: ഹലോ
1: എന്തോ കൊല്ലത്തുനിന്ന് വിളിക്കാ. കൊല്ലത്തുനിന്ന്
0: ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കുമോ? റേഡിയോയുടെ വോളിയം ഒന്ന് ഓഫ് ചെയ്താലും മതി. ആ കൊല്ലത്തുനിന്ന്
1: കൊല്ലത്തുനിന്ന്
0: ആ അല്ല
1: ലീലാമണിയമ്മ പേര്. എന്റെ പേര് ലീലാമണിയമ്മ.
0: ലീലാമണിയമ്മ ഓക്കെ ആ പറഞ്ഞോളൂ, എന്താണ് വിശേഷം? ഹലോ കേക്കോ? ഹലോ ലീലാമണിയമ്മ പോയോ? അവിടെ ഉണ്ടോ? പോയോ? ഓക്കെ. അപ്പോൾ എനിക്കൊന്ന് കട്ടായി പോയെന്ന് തോന്നുന്നു. ആ അപ്പോൾ നല്ല പാട്ടുകളൊക്കെ ചോദിക്കുക. ഈ പറ്റുന്നവരൊന്ന് രണ്ട് വരി മൂളിയാലും നല്ലതാണ്, രസത്തിന്. ചുമ്മാ എല്ലാവർക്കും പാടാനറിയാവുന്ന നമുക്കൊന്ന് പരിശോധിക്കാം. ചിലരുടെയൊക്കെ പാടുന്ന കേൾക്കാൻ നല്ലൊരു സുഖമാണ്, പ്രത്യേക സുഖമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഗായകനും ഗായികയൊക്കെ ഒളിഞ്ഞു കിടപ്പുണ്ട്. നമ്മൾ യേശുദാസ് ആയില്ലെങ്കിലും അല്ലെ, എവിടെന്നെങ്കിലുമൊക്കെ ചെറിയ രീതിയിലൊക്കെ പാടിക്കഴിഞ്ഞാൽ അത് വ്യത്യസ്തത ആയിരിക്കും. നമ്മൾ ഇളയരാജ പാടുന്ന കേട്ടിട്ടല്ലേ, വലിയ സ്വരം അത്ര നല്ല മനോഹരമൊന്നുമല്ല, പക്ഷെ അദ്ദേഹം പാടുമ്പോൾ ഒരു പ്രത്യേക ചന്തമാണ്. ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം.
0: ആ പറഞ്ഞോ. ആരാണ്? ഓക്കെ ഓക്കെ.
2: നമ്മള് ഈ കല്ലന്താഴ ജംഗ്ഷനില് ഈ ഓട്ടോക്കാരുടെ കാര്യം ഒരു വലിയ പ്രശ്നമാണ്.
0: എന്താണ് ചേട്ടാ പ്രശ്നം? അവിടെ
2: അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടം അവർക്കില്ല. നമ്മളെ ഈ റോഡ് സർവീസ് റോഡ് ഇല്ലല്ലോ, ബൈപ്പാസിന്റെ വന്ന് അത് സർവീസ് റോഡ് ഇല്ല. ആ ഒരു റോഡ് അവിടെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. അന്നേരം അവിടെയുള്ള ഓട്ടോ ഡ്രൈവർമാരൊക്കെ വളരെ പരിതാപകരമായിട്ടാണ് ജീവിക്കുന്നത്. ഇതിനൊരു അടിയന്തര നടപടി അവർ ഇതുവരെ കളക്ടറെ വന്ന് നോക്കിയത് ഈ സർവീസ് റോഡിന്റെ സർവീസ് റോഡ് പാൽക്കുളങ്ങര ഏരിയ കൊണ്ട് നിർത്തി വെച്ചിരിക്കുക. പക്ഷെ അത് നമ്മൾ അന്വേഷിച്ചപ്പോ അത് അവിടെ സർവീസ് ഇല്ലെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഒന്ന് രണ്ടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റല് ഹൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ പരീക്ഷാ സെന്റർ ഉണ്ട്, പിന്നെ ആന്റിയാബിസ് മേഖലയുണ്ട്, തൊഴിൽ മേഖലയാണ് കൂടുതലും. പിന്നെ അന്യ സ്ഥലത്തു നിന്ന് വരുന്ന പെണ്ണും കുഞ്ഞുങ്ങളൊക്കെ വരുന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അവിടുന്ന് ഓട്ടോ വിളിച്ചാൽ കല്ലന്താഴ് റെയിൽവേ ക്രോസ് വരാൻ വലിയ പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ വരുമ്പോഴത്തേക്ക് ഗേറ്റ് അടവ് ഒരു മണിക്കൂറൊക്കെ അങ്ങ് പോകും. 10-30 രൂപയുടെ ഓട്ടത്തിന് അവര് 50 രൂപ മേടിക്കാൻ നല്ല കൊടുത്താലും പോകാൻ പറ്റില്ല. എന്താ പറയുക, അത്രയും തിരക്ക് എണ്ണയും കത്തിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു സമയമാവും. പിന്നെ പിള്ളേർക്ക് എക്സാം എഴുതാനൊക്കെ അതാവുന്നുണ്ട്. പിന്നെ ഇത് ഒരു വലിയൊരു പ്രതിസന്ധിയാണ്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഇതിൽ നിന്നും മോചനം നേടണം എന്ന് പറഞ്ഞാൽ വണ്ടിക്കാരുടെ എല്ലാവരും മേഖല നോക്കണം. വ്യാപാരികളുടെ ആയാലും ശരി, നമ്മളെ സ്കൂൾ സംബന്ധമായിട്ടാലും ശരി. ഇപ്പൊ തന്നെ ഒരു രണ്ട് ഒരു മാസം ആയാലും ഒരു ആക്സിഡന്റ് ആയിരുന്നു, ഒരു കുഞ്ഞു മരിച്ചു. പക്ഷെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ സൊല്യൂഷൻ ഇല്ല, വേറെ വണ്ടികൾ പോകാനുള്ള വഴികളും ഇല്ല.
0: മൊത്തത്തിൽ
2: മൊത്തത്തിൽ ഗുരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല, കണ്ടറിഞ്ഞേ പറ്റും. അത് ഒരു സമയം ആവുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ അത് രണ്ടാം നേരം മൂന്നും നാലും വണ്ടി പോകുന്നിടം വരെ ഇവിടെ വണ്ടി ബ്ലോക്കാ. പിന്നെ അന്നേരമായിരിക്കും എക്സാം ഇടുന്നത്. വലിയ എക്സാമൊക്കെ വന്നു കഴിഞ്ഞാല് വലിയ പാടാ. ഈ പി ജി പോലത്തെ എക്സാമുകളൊക്കെ വരും, വലിയ അതൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാ. പിന്നെ ഒന്ന് രണ്ടാം നേരം അപ്രതീക്ഷിതമായിട്ട് കുഞ്ഞുങ്ങൾ ദൂരെ നിന്നൊക്കെ വരുന്നുണ്ട്. നമ്മളെ അതിർത്തിന്ന് വരെ വരുന്നതുണ്ട്. അത് അവിടെ നിന്നൊക്കെ വരുന്നവരൊക്കെ വളരെ വലഞ്ഞു പോകും. പിന്നെ ഇവിടെ ഉള്ള വണ്ടിക്കാർ അത് അതിന്റെ അനുസരിച്ച് അവർ നോക്കി കണ്ടാ കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ കറങ്ങി വരേണ്ടടുത്ത് നേരെ പോകേണ്ടടുത്ത് കറങ്ങി ചെല്ലണം. കറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് വണ്ടിക്കാർക്കും ഒരു കൺഫ്യൂഷൻ, വരുന്നവർക്ക് അതിനൊക്കെ വലിയ കൺഫ്യൂഷനാണ്. ഒരു വഴിയും ഉണ്ട്, 10,000 കണക്കിന് വണ്ടികളും ഉണ്ട്. പക്ഷെ ഇതിനെന്തെങ്കിലും അതൊക്കെ തന്നെ അന്ത്യാഭ്യസ മേഖലയിലുള്ള സ്ത്രീകള് അവരെന്ന് പറഞ്ഞാൽ അമ്മമാരൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പാടാ അവർക്ക് ഈ റോഡ് ക്ലോസ് ചെയ്തൊക്കെ ഇറങ്ങാൻ. പക്ഷെ ഇതിനൊരു പരിഹാരം നമ്മളൊന്ന് കാണാൻ, ഒരു അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. കളക്ടർമാരെല്ലാം വന്ന് കണ്ടതുവാ. ഇപ്പൊ പുതിയ പാലം കൊണ്ടുവന്ന് വെച്ച് അവിടെ ക്ലോസ് ചെയ്തിരിക്കുക. പണി തൊട്ട് തീർന്നിട്ടും ഇല്ല, അവര് മേൽഭാഗം തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അതുവരെ തുറന്നിട്ടും ഇല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മളത് കണ്ട് നേരിൽ കണ്ട് അറിഞ്ഞാണ് സാറൊക്കെ മനസ്സിലായി കാണും, കണ്ടും കാണും. പിന്നെ യൂട്യൂബർമാർ വന്ന് ഡെയിലി വന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട് വിഷയത്തില്. അപ്പൊ അവരെ കൊണ്ട് ചെയ്യാവുന്ന എല്ലാവരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊരു ഒരു നടപടി പരിഹാരം വന്നിട്ടില്ല. എന്താണ് ഇതിനുള്ള ഫോൺ വഴി അത് ഇതുവരെ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അതിനുള്ളൊരു മാർഗം എന്താന്ന് വെച്ചാൽ
0: പെട്ടെന്ന് ദീർഘകാലം ഇങ്ങനെ ഇത് ഇട്ടിരിക്കാൻ പറ്റുമോ ഈ ഒരു പ്രശ്നം?
2: അത് പറ്റത്തില്ല. ദിനംതര പ്രതി വണ്ടി കൂടിക്കൊണ്ടിരിക്കുന്നു. ഒന്നാമത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കൊണ്ടുപോകാൻ ഒക്കത്തില്ല. ആകെ 5 ഹോസ്പിറ്റലുകളുണ്ട്, ഹൈ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളാണ്. ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഏത് വഴി വരും? കടപ്പാക്കട ചെമ്മാവും വഴി കയറുകയാണോ? ഇല്ലെന്നുണ്ടെങ്കിൽ കുറ്റിച്ചിറ കോളേജ് വഴി കുറ്റിച്ചിറ വഴി വരുമ്പോഴത്തേക്ക് ബൈ റോഡ് വരുമ്പോഴത്തേക്ക് അത് റോഡ് ബ്ലോക്ക് ആകും. ഇപ്പൊ എന്ന് പറഞ്ഞ ഉള്ള സർവീസ് മൊത്തം ബൈ റൂട്ടിൽ ഓടുക. അപ്പോഴത്തേക്ക് അതും ഒന്ന്. രണ്ടാമത് കോളേജിന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്, സ്കൂൾ കുട്ടികളും പിന്നെ ടീക്കൻ കോളേജിന്റെ
0: അവിടെ ഭയങ്കര തിരക്കാണ്.
2: അവിടെ പറഞ്ഞറിയിക്കാനൊക്കത്തെ തിരക്കാണ്. പിന്നെ ഈ വണ്ടിക്കാർ ആട്ടോക്കാരൊക്കെ പറഞ്ഞാൽ അവര് നിസ്സാരം, ഈ ഫൈനാൻസ് പോലും അടയ്ക്കാനൊക്കാത്ത കണ്ടീഷനിൽ അവരെ അടക്കും. അവർക്കൊക്കെ വളരെ ഒരു ഹെൽപ്പാകും ഈ ഒരു സർവീസ് റോഡ് രണ്ട് സൈഡിലും വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ടുള്ള ഓട്ടോ നടക്കും. എല്ലാവർക്കും അതിനകത്തൊരു ഗുണമുണ്ട്. മറ്റേ ദീർഘദൂര സർവീസ് ആയതിൽ കൂടെ അങ്ങ് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് നൂലാമാലകള് ഒരുങ്ങിക്കിടക്കുക. അത് എത്രയും പെട്ടെന്ന് അധികാരിയുടെ മുമ്പിൽ അതൊന്ന് അവതരിപ്പിച്ച് ഇതിനൊരു പോൻവടി കാണണം.
0: ജില്ലാ ഭരണകൂടം ഇതിന് പരിഹാരം
2: ഇപ്പോഴത്തെ മന്ത്രിസഭയില് അത് അവതരിപ്പിച്ചാൽ നടത്തുക. അവരും ഒന്ന് മെയിൻറ്റിക്കാന്നുണ്ടെങ്കിൽ പരിപാടി ഇളക്കാൻ ഓക്കെ ആവും.
0: ഇവിടുത്തെ എംപിയും എംഎൽഎ ഒക്കെ സജീവമായിട്ട് ഇടപെടണം അല്ലെ, അതിനൊരു പരിഹാരം കണ്ടെത്തണം ചർച്ചയിലൂടെയോ എന്താണെന്ന് വെച്ചാൽ അല്ലെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം.
2: അത് എങ്കിലും അവർക്ക് അതിനൊരു മേൽനോട്ട് മേൽഗതിയുള്ളു. ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലക്കുകയെ കിടക്കുന്നിടത്തൊക്കെ ആൾക്കാർ ഓടിയെങ്കിലേ അവരുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, നിത്യജീവിതം നടക്കണമെങ്കിൽ. അതുകൊണ്ട് കല്ലൻതാഴ ഓട്ടോ സ്റ്റാൻഡിലുള്ളവർക്ക് അവരുടെ ജീവിതം എങ്കിലും നല്ല രീതിയിൽ പോകണം, അതിനൊരു
0: മാർഗം. കൊള്ളാം ചേട്ടൻ, അത് ഇപ്പൊ ഒരു പ്രശ്നം ഉന്നയിച്ചല്ലോ, എനിക്ക് മാധ്യമത്തിലൂടെ ഉന്നയിക്കുകയും അതിനൊരു അല്ലെ പരിഹാരം ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിന് ഞാൻ പ്രശംസിക്കുകയാണ് ചേട്ടന്. ഓക്കെ.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലേറ്റായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12 ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ എറൈസ് എവേക്ക് അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പൊ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074963129 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു അഡ്വക്കേറ്റ് CR അജയ്കുമാർ.
4: കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില അറിവുകളുടെ പങ്കുവയ്ക്കലാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിയമ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു ബോധത്തിന്റെ ഉപോൽപ്പന്നമാണ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച വൈകിട്ട് 5:30. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ.
5: ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ, എനിക്കൊന്ന് കോള് കട്ടായെന്ന് തോന്നുന്നു. അടുത്തൊരു കോളിലോട്ട് കടക്കാം നമുക്ക്. അപ്പോൾ എന്തായാലും അല്ലേ, ഷിഗല്ല എന്ന് പറഞ്ഞ ഒരു വിപത്ത് ഇപ്പോൾ ഇങ്ങനെ പമ്മി നിപ്പുണ്ട്. 7 പേർക്ക് കൂടി ഷിഗല്ല പടർന്നു എന്നാണ് പത്രങ്ങളിൽ വന്നിരിക്കുന്നത്. ഒരു മരണവും കൂടി സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു അല്ലെ പകർച്ചവ്യാധിയാണ് ഷിഗല്ല. ഹലോ, നമസ്കാരം.
6: ഹലോ, നമസ്കാരം സാർ.
5: ആ, ഇതാരാണ്?
6: ഞാൻ കൊല്ലത്തു നിന്ന് സബീന.
5: ഓക്കെ,
6: ബന്ധുവാരു
5: നോവറിയും കിളിമകളെ പറയൂ, അങ്ങനെ ഉണ്ടല്ലേ. അത് കഴിഞ്ഞ് പോയി. ഓക്കെ ഓക്കെ, ഇത് ശ്രീകുമാരൻ തമ്പിയുടെ സംവിധാനം ചെയ്ത സിനിമയാണ്. അദ്ദേഹം തന്നെ പാട്ട് എഴുതി എല്ലാം ചെയ്ത സംഗീതമൊക്കെ നൽകിയ ഒരു സിനിമയാണ്.
6: ഞാന് ഒരു വീട്ടമ്മയാണ്, ചെറിയ രീതിയിൽ കവിതയൊക്കെ എഴുതും. 100 പരം കവിതകളൊക്കെ ഇങ്ങനെ സമയം കണ്ടെത്തിയൊക്കെ എഴുതിയിട്ടുണ്ട്.
5: എത്ര? 100 പരം?
6: അതെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് അക്കിത്തം എന്നും പറഞ്ഞൊരു ഫേസ്ബുക്ക്
5: ഗ്രൂപ്പ്, അതിനകത്ത് പുസ്തകമാക്കാൻ വല്ല ശ്രമമുണ്ടോ?
6: അങ്ങനെയാ, തൃശ്ശൂര് വെച്ച് ചെറിയൊരു കിട്ടിയായിരുന്നു.
5: പുസ്തകം ഇറക്കിയോ?
6: ആ, ചെറിയൊരു ബുക്കില്. അല്ല, ഞങ്ങള് കൊറേ പേര് അവിടെ ഗ്രൂപ്പിലുള്ളവര്
5: എല്ലാരും കൂടെ
6: ഒരു ബുക്ക് ആക്കിയായിരുന്നു. പിന്നെ കൊറേ പ്രാവശ്യമൊക്കെ വന്നിട്ട് പോവാൻ പറ്റിയില്ല, മോള് പ്രഗ്നന്റ്
5: ആയിട്ട്
6: എഴുത്തൊക്കെ കുറവാ.
5: എത്ര കവിത എഴുതി കാണുമ്പോ? 100 പരം?
6: 100 പരം ഉണ്ട്. എന്റെ കവിത എന്നും പറഞ്ഞൊരു ഫേസ്ബുക്ക് ഉണ്ട്. പിന്നെ കൊറേയൊക്കെ നമ്മളാവുമ്പഴത്തേക്ക് അതിനകത്ത് വീട്ടുജോലികളൊക്കെ ആവുമ്പോ പറ്റത്തില്ല. ഇനിയിപ്പം അക്കിത്തം എന്നും പറഞ്ഞ് അത് ഗവൺമെന്റ് അപ്രൂവ്ഡ് ആവുകയാണ്. അതെ,
5: ഒരു കവിത അല്ലേ എഴുതി കഴിയുമ്പോൾ ഒരു സന്തോഷമുണ്ട്, നിർവൃതിയുണ്ട് അല്ലേ മനസ്സിന്? എപ്പോഴാണ് എഴുത്ത് കൂടുതൽ? എന്താണ്, എന്താണ് വിഷമം വരുമ്പോഴാണോ? എന്തെങ്കിലും മനസ്സിൽ തട്ടുമ്പോ അല്ലെ, എന്തെങ്കിലും ഒരു വേദന തട്ടുമ്പോൾ എഴുതാനുള്ള ഒരു അല്ലെ ഒരു ഉണർവുണ്ടാവും.
6: നിശബ്ദമായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്തും ഇപ്പൊ കൊറേ എഴുതാൻ പറ്റുന്നില്ല, ബിസിയാ.
5: അതിരാവിലെ എഴുതുന്ന, ഇനി എഴുന്നേറ്റ് എഴുതുന്ന സ്വഭാവം ഉണ്ടോ? അതിരാവിലെ കൂട്ടുപിടിച്ച്
6: രാത്രിയിലും ഇതുപോലെ കിടക്കാകുമ്പോ നമ്മള് എഴുതുന്ന വരികൾ എവിടെങ്കിലും എഴുതി വെച്ചില്ലെങ്കിൽ രാവിലെ മറന്നു
5: പോകും. അത് എല്ലാവർക്കും ഉള്ള എന്തെങ്കിലും ഒക്കെ ഐഡിയ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴും എന്തെങ്കിലുമൊക്കെ തോന്നും. പിന്നെ അത് കുറച്ച് കഴിയുമ്പോ നമുക്ക് നോക്കുമ്പോ അത് മറന്നു പോകും. അതൊരു തമാശ പോലും നമുക്ക് തോന്നാറുണ്ട്. തോന്നുമ്പോ കുറച്ച് കഴിഞ്ഞാൽ ആലോചിക്കുമ്പോ അയ്യോ എന്തുവരും തമാശ ആലോചിച്ചത്, നമ്മള് അതെങ്ങനെ മറന്നു. ശരി,
6: വരി പോലും രാവിലെ ആകുമ്പോ അതെടുത്ത് എഴുതാന്ന് പറയുമ്പോ ഒന്നും വരത്തില്ല മനസ്സിന്. പക്ഷെ നല്ല വരികളായിരിക്കും രാത്രി വരുന്നത്. അതിനിപ്പോ ഞാൻ ഒരു ബുക്ക് എടുത്തെടുത്ത് വെച്ചു
5: വരുമ്പോ അപ്പഴേ മുട്ടുമ്പോൾ അപ്പഴേ അങ്ങ് എഴുതി തീർക്കും അല്ലേ.
6: ഇരുട്ടിന്റെ വഴിയിലൂടെ പോകുമ്പോഴത്തേക്ക് അത് എങ്ങോട്ടൊക്കെയോ എഴുതിയങ്ങ് പോകും, ലേറ്റ് ഇടത്തില്ലല്ലോ.
5: രസമാണ് ഇങ്ങനെ. അതാ ഞാൻ ഇങ്ങനെ ചോദിച്ചത്, കൗതുകപൂർവ്വം ഞാൻ അതങ്ങനെ ചോദിച്ചത് അതാണ്. എഴുത്തിന്റെ ഒരു വഴി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഓരോ നമ്മള് വീണ് കിട്ടുന്നതാ, അത് ഒരു ഐഡിയ എന്നൊക്കെ പറയുന്നത് അല്ലേ.
6: പിന്നെ കൊറേ ശുഭദിനം, ശുഭദിനത്തിന്റെ അത് വരും രാവിലെ, അതിനൊക്കെ നമുക്ക് ഫോട്ടോയും ഒക്കെ ആയിട്ട് അതിനകത്ത് തന്നെ അതൊക്കെ കാണുമ്പോഴത്തേക്കും പിന്നെ എഴുതണം. പിന്നെ നാല് വരി തന്നിട്ട് അതിന്റെ വേറെ പോസ്റ്റ് തുടർന്ന് എഴുതാൻ പറയും. അതിനൊക്കെ കിട്ടിയിട്ടുണ്ട് ഒരുപാട്. ഇപ്പൊ ഞാനൊരു നാല് വരി, എനിക്ക് എഴുതാനേ അറിയാളോ, ഇങ്ങനെ കവിത ചൊല്ലാൻ അറിയത്തില്ല. എന്നാലും ഞാൻ ഒരു നാല് വരി, ഒരു 10-20 വരി ഉണ്ട്.
5: നാല് വരി ഒന്ന് പറഞ്ഞോളൂ.
6: പറയാനൊന്നും അറിയത്തില്ല, എന്നാലും ഞാൻ ഉള്ള സ്വരം വെച്ച് പറയാം. കരിമ്പടം കൊണ്ടെന്റെ കണ്ണു മറച്ചാരോ, ഏതോ വിദൂരതയിൽ ഞാൻ എത്തി നിൽക്കേ.

0: മതി മതി, ഒരു സാമ്പിൾ കിട്ടി, എഴുത്തിന്റെ ഒരു രീതി മനസ്സിലായി. ഓക്കെ,
1: അപ്പൊ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്, കൂട്ടക്കിടയിലാണ് സ്ഥലം.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എഴുത്തിന് എല്ലാവിധ ആശംസകളും ഇനിയും ഏറെ എഴുതട്ടെ, ഇനിയും വേണമെങ്കിൽ കഥകളും ഒക്കെ എഴുതാം.
1: താങ്ക്സ്. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസർ സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിങ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: ഓക്കെ, നമ്മൾ തുടരുന്നു. നിങ്ങളോടൊപ്പം ഉള്ളത് ബോണിയാണ്. ഇപ്പോൾ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, തത്സമയ ഫോണിൻ പരിപാടി. അടുത്തൊരു കോളിലോട്ട് കടക്കുകയാണ്. ഹലോ, നമസ്കാരം.
5: ഹലോ, നമസ്കാരം.
4: ആ, നമസ്കാരം. ആ, ഭാസ്കരൻ ചേട്ടൻ, മനസ്സിലായി. എന്തുണ്ട്, കുറെ നാളായല്ലോ. ഓക്കെ, അത് മതി, അത് മതി, മതി. എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ ആ മറ്റുള്ളൊരു അവസരം നമ്മൾ അപഹരിക്കുന്ന കണക്കാവും.
5: നല്ല നല്ലൊരു പ്രസ്ഥാനമല്ലേ.
4: അതെ അതെ അതെ അതെ,
5: നമ്മൾ നമ്മുടെ നേരത്തെ വന്ന് കണ്ടിട്ടുകൊണ്ട് എല്ലാം നമ്മളിലാണ്. ബോധാരനോട് സംസാരിക്കാൻ വേണ്ടി പക്ഷേ സന്തോഷമുണ്ട് കേട്ടോ. ഞാൻ കൊച്ചുകാരോണ്ട് ചോദിക്കുന്നു, കിട്ടുന്നില്ല. എത്ര ആ കുറ്റം പോയിട്ട് കാര്യമില്ല, മക്കളെ ഒന്നും കുറ്റം പോയാക്കുന്നില്ല. അവിടെ വന്ന് കണ്ട് അഞ്ചാറ് ഞാൻ
4: കണ്ടിട്ടുണ്ടല്ലോ.
5: സമ്മാനം വിളിക്കണോ ഒന്ന്?
4: അവിടെ സമ്മാനം മേടിക്കാൻ വന്നു.
5: കിട്ടിയായിട്ട് പോയതോടെ നമുക്ക് റേഡിയോ മനസ്സിലും നമ്മളെ പ്രിയപ്പെട്ടതാണ്. ആരുടെ നമ്മൾ വെക്കും. പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോഴൊക്കെ കണ്ടേ
4: ഉള്ളൂ.
5: കാലിലൊക്കെ കാലിലൊക്കെ ഇത്തിരി പ്രശ്നമുണ്ട് ഇപ്പൊ.
4: എന്തോ പറ്റി
5: നടക്കാനൊക്കെ പാടാണ്. അതുകൊണ്ട് ഒന്നും പോകുന്നില്ല.
4: പിന്നെ വേറെ എന്തുണ്ട് വിശേഷം?
5: ഒന്നും വിശേഷം. സംഗീതത്തിന്റെ ഒരു പറഞ്ഞ
4: എന്തെങ്കിലും പാട്ട്, എന്തെങ്കിലും പാട്ട് രണ്ടുപേരും മൂളാവോ? എന്തെങ്കിലും പ്രിയപ്പെട്ട ഒരു ഗാനം?
5: പ്രിയപ്പെട്ട കളി കാണും നേരം കമല നേത്തന്റെ നിറമേറും മഞ്ഞ തുകാക്ഷി കനകീ വളകൾ മോരീരം അണിഞ്ഞു കാണണം ഭഗവാനെ ൻ പശുദേവാജൻ കൊള്ളാലോ.
4: നല്ല വേണ്ട വേണ്ട, അയ്യോ അധികം സമയം പോകും. എന്തായാലും കൊള്ളാം, അതാണ് ശ്രമം. രണ്ടുപേരും കൂടെ ഉണ്ടോ?
5: ഗുരുവായൂരിഷ്ടമാണ്. ഞങ്ങൾ തൃശ്ശൂർ രണ്ടാമത്തെ തൃശ്ശൂർ ആയതുകൊണ്ട് ആദ്യം പോകുമ്പോ ട്രെയിനൊന്നുമില്ല അവിടെ. പിന്നെ തൃശ്ശൂർ ഇറങ്ങിയാൽ പതിയെ
4: പോണം.
5: ഗുരുവായൂരൊക്കെ പോയി കണ്ട് അവിടെ പോയി കയറി നമുക്ക് ഒന്നും സമയം പോലും അറിയത്തില്ല. രാത്രി ചെന്നാൽ പകരാത്ത് പോയി
4: പോകും.
5: അത്രയും
4: സന്തോഷമാണ് അവിടെ പോയി വരുമ്പോ. ആഹ്ലാദം അല്ലെ, മനസ്സിൽ
5: എല്ലാ ക്ഷേത്രങ്ങളെ പള്ളിയായാലും ഏതായാലും ചെന്ന് അവിടെ ചെന്നാലും ചെന്ന് നമുക്ക് വലിയ
4: സന്തോഷം.
5: നമ്മൾ എപ്പോഴും നമ്മൾ എല്ലാ മാസത്തെയും നമ്മൾ വിശ്വസിക്കുന്ന ആളാണ്. സുഖമാണോ?
4: സുഖമായിട്ടിരിക്കുന്നു.
5: എല്ലാരും തിരക്കേത് പറഞ്ഞേക്കണം. എല്ലാരും തിരക്കേത് പറഞ്ഞേക്കണേ.
4: എല്ലാരും ഇവിടെ ഉണ്ട്, അവർ കേൾക്കുന്നുണ്ട്. ശരി,
5: എല്ലാരും അന്വേഷണം.
4: ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം.
5: ഓക്കെ, താങ്ക് യു.
4: ആ ശരി.

0: വളർച്ചയുടെ പടവുകൾ.
1: ഓരോ കുഞ്ഞും ഒരു വിസ്മയമാണ്. അവരുടെ ഓരോ നോട്ടവും ചിരിയും പുതിയൊരു ലോകമാണ്.
0: കുരുന്നുകൾ നമ്മുടെ സമ്പത്താണ്. അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ട ചെറിയ കാര്യങ്ങളാണ് നാളെയുടെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്.
1: നിങ്ങളുടെ കുഞ്ഞ് കൃത്യസമയത്ത് പ്രതികരിക്കുന്നുണ്ടോ? അവർ വാക്കുകൾക്കായി ബുദ്ധിമുട്ടുന്നുണ്ടോ? ഈ മാറ്റങ്ങൾ നമുക്ക് നേരത്തെ തിരിച്ചറിയാം.
0: റേഡിയോ ബെൻസിഗറിൽ എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10 മണിക്കും വ്യാഴാഴ്ച വൈകിട്ട് 3 മണിക്കും
1: വളർച്ചയുടെ പടവുകൾ.
2: ഓക്കെ, നമ്മൾ തുടരുകയാണ്. അടുത്തൊരു കോളിലോട്ട് കടക്കുന്നു. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം നമസ്കാരം.
2: ആ, റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കുമോ അമ്മേ?
3: കുഴപ്പമില്ല,
2: നീ പറഞ്ഞോളൂ. എന്താ അമ്മയുടെ പേര്?
3: അമ്മയുടെ പേര് ലീലാമണി അമ്മ.
2: ലീലാമണിയമ്മ
3: വിളിക്കുക. അമ്മയ്ക്കൊരു പാട്ട് വേണം. പാട്ട്?
2: ഏത് പാട്ടാണ്?
3: കളിവീട് ഉറങ്ങിയല്ലോ, കളിവാക്കുറങ്ങിയല്ലോ.
2: നല്ല പാട്ടാ.
3: ശരി
2: ശരി, നമുക്ക് കേൾക്കാം.
3: ഓക്കെ ഓക്കെ.

0: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: ഹലോ,
0: ആ പറഞ്ഞോളൂ. ആ ഓക്കെ ഓക്കെ, എന്തുണ്ട് വിശേഷം? ഏത് പാട്ടാണത്? കേക്കട്ടെ. പൂന്തേനരുവി, അതല്ലേ? ഓക്കെ, അതല്ല പാട്ടാ, നമുക്ക് കേട്ടുകളയാം. ശരി.

0: ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളിലോട്ട് കിടക്കുന്നു. ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആ
2: ഹലോ, നമസ്കാരം സാറേ.
0: ഇതാരാണ് എത്തിയത്? നവീസ് അഹമ്മദ് അല്ലേ?
2: അപ്പൊ പറഞ്ഞേ, പേര് പറ, പേര് പറയുന്നു.
0: ആ, ഇങ്ങനെ പേര് പറയിപ്പിക്കല്ലോ, അതൊരു സുഖമായിട്ടിരിക്കുന്നു.
2: നന്നായിരിക്കട്ടെ, ആരോഗ്യവാനായിട്ടിരിക്കട്ടെ. പിന്നെ എന്തായാലും അടുത്തും പാട്ട് പാടാനല്ലേ, ഞാനങ്ങ് പാടുമല്ലോ.
0: അതെ അതെ, ഞാൻ അതുകൊണ്ട് പ്രത്യേകം പറയുന്നില്ല.
2: അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. സാറേ, എനിക്ക് പിന്നെ മുളയഗോപി നബീസ് ഉമ്മ പാടുന്ന ഒരു ഉമ്മ ഉണ്ട്, ആ ഉമ്മയ്ക്ക് ഒരുപാട് പേര് എനിക്ക് എന്നൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു കൂട്ടരെ വിളിച്ചിട്ട് പറഞ്ഞ് മുളയഗോപി ഉമ്മ പാടും, പേരറിഞ്ഞുകൂടാണ്. അന്ന് രേഷ്മയായിരുന്നു, രേഷ്മ പറഞ്ഞു കൊടുത്ത അതിന് എബീസത്തുമ്മ ആണെന്ന്. ആ പിന്നെ ഒരു ഭാര്യ ഭർത്താവ് ഒരു 19 വർഷം കൊണ്ട് സുഖമില്ലാതെ കിടക്കുന്നത്, ആ അവരൊക്കെ ഞാൻ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. പിന്നെ എല്ലാവർക്കും സാറിനെ പ്രത്യേകിച്ച്. അപ്പൊ തുടങ്ങല്ലേ? ആവർത്തിച്ചാൽ മുത്തു ചിതറും, ആ മുത്തോ നക്ഷത്രമാകും, അതു കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു പകലും രാത്രിയാകും, ആ നക്ഷത്രരത്നങ്ങൾ വാരി അണിഞ്ഞാലാകാശമാകും, അവൾ ചിരിച്ചാൽ മുത്തുചിതറും, ആ മുത്തു നക്ഷത്രമാകും.
0: ഇത് എനിക്കൊന്ന് ആ ഉമ്മ പ്രേമിച്ചു കിടന്ന ആ സമയത്ത് പാടിയതാണെന്ന് തോന്നുന്നില്ലേ? വാപ്പ പാടിയതായിരിക്കും ഉമ്മയെ കണ്ടിട്ട് അല്ലേ?
2: എനിക്ക്
0: അത് കുഴപ്പമൊന്നുമില്ല, ഇപ്പഴല്ലേ അതൊക്കെ ഓർക്കേണ്ടത്.
2: ഇപ്പൊ ഇപ്പൊ ഞങ്ങള് എന്തൊരുവല്ലേ പ്രേമിച്ചു നടക്കുന്നത്.
0: ആ അതെ, അതാ പറഞ്ഞത്, ഇപ്പോഴും ആ പ്രേമം ഇങ്ങനെ അല്ലേ, ഇങ്ങനെ പുഷ്പിച്ച് നിക്കുകയാണ്.
2: പ്രേമത്തിന് ഒരു കുഴപ്പമില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ, ശരി.
2: പിന്നെ ആ സാറേ, പിന്നെ അവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ആണ് ഞാൻ ഈ പാട്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ,
2: ഇന്ന് കൊറേ പേരുണ്ട്.

0: ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു കോളോട്ട് കടക്കുകയാണ്. ഹലോ, നമസ്കാരം.
1: നമസ്കാരം മോണി.
0: ഇതാരാണ്?
1: ഇത് പഴയ ആള് തന്നെ.
0: പഴയ ആള് പുതിയ ഉപ്പിയിൽ നിന്നൊക്കെ പറയാൻ പറ്റുമോ?
1: വനം പൊട്ടിക്കരയുന്ന ഭൂമി ഇടയിൽ പെട്ടിരതേടി പിടയുന്നു പ്രാണം, എവിടെയോ മറയുന്നു ദൈവം. ഇത്തിരി തലചായ്ക്കാൻ ഭൂമിയില്ല, എല്ലാരും ഭൂമിയില്ലാതെ കിടക്കുക. എന്താ ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും കിടക്കുക, ഭൂമിയില്ലെങ്കിൽ ഭൂമി മേടിക്കാൻ പൈസ ഇല്ല. ഉണ്ടോ
0: മനുഷ്യൻ ഭൂമിയെ ഇങ്ങനെ പങ്കുവെച്ച് തുടങ്ങിയ കാലത്ത്? ഇനിയിപ്പം അല്ലേ, അങ്ങനെ ഒരു കാലമാണല്ലോ നമ്മൾ എല്ലാവരും അതിർത്തികളൊക്കെ തിരിച്ച്. പണ്ട് പക്ഷേ മനുഷ്യൻ ഇതൊന്നും ആവശ്യമില്ലായിരുന്നു. മതങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് മനുഷ്യർക്ക് ഭൂമി അല്ലെ എല്ലാവർക്കും ഒരുപോലെ ആയിരുന്നു. ഭൂമി വനത്തിൽ വസിച്ചിരുന്ന കാലത്ത് മനുഷ്യർക്ക് ഇങ്ങനെ അതിരുകളും ഇല്ല. ഇവിടെ ഏതെങ്കിലും മരച്ചുവട്ടിൽ കിടന്നുറങ്ങാം.
1: പക്ഷെ
0: പണവും ധനവും ആനാക്കാലത്ത് ഞാൻ പറഞ്ഞു എവിടെ വേണമെങ്കിലും പോവാം, എവിടെങ്കിലും കിടന്നുറങ്ങാം. അതെ, ഇന്ന് പക്ഷെ മനുഷ്യൻ അതിരുകളും പിന്നെ വിലയും ഒക്കെ ആയി. സ്ഥലങ്ങൾക്ക് വിലയും ആയി. അതെ അതെ അതെ അതെ അതെ, സ്ക്വയർ ഫീറ്റ് കണക്കിന് വിലയായി ഭൂമിക്ക്. മനുഷ്യൻ
1: ഇങ്ങനെ പോയാൽ എവിടെ ചെന്നിരിക്കും?
0: എവിടെങ്കിലും ഒക്കെ എന്തായാലും നിൽക്കും.
1: ഇങ്ങനെ ഒരു പരിഹാരം ഉണ്ടോ?
0: ഇല്ല, അതൊരു ഒരു ചക്രമാണ്, അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കും മുന്നോട്ട്. അത് എവിടെങ്കിലും ഒക്കെ ചെന്ന് നിൽക്കും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ അന്നേരം അത് നിശ്ചലമാവും അല്ലേ? അതാണ്.
1: പിന്നെ ഞാൻ രണ്ടു പേര് വാടാ.
0: ആ ശരി.

0: എവിടെയോ അല്ലെ പഴയ ഒരു പ്രേമത്തിന്റെ ഒരു ചില ചലനങ്ങൾ. ആ ഓക്കെ ഓക്കെ, എന്നാൽ ആ പാട്ട് സെലക്ട് ചെയ്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു. നല്ല നല്ല പാട്ടാണ്. ഞാനിങ്ങനെ അങ്ങനെ പാട്ടൊന്നും പാടില്ല,
1: പിന്നെ
0: അതൊക്കെ ഇടയ്ക്ക് പാടുന്നുണ്ടല്ലോ. അതെ അതെ അതെ അതെ, പാടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതെ അതെ കേട്ടോണ്ട്, ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ടൊക്കെ മൂളുന്നുണ്ട്, അത് കേട്ടില്ലെന്ന്
1: തോന്നുന്നു.
0: ആ ശരി ശരി ശരി ഓക്കെ.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവ എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ.

0: അപ്പൊ അവിടെ സുരേഷ് എന്ന് ചേർത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വന്ന് എല്ലാം സുഭാഷ് എന്ന്
1: ഇവിടുത്തെ
0: സ്കൂളിൽ മൂന്നാം ക്ലാസ് ഇവിടെ വന്നപ്പോഴത്തേക്ക് സുഭാഷ് എന്നായി. റേഷൻ കാർഡിൽ സുഭാഷും
1: ഏത് പേരിനോടാ കൂടുതൽ ഇഷ്ടം?
0: എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. സുഭാഷ് ആണ് എല്ലാരും ഇപ്പൊ പിന്നെ കണ്ടിന് വിളിച്ചോണ്ടിരിക്കുന്ന സുഭാഷ്. അപ്പൊ എല്ലാരും സുഭാഷനാണ് വിളിക്കുന്നത് ഇവിടെ. ഈ ഇവിടെ ഇപ്പൊ ഞാൻ അഡ്വീസിയാണ് ഇവിടെ ഉള്ളു നമ്മളെ ഇറക്കാടിക്കലായിട്ട് സുരേഷ് എന്ന്
1: വിളിക്കുന്നത്.
0: എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ സുഭാഷ് എന്ന്
1: വിളിച്ചാൽ കേൾക്കുന്നവർക്കും കൺഫ്യൂഷൻ ആണല്ലോ. സുഭാഷ് ചെയ്ത് സുരേഷ് ചെയ്ത് റെക്കോർഡിലേത്
0: വ്യത്യാസം ഉപരി ചിലപ്പോ ഞാൻ വന്നില്ലേ പറയും സുഭാഷ് വന്നില്ലോ. ഏത് സുഭാഷ്?
1: അല്ല സുരേഷ്, അല്ല സുഭാഷ്.
0: ആ സുഭാഷ് വന്നില്ലോ. സുഭാഷ് അപ്പൊ സുരേഷ്.
1: വായത്തിന് രണ്ട് എസ് വെച്ചാണ്, അതുകൊണ്ട് കുഴപ്പമില്ലല്ലേ.
0: സുഭാഷ് സുരേഷ്, സുഭാഷ് സുഭാഷിനി സുധർമ്മ സുമ. അങ്ങനാണ് പേര്. അച്ഛന്റെ പേര് സോമൻ, അമ്മയുടെ പേര് ലക്ഷ്മി.
1: അപ്പൊ അച്ഛന്റെ എസ് അങ്ങോട്ട് പിടിച്ച് അന്നോട്ട് എല്ലാവർക്കും സുമേഷ് സുമ എന്നൊക്കെ.
0: എന്റെ മോന്റെ പേര് സുമേഷ്, മോളെ പേര് ശ്രുതി.
1: ഓക്കെ, അവിടെ എസ് തന്നെ.
0: അത് ഞാൻ
1: എസ്സുകളുടെ ഒരു പരമ്പരയാണ്.
0: പിന്നെ അങ്ങനെ കിടക്കണം
1: വിചാരിച്ചു. കൊള്ളാം, രസമുള്ള കഥ. ഓക്കെ,
0: ഞാൻ ഒരു പാട്ട് പറഞ്ഞിരുന്നു സാർ.
1: ഏതാണ് പാട്ട്? കേക്കട്ടെ.
0: പാകപ്പൂമരം ചൂടും വാരിളം പൂകുലയ്ക്കുള്ളിൽ വാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കൻ തന്നൽ. പണ്ടൊരു വടക്കൻ തന്നൽ. ഈ പാടാണ് സാർ.
1: ഓ, ഗംഭീര സെലക്ഷൻ.
0: ഇത് നമ്മുടെ ആ സന്തോഷ് സാറിന്റെ പാട്ടാ.
1: അഡ്വക്കേറ്റ് സന്തോഷിന്റെ. ഓക്കെ, ഇവിടെ രണ്ട് സന്തോഷമുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്.
0: ഇത് രണ്ടുപേർക്ക്, ഞാൻ മൂന്ന് പേർക്ക് ഇത് പിന്നെ ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: അതാരാ മൂന്നാമത്തെ ആള്?
0: മൂന്നാമത്തെ ആള് സാറ്.
1: ആ, ഞാനാണ്. ഓക്കെ ഓക്കെ.
0: രണ്ടാമത്തെ ആള് പിന്നെ നമ്മുടെ പ്രവീൺ സാർ.
1: ആ പ്രവീൺ. ഓക്കെ ഓക്കെ.
0: ഫസ്റ്റ് സന്തോഷം.
1: ആ, അപ്പൊ ഞാൻ മൂന്നാമത്തെ ആണ്. വേണ്ട വേണ്ട, മതി, മനസ്സിലായി. എല്ലാം ഉരുണ്ട് കളിച്ച് ഇപ്പൊ പ്ലേറ്റ് മാറ്റി ഒതുക്കാം. എനിക്ക് എല്ലാരും ഇഷ്ടമാണ്, മൂന്നാമതൊന്നും ഇല്ല. ശരി ശരി, കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ ചുമ്മാ തമാശക്ക് ചോദിച്ചതേ ഉള്ളൂ. ഓക്കെ, ശരി.

0: ഡിബിഎംഥോണിലെ
1: പങ്കെടുക്കാൻ വേണ്ടി രജിസ്ട്രേഷൻ ചെയ്തോണ്ടിരിക്കുക.
2: ഓ അത് ശരി, നമ്മൾ കഴിഞ്ഞ വർഷം പങ്കെടുത്ത സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ്ബ് ആശ്രാമം മൈതാനത്ത് വെച്ച് നടത്തിയ ആ അടിപൊളി പ്രോഗ്രാം ആണോ, അതിന്റെ രജിസ്ട്രേഷൻ തുടങ്ങിയോ?
1: പിന്നെ മാർച്ച് 15 രജിസ്ട്രേഷൻ തുടങ്ങി. ജൂലൈ 12 ഞായറാഴ്ച റൺ, 21 കിലോമീറ്റർ ഉള്ള ഹാഫ് മാരത്തോൺ, 10 കിലോമീറ്റർ പിന്നെ 3 കിലോമീറ്റർ ഫാമിലി റണ്ണും ഉണ്ട്. നീ രജിസ്റ്റർ ചെയ്യുന്നില്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് വഴിയാണ്. അറിയാലോ,
2: ഉറപ്പായും ചെയ്യും. പിന്നെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെയും വിളിക്കാം, അടിച്ചു പൊളിക്കാം.
3: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 3139 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
2: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
1: എന്തിനാ? പത്രത്തിലിടാനാണോ?
2: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
1: റേഡിയോയിലോ?
2: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
1: അതെയോ?
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസീറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക. 9809016611
1: നമ്പർ ഒരിക്കൽ കൂടി. 9809016611.
3: ഓക്കെ, നമ്മൾ അടുത്തൊരു കോളോട്ട് കടക്കുന്നു. ഹലോ.
4: ഹലോ,
3: നമസ്കാരം.
4: നമസ്കാരം.
3: യെസ്, ഇതാരാണ്?
4: സംസാരിച്ചിട്ട് മൂന്നാല് മാസമായി.
3: അതെന്താണ് ഇത്രയും ഗ്യാപ്പ്? ആരാണിത്?
4: ഇത് ഷുക്കൂർ അൻസുരായന്ദ്രനെ അറിയാം?
3: ആ, കുറെ നാളായി ഈ ശബ്ദം കേട്ടിട്ട്.
4: എനിക്ക് ചെറിയൊരു കാര്യം പറയാണ്.
3: ആ,
4: ഞങ്ങൾ അവിടെ ഇവിടെ ഒരു അമ്പലമാണ്, മാക്കേ വേണുഗോപാൽ ക്ഷേത്രം. അതൊരു ചൈതന്യ ജലത്തിനകത്തുള്ള ദർശനം.
3: എന്താണ്
4: ജലം? കഷ്ടമുടിക്കായന്റെ ഒരു കായലിന്റെ തീര, അവിടെ ഒരു ഇപ്പൊരു ബീച്ചൊക്കെ വന്നിട്ടുണ്ട്, ഒരു റിസോർട്ടും ബീച്ചുകളൊക്കെ വന്നിട്ടുണ്ട്. അതിന്റെ അടുത്തുള്ള ഒരു അമ്പലം. ഈ അലുവല്ലേ ഗുരു, എന്റെ കാലിന് ഒരു കുഴപ്പം വന്നിട്ട് നമ്മളെ മേളെ മുക്കൽ അനന്തൊക്കെ പോയി
3: കാണിച്ചാൽ
4: ഞാൻ സ്ഥിരം പോകുന്ന അമ്പലം. അന്നേരം അനന്തോക്ക് പറഞ്ഞ് ഈ കാലിന്റെ ചിരട്ട മാറ്റി വെക്കും, ഒരു 145,000 രൂപ വേണം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞ് ഇതിനെന്റെ കാശ്, ഞാൻ സ്ഥിരം ഈ അമ്പലത്തിൽ പോകും, വേണുഗോപാൽ ക്ഷേത്രം മാറ്റേ. അപ്പോഴെ പോയി എല്ലാ ദൈവം കഴിച്ച് അവിടുത്തെ പിള്ളേ വെള്ളം മേടിച്ച് കാലിൽ തളയിരിക്കും, നല്ല സ്ട്രെസ്സസ്സായി ചിരട്ടെ മാറ്റി. പിന്നെ അവിടുത്തെ ഒരു പാട്ടും ഞാൻ പാടിയായിരുന്നു, അതിന്റെ ഒരു നാല് പേര് പാടട്ടെ.
3: ഓ, പള്ളവി. ഓ, ശരി,
4: പാടട്ടോ. ദൈവ കരുണാമയലേ കലിയുകയിൽ മട്ടിൽ വാടുന്ന ദേവാ അർച്ചനയ്ക്കായി നിൻ പാദകമലത്തിൽ

0: அகதிகள் காசையும் நீ ஜலாத்தல தேவா கருணாமயனே கலியுகையில் மாட்டை வாழுல்ல தேவா பகவானானு ഈ 145,000 രൂപയുടെ എനിക്കിപ്പോ നല്ല രീതിയിൽ നടക്കാം. അവിടുത്തെ നിർമാലം, അവിടുത്തെ പൂജ, സന്ധ്യാസമയത്തെ പൂജ കഴിഞ്ഞ് അവിടുന്ന് ആ പ്രസാദം തരുന്ന ഞാൻ നേതൃത്വം തരുന്ന എന്റെ കാര്യത്തെളി ഇപ്പൊ അരിപൂർണ സുഖമായി. ആ മാട്ടേൽ അമ്പലം എന്ന് പറയും. കണ്ടച്ചിറ എത്തണം ജീപ്പ് സ്കൂളിന്റെ അടുത്തുനിന്ന് താഴെ ഇപ്പൊ അവിടെ ചെറിയ ബീച്ചുകളൊക്കെ ബീച്ചൊക്കെ അച്ഛന് ഒത്തിരി ആൾക്കാരാണ് അവിടെ
1: വരുന്നത്.
0: അടിപൊളിയാ.
1: ഓക്കെ
0: സാറെ, പാട്ട് എങ്ങനെയുണ്ട്? സ്വന്തമായിട്ട് എഴുതിയതാ?
1: ആണോ? അത് ശരിയാ. കൊള്ളാം കൊള്ളാം കൊള്ളാം. സ്വന്തമായിട്ട് അങ്ങനെ എഴുതുന്നില്ലേ
0: നമ്മൾ? അവിടുത്തെ ഉത്സവത്തിന് ആ പാട്ട് മൊത്തം
1: പാടിയായിരുന്നു. ഓ അത് ശരി. ഓക്കെ എന്നാ ശരി.

ഓക്കെ, അപ്പോൾ നമ്മുടെ അല്ലേ ഇന്നത്തെ കാതോട് കാതരം അവസാനിപ്പിക്കാനുള്ള സമയമായി. പെട്ടെന്നാണ് അല്ലേ, പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടിരുന്നാൽ പെട്ടെന്നാണ് സമയം പോകുന്നത്. പലരും ഇപ്പോൾ ഉറക്കമായി കാണും, ഉച്ചുറക്കത്തിൻ്റെ അല്ലേ സമയമായി കാണും പാട്ടൊക്കെ കേട്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വിളിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ഒരു കാതോട് കാതരം വരെ എല്ലാവർക്കും എൻ്റെ ഒരു നന്ദിയും നമസ്കാരവും നേരുന്നു. സൈനിങ് ഓഫ് ബോണിംഗ്.

റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

Allora

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.

മഠങ്ങളല്ല പോരിനാശ്രയം, തീർച്ചയുള്ള മാനസങ്ങൾ തന്നെയാണ് ഓർക്കണം. ഓർമ്മകൾ മരിച്ചിടാതെ കാക്കണം കരുത്തിനായി, കാലിരുമ്പിലെ തുരുമ്പ് മായ്ക്കണം ജയത്തിനായി. നട്ടു കണ്ണു നട്ടു

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ഭവാനി. പാട്ടിൻ്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുറച്ചു നേരം ആശാ ഭോസ്ലെ പാടിയ കുറച്ച് പാട്ടുകൾ നമുക്ക് ആസ്വദിക്കാം. പാട്ടിൻ്റെ പാലാഴി ഈ എപ്പിസോഡിലും ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം ഒരു ഗാനം കേൾക്കാം. ബാസിഗർ എന്ന സിനിമയിലെ ഗാനമാണ് ആദ്യം. സംഗീതം അനു മാലിക്, വരികൾ സഫർ ഗോരഖ്പൂരി.

ആശാ ഭോസ്ലെയുടെ പാചകത്തിനുള്ള താല്പര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വേറൊരു കമ്പം ഉണ്ട്, യാത്രയായിരുന്നു അത്. ഇന്ത്യക്കകത്തും പുറത്തും അനേകം യാത്രകൾ ആശാജി നടത്തിയിട്ടുണ്ട്. അതവരുടെ ചിന്താഗതിയെ തന്നെ മാറ്റിമറിച്ചു എന്ന് അവരൊരു അഭിമുഖത്തിൽ അഭിപ്രായപ്പെട്ടു. റുഡാലി എന്ന സിനിമയിലെ ഗാനം ആസ്വദിക്കാം. വരികൾ ഗുൽസർ, സംഗീതവും ഈണവും ഭൂപേൻ അസാരിക, പാടിയത് ആശാ ഭോസ്ലെയാണ്.

എന്തുകൊണ്ട് എപ്പോഴും സന്തോഷവതിയായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ആശാജി നൽകിയ മറുപടി, സന്തോഷം മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കുന്നുവെങ്കിൽ അതിൽ പരം മേന്മ മറ്റൊന്നിനുമില്ല. നിങ്ങളെപ്പോഴും ദുഃഖിതയാണെങ്കിൽ, സങ്കടകരമായ കാര്യങ്ങളാണ് എപ്പോഴും സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾ ദുഃഖത്തിനടിമയായിരിക്കും. അതിലൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ജീവിതത്തെ പുഞ്ചിരിച്ചുകൊണ്ട് നേരിടുന്നതാണ് നല്ലത്. ഹേറാം എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. ഇനി പാടിയത് ഹരിഹരൻ, ആശാ ഭോസ്ലെ, വരികൾ കമൽഹാസൻ, സംഗീതം ഇളയരാജ. ഇതിൻ്റെ ഹിന്ദി പതിപ്പും ഉണ്ട്. ഞാൻ ഇന്നിവിടെ കേൾപ്പിക്കുന്നത് തമിഴ് പതിപ്പാണ്. ഹേറാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമൽഹാസൻ്റെ ഒരു മാസ്റ്റർ പീസ് സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം കഥയും തിരക്കഥയും എല്ലാം എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ് ഹേറാം. ഇതിൻ്റെ സംഗീതം ആദ്യം എ ആർ റഹ്മാനാണ് ചെയ്തത്. പക്ഷേ എന്തോ അതത്ര ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് പിന്നെ കടന്നു വരുന്നത് ഇളയരാജയാണ്. ഇളയരാജ ഗാനങ്ങൾ ചെയ്തത് ആ സിനിമയിൽ ചിത്രീകരിച്ച ഗാനങ്ങൾ നോക്കി, ചുണ്ടനക്കുന്നത് നോക്കി ആണ് അതിന് സംഗീതം നൽകിയത്. വളരെ സാഹസപ്പെട്ട ഒരു സംഗീത നിർവഹണമായിരുന്നു അത്. എന്തായാലും പാട്ടുകളൊക്കെ ഗംഭീരമായി. അവിടെയാണ് ഇളയരാജ എന്ന സംഗീത പ്രതിഭയെ നമ്മൾ നമിക്കുന്നത്. ഇത് റിലീസായത് 2000-ലാണ്. അപ്പോൾ നമുക്ക് ആ ഗാനം ഒന്ന് കേൾക്കാം.

ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. ഈ എപ്പിസോഡിലും നമ്മൾ ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. തുടർന്നും പരിപാടി ആസ്വദിക്കും. ആശാ ഭോസ്ലെ പാടിയ ഡ്യുവറ്റുകൾ വളരെ പ്രസിദ്ധമാണ്. ഡ്യുവറ്റുകൾ എന്ന് പറയുമ്പോൾ മുഹമ്മദ് റാഫി, കിഷോർ കുമാർ, മന്നാഡേ അവരുമായിട്ട് പാടിയ ഡ്യുവറ്റുകൾ കാലത്തെ അതിജീവിക്കും. ഗ്രഹാൻ എന്ന സിനിമയിലെ ഗാനമാണ് അടുത്തത്. അതിന്റെ സംഗീതം കാർത്തിക് രാജയാണ്. വരികൾ മെഹബൂബ്, പാടിയത് ആശാ ഭോസ്ലെ, അഭിജീത് ഭട്ടാചാര്യ.

ഒരിക്കലൊരു അഭിമുഖത്തിൽ ആശ ഭോസ്ലെ പറഞ്ഞു, ഞങ്ങൾ പാടുന്നത് ശ്വസിക്കുന്നതിന് തുല്യമാണ്, ഞങ്ങൾ ഉറങ്ങുമ്പോഴും പാടാറുണ്ട്. അതെ, സംഗീതത്തെ ഉപവസിക്കുന്നവർ ഉറങ്ങുമ്പോഴും പാടും. ലഗാൻ എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. പാടിയത് ആശ ഭോസ്ലെ, ഉദിത് നാരായണൻ. ഈണവും സംഗീതവും എ ആർ റഹ്മാൻ. വരികൾ ജാവേദ് അക്തർ.

തന്റെ സമകാലികരായ ഗായകരും ഗായികമാരും 80s അവസാനമായപ്പോൾ ഫീൽഡിൽ നിന്ന് പതിയെ വിടവാങ്ങിയപ്പോൾ ആശാജി അങ്ങനെയല്ലായിരുന്നു. പുതിയ ശബ്ദങ്ങൾ പരീക്ഷിക്കാനും പുതിയ സംഗീത സംവിധായകരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനും അവർ ഒരു വിമുക്തതയും കാണിച്ചില്ല. ഉത്സാഹത്തോടെ പുതിയ തലമുറയുമായിട്ട് അവർ പ്രവർത്തിച്ചു. ജതിൻ, ലളിത്, അനു മാലിക് തുടങ്ങിയവരുമായിട്ട് പ്രവർത്തിച്ചു വരുമ്പോഴാണ് എ ആർ റഹ്മാന്റെ കടന്നുവരവ്. അദ്ദേഹവുമായിട്ട് പ്രവർത്തിക്കാനും അവർ യാതൊരു വിമുക്തതയും കാണിച്ചില്ല. പുതിയ കാലത്തിൻ്റെ സംഗീതം, റഹ്മാന്റെ ഇലക്ട്രോണിക് സംഗീതത്തിനോടൊപ്പം അവർ അവരുടെ ചുണ്ട് നനയ്ക്കി. യാദേയിൻ എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. സംഗീതം അനു മാലിക്, വരികൾ ആനന്ദ് പക്ഷി, പാടിയത് ആശാ ഭോസ്ലെ, ഉദിത് നാരായണൻ, സുഖ്വീന്ദർ സിംഗ്, സുനിധി ചൗഹാൻ. ഇത് റിലീസായത് 2000s.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്ന് തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പിഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.
2: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായ് കാറുകളുടെ സർവീസിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്ററിൽ സർവീസിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന 3 ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായ് സർവീസ് സെന്റർ, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിൻ്റെ പാലാൾ. നിങ്ങൾക്കൊപ്പമുള്ളത് ബോണി. ഈ എപ്പിസോഡിലും നമ്മൾ ആശാ ഭോസ്ലെയുടെ ഗാനങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. തുടർന്നും പരിപാടി ആസ്വദിക്കും. അടുത്ത ഗാനം ഫുട്പാത്ത് എന്ന സിനിമയിലേതാണ്. നദീം ശ്രാവൺ ആണ് വരികൾ. സമീർ പാടിയത് SP ബാലസുബ്രഹ്മണ്യം, ആശാ ഭോസ്ലെ.

കോപ്പറേറ്റ് എന്ന സിനിമയിലെ ഗാനം ആണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഇത് റിലീസായ വർഷം 2006. ഇതിന്റെ സംഗീതം ഷമീർ ടാൻഡൻ, വരികൾ സന്ദീപ് നാഥ്, പാടിയത് ആശ ഭോസ്ലെ.

തൊണ്ണൂറുകളിൽ ഇൻഡി പോപ്പിന്റെ കാലമായിരുന്നു. ആശാ ഭോസ്ലെ അതിലേക്കും ചാടി വീണു, ചിന്തിച്ചു നിൽക്കാതെ. ആദ്യ ഗായകരിൽ അവരും ഉണ്ടായിരുന്നു. ലെസ്ലി ലൂയിസുമായിട്ട് ചേർന്ന് ചില ഗാനങ്ങൾ റീമിക്സ് ചെയ്ത് ആൽബവും ഇറക്കി. ഇന്നത്തെ അവസാന ഗാനം പേജ് 3 എന്ന സിനിമയിലേതാണ്. ഇതിന്റെ കമ്പോസർ ഷമീർ ടാൻഡൻ, സന്ദീപ് നാഥും ചേർന്നാണ് പാടിയിരിക്കുന്നത്. ആശാ ഭോസ്ലെ, അഭിജീത്.

0: ഇതോടുകൂടി ഇന്നത്തെ പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കൂ. അടുത്ത എപ്പിസോഡിലെ ആശാ ബോസിലെ ഗാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കൂ. ഏവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസി.
2: പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

0: ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കറ്റ്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624010.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
2: കൊല്ലം സുപ്രീം 1 ഗ്രാം ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെയിൻസിഗർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ഫിലോമിന. കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി പ്രവേശനത്തിന്റെ ആദ്യ കൌൺസിലിംഗിന് ശേഷം സ്പോട്ട് അഡ്മിഷൻ 24 ബുധനാഴ്ച രാവിലെ 9 മണി മുതൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് കോളേജിൽ വെച്ച് നടക്കുന്നതാണ്. നിലവിൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും, കൂടാതെ നിലവിൽ വിവിധ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ എടുത്ത് സ്ഥാപനമാറ്റം ആഗ്രഹിക്കുന്നവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ലാത്തവർക്ക് 23 വൈകിട്ട് 5 മണി വരെ പുതിയ അപേക്ഷകൾ സമർപ്പിച്ച് 24 നടക്കുന്ന സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9544431825, മറ്റൊരു നമ്പർ 8281335688, മറ്റൊരു നമ്പർ 8281811074. IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 8547005039, മറ്റൊരു നമ്പർ 9446523626. ദേശീയ ബിരുദ പ്രവേശന പരീക്ഷയുടെ CUET UG അന്തിമോത്തര സൂചിക പ്രസിദ്ധീകരിച്ചു. മികച്ച വിദ്യാലയങ്ങൾക്കുള്ള പ്രൊഫസർ KA ജലീൽ അവാർഡിന് PM ഫൌണ്ടേഷൻ അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്തെ LP മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാലയങ്ങൾക്ക് അപേക്ഷ നൽകാം. അവസാന തീയതി ജൂലൈ 20. +1 രണ്ടാം ഘട്ട അലോട്ട്മെന്റിന്റെ അടിസ്ഥാനത്തിൽ പ്രവേശനം ഇന്ന് മുതൽ നാളെ വരെ വൈകിട്ട് 5 വരെ. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയുടെ PG ഡിപ്ലോമ BEd പ്രോഗ്രാമുകളിലേക്ക് ഇന്ന് കൂടി അപേക്ഷിക്കാം. ആർക്കിടെക്ചർ PG പ്രവേശനത്തിനുള്ള ദേശീയ പരീക്ഷ PGETA യുടെ 3rd സെക്ഷൻ 23 വരെ രജിസ്റ്റർ ചെയ്യാം. പാലക്കാട് കോഴിക്കോട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജുകളിലും മലപ്പുറം മാ ദിൻ പോളിടെക്നിക് കോളേജിലും നടത്തുന്ന പാർട്ട് ടൈം 2nd ഷിഫ്റ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്ക് 26 വരെ അപേക്ഷിക്കാം. മയ്യനാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ അൺ-എയ്ഡഡ് സെക്ഷനിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപകന്റെ ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 9744845433. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ല. അറിയിപ്പുകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.

0: റാണി, നമ്മൾ ഇപ്പൊ തന്നെ ലീച്ചായി, ഒന്ന് വേഗം വന്നേ.
1: ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് രജിസ്റ്റർ ചെയ്തോട്ടെ.
0: രജിസ്റ്റർ ചെയ്യാനോ, എന്താ കാര്യം?
1: ആഹാ, അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ, സോൾസ് ഓഫ് കൊല്ലം റണ്ണേഴ്സ് ക്ലബ് DBM മാരത്തോണിന്റെ 5th എഡിഷൻ കിംസ് ഹെൽത്ത് DBM 2026 എന്ന പേരിൽ ഈ വരുന്ന July 12th ആശ്രമത്തിൽ വെച്ച് നടത്തുകയാണ്. സമൂഹത്തിൽ കൂടി വരുന്ന ആത്മഹത്യാ പ്രവണതക്കെതിരെ അറൈസ്, അവേക്ക്, അലൈൻ യുവർ മൈൻഡ് എന്നതാണ് ഈ വർഷത്തെ സ്ലോഗൻ.
0: കൊള്ളാലും, എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്?
1: അത് ഈസി അല്ലേ? www.dbmkollam.com എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ മതി. അപ്പോ ഞാൻ ചെയ്തു കഴിഞ്ഞു, പോവാ.
0: നിക്കി നിക്കി, എന്നാ പിന്നെ ഞാനും കൂടെ രജിസ്റ്റർ ചെയ്യട്ടെ.
2: കൂടുതൽ വിവരങ്ങൾക്ക് 9074 9631 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.

0: റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.
1: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേർഡ് ഓഫ് ദി ഡേ. ടുഡേസ് വേർഡ് ഇസ്
2: സിപ്പർ. Zipper.
1: Zipper is spelled as Z-I-P-P-E-R.
2: This is a noun. It's a fastening device used to join two edges of fabric or other flexible materials. മലയാളത്തിൽ വസ്ത്രങ്ങൾ, ബാഗുകൾ, മറ്റ് വസ്തുക്കൾ എന്നിവ ഉറപ്പിക്കാൻ ഒരു സ്ലൈഡർ വലിച്ചുകൊണ്ട് അടച്ചതോ തുറക്കുന്നതോ ആയ രണ്ട് വഴക്കമുള്ള സ്ട്രിപ്പുകൾ അടങ്ങുന്ന ഉപകരണം.
1: താങ്ക് യു ഓൾ.
3: ഈ ഫുട്ബോൾ സീസൺ ഹ്യുണ്ടായി കാറുകളുടെ സർവീസിങ്ങിനൊപ്പം നിങ്ങളെ കാത്തിരിക്കുന്നു മികവുറ്റ ആനുകൂല്യങ്ങൾ. അതെ, ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്ററിൽ സർവീസിങ്ങിനൊപ്പം കരസ്ഥമാക്കൂ സ്ക്രാച്ച് ആൻഡ് വിൻ കൂപ്പൺ. ദിവസവും തിരഞ്ഞെടുക്കപ്പെടുന്ന മൂന്ന് ഭാഗ്യശാലികൾക്ക് അടുത്ത പെയ്ഡ് സർവീസിൽ 40% വരെ ലേബർ ഡിസ്കൗണ്ട് നേടാം. ചുങ്കക്സ് പ്രൈസ് ഹ്യുണ്ടായി സർവീസ് സെന്റർ, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഈ ഓഫർ ജൂലൈ 20 വരെ മാത്രം. കോൾ 8714624410.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: രാഷ്ട്രപതി ദ്രൌപതി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർക്കുകൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിലെ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി KSEB. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം വിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന്

0: മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ ബജറ്റിനെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ ഇന്ന് തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
1: ബജറ്റിന്മേലുള്ള ചർച്ചയുടെ ആദ്യ ദിവസം പ്രതിപക്ഷ വാക്കൌട്ടിന്

0: ആകാശവാണി.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും
2: മേഘാലയ രാജ്യയോഹ കൃത്തെ അതിവൃഷ്ടേ പൂർവാനുമാനം പ്രകടിതം.
1: ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം
3: ആകാശവാണി. ഇപ്പോൾ സമയം 6:30. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. തുടർന്ന് സ്പീക്കർ മറ്റ് സഭാ നടപടികളിലേക്ക് കടന്നു. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഈ മാസം 24 വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച നടക്കുന്നത്. അടുത്ത മാസം 1 ധനവിനിയോഗ ബിൽ പാസാക്കിയ ശേഷം 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം അവസാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സാമൂഹ്യ സുരക്ഷാക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിലെത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്ന് അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കൊച്ചിയിലെ തേവര പേരണ്ടൂർ കനാൽ തീരത്തെ പി ആന്റ് ടി കോളനി നിവാസികളുടെ പുനരധിവാസത്തിനായി മുണ്ടംവേലിയിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ നിർമ്മിച്ച ഫ്ളാറ്റ് സമുച്ചയം വാസയോഗ്യമല്ലെന്ന് ഐ ഐ ടി മദ്രാസിന്റെ റിപ്പോർട്ടിലില്ല എന്ന് മന്ത്രി കെ എം ഷാജി നിയമസഭയെ അറിയിച്ചു. മഴക്കാലത്ത് ചോർച്ചയും മറ്റ് തകരാറുകളും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഐ ഐ ടി മദ്രാസിനെ പരിശോധനയ്ക്കായി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തെ ലഹരിമുക്തമാക്കണമെങ്കിൽ ലഹരി ഉപയോഗത്തിന് പ്രോത്സാഹനം നൽകുന്ന നയങ്ങളിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്ന് രാജീവ് ചന്ദ്രശേഖർ എംഎൽഎ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള സർക്കാർ തീരുമാനം യുവാക്കളെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന നടപടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. ചാക്ക ഐ ടി ഐ മുതൽ ശംഖുമുഖം ബീച്ച് വരെയുള്ള സൈക്ലിംഗ് ബൈ ദ സീ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. മൈലത്തെ ജി വി രാജ സ്പോർട്സ് സ്കൂളും ശ്രീ മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഐചി നഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. രാജ്യത്ത് എംഎസ്എംഇകളുടെ സ്വാധീനം ഏറെ വലുതാണെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര. അന്താരാഷ്ട്ര എംഎസ്എംഇ ദിനത്തോടനുബന്ധിച്ച് ആർബിഐ തിരുവനന്തപുരം റീജിയണൽ ഓഫീസ് എംഎസ്എംഇ സംരംഭകർക്കായി കൊച്ചിയിൽ നടത്തിയ ബോധവൽക്കരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എംഎസ്എംഇകൾ ഉയർന്ന വരുമാനം മാത്രമല്ല നിരവധി തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുന്നുണ്ടെന്നും ശ്രീ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു. ശനി ഞായർ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി

0: കെഎസ്ഇബി. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് അധിക വൈദ്യുതി ലഭ്യമായതിനെ തുടർന്നാണ് തീരുമാനം. അണക്കെട്ടുകളിൽ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞതും ദേശീയതലത്തിലുള്ള വൈദ്യുതി ലഭ്യത കുറഞ്ഞതും കാരണം വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നതായി കെഎസ്ഇബി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനെന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട്ട് 7, വയനാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ ഒന്ന് വീതവുമാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എം രണ്ടാമത്തെ കേസിലും കുറ്റക്കാരനെന്ന് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി കണ്ടെത്തി. ശിക്ഷ നാളെ പ്രസ്താവിക്കും. പ്രതിക്കെതിരെ 6 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അംഗനവാടിയിൽ 3.5 വയസ്സുകാരി ലൈംഗികാതിക്രമത്തിന് ഇരയായ സംഭവത്തിൽ അംഗനവാടിയിലെ വർക്കറെ അടിയന്തരമായി സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ മന്ത്രി ബിന്ദുകൃഷ്ണ നിർദ്ദേശം നൽകി. അംഗനവാടിയിൽ പുറത്തുനിന്നുള്ള ആരെയും പ്രവേശിപ്പിക്കരുത് എന്ന സർക്കാർ നിർദ്ദേശം പാലിക്കാത്തതിനാലാണ് നടപടി. പ്രശസ്ത സംഗീതജ്ഞൻ ആലപ്പുഴ കെ എസ് ശ്രീകുമാറിന്റെ അനുസ്മരണ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ നടന്ന പരിപാടിയിൽ മന്ത്രിമാർ, സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം തേടി നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇന്ന് രാത്രി ഓസ്ട്രിയയെ നേരിടുമ്പോൾ ഇതിഹാസ താരം മെസ്സിയായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ലോകകപ്പിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് റെക്കോർഡ് കുറിക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് കാൽപന്ത് ആരാധകർ. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 6 ലോകകപ്പ് കളിക്കുന്ന 38-കാരനായ മെസ്സി ഒരു ഗോൾ കൂടി നേടിയാൽ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരമാവും. ഇപ്പോൾ ജർമ്മൻ താരം മിറോസ്ലാവ് ക്ലോസയ്ക്കൊപ്പം 16 ഗോളുകൾ നേടി മെസ്സി ചരിത്ര നേട്ടത്തിനടുത്താണ്. അൾജീരിയക്കെതിരെ അർജന്റീന മികച്ച വിജയം നേടിയെങ്കിലും ടീമെന്ന നിലയിൽ വേണ്ട ഒത്തിണക്കം പ്രകടമായിട്ടില്ല. കിട്ടുന്ന അവസരങ്ങളെല്ലാം മുതലാക്കുകയും എതിരാളികൾക്ക് മേൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിക്കുകയും ചെയ്യുന്ന കേളി ശൈലിയാണ് ആസ്ട്രിയയുടേത്. ശാരീരിക ക്ഷമതയിലും പോരാട്ട വീര്യത്തിലും മിടുക്കരായ ഓസ്ട്രിയ മെസ്സിക്കും കൂട്ടർക്കും കടുത്ത വെല്ലുവിളിയാകും.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ രാജിവെച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടി നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദമാണ് രാജിക്ക് കാരണമെന്ന് കരുതുന്നു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. ഓഹരി വിപണിയിൽ നേട്ടം. സെൻസെക്സ് 291 പോയിന്റ് ഉയർന്ന് 77,094-ലും നിഫ്റ്റി 89 പോയിന്റ് നേട്ടത്തിൽ 24,102-ലും വ്യാപാരം അവസാനിച്ചു. സ്വർണം ഗ്രാമിന് 40 രൂപ വർദ്ധിച്ച് 13,430 രൂപയും പവന് 1,07,440 രൂപയുമാണ് ഇന്നത്തെ വില. കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ബുധനാഴ്ച തൃക്കലശാട്ടോടെ സമാപിക്കും. അവസാനത്തെ ചതുശതമായ അത്തം ചതുശതം നാളെ നടക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: വാളാട്ടവും കുടിപതികളുടെ തേങ്ങയേറും കലശപൂജയും നാളെയാണ്. അത്തം ചതുശതം സമർപ്പിക്കുന്നതോടെ ഭഗവാൻ സ്ഥായീഭാവമായ തപശ്ചര്യയിലേക്ക് എത്തുമെന്നാണ് വിശ്വാസം. ഉച്ചശീവേലിക്കിടെ ഏഴിലക്കാർ ദേവതകളെയെല്ലാം തിരികെ ആവാഹിച്ച് വാളുകളിൽ ലയിപ്പിക്കുന്നതാണ് വാളാട്ടം. പുരുഷന്മാർക്ക് തൃക്കലശാട്ട് വരെ അക്കരെ കൊട്ടിയൂരിൽ ദർശനം നടത്താം. സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂരിലേക്കുള്ള പ്രവേശനം ശനിയാഴ്ചയോടെ അവസാനിച്ചിരുന്നു.
0: കീം പരീക്ഷാ ഫലപ്രഖ്യാപനം മാറ്റിവച്ചു. CBSE പ്ലസ് ടു പുനർ മൂല്യനിർണയ പരീക്ഷാഫലം വന്നതിനെ തുടർന്ന് മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്ക അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലപ്രഖ്യാപനം മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പത്മ പുരസ്കാരങ്ങൾ നാളെ ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. 65 പേർ കൂടി പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമായി. പകർച്ചവ്യാധി പ്രതിരോധ വിഷയത്തിൽ പ്രതിപക്ഷ വാക്കൌട്ട്. കായിക ഫിറ്റ്നസ് സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിനായി കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തിരുവനന്തപുരത്തെത്തും. സംസ്ഥാനത്ത് ശനി ഞായർ ദിവസങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കിയതായി കെഎസ്ഇബി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തി പ്രാപിക്കും. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി കൊച്ചി FM 102.3. ഉയർത്തിയിട്ടുള്ളതെന്നും രാജ്യത്തിന്റെ എല്ലാ ശ്രമങ്ങളും ഈയൊരു ചിന്തയിലാണ് അധിഷ്ഠിതമായിരിക്കുന്നതെന്നും അന്താരാഷ്ട്ര സഹകരണത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കാതിരിക്കുന്നതാണ് ആഗോള ഐക്യത്തിന് ഏറ്റവും വലിയ തടസ്സമെന്നും ഇതിനാണ് ആദ്യമായി പരിഹാരം കാണേണ്ടതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലായിരുന്നു എല്ലാവരുടെയും കണ്ണുകൾ. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി സംസാരിച്ചു. പ്രതിരോധം, തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ, ഊർജ്ജമേഖല, ഉഭയകക്ഷി വ്യാപാരം, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ തുടങ്ങിയ പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളും ചർച്ചകളിൽ ഇടം പിടിച്ചു. സങ്കീർണമായ ആഗോള വെല്ലുവിളികൾ നേരിടാൻ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയായി ലോകരാജ്യങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും ധാരണയായി. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനും മേഖലയിൽ സ്ഥിരത പുനഃസ്ഥാപിക്കാനും US പ്രസിഡന്റ് സ്വീകരിച്ച നയതന്ത്ര ശ്രമങ്ങളെ നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ആഗോള വ്യാപാരത്തിന് അതീവ പ്രാധാന്യമുള്ള ഹോർമൂസ് കടലിടുക്കിലൂടെ തടസ്സമില്ലാതെ കപ്പൽ ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇന്ത്യ US കോമ്പാക്ട് പദ്ധതിയുടെ പുരോഗതി ഇരു നേതാക്കളും വിലയിരുത്തി. ഇന്ത്യക്കും അമേരിക്കയ്ക്കും ഒരുപോലെ പ്രയോജനകരമായ ഉഭയകക്ഷി വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവസാനഘട്ടത്തിലാണെന്ന് കൂടിക്കാഴ്ചയിൽ വിലയിരുത്തി. ആഗോള സമാധാനം, സുരക്ഷ, വികസനം, പരിസ്ഥിതി സുസ്ഥിരത എന്നിവയ്ക്കായി ഇന്ത്യ നൽകുന്ന സംഭാവനകൾക്കുള്ള അംഗീകാരമാണ് G7 ഉച്ചകോടികളിലെ രാജ്യത്തിന്റെ തുടർച്ചയായ പങ്കാളിത്തം. അന്താരാഷ്ട്ര സഹകരണം, സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധിയുടെ വിന്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ G7 നേതാക്കളുമായും പങ്കാളി രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സംഘടനകളുടെയും പ്രതിനിധികളുമായും പ്രധാനമന്ത്രി കാഴ്ചപ്പാടുകൾ പങ്കിട്ടു. നിരവധി ലോക നേതാക്കളുമായി അദ്ദേഹം ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. G7 ഉച്ചകോടിയിലെ പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം ആഗോള ഭൌമ രാഷ്ട്രീയത്തിൽ ഇന്ത്യയ്ക്കുള്ള നിർണായക സ്വാധീനത്തെയാണ് വ്യക്തമാക്കുന്നത്. ലോകത്തിലെ മുൻനിര സാമ്പത്തിക ശക്തി, ഇൻഡോ പസഫിക് മേഖലയിലെ തന്ത്രപരമായ സാന്നിധ്യം എന്നീ നിലകളിൽ ഇന്ത്യ G7 കൂട്ടായ്മയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം അത്യാധുനിക സാങ്കേതിക വിദ്യകൾ സ്വന്തമാക്കാനും മറ്റു രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാനും ഉച്ചകോടി ഇന്ത്യയ്ക്ക് വലിയ അവസരമൊരുക്കി. ഔദ്യോഗിക സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ June 14 ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഈ വർഷം ആദ്യം പ്രത്യേക ആഗോളതന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്തപ്പെട്ട ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പുരോഗതി നേതാക്കൾ വിലയിരുത്തി. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി പ്രതിരോധ സഹകരണം മികച്ച രീതിയിൽ മുന്നേറുന്നതിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി. പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. ബഹിരാകാശ മേഖലയിലെ ദീർഘകാല പാരമ്പര്യം ഓർമ്മിപ്പിച്ച നേതാക്കൾ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര, ബഹിരാകാശ സുരക്ഷാ അവബോധം എന്നിവയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച നടത്തി. സിവിൽ ആണവോർജ്ജ രംഗത്ത് ഇന്ത്യയുടെ ശാന്തി നിയമം പ്രകാരം ചെറുകിട ആണവ റിയാക്ടറുകളുടെ വികസനത്തിലും ഫ്രാൻസ് സഹകരിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് ദീർഘകാല ദിശാബോധം നൽകുന്നതിനായി ഇന്നൊവേഷൻ റോഡ്മാപ്പ് 2030 ഇന്ത്യയും ഫ്രാൻസും അംഗീകരിച്ചു. ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ സ്റ്റാർട്ടപ്പുകളെ കോർത്തിണക്കുന്ന ഭാരത് ഇന്നൊവേറ്റേഴ്സ് പ്രദർശനം ഇരു നേതാക്കളും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. സാങ്കേതിക വിദ്യയും നവീന ആശയങ്ങളും യുവാക്കളുടെ ആഗ്രഹങ്ങളും മുൻനിർത്തി ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണുന്ന രാജ്യമായി ഇന്ത്യ വളരുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ലോകരാജ്യങ്ങൾ പരസ്പരം വ്യാപാരത്തിലും തന്ത്രപരമായ പങ്കാളിത്തത്തിലും ഏർപ്പെടാറുണ്ടെങ്കിലും ഇത്തരം താൽപര്യങ്ങൾക്കപ്പുറം സമാന കാഴ്ചപ്പാടിൽ കെട്ടിപ്പടുത്ത ബന്ധങ്ങൾ വിരളമാണ്. ഇന്ത്യ ഫ്രാൻസ് സൌഹൃദം അത്തരത്തിലുള്ള ഒന്നാണെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാങ്കേതിക നവീന പങ്കാളിത്തത്തിന് പുതിയ ഊർജ്ജമേകും. ആഗോള സാങ്കേതിക രംഗത്ത് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രശംസിച്ചു. Chandrayaan-3 പ്രേരകം വിജയകരമായി ചന്ദ്രനിലിറങ്ങിയത് ഇന്ത്യയുടെ സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെ ദൃഷ്ടാന്തമാണ്. ഇന്ത്യയെ ഒരു മുൻനിര നവീകരണ ശക്തിയായി വിശേഷിപ്പിച്ച അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തമാക്കുമെന്നും ഉറപ്പു നൽകി. ഇന്ത്യയുടെ ഡീപ് ടെക് നൂതനാശയ മികവ് ആഗോളതലത്തിലെത്തിക്കാൻ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയ പദ്ധതിയാണ് ഭാരത് ഇന്നൊവേറ്റേഴ്സ് 2026. സെമി കണ്ടക്ടർ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ബയോടെക്നോളജി ഉൾപ്പെടെ 13 പ്രധാന മേഖലകളിൽ നിന്നുള്ള 120 ഇന്ത്യൻ നൂതനാശയക്കാരും 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇതിൽ പങ്കെടുത്തു. ഇവരെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കാൻ 500+ പ്രമുഖ നിക്ഷേപകരും കോർപ്പറേറ്റ് CEOമാരും 3 ദിവസത്തെ പരിപാടിയുടെ ഭാഗമായി. ഭൌമ നിരീക്ഷണം, ഗ്രഹപര്യവേക്ഷണം, വിക്ഷേപണ വാഹന സാങ്കേതിക വിദ്യ, സമുദ്ര നിരീക്ഷണം, മനുഷ്യന്റെ ബഹിരാകാശ യാത്ര എന്നിവയിൽ ISROയും ഫ്രാൻസിന്റെ CNES സഹകരണം തുടരും. ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭൌമ നിരീക്ഷണ ദൌത്യം ദൌത്യങ്ങളിലൊന്നാണ് തൃഷ്ണ. പ്രകൃതി വിഭവങ്ങൾ കൃത്യമായി വിലയിരുത്താൻ ശേഷിയുള്ള ഒരു തെർമൽ ഇൻഫ്രാറെഡ് ഇമേജിംഗ് ഉപഗ്രഹമാണിത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ വിലയിരുത്തുക, ജലസ്രോതസ്സുകൾ നിരീക്ഷിക്കുക, കാർഷിക ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുക എന്നിവയാണ് ഈ അത്യാധുനിക ദൌത്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ അധ്യായം രചിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്രപരമായ സ്ലോവാക്യ സന്ദർശനം. സ്ലോവാക് റിപ്പബ്ലിക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുടെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി June 14 to 16 വരെ സ്ലോവാക്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. സ്ലോവാക്യ 1993 സ്വാതന്ത്ര്യം നേടിയ ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യം സന്ദർശിക്കുന്നത് ഇതാദ്യമായാണെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. വ്യവസായം, ഓട്ടോമൊബൈൽ നിർമ്മാണം, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ, വ്യാപാരം, നിക്ഷേപം, റെയിൽവേ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകൾ സന്ദർശനത്തിൽ വിലയിരുത്തി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വ്യാപാര കരാറുകളിലൊന്നാണ് ഇന്ത്യ EU സ്വതന്ത്ര വ്യാപാര കരാറെന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ അഭിപ്രായപ്പെട്ടു. സാങ്കേതിക വിദ്യയിലും നവീകരണത്തിലും പല വികസിത രാജ്യങ്ങളെയും മറികടന്ന് ഇന്ത്യ ഇന്ന് ആഗോള ശക്തിയായി മാറി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ സ്ലോവാക് പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്ര സുരക്ഷാ കൌൺസിലിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്ന ആവശ്യത്തെ ഫിക്കോ ശക്തമായി പിന്തുണച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച ധാരണാപത്രം സഹകരണത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുമെന്ന് നരേന്ദ്രമോദി അറിയിച്ചു. നിർമ്മിത ബുദ്ധി വിഷയമാക്കി സ്ലോവാക്യൻ സർവകലാശാലയിൽ ഇന്ത്യ ചെയർ നിലവിൽ വരികയാണ്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, പ്രതിരോധ മേഖല, സൈബർ സുരക്ഷ, ശാസ്ത്ര ഗവേഷണം, മൊബിലിറ്റി, കുടിയേറ്റം, പുത്തൻ സാങ്കേതിക വിദ്യകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 11 കരാറുകൾ യാഥാർത്ഥ്യമാക്കാൻ ഈ സന്ദർശനത്തിലൂടെ സാധിച്ചു. പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും നരേന്ദ്രമോദി ചർച്ചകൾ നടത്തി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യാ മേളയായ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസ്. പെല്ലഗ്രിനിയുമായും നരേന്ദ്രമോദി ചർച്ചകൾ നടത്തി. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യൂറോപ്പിലെ ഏറ്റവും വലിയ സ്റ്റാർട്ടപ്പ് സാങ്കേതിക വിദ്യാ മേളയായ വിവാടെക് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തു. പാരീസ്. വളർച്ചയ്ക്ക് വേഗത കൂട്ടുക മാത്രമല്ല ആഗോളതലത്തിൽ രാജ്യത്തിന്റെ പദവിയും സ്വാധീനവും കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുകയും ചെയ്യും. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ഇന്ത്യ യൂറോപ്പ് ഇന്ത്യ US ബന്ധങ്ങൾക്ക് പുതുമാനം നൽകി പ്രധാനമന്ത്രിയുടെ ദ്വിരാഷ്ട്ര സന്ദർശനം.
5: പ്രൈസ് ഹുണ്ടായിൽ നിന്നും July 20 ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രിയയെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. നടൻ മമ്മൂട്ടി, മോഹിനിയാട്ടം നർത്തകി കലാമണ്ഡലം ബിമല മേനോൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ പി നാരായണൻ ഉൾപ്പെടെയുള്ളവർ പുരസ്കാര ജേതാക്കളിൽ ഉൾപ്പെടുന്നു. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണത്തിലും ഭരണ സംവിധാനത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തുന്നതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുക്ഷേമ പദ്ധതികളിലൂടെ ദശലക്ഷക്കണക്കിന് പൌരന്മാരുടെ ജീവിതം കൂടുതൽ സൌകര്യപ്രദവും സുരക്ഷിതവുമാക്കുന്നതിൽ ഈ മാറ്റങ്ങൾ നിർണായക പങ്കുവഹിച്ചതായും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ എഴുതിയ ലേഖനം സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ ഊഷ്മളതയും കരുത്തും പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു ചർച്ചകളെന്ന് വിദേശകാര്യമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നിവയ്ക്ക് പുറമെ ഖനനം, ഹരിത ഊർജ്ജം, കാർഷിക സംസ്കരണം എന്നീ മേഖലകളിലെ പുതിയ സാധ്യതകളും ഇരു നേതാക്കളും വിലയിരുത്തി. മംഗോളിയൻ സന്ദർശനത്തിന് ശേഷം വിദേശകാര്യമന്ത്രി ദക്ഷിണ കൊറിയയിലേക്ക് തിരിക്കും. വ്യാഴാഴ്ച ജെജുവിൽ നടക്കുന്ന ജെജു ഫോറം ഫോർ പീസ് ആൻഡ് പ്രോസ്പെരിറ്റിയിൽ അദ്ദേഹം മുഖ്യപ്രഭാഷണം നടത്തും. രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം ഡയറക്ടർ ജനറൽ റിട്ടയേർഡ് മേജർ ജനറൽ ആമീർ ബരാമുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇസ്രയേൽ തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം വിപുലീകരിക്കുന്നതിനുള്ള ഇസ്രയേലിന്റെ താൽപര്യം ആമീർ ബരാം രാജ്നാഥ് സിംഗിനെ ധരിപ്പിച്ചതായി പ്രതിരോധ മന്ത്രാലയം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് സുരക്ഷയൊരുക്കുന്ന സാമ്പത്തിക സൈനികരായാണ് CASF ജവാന്മാർ പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ബെണ്ടി സഞ്ജയ് കുമാർ. ന്യൂഡൽഹിയിൽ CASF ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സേനാംഗങ്ങളുടെ ക്ഷേമത്തിനായി ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ, ക്ഷേമ പദ്ധതികൾ എന്നിവ മന്ത്രി പ്രഖ്യാപിച്ചു. ജവാന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും മാനസികാരോഗ്യം ഉറപ്പാക്കുന്നതിന് കൌൺസിലിംഗ് നൽകുന്ന CASFന്റെ പ്രോജക്ട് മൻ എന്ന പദ്ധതിയെ അദ്ദേഹം അഭിനന്ദിച്ചു.
1: ജവാനോ കാ കല്യാൺ ഔർ ഉൻകെ പരിവാർ കി സന്തുഷ്ടി മാന്യ പ്രധാനമന്ത്രി ജി കി സർക്കാർ കി സർവോച്ച പ്രാധാന്യ മേ ഏക് ഹൈ. ജവാനോ കെ മാനസിക തനാവ് കോ ദൂർ കർനെ ഔർ ഉൻകാ മനോബല് ബനായേ രഖ്നെ കെ ലിയേ CASF കാ പ്രോജക്ട് മൻ ഹജാരോ കർമ്മിയോ ഔർ ഉൻകെ പരിവാർ കി കൌൺസിലിംഗ് കർ റഹാ ഹൈ.
0: ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ രാജിവച്ചു. പ്രധാനമന്ത്രി പദവിയും ലേബർ പാർട്ടിയെ നേതൃത്വവും ഒഴിയുന്നതായി അദ്ദേഹം അറിയിച്ചു. സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് രാജിയെന്നാണ് റിപ്പോർട്ട്. പ്രധാനമന്ത്രിയായി ഇരുന്ന 2 വർഷക്കാലം എടുത്ത തീരുമാനങ്ങളെല്ലാം രാജ്യ നന്മയ്ക്കായിരുന്നെന്ന് രാജ്യപ്രഖ്യാപനത്തിൽ അദ്ദേഹം പറഞ്ഞു. പുതിയ നേതാവിനെ തെരഞ്ഞെടുക്കുന്നതുവരെ സ്റ്റാർമർ താൽക്കാലികമായി പദവിയിൽ തുടരും. 16th ബ്രിക്സ് ദേശീയ സുരക്ഷാ ഉപദേശകരുടെ യോഗത്തിനിടെ ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ ഇറാന്റെ SNSC പ്രതിരോധ കര ഡെപ്യൂട്ടി സെക്രട്ടറിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷവും പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങൾ അവലോകനം ചെയ്തതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ബ്രിക്സ് സഹകരണത്തെക്കുറിച്ചും ഇന്ത്യ ഇറാൻ ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും ചർച്ച ചെയ്തു. എത്യോപ്യയിലെ നാഷണൽ ഇന്റലിജൻസ് ആന്റ് സെക്യൂരിറ്റി സർവീസസിന്റെ അനാലിസിസ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായും അജിത് ഡോവൽ കൂടിക്കാഴ്ച നടത്തി. അതിർത്തി സുരക്ഷ, വിദേശ നയം തുടങ്ങിയ വിഷയങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ജമ്മുകാശ്മീർ ലഡാക്ക് സന്ദർശനം ആരംഭിച്ചു. ശശി തരൂർ MP അധ്യക്ഷനായ സമിതി 4 ദിവസം സന്ദർശനം നടത്തും. ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങളിലെ സമീപകാല വികാസങ്ങൾ, സിന്ധു നദീജല ഉടമ്പടി, അതിർത്തി കടന്നുള്ള ഭീകരത തുടങ്ങിയവ സമിതി പരിശോധിക്കും. ഈ മാസം 25 വരെയാണ് സന്ദർശനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ കേരളത്തിൽ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരത്ത് ചാക്ക ITI മുതൽ ശംഖുമുഖം ബീച്ച് വരെ നടത്തുന്ന സൈക്ലിംഗ് ബൈ ദ സീ എന്ന സൈക്കിൾ റാലിയിൽ പങ്കെടുത്തുകൊണ്ടായിരിക്കും പരിപാടികൾക്ക് തുടക്കം കുറിക്കുക. GV രാജ സ്പോർട്സ് സ്കൂളും മാണ്ഡവ്യ സന്ദർശിക്കും. തുടർന്ന് കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തോടനുബന്ധിച്ച് നടക്കുന്ന 2026 ഐച്ചി നാഗോയ ഏഷ്യൻ ഗെയിംസ് ഫണ്ട് റൺ പരിപാടിയിലും സംബന്ധിക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
3: സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ കാരണം മരണങ്ങൾ വർദ്ധിക്കുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് മുഹമ്മദ് റിയാസാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. അടിയന്തര പ്രാധാന്യമുള്ള വിഷയത്തെ സർക്കാർ ലാഘവത്തോടെ കാണുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ

ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ സമ്പർക്ക സാധ്യതകളും കണ്ടെത്തി പഴുതടച്ച പ്രതിരോധമാണ് നടത്തിയത്. കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണിതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കോഴിക്കോട് മാവൂരിൽ ഷിഗല്ല ബാധിച്ച് സ്ത്രീ മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് നിരീക്ഷണം തുടരുന്നു. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നത് സംബന്ധിച്ച് എത്രയും വേഗം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്നത് തുടരും. ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സ്വകാര്യ സർക്കാർ ആശുപത്രികളും പങ്കാളികളാകുമെന്നും അദ്ദേഹം നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ അർജന്റീന ഇന്ന് ഓസ്ട്രിയയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇന്ന് രാവിലെ നടന്ന ഉറുഗ്വേ കേപ് വെർദെ മത്സരം സമനിലയിൽ പിരിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ഈജിപ്റ്റ് 1-3 ഗോളുകൾക്ക് ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ അലിഗഞ്ച് പ്രദേശത്ത് ഉച്ചയ്ക്ക് ശേഷമുണ്ടായ തീപിടുത്തത്തിൽ 13 വിദ്യാർത്ഥികൾ മരിച്ചു. അലിഗഞ്ചിലെ പുരാനിയയിൽ കോച്ചിംഗ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. പരിക്കേറ്റവരെ ആശുപത്രികൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 16-18 ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥികളാണ് മരിച്ചതെന്ന് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി ബ്രജേഷ് പഥക് പറഞ്ഞു. തെരച്ചിൽ തുടരുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഡിസൈനിംഗ് ഇന്നവേറ്റീവ് സൊല്യൂഷൻസ് ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ് ദിശ 2.0 എന്ന പേരിൽ പരിഷ്കരിച്ച് ഈ വർഷം ഏപ്രിൽ 1 മുതൽ 2031 മാർച്ച് 31 വരെ 5 വർഷത്തേക്ക് കൂടി തുടരുന്നതിന് സർക്കാർ അംഗീകാരം നൽകി. സെൻട്രലൈസ്ഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമും AI അധിഷ്ഠിത ന്യായസേതു ചാറ്റ് ബോട്ടും ഉൾപ്പെടുന്ന വിധി സഞ്ജീവനി എന്ന പുതിയ ഘടകത്തോടെയാണ് ഇത് പരിഷ്കരിച്ചിട്ടുള്ളതെന്ന് നിയമനീതി മന്ത്രാലയം അറിയിച്ചു. നാഷണൽ അഗ്രികൾച്ചറൽ കോ ഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ലേല പോർട്ടൽ കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷാ നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ലേല നടപടികളിലെ സുതാര്യതയും കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നതിനാണ് പോർട്ടൽ ചടങ്ങിൽ. ചില പ്രധാന ഡിജിറ്റൽ ജനക്ഷേമ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിക്കുമെന്ന് സഹകരണ മന്ത്രാലയം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ രാജ്യത്തുണ്ടായ മാറ്റങ്ങൾ ഭരണ സംവിധാനത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മംഗോളിയൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. വികസനം, വിദ്യാഭ്യാസം, സുരക്ഷ എന്നീ മേഖലകളിലെ സഹകരണ സാധ്യതകൾ ചർച്ചയായി. ഏകദിന സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തുന്ന കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വിവിധ കായിക പരിപാടികളിൽ പങ്കെടുക്കും. പുതുക്കിയ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് കേരള നിയമസഭയിൽ ഇന്ന് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് അർജന്റീന ഓസ്ട്രേലിയയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: ഓട്ടപ്പാച്ചിലിനിടയിൽ സ്വന്തം ആരോഗ്യം ശ്രദ്ധിക്കാൻ മറന്നുപോയോ? ടെൻഷനും ശരീരവേദനയും നിങ്ങളെ അലട്ടുന്നുണ്ടോ?
1: എങ്കിൽ ഇനി വിഷമിക്കേണ്ട, ആയുർവേദത്തിന്റെ തനിമയോടെ നിങ്ങളെ പരിചരിക്കാൻ ഞങ്ങൾ റെഡി.
0: കൊല്ലം നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് ആയുർവേദ ചികിത്സാ രംഗത്തെ വിശ്വസ്ത സ്ഥാപനം.
1: ഞങ്ങളുടെ പ്രത്യേകതകൾ:
0: അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക കരുതൽ നൽകുന്ന പ്രസവാനന്തര ചികിത്സകൾ,
1: മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകുന്ന സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ,
0: ആരോഗ്യകരമായി ശരീരഭാരം കുറയ്ക്കാൻ വെയ്റ്റ് ലോസ് പാക്കേജുകൾ,
1: ശരീരവേദനകൾക്ക് ഉടനടി ആശ്വാസം നൽകുന്ന മർമ്മ ചികിത്സകൾ,
0: പ്രത്യേക കോസ്മെറ്റിക് ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്.
1: പിന്നെ മറ്റൊരു പ്രധാന കാര്യം, ഹെൽത്ത് ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇന്നു തന്നെ സന്ദർശിക്കൂ
1: ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ് നീണ്ടകര പി ഒ, കൊല്ലം.
0: ഫോൺ 8848533001.
1: മറ്റൊരു നമ്പർ 8129520477.

0: ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായിൽ നിന്നും ജൂലൈ 20-നകം ഒരു പുതുപുത്തൻ ഹുണ്ടായി കാർ സ്വന്തമാക്കൂ. ഫിഫ വേൾഡ് കപ്പ് മെഗാ ലക്കി ഡ്രോയിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടൂ. ചുങ്കത്ത് പ്രൈസ് ഹുണ്ടായി, കൊല്ലം, കരുനാഗപ്പള്ളി, നിലമേൽ. ഫോൺ 8714624012. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാവിവരണവുമായി ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. ഇത് 52-ാം ഭാഗമാണ്. ഞങ്ങൾ വഡൂസ് നഗരം വിട്ട് യാത്ര ആരംഭിച്ചു. 5 മിനിറ്റിനുള്ളിൽ ലിച്ചസ്റ്റൈൻ എന്ന രാജ്യത്തിന്റെ അതിർത്തി കടന്നു. ഇനി മ്യൂണിച്ചിലേക്കാണ് യാത്ര. ജർമ്മനിയിലെ പ്രമുഖ നഗരങ്ങളിലൊന്നാണിത്. വലിപ്പത്തിൽ ബെർലിനും ഹാംബർഗും കഴിഞ്ഞാൽ 3-ാം സ്ഥാനം. ഇസാർ നദീതീരത്തുള്ള ഈ നഗരത്തിലെ ജനസംഖ്യ 16 ലക്ഷമാണ്. മുമ്പൊരിക്കൽ ഒളിമ്പിക്സ് മത്സരത്തിന് ഈ നഗരം ആതിഥേയത്വം വഹിച്ചിട്ടുണ്ട്. ആൽപ്സ് പർവ്വതത്തിന്റെ പശ്ചാത്തല സൗന്ദര്യവും ധാരാളം പൂന്തോട്ടങ്ങളും ഈ നഗരത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു.

ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. സമ്പന്നമായ നാഗരിക ജീവിതം അവരെ കൂടുതൽ വിശാലഹൃദയരാക്കിയിരിക്കുകയാണെന്ന് നമുക്ക് ബോധ്യമാകും. ഇംഗ്ലീഷ് ഭാഷയിലുള്ള മ്യൂണിഷ് നഗരവാസികളുടെ പ്രാവീണ്യം നമ്മെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. സംശയങ്ങൾക്ക് ക്ഷമയോടെയും പുഞ്ചിരിയോടെയും മറുപടി തരുന്ന നഗരവാസികൾ വിദേശ സന്ദർശകരെ ഹൃദ്യമായ പെരുമാറ്റം കൊണ്ട് ആകർഷിക്കുന്നു. സൗഹൃദത്തിന്റെയും സന്തോഷത്തിന്റെയും അന്തരീക്ഷത്തിൽ പോലും നാസി ഭീകരതയുടെ നിഴലും ഈ നഗരത്തിൽ വീണുകിടക്കുന്നുണ്ട്. ശില്പഭംഗി കൊണ്ട് നമ്മുടെ മനസ്സിനെ കുളിർപ്പിക്കുന്ന സൗധങ്ങളുടെ ഇടയിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കെട്ടിട സമുച്ചയമുണ്ട്. ശോകമൂകമായ ഭാവത്തിൽ നിൽക്കുന്ന ആ കെട്ടിടം ഹിറ്റ്ലർ എന്ന നരാധമന്റെ ഭീകര ഭരണത്തിന്റെ ശേഷിപ്പാണെന്ന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡിൽ നിന്നും വായിച്ചെടുക്കാനായി. അത് ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു. നൂറുകണക്കിന് നിരാശ്രയരായ ജൂതവംശയരെ കുഞ്ഞുങ്ങളെന്നോ വൃദ്ധരെന്നോ വ്യത്യാസമില്ലാതെ നിരനിരയായി ഈ ക്യാമ്പുകളിൽ എത്തിച്ചിരുന്നു. ആയാസം കൂടാതെ അവരെ ഉന്മൂലനം ചെയ്യാനുള്ള ഒരു വഴിയായി വിഷവാതകം കടത്തിവിട്ടു. പ്രാണവായു കിട്ടാതെ പിടഞ്ഞു മരിച്ച ആ സാധുക്കളുടെ ദീനവിലാപം ഇപ്പോഴും കേൾക്കുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. ജർമ്മനിയിൽ നാസികൾ സ്ഥാപിച്ച ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പായിരുന്നു മ്യൂണിച്ചിലേത്. ആദ്യം ഒരു തടവറയായി പണിതുയർത്തിയ കെട്ടിടം പിന്നീട് ഹിറ്റ്ലറെ വിമർശിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയമാക്കുന്ന ജയിലായി മാറ്റി. ഒടുവിലത് ജൂത കൂട്ടക്കുരുതിക്കുള്ള ഇടമാക്കിയും മാറ്റി. ഇത്തരം ക്യാമ്പുകൾ ജർമ്മനിയുടെ പല ഭാഗത്തും സ്ഥാപിക്കപ്പെട്ടിരുന്നു. ഹിറ്റ്ലർക്കെതിരെ ശബ്ദിക്കുന്നത് പോകട്ടെ, സ്വപ്നം കാണാൻ കൂടി ജനങ്ങൾ ഭയപ്പെട്ടു. അതേ ജർമ്മനിയിലെ ഇന്നത്തെ തലമുറ മാനവികതയ്ക്ക് മുഖ്യ പ്രാധാന്യം നൽകി സഹജീവികളോട് കാരുണ്യപൂർവ്വം പെരുമാറുന്നത് ഒരുപക്ഷെ കാലത്തിന്റെ മധുര പ്രതികാരമായിരിക്കുമെന്ന് തോന്നുന്നു. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: ഞങ്ങൾ മ്യൂണിച്ച് നഗരം കാണാനായി പുറപ്പെടുമ്പോൾ നാസികളുടെ ക്രൂരതകളുടെ അടയാളങ്ങൾ കാണരുതെന്ന് മനഃപൂർവ്വം ആഗ്രഹിച്ചിരുന്നു. മനസാക്ഷിയുള്ള ഒരാൾക്കും അത് കണ്ടു നിൽക്കാനും ആകില്ലല്ലോ. ഏകാധിപതികൾ ഒരുതരം മനോരോഗികളാണ്. സഹജീവികളെ പീഡിപ്പിച്ചും നരകയാതന അനുഭവിപ്പിച്ചും അതിലൂടെ ആനന്ദം കണ്ടെത്തുന്നവരാണവർ. ആത്യന്തികമായി ഇത്തരക്കാർ എന്ത് നേടുന്നുവെന്ന് ചരിത്രം സാക്ഷി പറയുന്നു. മ്യൂണിച്ചിൽ കൗതുകകരമായ ഒട്ടേറെ കാഴ്ചകളുണ്ട്. അതിൽ പ്രമുഖമായത് 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു കത്തീഡ്രലാണ്. കലാകാരന്മാരായ രണ്ട് സഹോദരന്മാരാണ് ഇതിന്റെ ശില്പികൾ. ഇതൊരു സ്വകാര്യ ആരാധനാസ്ഥലമായിട്ടാണ് നിർമ്മിച്ചതെങ്കിലും പിന്നീടത് പൊതുജനങ്ങൾക്കായി വിട്ടുകൊടുത്തു. കൊത്തുപണികളാലും വേറിട്ടു നിൽക്കുന്ന ശില്പഭംഗിയാലും കാഴ്ചക്കാരിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന കലാസൃഷ്ടിയാണിത്. അസം കൃഷേ എന്നാണ് ഇതിന്റെ പേര്. കിറിൻ അസം കോസ്, മസ് ഡാമിയൻ അസം എന്നിവരാണ് നിർമ്മാതാക്കളായ സഹോദരന്മാർ. ഇതിനടുത്ത് തന്നെയാണ് ലോകപ്രശസ്തമായ ന്യൂ പിന കൊത്തേക്ക് മ്യൂസിയവും സ്ഥിതി ചെയ്യുന്നത്. വിൻസെന്റ് വാൻഗോഗിന്റെ നിരവധി അപൂർവ ചിത്രങ്ങൾ ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞു. അതുകൂടാതെ അനവധി ചിത്രങ്ങൾ വേറെയും അവിടെയുണ്ട്. ഏകദേശം 400-ലധികം വരും അവകളെല്ലാം കൂടി. 19-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന കാലഘട്ടത്തിൽ വരയ്ക്കപ്പെട്ട ചിത്രങ്ങളാണ് മിക്കതും. ഇത് കണ്ടിറങ്ങുമ്പോൾ മനസ്സിൽ നിറഞ്ഞു നിന്നത് അത്ഭുതവും ആഹ്ലാദവുമായിരുന്നു. മുന്നോട്ട് നടന്നു. വിശാലമായ നടപ്പാതയ്ക്കരികിലായി മറ്റൊരു കൗതുകം ഞങ്ങളെ മാടി വിളിച്ചു. അതും ഒരു കത്തീഡ്രലാണ്. പഴക്കം കൊണ്ട് തന്നെ ശ്രദ്ധേയമായ ഒരു കലാനിർമ്മിതിയാണത്. 1468 ഇത് നിർമ്മിച്ചത്. രണ്ട് ഗോപുരങ്ങൾ അതിന്റെ ഉയരം കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു. 99 മീറ്ററാണ് അവകളുടെ ഉയരം. മ്യൂണിച്ച് നഗരത്തിലെ ഏത് ഭാഗത്തു നിന്നും ഈ ഗോപുരങ്ങൾ കാണാനാകും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കത്തീഡ്രലിനുള്ളിലേക്ക് കടന്നാൽ ശില്പവേല കൊണ്ട് ഭിത്തികൾ മനോഹരമാക്കിയ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അപൂർവമായൊരു ശില്പവേല അവിടെ കാണാൻ കഴിഞ്ഞത് ചെകുത്താന്റെ കാൽപ്പാടുകളാണ്. കത്തീഡ്രലിന്റെ ഉൾഭാഗത്ത് തറയിൽ കൊത്തിവെച്ചിരിക്കുകയാണിത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇപ്പോൾ പൊതുവെ കണ്ടുവരുന്ന മതവിരക്തി ജനങ്ങളെ പള്ളികളിൽ നിന്നും അകലം പാലിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടല്ലോ. ഇവിടെയും ആരാധനയുടെയോ വിശ്വാസികളുടെയോ തിരക്കൊന്നും കാണാനായില്ല. കത്തീഡ്രലിൽ നിന്നും അകലെയല്ലാതെ ബവേറിയ ചക്രവർത്തിയുടെ കൊട്ടാരവും കാണാനായി. 16 മുതൽ 19 വരെ നൂറ്റാണ്ടുകളിൽ ചക്രവർത്തി താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. റെസിഡൻസേ എന്നാണ് ഇതിന്റെ പേര്. ചുറ്റുമുള്ള തലയെടുപ്പുള്ള മണിമാണികളിൽ ഒന്നു മാത്രമാണിത്. ഇവിടെ നിന്നും 1.5 കിലോമീറ്റർ അകലെയാണ് 1972 ഒളിമ്പിക്സ് അരങ്ങേറിയ മൈതാനം. ഒളിമ്പിയ പാർക്ക് എന്നു പേരുള്ള സ്റ്റേഡിയത്തിൽ ഒരേ സമയം 70,000-ൽ കാണികൾക്ക് ഇരുന്ന് കായിക മത്സരങ്ങൾ വീക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. 1972 ഒളിമ്പിക്സ് ഓർമ്മയില്ലേ? ഒളിമ്പിക്സിന്റെ ചരിത്രത്തിൽ കറുത്ത അധ്യായമായി അത് എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. 12 ഇസ്രേലി കായിക താരങ്ങളെ കൂട്ടക്കുരുതി നടത്തിയ പാലസ്തീൻ ഭീകരവാദികൾ ലോക കായിക ചരിത്രത്തിന് തന്നെ കളങ്കം തീർക്കുകയായിരുന്നു. 1972 രണ്ടാമത്തെ പ്രാവശ്യമായിരുന്നു ജർമ്മനി ഒളിമ്പിക്സിന് ആതിഥ്യം അരുളുന്നത്. ആദ്യത്തേത് 1936 അന്ന് ഹിറ്റ്ലറായിരുന്നു ജർമ്മൻ ഭരണാധികാരി. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

1936 ഹിറ്റ്ലർ ആതിഥേയത്വം വഹിച്ച ഒളിമ്പിക്സ് വളരെ ബുദ്ധിപൂർവം ഡിസൈൻ ചെയ്യാൻ നാസികൾക്ക് കഴിഞ്ഞു. ഹിറ്റ്ലറുടെ ഭരണത്തിന്റെയും നാസി ആശയങ്ങളുടെയും പ്രചാരണത്തിനായി അത് വളരെ ബുദ്ധിപൂർവം അവർ ഉപയോഗിച്ചു. പിന്നീട് 1972 ജർമ്മനിക്ക് ഒളിമ്പിക്സ് വേദിയാകാൻ അവസരം ലഭിക്കുന്നത്. മ്യൂണിഷ് നഗരമായിരുന്നു ഒളിമ്പിക്സിന് പ്രധാന അരങ്ങ് ഒരുക്കിയത്. അത്ലറ്റുകളുടെ വില്ലേജിലേക്കാണ് ഭീകരന്മാരായ ബ്ലാക്ക് സെപ്റ്റംബർ നുഴഞ്ഞു കയറിയത്. ഞങ്ങൾ കാഴ്ചകൾ കണ്ടു നടന്ന സ്ഥലങ്ങളൊക്കെയായിരുന്നു അന്ന് ഭീകരരുടെ താണ്ഡവത്തിന് ഇരയായതെന്ന തോന്നൽ സങ്കടവും അതേസമയം രോക്ഷവും മനസ്സിലുണ്ടാക്കി. ഒളിമ്പിക്സ് ഗ്രാമം നിന്നിരുന്ന സ്ഥലത്ത് ഇന്ന് വിവിധ സ്ഥാപനങ്ങളുടെ ഓഫീസുകളോ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റുകളോ ആണ്. മ്യൂണിച്ചിലെ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഡ്യൂഷേ മ്യൂസിയം. 1903 നിർമ്മിക്കപ്പെട്ട ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകത എടുത്തു പറയേണ്ടത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയമാണിത്. മാനവരാശിയുടെയും ശാസ്ത്രത്തിന്റെയും വികാസ പരിണാമ ചരിത്രം ക്രമാനുക്രമമായി ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. മ്യൂണിച്ചിൽ നാം കാണുന്ന എല്ലാ കൗതുക കാഴ്ചകളും സ്ഥാപനങ്ങളും ഹിറ്റ്ലറുടെയും കൂട്ടാളികളായ നാസികളുടെയും ശ്രദ്ധയിൽ പെടാതിരുന്നത് കൊണ്ടാണ് ഇന്നും നിലനിൽക്കുന്നതെന്ന് പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മ്യൂണിഷ് നഗരത്തിലെ രാത്രി കാഴ്ചകളും മനോഹരമാണ്. ദീപാലംകൃതമായ കച്ചവട സ്ഥാപനങ്ങളും തെരുവുകളും ധാരാളം സ്വദേശികളെയും വിദേശികളെയും കാണാൻ കഴിയുന്നതും ആഹ്ലാദകരമായ അനുഭവം തന്നെയാണ്. ഈ കാഴ്ചകൾ നമുക്ക് തരുന്ന പാഠം സമ്പന്നതയുടെ തത്വശാസ്ത്രത്തിന്റെ വിശകലനം തന്നെയാണ്. തെരുവിലെങ്ങും ഒരു യാചകനെയും കാണാനായില്ല. ജീർണ വസ്ത്രധാരികളായ തെരുവിന്റെ മക്കളെന്ന് വിളിക്കുന്ന നിർദ്ധനരെയും അവിടെയെങ്ങും ഞങ്ങൾ കണ്ടില്ല. അങ്ങനെയൊരു ജനവിഭാഗം ഈ സമ്പന്ന രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാമെന്ന് കരുതുന്നതിലും തെറ്റില്ലല്ലോ. എന്നാൽ ഇന്ത്യയിലെ നമ്മുടെ വൻ നഗരങ്ങളിലെ രാത്രികൾ എങ്ങനെയെന്നു കൂടി നാം ഓർത്തു നോക്കണം. യാചകരില്ലാത്ത, തെരുവുതണ്ടികളില്ലാത്ത, വേശ്യകളില്ലാത്ത, തെരുവുതിണ്ണകളിൽ അന്തി ഉറങ്ങുന്നവരില്ലാത്ത ഏതെങ്കിലും ഒരു നഗരം കാണിച്ചു തരാൻ ഒക്കുമോ? എല്ലാ നഗരങ്ങളിലും സമ്പന്നർ താമസിക്കുന്ന ഇടങ്ങളുണ്ട്. അവിടെ ഒരുപക്ഷെ ഇതൊന്നും ഉണ്ടാകില്ല, കാണാനുമാകില്ല. എന്നാൽ നഗരത്തിലെ മറുഭാഗത്ത് ഇതെല്ലാമുണ്ട്. ഞങ്ങൾ സഞ്ചരിച്ച യൂറോപ്പിലെ നഗരങ്ങളിലെ ഹൃദയഭാഗങ്ങൾ പോലെ തന്നെയായിരുന്നു പ്രാന്തപ്രദേശങ്ങളും. ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ച വിഭാഗത്തിൽപ്പെട്ടവർ അവിടെയും ഉണ്ടായിരിക്കാം. പക്ഷേ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു ഗവൺമെന്റ് അവരെ രക്ഷിക്കുന്നുമുണ്ടാകാം. എന്തായാലും അത്തരക്കാരെ തെരുവിൽ അലയുന്നതായി കാണാനായില്ല. ബോംബെയില് ഞാൻ കുറെ കാലം താമസിച്ചിരുന്നു. പോവെ എന്ന് പറയുന്ന നഗരത്തിൽ ഹീര നന്ദാനി എന്ന ഒരു റെസിഡൻഷ്യൽ കോളനിയുണ്ട്. വൈകുന്നേരങ്ങളിൽ ഞാൻ നടക്കാൻ ഇറങ്ങുമായിരുന്നു. ഞാൻ മുകളിൽ സൂചിപ്പിച്ചതുപോലെ സമ്പന്നർ മാത്രം താമസിക്കുന്ന ആ പ്രദേശത്ത് ഇത്തരം ആളുകളെയോ ഇത്തരം സാഹചര്യങ്ങളെയോ ഞാൻ കണ്ടിരുന്നില്ല. അതുകൊണ്ട് ബോംബെ നഗരമാകെ ഹീരാനന്ദാനി റെസിഡൻഷ്യൽ ഏരിയ പോലെയാണ് എന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? രാത്രി 11 ഞങ്ങൾക്ക് മടക്കയാത്രയ്ക്ക് വിമാനം കയറേണ്ടിയിരുന്നത്. ജർമ്മനിയിലെ ഏറ്റവും വലിയ വിമാനത്താവളങ്ങളിലൊന്നാണ് മ്യൂണിച്ചിലേത്. സുരക്ഷാ പരിശോധനയും മറ്റും വളരെ കർശനവുമാണ് അവിടെ. എന്നാൽ യാത്രക്കാരെ അവഹേളിക്കുന്ന തരത്തിലുള്ള പരിശോധനകളൊന്നും ഇല്ല. വിശാലമായ ലോഞ്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും
വിമാനം പറക്കുന്നതിനാൽ ഒട്ടനവധി ഗേറ്റുകളുമുണ്ട്. ഗേറ്റുകൾക്ക് സമീപം ഷോപ്പിങ്ങിനുള്ള സൗകര്യവുമുണ്ട്. മുന്തിയയിനം മദ്യം ഉൾപ്പെടെ എന്തും അവിടെ ലഭ്യമാണ്. നാണയരൂപത്തിലുള്ള യൂറോയും ഫ്രാങ്കും ചെലവാക്കാനുള്ള അവസാന അവസരം ഇവിടെയാണ്. സാധനങ്ങൾക്കെല്ലാം ഉയർന്ന വിലയാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

മ്യൂണിച്ചിലെ വിമാനത്താവളത്തിനുള്ളിലെ ഷോപ്പിംഗ് മാളുകൾ ഞങ്ങൾ ഒന്ന് കയറിയിറങ്ങി. ഏറ്റവും കൂടുതലായി കണ്ടത് മദ്യവിൽപ്പനശാലകളാണ്. മദ്യക്കുപ്പികൾ നിരത്തിവച്ചിരിക്കുന്ന ഷെൽഫിനടുത്തു പോയി ഓരോ ഇനം മദ്യവും അടുത്തു കണ്ടു. കേട്ടുമാത്രം പരിചയമുള്ള ബ്രാൻഡുകളാണ് അവയിൽ പലതും. വിലയും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. സന്ദർശകരിൽ പലരും അത് വാങ്ങുന്നുമുണ്ട്. സോവനീറുകളാണ് വിറ്റുപോകുന്ന മറ്റിനങ്ങളിൽ മുഖ്യം. ജർമ്മനിയിലെത്തിയതിന്റെ ഓർമ്മയ്ക്കായി വാങ്ങി സൂക്ഷിക്കുകയാണ്. ധാരാളം മലയാളികളെ അവിടെ വച്ച് പരിചയപ്പെടാൻ കഴിഞ്ഞു. അവിടെ ജോലിയുള്ളവരാണ് കൂടുതലും. കുടുംബസമേതം അവധിക്കാലം ആഘോഷിക്കാൻ മൗറീഷ്യസിലും ഗ്രീസിലുമൊക്കെ പോകാനായി വിമാനം കാത്തിരിക്കുകയാണ്. ഒരു കാര്യം ശ്രദ്ധേയമായി തോന്നി, എല്ലാവരും സന്തോഷവാന്മാരാണ്. നല്ല ജോലിയും അതിനനുസരിച്ചുള്ള വേതനവും ഉയർന്ന ജീവിത നിലവാരവും. ഹാപ്പിനെസ് ഇൻഡെക്സ് ആണല്ലോ ഓരോ രാജ്യത്തെയും പൗരന്മാരുടെ ജീവിത നിലവാരത്തെ അളക്കുന്ന പ്രധാന അളവുകോൽ. അങ്ങനെ നോക്കുമ്പോൾ ജർമ്മനിയിൽ ഞങ്ങൾ കണ്ടത് ഉയർന്ന ഹാപ്പിനെസ് ഇൻഡെക്സ് തന്നെയാണ്. ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നതിനെപ്പറ്റി അവർ ചിന്തിക്കുന്നതേയില്ല. ഇന്ന് നാം ഗൗരവമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തിന്റെ ഉത്തരം കൂടിയാണിത്. വർഷം തോറും അന്യരാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസത്തിനായി വിമാനം കയറുന്ന യുവതീ യുവാക്കളുടെ എണ്ണത്തിലുള്ള വർദ്ധനവ് ഇന്ന് നാം ഗൗരവമായി എടുത്തിട്ടുണ്ടല്ലോ. എന്തുകൊണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ പഠിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല? ഇതിന്റെ ഉത്തരമാണ് മ്യൂണിച്ച് വിമാനത്താവളത്തിൽ വെച്ച് എനിക്ക് ലഭിച്ചത്. എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ, ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ്, അതായത് LGS എന്ന് ചുരുക്കപ്പേരിൽ പറയുന്നത്, ജോലി സ്വീകരിക്കേണ്ട ദയനീയമായ അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിന്റെ നേട്ടമെങ്കിൽ, ജർമ്മനിയിൽ ഒരു ഗ്രാജുവേറ്റിന് ജർമ്മൻ ഭാഷ കൂടി അറിയാമെങ്കിൽ മോശമല്ലാത്ത വേതനം ലഭിക്കുന്ന ഒരു തൊഴിൽ ഉറപ്പായും ലഭിച്ചിരിക്കും. ബാങ്കിംഗ്, ഇൻഷുറൻസ്, IT, യന്ത്രോപകരണ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ ഏറെ തൊഴിലവസരങ്ങളാണ് സ്വദേശികളും വിദേശികളുമായ വിദ്യാർത്ഥികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിവിടെ ചെപ്പടി വിദ്യകളും വീരവാദങ്ങളും മാത്രമല്ലേ ഉള്ളൂ. പഠിച്ചിറങ്ങുന്നവൻ പെരുവഴിയിലാണോ, മാന്യമായ തൊഴിലിന് അർഹനാണോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത ഗവൺമെന്റുകൾക്ക് ഇല്ല തന്നെ. ഞങ്ങളുടെ ബോർഡിംഗ് അറിയിപ്പ് വന്നു. ഗേറ്റ് തുറക്കപ്പെട്ടു കഴിഞ്ഞു. വരിവരിയായി വിമാനത്തിനുള്ളിലെത്തി സീറ്റിലിരുന്നു. സിംഗപ്പൂരിലേക്കാണ് ഞങ്ങളുടെ യാത്ര. നാട്ടിലേക്ക് മടങ്ങുന്നത് സിംഗപ്പൂരും മലേഷ്യയും കണ്ടതിന് ശേഷമാണ്. 8 മണിക്കൂർ യാത്രയുണ്ട്. രാത്രി ഭക്ഷണം വിമാനത്തിൽ ലഭിച്ചു. ചെയ്യാനൊന്നുമില്ലാത്തതിനാൽ പതിയെ ഉറങ്ങാൻ ശ്രമിച്ചു. ഇരുന്നുള്ള ഉറക്കം അത്ര സുഖകരമല്ലല്ലോ. ഉറങ്ങിയും ഉണർന്നും കഴിച്ചുകൂട്ടി. രാവിലെ 8 മണിക്ക് സിംഗപ്പൂർ വിമാനത്താവളത്തിലിറങ്ങി. ഇനി 10 മണി വരെ അവിടെ കാത്തിരിക്കണം. ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് ലോഞ്ചിൽ തന്നെയുണ്ട്. കുറച്ച് ചോക്ലേറ്റുകൾ വാങ്ങി, ലഘുഭക്ഷണവും കഴിച്ചു. മലയാളികളായ യാത്രക്കാർ ധാരാളം അവിടെ ഞങ്ങൾക്ക് കാണാനായി. അവധിക്ക് നാട്ടിലേക്ക് പോകാൻ എത്തിയവരാണ്. ഗൾഫ് നാടുകളിലേക്കുള്ള തൊഴിൽ തേടാൻ ആരംഭിക്കുന്ന കാലത്തിന് മുമ്പ് തന്നെ സിംഗപ്പൂരും മലേഷ്യയും മലയാളികളുടെ വാഗ്ദത്ത ഭൂമികളായിരുന്നല്ലോ. ആ തലമുറ പൂർണമായും നാട്ടിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞു. ഇപ്പോൾ പുതിയ തലമുറയാണ് അവിടെയുള്ളത്. ഞങ്ങൾ വിമാനത്താവളത്തിന് പുറത്തിറങ്ങി. ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു. 53-ാം ഭാഗവുമായി അടുത്ത ആഴ്ച. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

0: യുണൈറ്റഡ് റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിൽ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നേർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, 11:00 പ്യാർഭരി ആവാസ്, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോടുകാതരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേശലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻപാട്ടുകൾ, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ക്രിസ്മസ് ലോഞ്ച്, 9:00 നേർച്ചാലുകൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: മുഹമ്മദ് നബിയുടെ അടുത്ത് ഭിക്ഷ യാചിച്ചു വന്ന ഒരു യാചകനെ കുറിച്ച് ഒരു കഥയുണ്ട്. മുഷിഞ്ഞു നാറിയ വേഷവുമായി ഭിക്ഷ തേടി വന്ന ആ യാചകനോട് നബി അയാൾക്ക് സ്വന്തമായുള്ള വസ്തുക്കൾ കൊണ്ടുവരാൻ പറഞ്ഞു. ആകെയുള്ള ഒരു പുതപ്പും വെള്ളം കോരുന്ന പാത്രവും എടുത്ത് അയാൾ നബിയുടെ അടുത്തെത്തി. അവ രണ്ടും നബി ലേലം വിളിച്ചു. അങ്ങനെ കിട്ടിയ രണ്ട് അറേബ്യൻ നാണയം നബി യാചകന് നൽകി. വിശപ്പ് മാറ്റാൻ ഭക്ഷണം വാങ്ങാനും മിച്ചമുള്ളത് കൊണ്ടൊരു കോടാലി വാങ്ങുവാനും ആവശ്യപ്പെട്ടു. പിറ്റേന്ന് യാചകൻ കോടാലിയുമായി നബിയുടെ അടുത്തെത്തി. ഇനി മുതൽ ദിവസവും വനത്തിൽ പോയി വിറക് ശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുവിൻ, നബി അവനോട് പറഞ്ഞു. നബിയുടെ ഉപദേശം സ്വീകരിച്ച് അവന് പട്ടിണി തീർക്കാൻ മാത്രമല്ല മിച്ചം പണം ശേഖരിക്കുവാനും സാധിച്ചു. തനിക്ക് ആകെയുണ്ടായിരുന്ന പുതപ്പും പാത്രവും വിട്ടുകൊടുക്കാൻ തയ്യാറായ യാചകന്റെ ജീവിതം വളരെ വ്യത്യസ്തമായി തീർന്നു. മത്സരാധിഷ്ഠിത സമീപനത്തിന്റെ ഭാഗമായി എന്തും വെട്ടിപ്പിടിക്കുവാനുള്ള വെമ്പൽ ഇന്ന് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൻ്റെ ആരോഗ്യമോ ബുദ്ധിയോ ചിന്തയോ ഉപയോഗിക്കാതെ അലസ ജീവിതം നയിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുമുണ്ട്. ഉറച്ച ഇച്ഛാശക്തിയുടെ പോരായ്മയും അലസതയുമാണ് ഇതിന് കാരണം. പ്രതീക്ഷിക്കുവാൻ, സ്വപ്നം കാണുവാൻ എന്തെങ്കിലും ഇല്ലെങ്കിൽ ജീവിതം നൈരാശ്യപൂർണമായിരിക്കും. ആഗ്രഹിക്കുകയും എന്നാൽ അലസത കൈവെടിയാതിരിക്കുകയും ചെയ്താൽ വിജയം കൊയ്യുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. അവസരങ്ങൾ ആരെയും കാത്തു നിൽക്കില്ല. അവ കൺമുന്നിലൂടെ മിന്നിമറയുമ്പോൾ എത്തിപ്പിടിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കടന്നുപോകും. അധ്വാനത്തിൻ്റെ ഫലം നുകരുക അത്ര എളുപ്പമല്ല. അതിനേറെ ക്ലേശിക്കേണ്ടതുണ്ട്. സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പാതയിലൂടെ നാം നീങ്ങണം. അല്പാൽപമായി നമ്മിലുള്ള നിസ്സംഗതയും അലസതയും അകന്തയും ദൂരീകരിക്കണം. മാറ്റത്തിന് അഥവാ വിജയത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുന്ന ഒരനുഭവമാണത്. ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തലാണത്. പരിശ്രമശീലമുള്ളവന് ഐശ്വര്യമുണ്ടാകുമെന്നാണല്ലോ ഗീതോപദേശം. പരിശ്രമിക്കുക, വിജയിക്കുന്നതുവരെ അധ്വാനിക്കുക, അതാണ് ആവശ്യം. ദിവസത്തിൽ 12 മണിക്കൂറോളം നമ്മുടെ പരിധിയിലാണുള്ളത്. വിലയേറിയ സമയത്തിനിടയിൽ നമ്മുടെ കർമ്മോത്സുകതയുടെ തലം ഇത്രയാണ്. പരിതസ്ഥിതികൾ എന്തുമാകട്ടെ, ഉയരാനും വളരാനും കിട്ടുന്ന അവസരങ്ങൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. നമുക്ക് ചുറ്റും സുഹൃത്തുക്കളുടെ ഒരു വലയമുണ്ടാവാം. എന്നിരുന്നാലും ജീവിതത്തിന് നാം തനിച്ചാണ് രൂപം കൊടുക്കുന്നത്. നാളത്തെ നമ്മുടെ ജീവിതം മുഖ്യമായും ആശ്രയിക്കുന്നത് ഇന്നത്തെ നമ്മുടെ ചെയ്തികളെ ആശ്രയിച്ചാണ്. വിതച്ചതനുസരിച്ച് മാത്രമേ കൊയ്യുവാൻ സാധിക്കൂ. ഇന്നത്തെ ദിനം ഇന്നലത്തതിനേക്കാൾ മെച്ചമാക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മോട് തന്നെ മത്സരിക്കുന്നവരായി മാറുമ്പോൾ ജീവിതം കൂടുതൽ അർത്ഥപൂർണമാകും. നമ്മുടെ കഴിവിൻ്റെ പരമാവധി അർപ്പിക്കുമ്പോൾ തീർച്ചയായും ഫലം നമ്മെ തേടി വരും.
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ

ഹായ് ഹലോ നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സന്തോഷാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മുടെ നാട്ടില് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ഈ തട്ടിപ്പിന് വേണ്ടി ചെന്ന് നിന്നു കൊടുക്കുകയാണോ എന്ന് സംശയം തോന്നുന്ന പല പല വാർത്തകളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മൾ പല തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ, അതല്ലാതെയുള്ള ഡിജിറ്റൽ അറസ്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് കടന്നു കയറുന്നത്. കൂടാതെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് പലതരത്തിലുള്ള ആപ്ലിക്കേഷനുകളൊക്കെ അയച്ചുകൊണ്ട് നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നു. അത്തരത്തിലുള്ള പലതരം തട്ടിപ്പുകൾ. ഇതിൽ മറ്റൊരു തട്ടിപ്പ് എന്ന് പറയുന്നത് സ്വർണ്ണ ഖനിയിൽ നിന്നും നേരിട്ട് സ്വർണം വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഒരാളെ ഇപ്പൊ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇത് KGF സ്വാമി എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി, ആ ഒരു സിനിമയൊക്കെ നിങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അല്ലെ. അപ്പൊ ആ സിനിമയിൽ നിന്നാണ് അദ്ദേഹത്തിന് തന്നെ KGF സ്വാമി എന്ന പേര് വന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷാജി എന്നാണ്. അപ്പോ എന്തായാലും പത്തനംതിട്ട സ്വദേശിയാണ് ഈ ഒരു ഷാജി സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. 61 വയസ്സുകാരനാണ് കേട്ടോ. അദ്ദേഹം ഈ ഒരു 61 വയസ്സിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പ്രവാസികളെയാണ് കൂടുതലായിട്ടും എയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രവാസികൾക്ക് ഈ പിന്നെ അവരുടെ അടുത്ത് പറയുന്നത് സ്വർണ്ണ ഖനികളിൽ നിന്നും സ്വർണം നമ്മൾ ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ വില കുറച്ച് നൽകാൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മനസ്സിലാകും ഇതിൽ എന്തോ തട്ടിപ്പുണ്ട്, എന്തോ ചതിയുണ്ട് എന്ന് മനസ്സിലാകും. പക്ഷെ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇയാള് അതങ്ങനെ പറഞ്ഞു ഫലിപ്പിച്ച് ഇത് ഇങ്ങനെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അത്താണി സ്വദേശിയായിട്ടുള്ള ഒരു പ്രവാസിയിൽ നിന്നും 500,000 രൂപ തട്ടിയെടുത്ത് ആ ഒരു കേസിനകത്താണ് ഇപ്പോ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഇത്തരത്തിലെ വ്യാജ സ്വർണം കാണിച്ചുകൊണ്ട് ഒട്ടേറെ പേരിൽ നിന്നും സമാനമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിൽ ആൾക്കാരെ കബളിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പോലീസ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അദ്ദേഹം. ഇത് മാത്രമല്ല, ഇങ്ങനെ തട്ടിപ്പിനായിട്ട് സൂക്ഷിച്ചിരുന്ന വ്യാജ സ്വർണക്കട്ടികൾ ഇവരെയൊക്കെ പറ്റിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് സാമ്പിളൊക്കെ കാണിക്കണമല്ലോ, അതിനൊക്കെ വേണ്ടിയിട്ട് വ്യാജ സ്വർണക്കട്ടികളും അതുപോലെ തന്നെ ഒരുപാട് റോൾഡ് ഗോൾഡ് ആഭരണങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും പിടിച്ചെടുക്കുകയുണ്ടായി. ഈ സ്വർണക്കട്ടികളൊക്കെ കാണുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ആൾക്കാർ വിശ്വസിച്ചു പോകും. അതൊക്കെ ഇരുമ്പ് സ്വർണക്കട്ടികളിനകത്ത് അതിന്റെ പുറത്ത് സ്വർണം പൂശിയെടുക്കുന്നതാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തില് വാഗ്ദാനം ചെയ്തതനുസരിച്ച് ഖനിയിൽ നിന്നുള്ള സ്വർണം കിട്ടാതെ വന്ന സമയത്ത് പ്രവാസിയായിട്ടുള്ള വ്യവസായി ഇദ്ദേഹത്തെ ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്തു. എന്നാല് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും കബളിപ്പിക്കുകയാണെന്ന് വ്യക്തമായതോടുകൂടി ജില്ലാ റൂറൽ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയുണ്ടായി. അങ്ങനെ അതനുസരിച്ച് ഡിവൈഎസ്പിയുടെ പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം തുടങ്ങി. ഇങ്ങനെ പലയിടത്തായിട്ട് അന്വേഷിച്ച സമയത്താണ് പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള ഒരാൾ ഇത്തരത്തിലെ തട്ടിപ്പ് നടത്തിയായിട്ട് നേരത്തെ അറിയാവുന്നത്. അങ്ങനെ ഈ ഒരു ഷാജി, അതായത് ഷാജി സ്വാമി എന്നറിയപ്പെടുന്ന ഷാജിയിലേക്ക് ചെല്ലുന്നു. അങ്ങനെ പോലീസ് ഇദ്ദേഹത്തെ സമീപിക്കുന്ന പറഞ്ഞാൽ സ്വർണം വാങ്ങാനെന്നുള്ള വ്യാജേനയാണ് പോലീസ് ഇദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരുന്നത്. അപ്പൊ എന്തായാലും പോലീസ് ഷാജിയെ സമീപിച്ച സമയത്ത് 1 kg തൂക്കമുള്ള ഇരുമ്പ് കട്ടിയിൽ സ്വർണം പൂശി ഇദ്ദേഹം കൈവശം വെച്ചിരുന്നു. അപ്പൊ കാഴ്ചയിൽ ഒറ്റ നോട്ടത്തിൽ ഇത് സ്വർണമാണെന്ന് തന്നെ തോന്നുന്ന തരത്തിലുള്ള ആ ഒരു ഇരുമ്പ് കട്ടി, അതിനകത്ത് സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത് ഇടപാടുകാരെ കാണിച്ചുകൊണ്ടാണ് വിശ്വാസം, അല്ലെങ്കിൽ വിശ്വാസ്യത വരുത്തിക്കൊണ്ട് ഈ ഒരു തട്ടിപ്പ് നടത്തുന്നത്. എന്തായാലും ഇതിനു മുൻപൊക്കെ ഇത് ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ. 2021 ഇദ്ദേഹം പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള വ്യാജ സ്വർണ വിഗ്രഹം കാണിച്ചു വരെ തട്ടിപ്പ് നടത്തിയ കേസിൽ, അതുപോലെ തന്നെ 21 തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ 1,800,000 രൂപയുടെയും 14 പവൻ സ്വർണം തട്ടിയെടുത്ത കേസിലൊക്കെ ഉണ്ട്. അപ്പൊ ഇയാള് സ്ഥിരമായിട്ടുള്ള ഒരു കുറ്റവാളി തന്നെയാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പിന്നെ ഈ ഒരു പേര് വന്നത് തന്നെ ഒരു നമ്മുടെ സ്വർണ ഖനിയുടെ ഒക്കെ കഥ പറയുന്ന ഹിറ്റ് സിനിമയുണ്ടല്ലോ KGF. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് KGF സ്വാമി എന്നുള്ള ഒരു പേര് ഇയാൾക്ക് വന്നത്. സ്വർണ വ്യാപാരി എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ശരീരം നിറച്ചൊക്കെ ഒട്ടേറെ ആഭരണങ്ങളൊക്കെ ധരിച്ചാണ് വരുന്നത്. പക്ഷേ പോലീസിന്റെ അന്വേഷണത്തിൽ ഇതെല്ലാം വ്യാജമാണ് എന്നും കൂടെ തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും തന്റെ അരികിൽ എത്തുന്നവരോട് ഖനിയിലെ സ്വർണത്തെ കുറിച്ച് പറയുമ്പോഴെല്ലാം തന്റെ ആഭരണങ്ങൾ കാണിച്ചുകൊണ്ടാണ്, അതേ നോക്കിയ ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയ സ്വർണം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആഭരണങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെയൊക്കെ വിശ്വസിപ്പിക്കുന്നത്. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഒരു നമ്മളെ ആൾക്കാർക്കെ സംബന്ധിച്ചിടത്തോളം തോന്നുന്ന എന്താണ്, ഒരു ഒരാൾക്ക് ഇത്രയും സ്വർണമൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും വില കുറച്ചും കിട്ടിയതായിരിക്കാം, അതല്ലെങ്കിൽ ഇത്രയും സ്വർണമൊക്കെ വാങ്ങി ധരിക്കുന്നത് എങ്ങനെ എന്നുള്ളൊരു വിശ്വാസ്യത ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്തായാലും KGF പോലെയുള്ള വലിയ സ്വർണ്ണ ഖനികളിൽ നിന്നും നേരിട്ട് വൻതോതിൽ സ്വർണ്ണക്കട്ടികൾ വാങ്ങി വളരെ കുറഞ്ഞ വിലയ്ക്ക് ജ്വല്ലറികളിലും മറ്റുമൊക്കെ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ജ്വല്ലറിക്കാരെയും ദേഹം പറ്റിച്ചു എന്നുള്ളതാണ് പോലീസൊക്കെ പറയുന്നൊരു കാര്യം. അപ്പൊ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കൊന്നും സൗജന്യമായി കിട്ടുകയില്ല.
അത് ഓൺലൈനിലാണെങ്കിലും ഓഫ്ലൈനിലാണെങ്കിലും നമുക്ക് സൗജന്യമായി തന്നുകൊണ്ട് മറ്റുള്ളവർക്ക് എന്താണ് നേട്ടം? ഇത് അല്ലാതെ എന്തെങ്കിലും ചതി ഇതിന്റെ പിറകിൽ ഉണ്ടാകും എന്നുള്ളത് കുറിച്ച് മനസ്സിലാക്കാതെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്താതെ വളഞ്ഞ വഴിയിലൂടെ നമ്മൾ തന്നെയാണ് മനഃപൂർവ്വം ചെന്ന് ചതിക്കുഴിയിലേക്ക് ചെന്ന് തലവെച്ചു കൊടുക്കുന്നത് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അമിതമായിട്ടുള്ള ലാഭമൊക്കെ പറഞ്ഞുകൊണ്ട്, അതായത് വലിയ ലാഭമൊക്കെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ നടത്തി നമുക്ക് വളരെ പെട്ടെന്ന് പണക്കാരനാകാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ പറ്റിപ്പുകളൊക്കെ നമ്മൾ കാണുന്നത്. അത്തരത്തിലുള്ള വ്യാജമായിട്ടുള്ള ആൾക്കാരിലേക്ക് ചെല്ലാതെ നമ്മൾ അതിന്റെ യഥാർത്ഥത്തിലുള്ള, അപ്പം നിങ്ങൾക്ക് ട്രേഡിംഗ് ഓൺലൈൻ ട്രേഡിംഗ് നടത്തണമെങ്കിൽ അതിന് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഏജന്റുമാർ അല്ലെങ്കിൽ ബ്രോക്കർമാരെന്നാണ് അറിയപ്പെടുന്നത്, അവരുണ്ട്. അപ്പോൾ അവരിലൂടെ നമുക്കത് പഠിക്കാം. ഇത് പഠിച്ച് നമുക്കത് വളരെ ഡീസന്റ് ആയിട്ട് മാന്യമായിട്ട് നമുക്ക് ശരിയായ രീതിയിൽ ചെയ്യാം. അതല്ലാതെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ, അതുപോലെ തന്നെ നമുക്ക് സ്വർണ്ണ ഖനിയിൽ നിന്നൊക്കെ സ്വർണം വാങ്ങിച്ചു തരാം എന്ന് നമ്മളെല്ലാം സാധാരണ പറയുന്ന കണക്ക് എന്താ, പിന്നെ ഹോൾസെയിൽ ഷോപ്പിൽ ചെന്നാൽ നമുക്ക് വില കുറച്ച് കിട്ടും, സ്വാഭാവികമാണ്. അപ്പോൾ അതേപോലെ സ്വർണ്ണ ഹോൾസെയിൽ നമുക്ക് ചെന്ന് അവിടെ ചെന്നിട്ട് നമ്മൾ സ്വർണം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറ്റിക്കാൻ വരുന്നവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് എന്താണ് എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ അത്തരത്തിലുള്ള പറ്റിക്കലുകളിൽ നിന്നും മോക്ഷമാകുന്നത് അല്ലെങ്കിൽ അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിറാം ടൈം പാസ്റ്റിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമുക്ക് കുറച്ച് പണത്തിന് ആവശ്യം വന്നു, നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്യുന്നത് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളുടെ ഒന്ന് കുറച്ച് പൈസ പെട്ടെന്ന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും കടമായി വാങ്ങുക, വായ്പ വാങ്ങുകയാണ് നമ്മൾ ചെയ്യുന്നത്. കുറച്ചുകൂടെ സാവകാശമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബാങ്കിൽ പോയി ലോൺ എടുക്കുന്നു. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് പോകുന്നത്. പലതരത്തിലും ഇപ്പോൾ വായ്പകളോ ലോണുകളോ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നെങ്കിലും, നമ്മുടെ പറയുന്ന കൈവായ്പ എന്നൊക്കെ പറയില്ലേ, കൈവായ്പ എങ്കിലും വാങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരുമില്ല. പ്രത്യേകിച്ച് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പിന്നെ ചെറിയ പൈസകളൊക്കെ കൈമാറ്റം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ കയ്യിൽ നിന്നും പണം കൈവടം വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈൻ വരും എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ പിഴയടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അതായത് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ ബന്ധുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പെട്ടെന്ന് എനിക്കൊരു 50,000 രൂപ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന സമയത്ത് സുഹൃത്ത് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, ഒരു കാര്യം ചെയ്യാം, ആരെങ്കിലും പറഞ്ഞുവിട്, ഞാൻ തന്നയച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും സുഹൃത്തുക്കളെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞയക്കുന്നു, 50,000 രൂപ നമുക്ക് തന്നയക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 50,000 രൂപ ഫൈൻ വരും, പിഴയടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ എത്ര പേര് ഇത് മനസ്സിലാക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ സുഹൃത്തുക്കളുടെയോ ഫ്രണ്ട്സിൻ്റെയോ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധുക്കളുടെയോ കയ്യിൽ നിന്നും ഇത്തരത്തില് പണം വാങ്ങുന്നത്, പണമായിട്ട് വാങ്ങുന്നത് പിഴ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ്. ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ബന്ധുക്കളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ 20,000 രൂപയ്ക്ക് മുകളിൽ കറൻസി രൂപത്തിൽ പണം കടം വാങ്ങുമ്പോഴാണ് നമ്മൾ പിഴ നൽകേണ്ടി വരിക എന്നുള്ളതാണ്. 20,000 രൂപയ്ക്ക് മുകളിൽ അതൊന്ന് ആ പരിധി ഒന്ന് ഓർത്തു വെച്ചോളണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു 50,000 രൂപ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കടം വാങ്ങിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 100% ഫൈൻ, അതായത് 50,000 രൂപ തന്നെ ഫൈനായിട്ട് നൽകേണ്ടി വരും. അപ്പോൾ എന്തായാലും അപ്പോൾ പിന്നെ ചോദിക്കും, ഇത്തരത്തിലുള്ള പണം കൈമാറ്റം നമുക്ക് ഒരാൾക്ക് പണം കൊടുക്കണം, അത് കൊടുക്കുന്ന തെറ്റാണോ, അയാൾക്ക് പെട്ടെന്ന് ഒരിച്ചിരി പൈസ കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ അത് നമ്മൾ ഓൺലൈനായിട്ട് മാത്രം, അതായത് ബാങ്ക് ഇടപാടുകൾ വഴി മാത്രം നടത്തുക എന്നുള്ളതാണ് ഇതിനായിട്ട്. ഓൺലൈൻ ട്രാൻസ്ഫറോ അതല്ലെങ്കിൽ ചെക്ക് അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റ്, നമ്മുടെ ഗൂഗിൾ പേ പോലെയുള്ള സംവിധാനങ്ങൾ, UPI പേയ്മെൻറ്റുകളോ ഒക്കെ നടത്തിക്കൊണ്ട് നിങ്ങൾക്ക് പണം കൈമാറ്റം ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ ഇടപാടുകളിൽ ആർക്കാണ് ഫൈൻ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണം നൽകിയ ആളെയും വാങ്ങിയ ആളെയും നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യും എന്നുള്ളത് മറക്കേണ്ട, അത് ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയാണ്. അത് മാത്രമല്ല, ഇതിൻ്റെ പിഴ എടുക്കേണ്ടുന്ന ബാധ്യത എന്ന് പറയുന്നത് പണം നൽകിയ ആൾക്കാണ് വരിക എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും 20,000 രൂപയ്ക്ക് മുകളിൽ നിങ്ങളുടെ അടുത്ത് പണമായിട്ട് ചോദിച്ചാൽ ഓർത്തു വയ്ക്കുക, നിങ്ങളാണ് പണം നൽകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് പിഴ എടുക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഏതെങ്കിലുമൊക്കെ ഒരു വസ്തു വിറ്റു, അതല്ലെങ്കിൽ ആഭരണങ്ങളോ മറ്റേതെങ്കിലും സാധനങ്ങളോ ഒക്കെ നമ്മൾ വിറ്റു, അതിന്റെ പ്രതിഫലമായിട്ട് ഇപ്പൊ നമ്മളൊരു കടയിൽ കൊണ്ട് ചെന്ന് നമ്മൾ കുറച്ച് സ്വർണം വിറ്റു. ഇപ്പൊ അറിയാം, സ്വർണത്തിന്റെ വിലയൊക്കെ നമുക്കറിയാം, 100,000 മുകളിൽ ഇങ്ങനെ കയറി പൊക്കോണ്ടിരിക്കുകയാണ്, തിരിച്ചിറങ്ങുന്നുണ്ട്, തിരിച്ചു കയറുന്നുണ്ട്. ഓക്കെ, എന്താണെന്നുണ്ടെങ്കിലും ഒരു 2 പവൻ സ്വർണം നിങ്ങൾ വിറ്റു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വില അല്ലെങ്കിൽ അതിന്റെ തുക എന്ന് പറയുന്നത് 200,000 രൂപയ്ക്ക് മുകളിലാണ് അത് വരുന്നത്. അപ്പൊ അവരുടെ കയ്യിൽ നിന്നും അവർ പറഞ്ഞു ചെക്ക് തരാന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ചെക്ക് വേണ്ട, അതിന് മാറിയൊക്കെ എടുക്കുന്നതിന് സമയമെടുക്കുമല്ലോ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യ്, അത് പണമായിട്ട് നൽകിക്കൊള്ളൂ എന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, അതും കുറ്റകരമാണ്. കാരണം 200,000 രൂപയ്ക്ക് മുകളിൽ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ, ആഭരണങ്ങളോ വസ്തുവൊക്കെ

നമ്മൾ അതിന്റെ വരും വരായികൾ അല്ലെങ്കിൽ അതിന്റെ നിയമപരമായിട്ടുള്ള അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളെങ്കിലും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ടൈം പാസ് പോലെയുള്ള തരത്തിലുള്ള പ്രോഗ്രാമുകൾ, കൂടാതെ നമുക്ക് നിയമം ലളിതമായി എന്ന് പറഞ്ഞുകൊണ്ട് നിയമപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ റേഡിയോയിലൂടെ തന്നെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുന്നതിലൂടെ നമുക്ക് കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ, ഇപ്പം പലപ്പോഴും പല കുറ്റങ്ങളൊക്കെ ചെയ്യുന്നത് പലരും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കുറ്റങ്ങളുണ്ട്, പലപ്പോഴും അതിൽ കൂടുതലും അറിയാതെ ചെയ്തു പോകുന്ന കുറ്റങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ കാഴ്ചപ്പാടിൽ അതൊരു തെറ്റല്ല. എന്താ ഇപ്പം ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ ഇന്ന് ഒരു 25,000 രൂപ കടം വാങ്ങുന്നു, അതിനെന്താ പ്രശ്നം? അതിലെന്താ അവിടെ എന്താണ് ഒരു പ്രശ്നം ഇരിക്കുന്നത്? ഞാനത് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, അദ്ദേഹം അത് നിയമപരമായിട്ട് ഏൺ ചെയ്തിരിക്കുന്ന ഒരു പിന്നെ തുകയാണ്. അപ്പം അത് തരുന്നതിൽ എന്താണ് തെറ്റ് എന്ന് നമ്മുടേതായ ശൈലിയിൽ ചിലപ്പോൾ നമുക്കത് ആർഗ്യൂ ചെയ്തേക്കാം, നമുക്ക് വാദിക്കാം. പക്ഷേ നിയമത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ നോക്കുമ്പോൾ അതൊരു കുറ്റകൃത്യം തന്നെയാണ്, അതൊരു തെറ്റ് തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചതിക്കപ്പെടുക അല്ലെങ്കിൽ പറ്റിക്കപ്പെടുക, അതല്ലെങ്കിൽ നമ്മുടെ അറിവില്ലായ്മ മൂലം, ഇഗ്നോറൻസ് മൂലം നമ്മൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നത്തിൽ അകപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇത്തരത്തിലുള്ള ഷോകളിലൂടെ, നമ്മുടെ പ്രോഗ്രാമിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഇതൊന്ന് ബോധവൽക്കരിക്കുകയും കൂടെ വേണം, നമ്മളിതൊന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചില സംഗതികൾ കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ തന്നെ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ നമസ്കാരം, തിരുച്ചിരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളൊക്കെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന വ്യക്തികളാണോ? ITR ഫയൽ ചെയ്യേണ്ട സമയമാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളത് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാനത് ഇപ്പൊ അത് പറയാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്. കാരണം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും വിചാരിക്കുന്നത് നമ്മൾ നിയമപരമായിട്ടുള്ള നടപടികൾ അതുപോലെ തന്നെ പിഴ തുടങ്ങിയ സങ്കീർണതകൾ ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാറുള്ളത് നമ്മൾ പൊതുവെ. എന്നാൽ നികുതി അടയ്ക്കുന്നത് കൊണ്ട് മറ്റ് പല നേട്ടങ്ങളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്ഥിരമായിട്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു 5 പ്രയോജനങ്ങളെ കുറിച്ച് ഞാൻ ഒന്ന് വ്യക്തമാക്കാം. അതിനകത്ത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് തടസ്സമില്ലാത്ത വായ്പാ അനുമതികൾ കിട്ടും എന്നുള്ളതാണ്. അതായത് നമ്മളൊരു ഭവന വായ്പയ്ക്കോ വാഹന വായ്പയ്ക്കോ അതല്ലെങ്കിൽ പേഴ്സണൽ ലോണിനൊക്കെ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ വായ്പ തിരിച്ചടയ്ക്കാനുള്ള കപ്പാസിറ്റി ബാങ്കുകൾ കൃത്യമായി പരിഗണിക്കും എന്നുള്ളത് നമ്മൾ മുൻപും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇപ്പോഴും ഞാനത് പറയുന്നുണ്ട്. കാരണം എന്താണ്, കൃത്യമായിട്ട് വായ്പ തിരിച്ചടയ്ക്കാൻ കഴിവില്ലാത്ത ഒരു വ്യക്തിക്ക് ഒരു ബാങ്കും വായ്പ നൽകാനായിട്ട് അവർക്ക് താല്പര്യമില്ല. കാരണം പിന്നെ അത് ആ പൈസ തിരിച്ചു പിടിക്കുക എന്നുള്ളത് ബാങ്കിന് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ സാമ്പത്തിക ഭദ്രത വിലയിരുത്തുന്നതിനായിട്ട് ഈ ഒരു ധനകാര്യ സ്ഥാപനങ്ങൾ സാധാരണയായി നമ്മോട് ചോദിക്കുന്നത് കഴിഞ്ഞ 3 വർഷത്തെ ഇൻകം ടാക്സ് റിട്ടേൺ ആവശ്യപ്പെടുകയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ കാരണം അതിനകത്ത് കൃത്യമായിട്ട് ഉണ്ടാകുമല്ലോ നമ്മുടെ ആ ഒരു വരുമാനവും അതുപോലെ തന്നെ നമ്മുടെ ചെലവും എല്ലാം അതിനകത്ത് ആ ഒരു കാര്യത്തിനകത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കാണുന്ന മുറയ്ക്ക് അത് വെച്ചുകൊണ്ട് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് നമുക്ക് അവർക്കതിന്റെ അതായത് ഈ ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് കളക്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വായ്പകളൊക്കെ വേഗത്തിൽ അനുവദിച്ച് കിട്ടുന്നതിന് കൃത്യമായ ഇടവേളകളിൽ നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അത്യാവശ്യമുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. അതുപോലെ തന്നെയാണ് രണ്ടാമതായിട്ട് വരുന്നത്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റാണ് ഞാൻ പറയുന്നത്, നമുക്ക് തടസ്സമില്ലാത്ത വിസ പ്രോസസിങ്. അതായത് നമ്മൾ വിദേശത്തൊക്കെ യാത്ര ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പഠിക്കുന്നതിനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻകം ടാക്സ് റിട്ടേൺ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അതായത് ഭൂരിഭാഗം ഇന്റർനാഷണൽ അന്താരാഷ്ട്ര എംബസികളും അതുപോലെ തന്നെ കോൺസുലേറ്റുകളും ഒക്കെ വിസ അനുവദിക്കുന്നതിന് മുമ്പ് നമ്മുടെ ആ ഒരു ഫൈനാൻഷ്യൽ പൊസിഷൻ സാമ്പത്തിക ഭദ്രത സൂക്ഷ്മമായി പരിശോധിക്കും എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നത് വരുമാനത്തിന്റെ വ്യക്തമായ തെളിവ് നൽകുന്നത് കൊണ്ട് തന്നെ വിസ നിരസിക്കപ്പെടാനുള്ള സാധ്യത വളരെയധികം കുറയ്ക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇനി അത് മാത്രമല്ല, പല സന്ദർഭങ്ങളിലും നമ്മൾ മൂന്നാമതായിട്ട് പറയുന്ന പോയിന്റാണ് കേട്ടോ, പല സന്ദർഭങ്ങളിലും പല ഇടങ്ങളിൽ നിന്നും നമുക്ക് TDS പിടിച്ചിട്ടാണ്, അതായത് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്, അതായത് അതിന്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ ടാക്സ് പിടിച്ചതിന് ശേഷമായിരിക്കും പലപ്പോഴും നമുക്ക് പല തുകയും കിട്ടുന്നത്, അതായത് പല ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്തരത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന തുകയുണ്ടല്ലോ, അത്തരത്തിൽ പിടിച്ചു വച്ചിരിക്കുന്ന ഇൻകം ടാക്സിൽ പിടിച്ചു വച്ചിരിക്കുന്ന കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തുക നമുക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മളിത് ഫയൽ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അതായത് നമ്മുടെ ശമ്പളം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻട്രസ്റ്റ്, അത് അല്ലെങ്കിൽ ചിലപ്പം ഫ്രീലാൻസിങ്ങിലുള്ള വരുമാനങ്ങൾ, ഇതിനൊക്കെ അധികമായിട്ട് TDS ഈടാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ഈ ടാക്സ് ഫയൽ ചെയ്ത് കഴിഞ്ഞ ശേഷം, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്ത് കഴിഞ്ഞ ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. അപ്പോൾ ഈ ടാക്സ് റീഫണ്ട് തിരികെ ലഭിക്കണമെങ്കിൽ നമ്മൾ ITR ഫയൽ ചെയ്യണം. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി നാലാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാമ്പത്തിക നഷ്ടങ്ങളുടെ ക്യാരി ഫോർവേഡിംഗ് എന്ന് പറയുന്നത്, അതായത് നമ്മൾ ബിസിനസ്സിലോ അതുപോലെ തന്നെ ഓഹരി വിപണി നിക്ഷേപങ്ങളിലോ മൂലധന നഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിൽ ഉണ്ടാകുന്ന ലാഭവുമായിട്ട് അത് ക്രമീകരിച്ച് സെറ്റ് ഓഫ് ചെയ്ത് നികുതി കുറയ്ക്കുന്നതിന് ഈ ഒരു നിയമത്തിൽ വകുപ്പുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ചെയ്യണം. എന്നാൽ അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്ക് മുൻപായിട്ട് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കിട്ടുകയുള്ളൂ, അതായത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുള്ളത്, നമുക്ക് ഉയർന്ന തുകയുടെ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടുന്ന ഒരു അതിന്റെ കാര്യത്തിലൂടെ ഒന്ന് പറയണം. തീർച്ചയായിട്ടും നമ്മുടെ കുടുംബത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് 50 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഉയർന്ന കവറേജ് ഉള്ള ലൈഫ് ഇൻഷുറൻസോ അല്ലെങ്കിൽ ടേം ഇൻഷുറൻസോ എടുക്കാൻ ആഗ്രഹിക്കുന്ന പലരും ഒക്കെ ഉണ്ടാകും. അപ്പോൾ വാർഷിക വരുമാനം എത്രയെന്ന് ഉറപ്പുവരുത്തുന്നതിനും അതുപോലെ തന്നെ അർഹതപ്പെട്ട ഇൻഷുറൻസ് തുക കണക്കാക്കുന്നതിനും ഒക്കെ പ്രീമിയം അടയ്ക്കാൻ ശേഷിയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം
ശേഷം മാത്രമേ നമുക്ക് ആ ഒരു പ്രീമിയം അല്ലെങ്കിൽ ആ ഒരു പോളിസി നമുക്ക് തരികയുള്ളൂ. അപ്പോൾ അതിന് പ്രീമിയം അടയ്ക്കാനുള്ള ശേഷി വിലയിരുത്തുന്നതിന് ഇൻഷുറൻസ് കമ്പനികൾ ആദായ നികുതി റിട്ടേണുകൾ ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രയോജനങ്ങളാണ് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത് മൂലമുള്ളത്. അത് മാത്രമല്ല, അത് ആ ഒരു നിശ്ചിത കാറ്റഗറിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം നിയമപരമായിട്ടുള്ളൊരു ബാധ്യത കൂടിയാണ്. കൃത്യമായിട്ട് കൃത്യസമയത്ത് നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എങ്കിൽ പിന്നീട് നമുക്ക് ഒരു ചെറിയ ഫൈനോടുകൂടി നമുക്കത് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ പലപ്പോഴും നമുക്ക് നോട്ടീസ് വരികയും നമുക്ക് വലിയ തുക തന്നെ നമ്മൾ ഫൈനായി അടയ്ക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. നമുക്ക് നിയമപരമായിട്ടുള്ള നടപടികൾ നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാനുള്ളത് നിയമപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിയമ നടപടികളിൽ നിന്നും രക്ഷ നേടുന്നതോടൊപ്പം നമ്മുടെ കടമ നിർവഹിക്കുക, അതായത് നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുക. കാരണം എന്ന് പറയുന്നത് ഈ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളത് ഓരോ പൗരന്റെയും അതിന്റെ പരിധിയിൽ വരുന്ന ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടുന്ന പരിധിയിൽ വരുന്ന വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിയുന്നിടത്ത് ആ പ്രശ്നം അവിടെ അവസാനിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുകൊണ്ട് പല പ്രയോജനങ്ങൾ കൂടിയുണ്ട് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു സമയത്തേക്ക് ഈ ഒരു സമയം ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. നമുക്ക് ഉടൻ തന്നെ തിരിച്ചു വരാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: ഹായ്, ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ അടുക്കൽ സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളിപ്പോ പത്രത്തിൽ ഒരു പരസ്യം കാണുകയാണ്. നിങ്ങളൊരു ഭൂമി വാങ്ങാനായിട്ട്, വീട് വെക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ഭൂമി വാങ്ങാനായിട്ട് നിങ്ങൾ ഇങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് പത്രത്തിൽ ഒരു പരസ്യം കാണുന്നുണ്ട്, ക്ലാസിഫൈഡ് ലാൻഡ് ഫോർ സെയിൽ എന്ന് കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, ആ കൊള്ളാം, അത് പരസ്യത്തിൽ വരുന്നതാണ് ക്ലാസിഫൈഡ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ അതിനകത്ത് നിങ്ങൾ കാണുന്നുണ്ട്, അതിനകത്ത് ഒരു ലാൻഡ് വിൽക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. നിങ്ങൾ അവരെ സമീപിക്കുന്നു, അവർ നമ്മൾ അതിന്റെ ഇടപാടുകളെല്ലാം നടത്തുന്നു. അങ്ങനെ നടത്തി കഴിഞ്ഞിട്ട് പിന്നീട് അതിനകത്ത് ഒരു വീട് വെക്കാനായിട്ട് ചെല്ലുന്ന സമയത്താണ് കുറെ പ്രശ്നങ്ങൾ അവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെന്താണ്, ഈ ഒരു ക്ലാസിഫൈഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അതായത് നമ്മൾ ഒരു ഭൂമി വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കുറെ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറയുന്നുണ്ട്. ഈ ക്ലാസിഫൈഡ് ലാൻഡ് കൊണ്ട് അർത്ഥമാക്കുന്ന കാര്യം പറഞ്ഞിട്ട് വേണം അതിലേക്ക് പോകാൻ. അതായത് ആ ഭൂമി റവന്യൂ രേഖകളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെ, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് ഏതാണ്, അത് പുരയിടമാണോ നിലമാണോ എന്നൊന്നും പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ അതിന്റെ നമ്മുടെ റവന്യൂ രേഖകളിൽ ഇപ്പൊ തണ്ടപ്പേര് അല്ലെങ്കിൽ ബേസിക് ടാക്സ് രജിസ്റ്റർ BTR തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഭൂമി പലതരത്തിലായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത് പുരയിടം വരുന്നുണ്ട്. അതായത് വീട് വെക്കുന്നതിനും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമൊക്കെ അനുയോജ്യമായിട്ടുള്ള കരഭൂമിയാണ് നമുക്ക് വരുന്നത് പുരയിടം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നിലം അഥവാ പാഡി ലാൻഡ് എന്ന് പറയുന്ന നെൽവയലുകൾ ഒക്കെ വരുന്നത്. ഇതിനകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് കർശനമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെയാണ് തണ്ണീർത്തടം. തണ്ണീർത്തടം എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ്, ജലാശയങ്ങളോടും മറ്റുമൊക്കെ ചേർന്ന് കിടക്കുന്ന ഭൂമിയാണ് നമ്മൾ തണ്ണീർത്തടം എന്ന് പറയുന്നത്. ഇനി മറ്റു തരം, അതായത് തോട്ടം, തരിശുഭൂമി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ഒരു ഭൂമി റവന്യൂ രേഖകളിൽ നിലം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് െങ്കിൽ അവിടെ വീട് വെക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കണം. അതിനടുത്ത് അപ്പൊ നമ്മളത് വെക്കണമെങ്കിൽ അത് നിയമപരമായ രീതിയിൽ ഭൂമിയെ തരം മാറ്റണം, ലാൻഡ് കൺവേർഷൻ നടത്തേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ കുറേയൊക്കെ മെനക്കേട് പിടിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം പലപ്പോഴും എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈഡ് ലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് മറ്റൊരു കാര്യം, ഇപ്പൊ നമുക്ക് ബാങ്ക് ലോൺ കിട്ടുന്ന കാര്യത്തിലാണെങ്കിൽ, അതായത് ഭൂമിയുടെ തരം തെറ്റായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ ബാങ്കുകൾ ലോൺ തരുന്നതിന് വരെയൊക്കെ വിസമ്മതിക്കുന്ന ഒരു സംഗതി കൂടിയുണ്ട്. ഇനി അതുപോലെ തന്നെയാണ് നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. കൃത്യമായിട്ടുള്ള തരംതിരിക്കൽ അല്ലാത്ത ഭൂമി വാങ്ങുന്നത് നമുക്ക് ഭാവിയിൽ വലിയ നിയമ കുരുക്കുകൾക്ക് പ്രശ്നങ്ങൾക്കൊക്കെ കാരണമാകും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെ രേഖകളാണ് പരിശോധിക്കേണ്ടത് നമുക്ക് നോക്കാം. അതിന്റെ പ്രമാണം നോക്കിക്കഴിഞ്ഞാൽ, അതായത് ടൈറ്റിൽ ഡീഡ് എന്ന് പറയുന്ന പ്രമാണം, സാധാരണ എല്ലാവരും പ്രമാണം വായിച്ചു നോക്കുന്നു, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. പോരാ, പ്രമാണം മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന BTR എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് ബേസിക് ടാക്സ് രജിസ്റ്റർ, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്കെച്ച്, ഇതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഡാറ്റാ ബാങ്ക് പരിശോധനയും വളരെ നല്ലതാണ് എന്ന് പറഞ്ഞാൽ, കേരള സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്ന ലാൻഡ് ഡാറ്റാ ബാങ്ക്, അതിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭൂമി നെൽവയലോ തണ്ണീർത്തടമോ ആയി ലിസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ഇത് നമുക്ക് ഓൺലൈനായിട്ട് പരിശോധിക്കാവുന്ന കാര്യമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വില്ലേജ് ഓഫീസിൽ സന്ദർശിച്ചു കഴിഞ്ഞാലും ഭൂമിയുടെ സർവേ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വില്ലേജ് ഓഫീസറുമായി സംസാരിച്ച് ആ ഭൂമിയുടെ നിലവിലെ സ്ഥിതി ഏതാണെന്നുള്ളത് നമുക്ക് ഉറപ്പുവരുത്താവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ക്ലാസിഫൈഡ് ലാൻഡ് ഫോർ സെയിൽ എന്ന് പരസ്യത്തിൽ കാണുമ്പോൾ ആ ഭൂമി കൃത്യമായിട്ടുള്ള തരംതിരിക്കലിന്, അതായത് പുരയിടമാണോ അല്ലയോ ഒക്കെ എന്നുള്ളത്, എല്ലാ രേഖകളും കൃത്യമാണ് എന്നുള്ളതിന് അർത്ഥമില്ല അല്ലെങ്കിൽ എന്ന് അർത്ഥമാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വില്ലേജ് നേരിട്ട് തന്നെ വില്ലേജ് രേഖകളൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. കാരണം നമ്മൾ വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ അത് പുരയിടമാണെങ്കിൽ അല്ലേ നമുക്കത് കൃത്യമായിട്ട് വീടൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇത് പലപ്പോഴുമൊക്കെ ഒരു ഒളിച്ചു അല്ലെങ്കിൽ ഒരു മറച്ചു വെക്കൽ തന്ത്രം കൂടിയാണ് ഇവരുടെ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉപഭോക്താവിനെ ആകർഷിക്കുന്നതിനുള്ള ഒരു തന്ത്രം കൂടിയായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭൂമിയുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ, ഉദാഹരണത്തിന് നിലമാണ് അല്ലെങ്കിൽ തരിശു ഭൂമിയാണ് എന്ന് വെളിപ്പെടുത്തിയാൽ അത് വാങ്ങാനായിട്ട് ആളുകൾ മടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസിഫൈഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സാങ്കേതിക സാങ്കേതിക വാക്കുപയോഗിച്ച് അപ്പോൾ ക്ലാസിഫൈഡ് ലാൻഡ് എന്ന് പറയുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാതെ പോകും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സാങ്കേതിക വാക്കുപയോഗിച്ചുകൊണ്ട് ആ ഭൂമിക്ക് നിയമപരമായിട്ടുള്ള എല്ലാ അംഗീകാരവും ഉണ്ട് എന്ന് ഉപഭോക്താവിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലരും ഒക്കെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചതികളിൽ വീഴരുത് എന്നുള്ളതാണ്. അതായത് വിവരങ്ങൾ മറച്ചു വെക്കുന്നതിനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിൽ നടത്തിയിരിക്കുന്നത്. അതായത് ഭൂമി നെൽവയലോ അതുപോലെ തന്നെ ഡാറ്റ ബാങ്കിൽ ഉൾപ്പെട്ടതോ ആണെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് നമുക്ക് നിയമപരമായിട്ടുള്ള വലിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത് നേരിട്ട് പറഞ്ഞാൽ വിൽപ്പന നടക്കില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ. അപ്പൊ അങ്ങനെ നേരിട്ട് പറയാതിരിക്കുകയും എന്നാൽ പിന്നീടൊരു തർക്കം വന്നു കഴിഞ്ഞാൽ, ഒരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ പറയും അത് ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് ക്ലാസിഫൈഡ് ആണെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ റവന്യൂ രേഖകളിൽ എങ്ങനെയാണ് അങ്ങനെ, അതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇത്തരത്തില് ഭൂമി നിലവില് നിലമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി പുരയിടമൊക്കെ ആക്കുന്നതിന് ഒരുപാട് തുകയും സമയവും ഒക്കെ ചിലവാകുന്ന ഒരു സംഗതിയാണ്. പലപ്പോഴും ഈ വിൽക്കുന്നവര് ഈ ഒരു ബാധ്യതയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള വിവരങ്ങൾ മറച്ചു വെച്ച് ഭൂമി വിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ, ചില ക്ലാസിഫൈഡ് പോലെയുള്ള ടെക്നിക്കൽ വേർഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കാനും അതോടൊപ്പം തന്നെ ഇത് അവരുടെ കൈകളിൽ എത്തിച്ചേർന്നു, അതായത് വാങ്ങുന്നവൻ ഇത് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് മുഴുവൻ വിൽക്കുന്നയാൾക്കല്ലല്ലോ, ഇത് വാങ്ങിക്കഴിഞ്ഞ ആൾക്കല്ലേ അയാളുടെ തലയിലാകും എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഇതൊരു മറച്ചു വെക്കലാണ് എന്നുള്ളത് തന്നെ ഒന്ന് മനസ്സിലാക്കാം. അതെപ്പോഴാണ് പൂർണ്ണമാകുന്നത്, ശരിക്കും ഒരു മറച്ചു വെക്കലാകുന്നതെന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകാതിരിക്കുന്ന സമയമാകുന്ന സമയത്ത്, അതായത് പരസ്യത്തിൽ ഭൂമിയുടെ അത് ലാൻഡ് ക്ലാസിഫിക്കേഷൻ ഏതാണ് എന്നുള്ളത്, പുരയിടമാണോ നിലമാണോ എന്നുള്ളത് കൃത്യമായി രേഖപ്പെടുത്താതിരിക്കുന്നത് ഒരു തരത്തിലുള്ളൊരു വഞ്ചന തന്നെയാണ്. അതുപോലെ തന്നെയാണ് വീട് വെക്കാൻ അനുയോജ്യം എന്ന് പരസ്യം നൽകിയ ശേഷം അത് ആധാരത്തിൽ ചെല്ലുന്ന സമയത്ത് അത് നിലമാണെന്ന് നമ്മൾ കാണുന്ന സമയത്ത് അതും തീർച്ചയായിട്ടും വഞ്ചിക്കുന്ന അല്ലെങ്കിൽ ഒരു വഞ്ചനയുടെ ഭാഗം തന്നെയാണ്. അപ്പൊ ഈ സാഹചര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നുകൂടെ ഒന്ന് പറയാം. അതായത് നമുക്ക് പരസ്യം നൽകുന്നയാളോട് ഇത് വില്ലേജ് രേഖകളിൽ ഏത് തരത്തിൽപ്പെട്ട ഭൂമിയാണ് എന്നുള്ളത് നേരിട്ട് ചോദിക്കുക. അതായത് ബി ടി ആറിൽ ഇത് ഏത് തരത്തിൽപ്പെട്ട ഭൂമിയാണ് എന്ന് വിൽക്കാൻ വരുന്ന ആളുടെ തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് രേഖകൾ ആവശ്യപ്പെടാം. അതായത് വിൽക്കുന്ന ഭൂമിക്ക് ആ ഭൂമിയിൽ വിൽക്കുന്ന ആൾക്ക് ആ ഭൂമിയിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ടെങ്കിൽ അവർ രേഖ നൽകാനായിട്ട് മടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അല്ലെ. അപ്പൊ രേഖകൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ വിസമ്മതിക്കുകയോ അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അതിലെന്തോ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നതാണ് നമുക്ക് നല്ലത്, ഏറ്റവും സുരക്ഷിതം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, നമ്മൾ ഒരിക്കലും പരസ്യത്തിൽ മാത്രം വിശ്വസിക്കരുത്. പരസ്യം എന്ന് പറയുന്നത് എപ്പോഴും ആകർഷകമാക്കുന്നതിന് വേണ്ടിയായിരിക്കും ശ്രമിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അതിന്റെ രേഖകളിൽ മാത്രം നമ്മൾ വിശ്വസിക്കുക. വില്ലേജ് ഓഫീസിലാണെങ്കിലും അതുപോലെ തന്നെ ലാൻഡ് ഡാറ്റ ബാങ്കിലും, അതിന്റെ ലാൻഡ് ഡാറ്റ ബാങ്കിന്റെ പോർട്ടലിൽ നമുക്ക് നേരിട്ട് ആക്സസ് ഉള്ളതാണ്. അവിടെയൊക്കെ പോയി നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ചതിവുകൾ പറ്റാതിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയ ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചെത്താം.

ഹായ് ഹലോ, നമസ്കാരം. തിരിച്ചു വരാം ടൈം പാസ്റ്റിലേക്ക്. ഞാൻ എടുക്കട്ട്, സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളിപ്പോ റോഡിലോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നിയമ ലംഘനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? പ്രത്യേകിച്ചും വാഹനം ഓടിക്കുന്ന ടൂ വീലർ ഓടിക്കുന്നവര് ആ ഒരു നമ്മൾ റോഡിലേക്കൊക്കെ നോക്കുന്ന സമയത്തെ ഹെൽമറ്റിന്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചാൽ സേഫ്റ്റി ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ ആർക്കാണ് ഹെൽമറ്റ് കൊണ്ട് സേഫ്റ്റി നൽകുന്നത് അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് പറയാനുള്ളത്, ബൈക്ക് ഓടിക്കുന്നവരാണെങ്കിൽ അവർ എപ്പോഴും പെട്രോൾ ടാങ്കിന്റെ മുകളിലാണ് പലരും ഹെൽമറ്റ് വെച്ചിരിക്കുന്നത് കാണുന്നത്. പോലീസിനെയോ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയോ ഒക്കെ കാണുന്ന സമയത്ത് ഓട്ടത്തിൽ തന്നെ അതെടുത്ത് തലയിലേക്ക് വെക്കുന്നു. അത് വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഗതി കൂടിയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ വാഹനത്തിന്റെ ഹാൻഡിൽ, അതല്ല എങ്കിൽ ആ റിയർ വ്യൂ മിററിനകത്ത് ഹെൽമറ്റ് തൂക്കിയിട്ട് യാത്ര ചെയ്യുന്നവരെ കാണാം. വളരെ അപൂർവമായിട്ടെങ്കിലും ഇത് കയ്യിൽ ഹെൽമറ്റ് ഇട്ടുകൊണ്ട് ഓടിക്കുന്നവരെയൊക്കെ കാണാം. ഇതൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു സംശയം, കൈയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണോ ഹെൽമറ്റ് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നുമല്ല, നമ്മുടെ തല സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് ഉപയോഗിക്കുന്നത് എന്നുള്ളതറിയാം. പലപ്പോഴും പലരും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഹെൽമറ്റ് ഒന്നും ഉപയോഗിക്കാതെ പോയാൽ ഓ പിടിച്ച 500 രൂപ കൊടുത്താൽ മതിയല്ലോ, പിന്നെ പ്രശ്നമില്ലല്ലോ. ഇനി പലരുടെയും മറ്റൊരു തെറ്റായ ധാരണ കൂടി ഞാനൊന്ന് പറയാം. അതായത് 500 രൂപ പിഴ അടച്ചു കഴിഞ്ഞാൽ ആ ദിവസം പിന്നീട് മറ്റ് ഫൈൻ വരില്ല. അതായത് ഇനി അടുത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ചെക്കിംഗ് ഉണ്ടെങ്കിൽ അവരെടുത്ത് പറഞ്ഞാൽ മതി, ദേ അവിടുന്ന് എനിക്ക് 500 രൂപ ഫൈൻ തന്നതാണ് എന്ന് പറഞ്ഞാൽ വീണ്ടും പിഴ അടിക്കില്ല എന്നൊരു തെറ്റായ ധാരണ പലരുടെയും ഉള്ളിലുണ്ട്. അത് തെറ്റാണ്. തീർച്ചയായിട്ടും ഈ ഹെൽമറ്റ് ഇല്ല എങ്കിൽ വാഹനം ഓടിക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്, ടൂ വീലർ ഓടിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് നിയമത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, ഈ 500 രൂപ പിഴ അടച്ചുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുമില്ല ഇനി മുതൽ. അതായത് നിയമത്തിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പുതുതായിട്ട് വന്നിരിക്കുന്ന അനുസരിച്ച് 3 മാസത്തേക്ക് ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഹെൽമറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ 3 മാസത്തേക്ക് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടമാകും. ഇനി മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ഒരു ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുകയും വേണം. അതായത് സസ്പെൻഷൻ കാലയളവിനുള്ളിൽ ഈ ഒരു പരിശീലനത്തിൽ പങ്കെടുത്തതിന് ശേഷം, സസ്പെൻഷൻ കഴിഞ്ഞതിന് ശേഷം ചെന്നെങ്കിൽ മാത്രമേ ലൈസൻസ് നമുക്ക് ഇത് പുനഃസ്ഥാപിച്ച് കിട്ടുകയുള്ളൂ എന്ന രീതിയിലേക്കാണ് ഇതിന്റെ മാറ്റം വരുത്തിയിരിക്കുന്നത്. അതായത് സുരക്ഷിത ഡ്രൈവിംഗിന്റെ പാഠഭാഗങ്ങൾ പഠിച്ച് അവിടെ നടത്തുന്ന ഒരു ചെറിയൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് കൂടി പാസ്സായെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് തിരികെ കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു സമയം ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അത് മാത്രമല്ല, കേന്ദ്ര മോട്ടോർ വാഹന നിയമപ്രകാരം ഗതാഗത നിയമ ലംഘനങ്ങൾക്കുള്ള ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യവസ്ഥയുണ്ട്. എന്നാൽ കുറ്റകൃത്യങ്ങളുടെ ഗൗരവം അടിസ്ഥാനമാക്കിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബേസിൽ ലൈസൻസ് സസ്പെൻഷൻ കാലാവധിയും പരിശീലന കാലയളവും നമ്മുടെ സംസ്ഥാനത്ത് ഇതുവരെ നിശ്ചയിച്ചിരുന്നില്ല. ഇത് പരിഹരിക്കാനായിട്ട് വിവിധ കുറ്റങ്ങളുടെ ശിക്ഷാ കാലാവധി നിശ്ചയിച്ചുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ ഇതിനെക്കുറിച്ച് നമ്മുടെ ശ്രോതാക്കളോട് ഒന്ന് പറയുന്നത്. കാരണം ഒന്ന് കരുതിയിരിക്കുക അതിന് വേണ്ടിയിട്ടാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നിയമം അനുസരിക്കുക എന്നുള്ളതിനുപരിയായിട്ട് നമ്മുടെ സുരക്ഷ, ആ സേഫ്റ്റിയാണ് ഫസ്റ്റ് എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു മാറ്റം, ഇപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഉത്തരവിറങ്ങിയതിനുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് നമ്മുടെ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള കുറ്റങ്ങളെ 13 വിഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടാണ് ഇപ്പോൾ ശിക്ഷ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് മദ്യപിച്ചോ അതുപോലെ തന്നെ അലക്ഷ്യമായിട്ടോ ഒക്കെ വാഹനം ഓടിച്ചോ ഈ ആളപായമുണ്ടാക്കി കഴിഞ്ഞാൽ 1 വർഷത്തേക്കാണ് ലൈസൻസ് നഷ്ടമാകുന്നത്. ഗുരുതര പരിക്കാണെങ്കിൽ 6 മാസത്തേക്കാണ് സസ്പെൻഷൻ വരുന്നത്. ഈ 2 കുറ്റങ്ങൾക്കും 5 ദിവസത്തെ ക്ലാസ്, മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന 5 ദിവസത്തെ ക്ലാസ് നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. നമ്മുടെ കൊല്ലത്ത് ഇതിന്റെ ക്ലാസ് നടത്തുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്ന ക്ലാസ്സുകൾ ഇപ്പോൾ നിലവിലുള്ളത് മലപ്പുറത്തുണ്ട്, അതുപോലെ തന്നെ എറണാകുളത്തുണ്ട്. 3-ാമത്തെ സെന്റർ നമ്മുടെ കൊല്ലത്ത് കൊല്ലം ബീച്ച് റോഡിലാണ് ഇതിന്റെ സെന്റർ ഉള്ളത്. അപ്പൊ തീർച്ചയായിട്ടും 5 ദിവസത്തെ ക്ലാസ്. മറ്റൊരു കാര്യമുണ്ട്, ഇതിനകത്ത് ഫൈനൊക്കെ കൂടാതെ ഈ 5 ദിവസത്തെ ക്ലാസ്സിന് അതിന്റെ ഫീസ് വേറെ ഉണ്ട് കേട്ടോ, അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. അതുപോലെ തന്നെയാണ് മദ്യപിച്ചിട്ടുള്ള ഡ്രൈവിംഗ്, അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ്, മത്സരയോട്ടം, സാങ്കേതിക തകരാറുകൾ ഉള്ള വാഹനങ്ങൾ നിരത്തിലിറക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടും ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ നമ്മൾ നിരത്തിലിറക്കുക എന്നിവയ്ക്ക് 6 മാസത്തെ സസ്പെൻഷനും 3 ദിവസത്തെ ക്ലാസ്സാണുള്ളത്. അപ്പൊ മറ്റേ ഗുരുതരമായിട്ടുള്ള കുറ്റമാണെന്നുണ്ടെങ്കിൽ 5 ദിവസത്തെ ക്ലാസ്സുമുണ്ട്, അതുപോലെ തന്നെ 1 വർഷത്തെ സസ്പെൻഷൻ. ഇതിപ്പോ 6 മാസത്തെ സസ്പെൻഷനുമുണ്ട്, 3 ദിവസത്തെ ഈ പറഞ്ഞിരിക്കുന്ന നിർബന്ധമായിട്ടുള്ള ക്ലാസ്സുമുണ്ട്. ഇനി അത് കൂടാതെ ഇതേപോലെ തന്നെ ആംബുലൻസ്, അഗ്നിശമന

അതുകൂടാതെ അമിതഭാരം കയറ്റുന്നതിന് പിടിക്കപ്പെടുന്നവർക്ക് ഒരു ദിവസത്തെ ക്ലാസും വേഗപരിധി ലംഘിക്കുന്നവർക്ക് മൂന്ന് ദിവസത്തെ ക്ലാസും ഉണ്ടാകുന്നതാണ്. ഈ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് നൽകിയെങ്കിൽ മാത്രമേ ലൈസൻസ് തിരികെ കിട്ടൂ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ ഹെൽമറ്റ് ലംഘനം, അതായത് ഹെൽമറ്റ് വെക്കാതെയുള്ള യാത്രകൾക്ക്, ഇതൊക്കെ ഒരു ചെറിയ കുറ്റമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരുന്നില്ല, അത് ഒരു ചെറിയ ഫൈൻ അടയ്ക്കുക, അതായത് 500 രൂപ അടയ്ക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അതിപ്പോൾ മാറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിയമലംഘനം വ്യാപകമായതിനാൽ തന്നെ ശിക്ഷ നടപ്പാക്കുന്നതിന് പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാമെങ്കിൽ പോലും അത് കർശനമായിട്ട് നടപ്പിലാക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പും പോലീസും. ഇവിടെ 3 പരിശീലന കേന്ദ്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ എണ്ണം, വ്യാപകമായിട്ടുള്ള എണ്ണം വരുന്ന സമയത്ത് ഇവർക്ക് പരിശീലനമൊക്കെ കൊടുക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ പരിശീലനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അമിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരും. അപ്പോൾ നമ്മുടെ ഈ ഒരു സസ്പെൻഷൻ കാലയളവ് കഴിഞ്ഞാൽ പോലും ഒരുപക്ഷെ ക്ലാസിൻ്റെ സ്ലോട്ട് കിട്ടാത്തത് കൊണ്ട് പിന്നീട് അത് നീട്ടിവെക്കേണ്ടെന്ന്, അല്ലെങ്കിൽ വീണ്ടും ലൈസൻസ് സസ്പെൻഷൻ കാലയളവ് നീണ്ടുപോകുന്ന ഒരവസ്ഥയിലേക്കൊക്കെ വരും. കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ കോഴ്സ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയെങ്കിൽ മാത്രമേ അവർക്ക് ലൈസൻസ് തിരികെ കിട്ടുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് നോക്കി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുക, അതിനായിരിക്കണം പ്രധാനം അല്ലെങ്കിൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

0: ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിവരം ടൈം പാസിലേക്ക് ഞാൻ അടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ ടൈം പാസിൽ ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെ. അത് പൊതുജനോപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടത്, ചെയ്തു കൂടാത്തത്, അത്തരത്തിലുള്ള പല കാര്യങ്ങൾ പറയും. എന്തിനാ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമുക്കറിയാവുന്ന കാര്യമാണ്, പക്ഷെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് നമ്മുടെ മഴയൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു, ഇടയ്ക്കിടയ്ക്ക് വൈദ്യുതി കട്ട് വരുന്നുണ്ട്. അത് അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല, പലയിടത്തും ഒക്കെ കാറ്റൊക്കെ അടിച്ചിട്ട് മരങ്ങളൊക്കെ വീണിട്ടോ അതല്ലാതെയൊക്കെ ഉള്ളത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മളിവിടെ കാണുന്നുണ്ട്, നമ്മൾ പോകുന്ന വഴിക്കൊക്കെ പല സ്ഥലങ്ങളിലുമൊക്കെ ഈ ഒരു ലൈനുകൾ ഇങ്ങനെ, ലൈൻ കമ്പി ഇങ്ങനെ താണു കിടക്കുന്നത് അപകടമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതൊക്കെ പലയിടത്തും പ്രത്യേകിച്ച് ഇട റോഡുകളിലൊക്കെ അത് മാറ്റിയിട്ട് കേബിളുകളാക്കി മാറ്റുന്നത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ വളരെ മുൻപ് തന്നെ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം, അത് ഒറ്റയടിക്ക് മാറ്റാൻ കഴിയുകയില്ല, എങ്കിലും കുറേശ്ശെ കുറേശ്ശെയായിട്ട് അതിങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു. നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഇട റോഡുകളിലൊക്കെ ഇതിൻ്റെ അവിടെ റോഡിന് വീതിയൊക്കെ കുറവായതുകൊണ്ട് അവിടെ അപകട സാധ്യത കൂടുതലാണ്. ഈ ലൈൻ താന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ കമ്പികൾ താന്ന് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അപകട സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊക്കെ മാറ്റി പ്രധാന റോഡുകളിൽ വരെ അത്തരത്തിലുള്ള കേബിളിംഗ് ആക്കുന്നത്, അതായത് അത് കവേർഡാണ്, സീൽഡാണ്, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തട്ടിയാൽ പോലും അപകടമുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന, അതായത് അറിഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല, പക്ഷേ അത് നമുക്ക് വലിയ ദോഷമുണ്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പലപ്പോഴും ഈ വൈദ്യുതി വിതരണം നഷ്ടപ്പാകുന്ന സമയത്ത് നമ്മൾ എന്തോ ചെയ്യുന്നത്, അത് നമ്മുടെ തൊട്ടടുത്തുള്ള ഇലക്ട്രിസിറ്റി ഓഫീസിലേക്ക് വിളിക്കും. അവിടെ വിളിക്കുന്ന സമയത്ത് ഫോൺ എൻഗേജ് ആണ്. അപ്പം നമ്മൾ പറയുന്ന ഒരു പരാതി എന്താണ്, അവർ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ഇരിക്കുകയാണ്, കറണ്ട് പോയി കഴിഞ്ഞാൽ അവരുടെ സ്ഥിരം പരിപാടിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എത്ര പേര് ആ സമയത്ത് വിളിക്കുന്നുണ്ടാകും, നൂറുകണക്കിന് ആൾക്കാർ വിളിക്കുന്നുണ്ടാകും അല്ലേ. നമ്മുടെ റേഡിയോയിലോട്ട് തന്നെ ലൈവ് പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന സമയത്ത് പലരും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ വിളിച്ചിട്ട് എത്ര വിളിച്ചിട്ടും കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം ഒരു സമയത്ത് ഒരാളുമായി സംസാരിക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയുകയുള്ളൂ, അതുപോലെ തന്നെയാണ് ഇലക്ട്രിസിറ്റി ഓഫീസിലെ ടെലിഫോണിൻ്റെയും അവസ്ഥ. ഒരു സമയത്ത് അവിടെ ഒരാൾക്ക് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ നൂറുകണക്കിന് ആൾക്കാർ ഇങ്ങനെ പരാതി പറയാനായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്തൊക്കെ നമ്മൾ 1912 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ കറണ്ട് ഇത്തരത്തിൽ നിരന്തരം പോകുന്നത് നമ്മൾ മൂലമാണ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? പലപ്പോഴും നമ്മൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ ഒക്കെ ഇങ്ങനെ കറണ്ട് പോയിട്ട് തിരികെ വരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവം എന്നൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീടുകളിൽ പലതരത്തിലുള്ള ഉപകരണങ്ങൾ ഓണായി കിടക്കുകയായിരിക്കും. മിക്സി ഓണായിരിക്കും, അതുപോലെ തന്നെ വാട്ടർ പമ്പ് ഓണായിരിക്കും, അതുപോലെ എയർ കണ്ടീഷണർ ഓണായിരിക്കും, വാഷിംഗ് മെഷീൻ ഓണായിരിക്കും. ഇത്തരത്തിലുള്ള ഹെവി ആയിട്ട് കറണ്ട് ഉപയോഗിക്കുന്ന പല ഉപകരണങ്ങളും ഇങ്ങനെ ഓണായിരിക്കുന്ന അവസ്ഥയിലായിരിക്കും വൈദ്യുതി പെട്ടെന്ന് വരുന്നത്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇതെല്ലാ വീടുകളിലും കിടക്കുന്ന ഇത്തരത്തിലുള്ള ഉപകരണങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ഓണാകുന്ന സമയത്ത് വീണ്ടും ഈ ലോഡ് ഓവർലോഡായി മാറിയിട്ട് ഒരു ഫീഡർ ട്രിപ്പാകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അപ്പോൾ ഫീഡർ ട്രിപ്പാകുന്ന ഈ ഒരവസ്ഥ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട്, നമുക്ക് സാധാരണഗതിയിൽ 8 മണി മുതൽ 11 മണി വരെ എങ്കിലും, അതായത് രാത്രി ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത്, 6 മണി മുതലേ ഉപയോഗം കൂടുതലാണെങ്കിൽ പോലും 8 മണി മുതൽ 11 മണി വരെയാണ് കൂടുതൽ ഉപയോഗം വരുന്നത്. ഈ സമയത്തെങ്കിലും എല്ലാവരും AC ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് സഹകരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ ലോഡ് ഷെഡിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ കറണ്ട് കട്ട് കഴിഞ്ഞിട്ട് തിരികെ വരുന്ന സമയത്ത് AC, ഫ്രിഡ്ജ്, ഇൻവെർട്ടർ ഇവയെല്ലാം ഒരുമിച്ച് ഓണാകുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിടണം എന്ന് പറയുന്നുണ്ട്. ഇനി ഇതൊന്നുമില്ല, ഫീഡർ ട്രിപ്പ് ആയില്ലെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? ചില സമയത്ത് ട്രാൻസ്ഫോമറിലുള്ള ഫ്യൂസ് തന്നെ അടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു 2 ട്രാൻസ്ഫോമറിലെ ഫ്യൂസ് അടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ ഇത് അറിഞ്ഞ് അവിടെ നിന്നും പോയി 2 സ്ഥലത്തും പോയി ഇത് കെട്ടി, അത് രാത്രിയിലാണ്, പ്രത്യേകിച്ച് മഴയുള്ള സമയത്ത് അവർ പോയി കെട്ടി ഇട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ഒത്തിരി സമയം പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെയല്ലേ ഈ ഒരു എണ്ണത്തിൻ്റെ പ്രശ്നത്തിന് കാരണക്കാരൻ. ഇനി അവരുടെ ഭാഗം പോകട്ടെ, ഇനി മറ്റൊരു ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇത്തരത്തിൽ നമ്മുടെ ഉപകരണങ്ങൾ ഇരിക്കുന്ന സമയത്ത്, ഈ കറണ്ട് വരുന്ന സമയത്ത്, പെട്ടെന്ന് കറണ്ട് വരുന്ന സമയത്ത് പലരും അത് ഉപയോഗിക്കുന്നില്ല. അതുമൂലം ചിലപ്പോൾ വോൾട്ടേജ് കൂടി വന്നിട്ട് നമ്മുടെ ഈ ഉപകരണങ്ങൾ തന്നെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്യൂസ് പോകുന്ന കാര്യമാണ്, അത് ഇലക്ട്രിസിറ്റി ബോർഡുകാർ നോക്കിക്കോളും എന്ന് പറയുന്നെങ്കിൽ, നമ്മുടെ വീട്ടിലുള്ള AC വാഷിംഗ് മെഷീനോ റെഫ്രിജറേറ്ററോ അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന മിക്സർ ഗ്രൈൻഡറോ മോട്ടറോ ഒക്കെ കത്തിപ്പോയി കഴിഞ്ഞാൽ അത് നമ്മൾ തന്നെ മാറ്റിയല്ലേ പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഏതൊരു കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഭാഗത്തും കുറേയൊക്കെ അനാസ്ഥകളുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ കറണ്ട് പോകുന്ന സമയത്ത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അങ്ങ് പറയുകയാണെങ്കിൽ, കറണ്ട് പോയി കഴിഞ്ഞാൽ പവർ കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ നമ്മൾ അങ്ങ് ഓഫ് ചെയ്യുക. അപ്പൊ ഇത് കറണ്ട് വന്നു എന്ന് നമ്മൾ എങ്ങനെ അറിയും? നമുക്ക് ലൈറ്റ് ഓൺ ചെയ്ത് വെക്കാം, കാരണം അത് അഥവാ പോയി കഴിഞ്ഞാൽ അതിന് വളരെ കുറച്ച് കറണ്ട് മാത്രമല്ലേ എടുക്കുള്ളൂ. സാധാരണഗതിയിൽ ഇപ്പൊ ഇരിക്കുന്ന എല്ലാം LED ബൾബുകളാണ്. LED ആണെങ്കിൽ 9 വാട്ട്സിന്റെതാണ് ഇപ്പൊ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഉപയോഗിക്കുന്നുള്ളൂ, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാത്തതാണ്. എന്നാൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മോട്ടോർ ഉപയോഗിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ റെഫ്രിജറേറ്റർ, അതല്ല എങ്കിൽ വാഷിംഗ് മെഷീൻ, എയർ കണ്ടീഷണർ, മിക്സർ ഗ്രൈൻഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മിക്സി, ഇതെല്ലാം നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. കറണ്ട് വന്ന് കറണ്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം കൂടെ, വന്ന സമയത്ത് തന്നെ പെട്ടെന്ന് വീണ്ടും പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് സ്റ്റഡി ആയതിനു ശേഷം നമുക്ക് അത്യാവശ്യമെങ്കിൽ ഇതൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ കൂടിയൊക്കെ നമുക്ക് ഇതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ഒന്ന് റെഗുലേറ്റ് ചെയ്ത് നിർത്താൻ സാധിക്കും. അപ്പൊ നമ്മുടെ ഭാഗത്തും കുറെ തെറ്റുകളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നതിന്റെ അർത്ഥം. നമ്മളെല്ലാം കുഴപ്പക്കാരാണ് എന്ന് ഞാൻ പറയുന്നു എന്ന് ആരും, നമ്മുടെ ശ്രോതാക്കൾ ആരും കരുതരുത്, അങ്ങനെ കരുതില്ല എന്നറിയാം. കാരണം നമ്മുടെ ഈ ഷോയിലൂടെ നമ്മൾ നല്ല കുറെ കാര്യങ്ങൾ, അത് നമുക്ക് പലപ്പോഴും പലർക്കും അറിഞ്ഞുകൂടാത്തത് കൊണ്ടുകൂടിയാകാം, അല്ലാതെ മനഃപൂർവ്വം ചെയ്യുന്നതാകില്ല, അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നില്ല, ചിലപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ ഒരു ഞാൻ ഈ പറഞ്ഞത് കൊണ്ട് അടുത്ത പ്രാവശ്യം കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ആ മെയിൻ വലിയ പവർ ഉപയോഗിക്കുന്നതൊക്കെ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കുറേയേറെ ലഘൂകരിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. എനിക്ക് ഇനിയും ഒരുപാട് ഇത്തരത്തിൽ കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, പറയാനുമുണ്ട്. പക്ഷേ നമ്മുടെ സമയം, നമ്മുടെ ഇന്നത്തെ ടൈം പാസിന്റെ സമയം കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരുപിടി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട്, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞുകൊണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നിർദ്ദേശങ്ങൾ, ഏതിനെങ്കിലും കുറിച്ച്, എന്തിനെങ്കിലും കുറിച്ച് അറിയണമെങ്കിൽ, പലരും എന്നോട് പേഴ്സണലായിട്ട് വിളിച്ച് പല കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അത്തരത്തിൽ പൊതുജനങ്ങൾക്ക് അറിയേണ്ടുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചുകൊണ്ട് നമുക്ക് വരും ആഴ്ചകളിലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടൈം പാസിൽ നിന്നും ഞാൻ അഡ്വക്കേറ്റ് സന്തോഷ് വളരെ സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.
1: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന്.

0: ഞാനിങ്ങനെയാണ്, എന്റെ സ്വഭാവം ഇങ്ങനെയാണ്. പറ്റില്ലെങ്കിൽ വെച്ചിട്ട് പോ. മനസ്സമാനം തരൂ, ഫോൺ വിളിക്കാനും സമ്മതിക്കില്ലേ?
1: നീ ആയിരുന്നോ? ഞാൻ വിചാരിച്ചു ഉടുമ്പാണ്.
2: ഹലോ.
0: ഹലോ, സോറി, ഇനി ഇങ്ങനെ പറയില്ലാട്ടോ, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്ത്. സോറി സോറി സോറി സോറി സോറി സോറി ഓക്കേ.